ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 3, കൊല്ലവർഷം 1201 മിഥുനം 10, 2026 ജൂൺ 24 ബുധനാഴ്ച. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ജീവിതത്തിൽ ചില തെറ്റുകൾ വളരെ ചെറുതായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രതിധ്വനി വളരെ വലുതാകും. ഒരു അക്ഷരം തെറ്റിയാൽ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ഒരു വാക്ക് തെറ്റിയാൽ ഒരു ബന്ധത്തിൻ്റെ ദിശ മാറിപ്പോകും. ഒരു നിമിഷത്തെ ആവേശം ചിലപ്പോൾ ഒരായുസ്സിൻ്റെ പശ്ചാത്താപമാകുകയും ചെയ്യും. ഒരക്ഷരത്തെറ്റ് മതിയാവും, പിന്നെ ഒരായുസ്സിൻ്റെ പഴിചാരലിനും സംവാദത്തിനും. ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു സത്യമാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം വലിയ തെറ്റുകുറ്റങ്ങളല്ല, ചെറിയ അശ്രദ്ധകളാണ്, ചെറിയ വാക്കുകളാണ്, ചെറിയ അഹങ്കാരങ്ങളാണ്, ചെറിയ തെറ്റിദ്ധാരണകളാണ്. ഒരു സന്ദേശത്തിന് മറുപടി കൊടുക്കാതിരുന്നത് പോലും ചിലപ്പോൾ അകലം സൃഷ്ടിക്കും. ഒരു ക്ഷമാപണം പറയാതിരുന്നത് ബന്ധങ്ങൾ തകർക്കും. ഒരു നിമിഷം കോപം നിയന്ത്രിക്കാതിരുന്നത് വർഷങ്ങളായ സ്നേഹം നഷ്ടപ്പെടുത്തും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വലിയ കാര്യങ്ങളാണ് ജീവിതം നിർണയിക്കുന്നതെന്നാണ്. പക്ഷേ ജീവിതം നിർമ്മിക്കപ്പെടുന്നത് ചെറിയ കാര്യങ്ങളാലാണ്. ഒരു ചെറിയ കരുതൽ, ഒരു ചെറിയ സ്നേഹം, ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ അവഗണന. ഒരു വീട് തകരാൻ ഭൂകമ്പമൊന്നും വേണ്ട, ചെറിയ വിള്ളലുകൾ മതി. ഒരു മനസ്സ് തകരാൻ വലിയ ദുരന്തങ്ങൾ വേണ്ട, ചിലപ്പോൾ ഒരു വാക്ക് മതി. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കുകളെയാണ്. കാരണം ചില വാക്കുകൾക്ക് സുദീർഘമായ ആയുസ്സുണ്ട്. നമ്മൾ മറന്നുപോയ ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം ജീവിച്ചേക്കാം. ചില മനുഷ്യർ ഇന്നും കരയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിലാണ്. ചിലർ ഇന്നും ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതും ഒരിക്കൽ ആരോ നൽകിയ ഒരു പ്രോത്സാഹനത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചാകണം. മൗനം പോലും ചിലപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയാകാം. എല്ലാം പറയേണ്ടതില്ല, പറയുമ്പോൾ മുറിവാകാത്ത രീതിയിൽ പറയാൻ പഠിക്കണം. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർക്ക് സമയം വളരെ കുറവാണ്. പക്ഷേ അഭിപ്രായങ്ങൾ കൂടുതലാണ്, കേൾക്കുന്നത് കുറവാണ്, വിധിക്കുന്നത് കൂടുതലാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ മനുഷ്യനെ മുഴുവൻ തെറ്റായി കാണുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ തെറ്റുകളുടെ മനുഷ്യരാണ്. പൂർണമായ മനുഷ്യർ ഈ ലോകത്തിലില്ല. ഒരക്ഷരത്തെറ്റ് വന്നതിനാൽ പുസ്തകം മുഴുവൻ കത്തിച്ചു കളയാറില്ല, അത് തിരുത്തും. പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ നാം പലപ്പോഴും തിരുത്തലിന് അവസരം കൊടുക്കുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഗുണങ്ങളിലൊന്ന് ക്ഷമയാണ്. ക്ഷമിക്കാൻ അറിയുന്നവർക്ക് മനസ്സമാധാനം കൂടുതലായിരിക്കും. തിരുത്താൻ അവസരം കൊടുക്കുന്നവർക്ക് ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കും.

0: മറ്റുള്ളവരുടെ തെറ്റുകളെ പെരുപ്പിച്ചു കാണിക്കുന്നവർക്ക് പ്രകാശം കുറയും. ചിലപ്പോൾ നമ്മൾ സ്വയം പോലും ക്ഷമിക്കണം. പണ്ടൊരിക്കൽ പറഞ്ഞ വാക്കുകൾക്ക്, എടുത്ത് തെറ്റായ തീരുമാനങ്ങൾക്ക്, അറിയാതെ വേദനിപ്പിച്ച മനുഷ്യർക്ക് എല്ലാം നമ്മൾ മാപ്പ് കൊടുക്കണം. ജീവിതം ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ്. ഓരോ ദിവസവും തിരുത്തലുകൾ നടക്കുകയാണ്. ഇന്നലെയിലെ നമ്മൾ ഇന്നത്തെ നമ്മളല്ല, ഇന്നത്തെ നമ്മൾ നാളെയിലെ നമ്മളുമല്ല. അതുകൊണ്ട് ഒരു തെറ്റിൻ്റെ പേരിൽ സ്വയം ശിക്ഷിക്കാതിരിക്കുക, ഒരു വീഴ്ചയുടെ പേരിൽ ജീവിതം ഉപേക്ഷിക്കാതിരിക്കുക, ഒരു പരാജയത്തിൻ്റെ പേരിൽ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കാതിരിക്കുക. മനുഷ്യൻ്റെ മഹത്വം തെറ്റുകൾ ഇല്ലാത്തതിലല്ല, തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതിലാണ്, തെറ്റുകൾ തിരുത്തുന്നതിലാണ്, വീണ്ടും നല്ല ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിലാണ്. ഒരു ചെറിയ തീപ്പൊരി കാട് കത്തിക്കും, ഒരു ചെറിയ മഴ ഭൂമിയെ പച്ചയാക്കും. അതുപോലെ ഒരു ചെറിയ വാക്ക് മനസ്സ് തകർക്കുകയും ചെയ്യും, മറ്റൊരു ചെറിയ വാക്ക് ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. വേദനിപ്പിക്കുന്ന വാക്കുകൾ കുറയ്ക്കാം, കരുതലുള്ള വാക്കുകൾ കൂട്ടാം, വിധികൾ കുറയ്ക്കാം, മനസ്സിലാക്കൽ കൂട്ടാം. കാരണം ചിലപ്പോൾ ഒരു അക്ഷരത്തെറ്റ് ജീവിതം മുഴുവൻ ചർച്ചയാകാം, പക്ഷേ ഒരു നല്ല വാക്ക് ജീവിതം മുഴുവൻ വെളിച്ചമാകുകയും ചെയ്യും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും. തൃക്കല ഷാട്ടോടെയാണ് സമാപനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോൾ നേടി.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, മേരി ജോൺ തോട്ടത്തിന്റെ ലോകമേ യാത്ര എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, അഭിമാനപൂർവ്വം ഈ പെൺയാത്ര. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രകാരം.

0: 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. രജനി ഗിരിജ വല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ ലളിതഗാനം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കാർഷിക ജീവനം. പച്ചക്കറി പഴവർഗ കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകാ ദമ്പതികൾ. എരൂരുള്ള സന്തോഷ് ശ്രീദേവി തങ്ങളുടെ കൃഷി ചിന്തയും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. വിവിധയിനം പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടയ്ക്കൽ വിശാലാക്ഷിയെ പരിചയപ്പെടാം. 7:20 വിപണി, 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അഭിമാനപൂർവ്വം ഈ പെൺയാത്ര. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashwani, the news read by Shagun Chopra. National security advisers and senior security officials from the BRICS nations called for stronger cooperation to address a widening range of global security challenges, including terrorism, cyber threats, during a high-level meeting hosted by India in the national capital. The 16th BRICS National Security Advisers meeting, held under India's chairship of the grouping, led by India's NSA Ajit Doval, brought together top security representatives from member countries to discuss both traditional and emerging threats confronting the international community. According to India's Ministry of External Affairs, the discussions focused on evolving security risks that increasingly transcend national borders. Prime Minister Narendra Modi received a telephone call from the Emir of Qatar, Sheikh Tamim bin Hamad Al Thani. He expressed condolences over the loss of lives of Indian nationals in the accident at Ras Lufan Industrial City in Qatar on Sunday and conveyed his wishes for the speedy recovery of those injured. Mr. Modi thanked the Qatari leader for his words of sympathy for the affected families and appreciated the prompt medical assistance extended to the injured. The two leaders also reaffirmed their commitment to ensuring the well-being and safety of their citizens and reiterated their solidarity and support for each other. India has strongly criticized Pakistani Defense Minister Khwaja Asif's remarks over the situation in Pakistan-occupied Kashmir, saying these remarks are desperate attempts by the neighboring country to cover up its own failings and deflect attention away from its human rights abuses. Addressing media in New Delhi, Ministry spokesperson Randhir Jaiswal said, New Delhi categorically rejects these fabricated claims with the contempt they deserve.
4: The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
3: On India-UAE defence partnership, the spokesperson said India's relationship with UAE in recent several years has seen a major upswing in which the defence partnership also plays an important role. Union Finance Minister Nirmala Sitharaman has called for stronger multilateral cooperation to build resilient economies, accelerate sustainable development and ensure inclusive growth. Addressing the Global Convergence for Growth Summit virtually in New Delhi yesterday, she said that while prosperity and challenges are shared in an interconnected world, the consequences of conflicts and uncertainty fall disproportionately on developing countries and the Global South. Ms. Sitharaman stressed that coordinated global action is essential to address these challenges. Highlighting India's economic progress, the finance minister said that the country's growth is primarily driven by domestic demand, supported

സമയം 6 മണി കഴിഞ്ഞ് 10:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. യേശുദാസ് പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഹരി ഏറ്റുമാനൂർ രചിച്ച്, കെ എം ഉദയൻ സംഗീതം നൽകി, സുജാത പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രപാടിയ ഗാനം ഗാനരചന PC അരവിന്ദൻ, സംഗീതം TC രാധാകൃഷ്ണൻ.

ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യസംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ആവർത്തിക്കാം: 8089076698. കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗ വിള, പുഷ്പകൃഷി, ഔഷധത്തോട്ടം വികസന പദ്ധതിയുടെ ഭാഗമായി ഉള്ളൂർ കൃഷിഭവൻ പരിധിയിൽ ചെഞ്ചേരിയിൽ പപ്പായ കൃഷിയുടെ മാതൃകാതോട്ടം ഒരുക്കിയിട്ടുണ്ട്. കൃത്യത കൃഷി അനുവർത്തിച്ചു വരുന്ന VS പത്മകുമാറിന്റെ മാതൃകാതോട്ടത്തിലെ പപ്പായ വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 12 ചെഞ്ചേരി മഹിഷാസുരമർദ്ദിനി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴക്കൂട്ടം നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല

0: എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447247829 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9447247829. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. തൈകൾ അമ്പലവയൽ ഫാമിലെ RARS സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447698643. നമ്പർ ആവർത്തിക്കാം: 9447698643. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി AIMS പോർട്ടൽ ആയ www.AIMSnew.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവര സങ്കേതം ടോൾ ഫ്രീ നമ്പറായ 1800-425-1661 എന്ന നമ്പറിലോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 1800-425-1661. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര ക്വിന്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,400 രൂപ, അൺഗാർബിൾഡ് 69,400, റബ്ബർ RSS-4 27,300, RSS-5 26,800 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 32:08.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൽ കർശന വ്യവസ്ഥകളടങ്ങിയ ഭേദഗതികളുമായി കേന്ദ്രം. മതപരിവർത്തന ശ്രമങ്ങൾക്ക് വിദേശ പണം ഉപയോഗിക്കരുത്. വാങ്ങുന്ന പണം വിനിയോഗിക്കുന്നതിന്റെ കൃത്യമായ ഉദ്ദേശം രേഖാമൂലം വ്യക്തമാക്കണം എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഭേദഗതിയിൽ. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നീലേശ്വരം മുക്കോണിമുക്കിൽ അതിവേഗത്തിൽ മണ്ണുമായി വന്ന ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് മറിഞ്ഞ് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയടക്കം 3 പേർ മരിച്ചു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച വിതരണം തുടങ്ങും. 51.7 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ICC വനിതാ 2020 ബൌളിംഗ് റാങ്കിംഗിൽ ഇന്ത്യൻ സ്പിന്നർ ശ്രീചരണി 1-ാം സ്ഥാനത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജികർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.

0: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കാവ്യധാരയിൽ ഇന്ന് മേരി ജോൺ തോട്ടം എഴുതിയ ലോകമേ യാത്ര എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.

ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ സ്ഫുരിച്ചിടുന്നതെന്തു നിൻമുഖത്തൊരദ്ഭുതം സഖേ, പരസ്പരം രസക്ഷയങ്ങളൊന്നുമില്ല വാസ്തവം.

തന്നെയാം. നശിച്ചിടത്ത നോട്ടമൊന്നെനിക്കു നൽകിടുന്നതിന്ന ശക്തനായ നിന്നെ ഞാൻ ഭജിച്ചിടുന്നതെന്തിന്? അശിച്ചു

ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ ഭോഷിയെന്നുരച്ചു മം ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ ഒരിക്കലി പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ

ഇല്ലയോ. പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജഡം ക്രമാൻ സമർത്ഥനായ സീസ

0: ഞാനൊളിച്ചിടും സമാധിയിൽ കഴിക്കുമെന്റെ ജീവിതം.
1: കവ്യധരയിൽ ശ്രോതകൾ കേട്ടത് മേരി ജോൺ തോട്ടം എഴുതിയ ലോകമേ യാത്ര എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
6: മീഡിയ വാണി
7: നമ്പർ മറക്കല്ലേ, 90 20 620 630.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
9: നിയമവേദി,
10: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
9: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
11: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
12: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
13: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഹയാത്രിക, രജനി ഗിരിജാവല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ, തുടർന്ന് ലളിതഗാനം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. പച്ചക്കറി പഴവർഗ കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകാ ദമ്പതികൾ. എരൂരുള്ള സന്തോഷ് ശ്രീദേവി തങ്ങളുടെ കൃഷിചിന്തയും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. വിവിധയിനം പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടയ്ക്കൽ വിശാലാക്ഷിയെ പരിചയപ്പെടാം. രാത്രി 7:35 മുതൽ 9 മണിവരെ FM Evening. ഇതിൽ സമകാലികം, അഭിമാനപൂർവം ഈ പെൺയാത്ര. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, വൻകുടലിലെ ക്യാൻസർ. ഗ്യാസ്ട്രോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ റായിസ് പി അബ്ദുൾ നാസറുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 43:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ്ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ ഇൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യുഎസ് അംബാസഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനുവേണ്ടി 300 ബില്യൺ യുഎസ് ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക

0: അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽ പാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1,800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ 15 ജൂലൈ പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ 2 മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാൻ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റി എഴുതിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടി നിന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1,000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു.

0: റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

ജീവിതത്തിന്റെ പുസ്തകത്തിൽ കുറിച്ചിടാൻ പുതിയ അറിവുകളും ഒപ്പം മനസ്സിന് കുളിർമയേകുന്ന വിശേഷങ്ങളുമായി ഇതാ FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ചിന്താശകലം, പളുങ്കുപാത്രങ്ങൾ, പ്രശസ്തി എന്നിവ എളുപ്പത്തിൽ തകർക്കപ്പെടും, എന്നാൽ ഒരിക്കലും പൂർണ്ണമായി നന്നാക്കാൻ കഴിയുകയില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകൾ. പളുങ്കുപാത്രങ്ങൾ, പ്രശസ്തി എന്നിവ എളുപ്പത്തിൽ തകർക്കപ്പെടും, എന്നാൽ ഒരിക്കലും പൂർണ്ണമായി നന്നാക്കാൻ കഴിയുകയില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഈ വാക്കുകൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി നമുക്ക് ആരംഭിക്കാം. ഇനി ഇന്നത്തെ ചോദ്യം, എന്താണ് ലിംനോളജി? എന്താണ് ലിംനോളജി? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം. കെടാമംഗലം വടക്കൻ പറവൂർ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ ഭാഗവത സപ്താഹയജ്ഞം. കടവന്ത്ര ക്ലിന്റ് ആർട്ട് ഗാലറി, RLV ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ പ്രദർശനം ക്രിപ്റ്റോകോൺ രാവിലെ 10 മുതൽ. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചുവരുന്ന നാടാകെ വായനക്കൂട്ടത്തിന്റെ ഭാഗമായി എടത്തല KNM MES സ്കൂളിലെ വിദ്യാർത്ഥികൾ പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല ഇന്ന് രാവിലെ 10 സന്ദർശിക്കുന്നു.

0: try under waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ബിയിലെ രണ്ട് മത്സരങ്ങൾ, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കാനഡ, ഇതേ സമയത്ത് തന്നെ ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന വേഴ്സസ് ഖത്തർ, പുലർച്ചെ 3:30 മൊറോക്കോ വേഴ്സസ് ഹെയ്ത്തി, ഇതേ സമയത്ത് തന്നെ ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ്, 25-ാം തീയതി തന്നെ രാവിലെ 6:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ, ഇതേ സമയത്ത് തന്നെ

0: സേവന വാർത്ത. കോട്ടയം പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിൽ 19 ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. 10ാം ക്ലാസ് വിജയിച്ചവർക്കായി 15 ട്രേഡുകളും 10ാം ക്ലാസ് വിജയിക്കാത്തവർക്കായി 4 ട്രേഡുകളുമുണ്ട്. നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. ഈ മാസം 30 മുൻപ് www.itiadmissions.kerala.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747482771 97 47 48 77 71. FM ഡയറി തുടരുന്നു. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: ഭൂമിയുടെ ഊഷരതയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. വിത്തുകൾ മുളയ്ക്കുന്നതിനും ചെടികൾ വളരുന്നതിനും പൂക്കുന്നതിനും കായ്ക്കുന്നതിനും മഴയുടെ കുളിർസ്പർശം കൂടിയേ തീരൂ. മനുഷ്യ മനസ്സുകളിൽ കുളിരു നിറയ്ക്കുവാനും മഴയ്ക്ക് സാധിക്കുന്നു. മലയാള കവിതയിൽ മഴയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ മഴയെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. മേചകകാന്തി കലർന്നു തുടങ്ങിയതേ മേഘങ്ങളെല്ലാമേ മെല്ലെ മെല്ലെ, വർഷത്തെ കണ്ടുള്ള കർഷകന്മാരെല്ലാം ഹർഷത്തെ പൂണ്ടു തുടങ്ങിയതെങ്ങും എന്നിങ്ങനെ ക്രമാനുഗതമായി മഴയുടെ സൗന്ദര്യവർണ്ണനകൾ കാണാം. ബാലാമണിയമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിതയിൽ മഴ കണ്ട് കൗതുകം പൂണ്ട കുട്ടി, അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ എന്ന ബാലകൗതുകത്തെ അവതരിപ്പിക്കുന്നു. സുഗതകുമാരിയുടെ രാത്രിമഴ മനുഷ്യഭാവങ്ങളോട് ചേർന്ന് നിത്യം പെയ്തു തോരുന്ന മഴയാണ്. പ്രണയമഴയായും സങ്കടമഴയായും പെയ്ത് മഴ നിത്യസഖിയായി കൂടെയുണ്ട്. സൗഭാഗ്യരാത്രികളിൽ ചിരിപ്പിക്കുകയും കുളിർകോരി അണിയിക്കുകയും ചെയ്യുന്നു. നെടുവീർപ്പും രോദനവും നിറഞ്ഞ ആശുപത്രിക്കുള്ളിൽ നോവിഞ്ഞരക്കങ്ങൾക്കും ഞെട്ടലുകൾക്കും മഴ കൂട്ടാവുന്നു. രാത്രി മുഴുവൻ കരഞ്ഞ് പുലരിയിൽ മുഖം തുടച്ച് ചിരിച്ചു നിൽക്കുന്ന മഴയിൽ നമുക്ക് മറ്റാരെയോ കാണാൻ കഴിയുന്നുണ്ട്. പി ഭാസ്കരൻ രചിച്ച മഴമുകിൽ പെൺകൊടി ഗ്രാമത്തിന് കുളിരു പകർന്ന് പെയ്തു പോകുന്ന മഴയാണ്. ഒരു കുടം തണ്ണീരും ഒക്കത്തുവെച്ച മഴമുകിൽ പെൺകൊടി എങ്ങുപോയി എന്ന് എല്ലാ കണ്ണുകളും തിരയുകയാണ്. ONV കുറുപ്പിന്റെ മഴ എന്ന കവിത കുട്ടിക്കാലത്തെ മഴ സ്മരണയാണ്. കൊട്ടിപ്പാടുന്നു മഴ എന്നാരംഭിക്കുന്ന ഈ മഴയിൽ ഇത്തിരി സങ്കടവും കണ്ണീരുമൊക്കെ ആരും അറിയാതെ മാഞ്ഞു പോകുന്നു. ONV മലങ്കുറത്തിയിൽ മഴയെ മലങ്കുറത്തിയായി സങ്കല്പിക്കുന്നു. കാത്തിരിപ്പിന്റെ സാഫല്യമാകുന്ന മഴയെ തേടുന്നവർ മലങ്കുറത്തിക്ക് എന്തു സംഭവിച്ചുവെന്ന് ആശങ്കപ്പെടുന്നു. റോസ്മേരിയുടെ മഴയിലൂടൊരാൾ എന്ന കവിതയിൽ അപരിചിത വീഥിയിൽ ആരും തുണയില്ലാത്ത പഥികന് മഴയത്ത് വീടോ ചൂടുള്ള ഭക്ഷണമോ നെരിപ്പോടോ ഇല്ലാത്ത യാത്രയാണ്. പഥികനെന്നാൽ അതുതന്നെയാണ്. വീട് വിട്ടിറങ്ങിയവൻ, വീടിന്റെ കനിവ് നഷ്ടപ്പെട്ടവൻ. അസ്വസ്ഥതപ്പെടുത്തുന്ന മഴയിൽ അയാൾ വീടു നൽകിയ സൗഭാഗ്യങ്ങളെ ഓർമ്മിക്കുന്നു. വിജയലക്ഷ്മിയുടെ മഴ എന്ന കവിത കർക്കിടക മഴ നൽകുന്ന ഓർമ്മകളാണ്. പുൽക്കൊടികളിൽ പൂഴിയിൽ വീണ് പുഷ്പമായും പരാഗമായും മഹാവൃക്ഷമാകേണ്ട ബീജമായും മാറുന്ന മഴ. ആവണിക്കൊരു തുമ്പ തേടുമ്പോഴും ഓർക്കേണ്ടത് ആടിമാസ മഴയെയാണ്. മലരുപോലെ പെയ്യുന്ന മഴ മലയാളിയുടെ ഉത്സവമാണ്, മലയാള കവിതയുടെയും.
1: മഹിതം മലയാളം.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
2: സേവന വാർത്തകൾ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ സുവോളജി സംസ്കൃതം വകുപ്പുകളിൽ അതിഥി അധ്യാപക ഒഴിവിലേക്ക് ഇന്ന് അഭിമുഖം നടത്തുന്നു. സുവോളജി വകുപ്പിൽ ഇന്ന് രാവിലെ 11:30-നും സംസ്കൃതം വകുപ്പിലേക്ക് രാവിലെ 10:00-നുമാണ് അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ കോളേജ് അധ്യാപക വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഗസ്റ്റ് അധ്യാപകരുടെ പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8281-7176773. നമ്പർ ആവർത്തിക്കാം: 82-81-71-67-73. പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവ്. ഇന്ന് രാവിലെ 10:00 കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0466221223, 0466221223. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമൻ ആലുവയിൽ വെച്ച് ഈ മാസം 27-ന് രാവിലെ 10:00 മുതൽ ഉച്ചയ്ക്ക് 3:00 വരെ സ്വകാര്യ മേഖലയിലെ വിവിധ കമ്പനികൾക്കായി ഇന്റർവ്യൂകൾ സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, BTech എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 27-ന് രാവിലെ 10:00 സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വിമൻ ആലുവയിൽ ബയോഡേറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2-42-24-52. നമ്പർ ആവർത്തിക്കാം: 0484-2-42-24-52. ഇടുക്കി ജില്ലാ പഞ്ചായത്തും അസാപ് കേരളയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസും സംയുക്തമായി ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ആയുർവേദ തെറാപ്പി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന 18-നും 35-നും മധ്യേ പ്രായം വരുന്ന +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-99-9655, 94-95-99-96-55.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് യോഗ്യതയുള്ള 17 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്ക് www.srccc.in എന്ന വെബ്സൈറ്റ് വിലാസത്തിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. 9447766004 94 47

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ പ്രകൃതിയുടെ

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ജഗതി ശ്രീകുമാർ രചന നിർവഹിച്ച്, വിജി തമ്പി സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് വിറ്റ്നസ്. ജയറാം, സുരേഷ് ഗോപി, ജഗതി ശ്രീകുമാർ, പാർവതി, മധു, സുകുമാരൻ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്, ചിത്ര.

0: ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110887.
2: ഈ ടോൺസിലും അഡിനോയിഡ് എന്ന് പറയുന്നത് നോർമൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ടോൺസിൽസ് എന്ന് പറയുന്നത് തൊണ്ടയിൽ വരുന്ന രണ്ട് ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളാണ്. അതേമാതിരി അഡിനോയിഡ്സ് മൂക്കിൻ്റെ പിറകെ വരുന്നൊരു ഓർഗനാണ്. ഇത് രണ്ടും ഇമ്മ്യൂൺ സിസ്റ്റമിൻ്റെ പാർട്ടാണ്. നോർമലി നമ്മൾ ശ്വസിക്കുമ്പോഴോ ഇല്ലെങ്കിൽ എടുക്കുന്ന ഫുഡിൻ്റെ കൂടെയുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോട്ടീൻസ് അതിൽ പോയി തട്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആകും. അതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. നോർമലി ചെറിയ കുട്ടികളിലാണ് ഇത് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. ടോൺസിൽസ് ഇൻഫെക്ഷൻ വരുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ തൊണ്ടവേദനയാണ്. അതേമാതിരി ചിലപ്പോൾ പനി വരാനും സാധ്യതയുണ്ട്. ചില പേർക്ക് ഇപ്പോൾ ചെവി വേദന വരും, സിവിയർ ആയിട്ട് തൊണ്ട അടഞ്ഞൊരു ശബ്ദമോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ടോൺസില് അഡിനോയിഡ്സ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ ബാക്കിലുള്ള ഒരു ഓർഗനാണ്. അഡിനോയിഡ്സിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നോർമലി അഡിനോയിഡിൻ്റെ സ്വെല്ലിംഗ് കാരണം മൂക്ക് അടയും. അതാണ് അതിൻ്റെ മെയിൻ ഒരു സിംപ്റ്റം. മൂക്കടപ്പാണ് കോമൺലി വരുന്ന കംപ്ലയിൻറ്റ്. ടോൺസിലിനും അഡിനോയിഡ്സിനും നോർമലി ഒരു കോഴ്സ് ഓഫ് മെഡിസിൻസ് ഇല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് കൂടെ കൂടെ ഇൻഫെക്ഷൻ വന്ന് മെഡിസിൻ റെസ്പോൺസ് വരാതാകുമ്പോഴാണ് നോർമലി നമ്മൾ സർജറി പറയാറുള്ളത്. ടോൺസിൽ വെച്ച് നോക്കുമ്പോൾ നോർമലി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു 7 തവണ കൂടുതൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ 2 വർഷത്തിൽ 5 ടൈംസിൽ കൂടുതൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിലാണ് നോർമലി ടോൺസിൽ സർജറി ചെയ്യാറുള്ളത്. അഡിനോയിഡ്സ് വന്നിട്ട് മൂക്കടപ്പ് മെഡിസിൻസ് കൊടുത്തതിന് ശേഷം നോർമലി 3 മന്ത്സ് ആണ് മെഡിസിൻസ് കൊടുക്കാറുള്ളത്, നേസൽ സ്പ്രേ അല്ല. 3 മന്ത്സ് കൊടുത്തതിന് ശേഷം മൂക്കടപ്പ് കുറയുന്നില്ല, ഇല്ല സ്നോറിങ് കുറയുന്നില്ല, ചെവിയിലുള്ള സിംപ്റ്റംസ് കുറയുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നോർമലി അഡിനോയിഡ് സർജറി പറയാറുണ്ട്. അതേപോലെ ചെവിയിൽ ഇൻഫെക്ഷൻ കൂടെ കൂടെ വരുന്നു, കുട്ടിക്ക് കേൾവിക്ക് പ്രശ്നമുണ്ട്, നമ്മൾ ഹിയറിംഗ് ടെസ്റ്റ് എടുക്കുമ്പോൾ 40 dB മുകളിൽ ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി അഡിനോയിഡ് സർജറിക്ക് പോകാൻ പറയും. നോർമലി ഒരു കോഴ്സ് ഓഫ് മെഡിസിൻസ് എപ്പോഴും കൊടുത്തിട്ടേ നമ്മൾ സർജറി ചെയ്യാറുള്ളൂ. ബിക്കോസ് സർജറിക്ക് മുമ്പേ മെഡിസിൻസ് കൊടുക്കുമ്പം ഡ്യൂറിങ് സർജറി ബ്ലീഡിങ് കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ ടോൺസിൽ സൈസ് കുറയും, അഡിനോയിഡ്സിൻ്റെ സൈസ് കുറയും. നോർമലി ഒരു കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് അതേപോലെ ഓറൽ മൗത്ത് വാഷ് നേസൽ സ്പ്രേ കൊടുത്തിട്ട് നമ്മൾ സർജറി ചെയ്യാറുള്ളൂ. മറ്റ് സർജറി പോലെ ഇതിനും ചില റിസ്ക്സ് ഉണ്ട്. സോ നോർമലി നമ്മൾ സർജറിക്ക് മുമ്പേ ഫുൾ ഒരു അനസ്തെറ്റിക് ചെക്കപ്പും ഫിറ്റ്നസ് എടുത്തതിന് ശേഷം മാത്രമേ സർജറി ചെയ്യാറുള്ളൂ. ആൻഡ് സർജറി എപ്പോഴും ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യാറുള്ളത്. എപ്പോഴും ടോൺസിലും അഡിനോയിഡ്സും എൻഡോസ്കോപ്പിക്കലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പുറത്ത് മുറിവൊന്നുമില്ല. ടോൺസിൽ എന്ന് പറയുന്നത് വാ തുറന്നു വെച്ച് വായിൻ്റെ അകത്താണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പുറത്ത് മുറിവ് വരാറില്ല. അതേപോലെ അഡിനോയിഡ്സ് നമ്മൾ എൻഡോസ്കോപ്പിക്കലാണ് ചെയ്യാറുള്ളത്. മൂക്കിനുള്ളിൽ ക്യാമറ ഇട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡിബ്രൈഡർ എന്ന് പറയും, അത് നമ്മുടെ ട്രിമ്മർ പോലത്തെ ഒരു മെഷീനാണ്. ഇല്ലെങ്കിൽ കോബ്ലേറ്റർ, അതാണ് ഇപ്പോഴത്തെ ന്യൂസ് ടെക്നിക്ക്. കോബ്ലേറ്റർ ജസ്റ്റ് അഡിനോയിഡ്സും ടോൺസിൽ രണ്ടും കരിച്ചു കളയും. നോർമലി പണ്ടൊക്കെ സർജറി കഴിഞ്ഞിട്ട് ഒരു 2 to 3 days ഹോസ്പിറ്റലിൽ വയ്ക്കും, ബിക്കോസ് ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ന്യൂസ്റ്റ് കോബ്ലേറ്റർ ടെക്നിക്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ഡേ ഡിസ്ചാർജ് വരെ ചെയ്യാൻ പറ്റും. അതേപോലെ പെയിൻ യൂഷ്വലി ഇല്ല. സിവിയർ ആയിട്ട് കുട്ടി പെയിൻ പറയുന്നുണ്ട്, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും വേണമെങ്കിൽ ഒരു 2 to 3 days വയ്ക്കും. പക്ഷേ യൂഷ്വലി മാക്സിമം 1 day 24 hours ആണ് വെക്കാറുള്ളത്. ലോങ് ടേം ഫോളോപ്പിന്റെ ആവശ്യം യൂഷ്വലി വരാറില്ല. ബിക്കോസ് ടോൺസിലും അഡിനോയിഡ്സ് ഒരിക്കലും ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞാൽ പിന്നെ യൂഷ്വലി വീണ്ടും ടോൺസിൽ ആൻഡ് അഡിനോയിഡ്സ് വരാനുള്ള സാധ്യതയില്ല. നമ്മൾ സർജറി കഴിഞ്ഞിട്ട് നോർമലി മാക്സിമം 5 days ഒരു ആന്റിബയോട്ടിക്, ഇപ്പോൾ ആക്ച്വലി ആന്റിബയോട്ടിക് കൊടുത്തുവിടാന്നാണ് പറയാറുള്ളത്. അതേപോലെ പെയിൻ കില്ലർ ആൻഡ് മൗത്ത് വാഷ്, ഇത് രണ്ടാണ് മെയിൻ മെഡിസിൻസ് കൊടുക്കുന്നത്. അത് മാക്സിമം 1 week to 10 days എടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം പിന്നെ മെഡിസിൻസിന്റെ ആവശ്യമില്ല.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ ഗൗതം രഘു.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110887.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. MBBS റേഡിയോ ഡയഗ്നോസിസിൽ MD, DNB, DMRD യോഗ്യതയും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 27 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക്

0: വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 2533 37 0491 2533 37. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9633345535. 96 33 34 55 35. പാലക്കാട് മരുത റോഡിലുള്ള ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത ബികോം ബിരുദവും ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആന്റ് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 26 രാവിലെ 11 മണിക്ക് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 8111874768 81 11 87 47 68.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: കോട്ടയം ജില്ലയിലെ വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പിനായുള്ള ഒന്നാംഘട്ട അപേക്ഷകൾ ക്ഷണിച്ചു. ഇ ഗ്രാന്റ്സ് 3.0 പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04812562503. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04812562503.

ലക്കിടി അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495999967. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495999967. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: कि नाफेड जो 2014 में बंद होने की कगार पर आ गया था, आज नाफेड ये सारी पहल कर 500 करोड़ के मुनाफे के साथ, 30,000 करोड़ के टर्नओवर के साथ देश के 74,00,000 किसानों की सेवा कर रहा है.
0: प्रधानमंत्री नरेंद्र मोदी खतर अमीर शेख तमीम बिन हमद अल तानियुमाई टेलीफोन संभाषण നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണമായും പുനഃസ്ഥാപിച്ചതായി യുഎന്നിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനുശേഷം പുനഃപരിശോധിക്കും.

0: എന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും യു എസ് ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
2: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്കെത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫേൽ ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. എംഎസ്സി ലൂസിയാന വൈകിട്ടോടെ

0: സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:18. FM ഡയറി തുടരുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ
2: അഭിമാനപൂർവം ഈ പെൺയാത്ര. ഒരു സർക്കാർ പദ്ധതി വിജയിക്കുന്നത് അതിന് ലഭിക്കുന്ന കയ്യടികളുടെ എണ്ണത്തിലല്ല, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ചർച്ചകളുടെ ആഴത്തിലാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി കേരളത്തിലിപ്പോൾ അത്തരമൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. ഒരു വിഭാഗം ഇതിനെ സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പായി കാണുമ്പോൾ മറ്റു ചിലർ സാമ്പത്തികവും പ്രായോഗികവുമായ ആശങ്കകൾ മുന്നോട്ടുവയ്ക്കുന്നു. ഈ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിൽ പദ്ധതിയെ ന്യായമായും വിമർശനാത്മകമായും വിലയിരുത്തുകയാണ് ഇന്നത്തെ സമകാലികം.
3: പ്രിയദർശിനി എന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാരിന്റെ KSRTC ബസ്സുകളിലുള്ള ആനുകൂല്യം ശ്രുതി പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അത് വലിയൊരു ആശ്വാസമാണ്.
2: എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അലീന.
3: ഞാനൊരു വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെ ബസ്സിൽ കയറുമ്പോൾ ക്യാഷ് ചേഞ്ച് ആയിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ചേഞ്ച് ആയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കി എടുക്കുക, അതോർത്ത് ദക്ഷിണ അടിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് നമ്മൾ കയറുക, സ്ഥലത്തിൻ്റെ പേര് പറയുക, ടിക്കറ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യമൊക്കെ സ്ത്രീകൾക്ക് ചെറിയ രീതിയിലുള്ള സേവിങ്സ് ഒക്കെ തുടങ്ങി വെക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ആനുകൂല്യം എല്ലാ സ്ത്രീകൾക്കും വളരെ വലിയൊരു സഹായമാണ്.
4: എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട്.
2: തൃപ്പൂണിത്തുറയിലെ ഒരു ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി ധന്യ വിജയൻ.
4: എന്താന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീ എന്ന് പറയുന്നതിൽ തന്നെ, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് ജനിക്കാൻ സാധിച്ചതിൽ ഇപ്പോൾ ഒരു അഭിമാനം അർത്ഥമൊക്കെ തോന്നുന്നുണ്ട്. അതൊരു സൗജന്യ യാത്ര എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ലാഭിക്കുക എന്നുള്ളതിൽ, അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ സ്ത്രീകളിൽ തന്നെ ഇത് നെഗറ്റീവായിട്ട് കാണുന്ന ഒത്തിരി ആളുകളും ഒത്തിരി വീഡിയോസും ഞാൻ കണ്ടു. അവരെ തിരുത്താനോ അല്ല അവര് പറയുന്നത് തെറ്റാണെന്നോ പറയാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷേ ഡെയിലി ഞാൻ ആലുവ മുപ്പത്തടുത്താണ് എൻ്റെ വീട്. ഞാൻ കളമശ്ശേരിന്ന് ഡെയിലി കാക്കനാട് തൃപ്പൂണിത്തുറ ബസ്സിനാണ് നേരത്തെയും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ അതിനകത്ത് സൗജന്യ യാത്രയിൽ ഞാനിപ്പം എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്ക് ജോലിയില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം, അതായത് എൻ്റെ യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം എനിക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. അതൊരു സാമ്പത്തിക, ഞാൻ പറഞ്ഞു, ഒരു സാമ്പത്തികം ലാഭം മാത്രമല്ല, നമ്മളൊരു സ്ത്രീ എന്ന നിലയിലൊരു സർക്കാർ തന്നേക്കുന്ന ഒരു വലിയ ആനുകൂല്യം കൂടെയാണെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
5: എന്റെ വീട് കുന്നുകരയിലാണ്, എറണാകുളം ജില്ലയില്.
2: സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശ്രീലക്ഷ്മി.
5: ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പറ്റി. അപ്പൊ എനിക്കതിനെ പറ്റി ഒരു ചെറിയൊരു അഭിപ്രായം അല്ല, ഒരു അനുഭവം പറയാനുള്ളത് എന്താ വെച്ചാല്, ഞങ്ങളുടെ ഈ റൂട്ടിൽ കൂടെ KSRTC സർവീസ് ഒന്നോ രണ്ടോ സർവീസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൂടുതലും പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ റൂട്ട് പ്രൈവറ്റ് ബസ് റൂട്ടാണ്, KSRTC ഇല്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം KSRTC യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, ആക്സിഡന്റലി വന്നതാണ്. ഞാൻ യാത്ര ചെയ്തു, അപ്പം സൗജന്യ യാത്രയ്ക്കാണല്ലോ എന്ന് കരുതി ഞാനും കയറി. എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബസ് അതായതുകൊണ്ട് മാത്രം ഞാൻ കയറിയതാണ്. അപ്പൊ അതില് ബസ്സിലൊരു അനുഭവം എന്ന് വെച്ചാൽ, ഒരു ചേട്ടൻ പുള്ളി ബസ്സിൽ വളരെ കാര്യമായിട്ട് സൗജന്യ യാത്രയെ വിമർശിച്ചുകൊണ്ടുള്ളൊരു സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവായിട്ട് എല്ലാവരോടുമായിട്ട്. പക്ഷെ സംസാരിക്കുന്നതിൽ എന്താന്ന് വെച്ചാല് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ചേട്ടൻ സംസാരിച്ചതിൽ കൂടുതലും സ്ത്രീകളെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് അത് പോകുന്ന പോലെ എനിക്ക് അത് ഫീൽ ചെയ്തു. കാരണം സ്ത്രീകളാരും ഇതിനു വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത കാര്യമൊന്നല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ വിഷയത്തില് സർക്കാർ ആയിട്ട് ഇവര് പാർട്ടിക്കാര് ഭരണത്തിൽ വരുവാണെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു, അവരത് വന്നു ചെയ്തു. അതല്ലാതെ അങ്ങനെ വേണം എന്നിവിടെ ആരും വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് പൊക്കിക്കൊണ്ട് വന്നൊരു കാര്യമല്ല എന്നാണ്.

0: ഒരറിവ്. അപ്പൊ ഇങ്ങനെ പറയണപ്പോൾ എനിക്കിത് വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം നമ്മളാരും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കിട്ടിയ ഒരു സംഭവമല്ല. പിന്നെ പേഴ്സണലി എനിക്കും ഈ ഒരു കാര്യത്തോട് അത്ര യോജിപ്പില്ല. കാരണം അതിനർഹതപ്പെട്ടവർ സ്ത്രീകൾ മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീകളല്ല, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ കുട്ടികളാണ്, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരാണ്, ഒരു 60 വയസ്സ് 50 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരാണ്, അതുപോലെ ഭിന്നശേഷിക്കാരായ ആൾക്കാരാണ്, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഇതിനൊക്കെ അർഹരായിട്ടുള്ളവരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെല്ലാവരും കുറ്റക്കാരാകുന്നു എന്നുള്ളൊരു രീതിയിലുള്ള സംസാരം വന്നു. അങ്ങനെയൊക്കെ ഒരു ചെറിയ സംഭവം ഉണ്ടായി അവസ്ഥയിൽ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം, ഇതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ പോലും, നമ്മളൊരു കുറ്റക്കാരായിട്ട് കാണുന്ന ഒരു പ്രവണത ഇപ്പോൾ അത് നമ്മളങ്ങ് കുറ്റപ്പെടുത്തുക, സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് അടിച്ച് അമർത്തുക അല്ലെങ്കിൽ അടിച്ച് ആക്ഷേപിക്കുക എന്നുള്ളൊരു ഇത് വരുന്നതായിട്ട്, അങ്ങനൊരു സിസ്റ്റം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
1: കാലടി സർവകലാശാലയിലെ വിദ്യാർത്ഥിനി വേണി വി സുനിൽ
2: 60 രൂപ കൊടുത്താണ് KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. പ്രിയദർശിനി പദ്ധതിയിലൂടെ KSRTC ഓർഡിനറി ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന പദ്ധതി തരുന്ന ഒരു സാമ്പത്തിക ഗുണം അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഞാൻ മീഡിയസിലൂടെയൊക്കെ കണ്ടിരുന്നു. എന്നിരുന്നാലും ഇത്തരം ഒരു ഇനിവേറ്റീവ് എന്ന് പറയാമോ എനിക്കറിയില്ല, പക്ഷേ ആശംസകൾ നേരുന്നു. സ്ത്രീകൾ അത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമാക്കിക്കൊണ്ടാണോ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം ടിക്കറ്റിന്റെ കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളും കാശ് പോലും ഇല്ലാതെ ദിവസവും വരുമാനത്തിൽ കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകളും ഒരുപോലെ അല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിലായിരുന്നാലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലായിരുന്നാലും ജോലിയുടെ കാര്യത്തിലും എല്ലാം ഒട്ടേറെ മുന്നിൽ നിൽക്കുന്ന കേരളം ഒരു സംസ്ഥാനത്ത് ഇങ്ങനൊരു പദ്ധതി ആയിരുന്നില്ല ആവശ്യം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. സാമ്പത്തികമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വിഭാഗം ജനങ്ങളെ, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ആയിക്കോട്ടെ, അവർക്ക് യാത്ര സൗജന്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണെങ്കിൽ അതിനെ നിറഞ്ഞ സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: എറണാകുളം ഡിപ്പോ ബസ് കണ്ടക്ടർ വിനീത.
3: ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പെടുത്തി പ്രിയദർശിനി എന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഒരുക്കിയ സർക്കാരിന് ആശംസകൾ. സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ബസ്സിലും എന്ന് തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു, ഞാനും അടക്കം. പക്ഷേ KSRTC പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അതിൻ്റെ എല്ലാ പരിമിതികളും അറിയുന്ന ഒരാൾ എന്ന നിലയിൽ വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ ആ പ്രഖ്യാപനത്തെ കണ്ടത്. ഒട്ടേറെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലൂടെ കടന്നുപോകുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അതൊരു പക്ഷേ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മീഡിയയും ഫോളോ ചെയ്യുന്ന ഒരു കുഞ്ഞിന് പോലും അറിയാൻ കഴിയും. അപ്പോൾ അത്രയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് ഞാൻ ഒട്ടേറെ ആശങ്കയോടുകൂടിയാണ് ചിന്തിച്ചിരുന്നത്. ആ പ്രഖ്യാപനത്തിന് ശേഷം പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായി. കേരളത്തിലെ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയായി. ഒരു സ്ത്രീ എന്ന നിലയിൽ അതിനെ സ്വാഗതാർഹമായി കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടേറെ നെഗറ്റീവ് സൈഡ് ചിന്തകളും ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഒരു പദ്ധതിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല കാരണങ്ങൾ കൊണ്ട് വീടിനകത്ത് തന്നെ അടഞ്ഞു കിടക്കപ്പെട്ട സ്ത്രീകൾ, ഒരുപക്ഷെ ഒരു വലിയ ശതമാനം സ്ത്രീകൾ അവിടെ നിന്നും പുറത്തിറങ്ങും, തങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കായി KSRTC ആശ്രയിച്ച് മുന്നോട്ട് പോകും. അതെല്ലാം വളരെ സ്വാഗതാർഹമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒട്ടേറെ ആളുകൾക്ക് അത് പ്രയോജനമാകും. നിത്യവൃത്തിക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ധാരാളം സ്ത്രീകളുള്ള നാടാണ്. മിനിമം വേതനം മാത്രം വാങ്ങി തൊഴിലെടുക്കുന്ന ധാരാളം സ്ത്രീകളുള്ള നാടാണ്. അവർക്കെല്ലാം യാത്രാക്കൂലി സൗജന്യമാക്കുക എന്ന ഒരു ഓപ്ഷൻ മുമ്പിലേക്ക് വരുമ്പോൾ, സൗജന്യമായി കിട്ടുമെന്ന് പറയുമ്പോൾ, തീർച്ചയായും അത് അവർക്കൊക്കെ ഗുണം ചെയ്യും. എന്നാൽ 1.5 ലക്ഷവും 2 ലക്ഷവും വാങ്ങുന്ന സ്ത്രീ തൊഴിലാളികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെയും ഒരേപോലെ പരിഗണിച്ചായിരുന്നില്ല ഇത് വരേണ്ടതെന്നുള്ള ഒരു പൊതു അഭിപ്രായം എനിക്കുണ്ട്. ഇത്രയും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കോർപ്പറേഷന് സർക്കാർ പറയുന്നത് പോലെ ആ ബാധ്യതകൾ ഒക്കെയും സർക്കാർ അതാത് മാസം കൊടുത്തു തീർക്കുമെങ്കിൽ വളരെ നല്ല പദ്ധതിയായിട്ട് തന്നെ ഞാൻ ഇതിനെ മുന്നോട്ട് കാണുന്നു. ഒരിക്കലും കോർപ്പറേഷൻ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഈ പ്രഖ്യാപനത്തെ ഒട്ടും ആശങ്കയില്ലാതെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മനസ്സിൽ വന്നുപോയ ആശങ്കകൾ കൂടി പങ്കുവെക്കുകയാണ്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒപ്പം തന്നെ എക്കോണമി ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർ എപ്പോഴും പറയുന്നത് പൈസ ചെലവാക്കാൻ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു സമൂഹ വ്യവസ്ഥയ്ക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതെന്നാണ്. അപ്പോ ആ രീതിയിലും ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞാല് ഇപ്പോ ചില കുട്ടികൾ, അത് വിദ്യാർത്ഥികൾക്കൊക്കെ കൺസെഷൻ കിട്ടാത്ത മേഖലയിൽ, കൺസെഷന് കുറച്ച് നിബന്ധനകളുണ്ടല്ലോ, അതെല്ലാം കിട്ടാത്ത കുട്ടികൾ KSRTC ആശ്രയിച്ച് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ അറിവിലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഉണ്ട്. ആ കുട്ടികൾക്കൊക്കെയും ഇത് ഭയങ്കര ആശ്വാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളുണ്ട്. അവർക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനം നൽകും. ഒപ്പം തന്നെ ഒരു സ്ത്രീ ഉന്നമനം എന്ന നിലയിൽ ആ പോയിന്റിൽ വെച്ച് കാണുകയാണ്.

0: എങ്കിൽ തീർച്ചയായും ഈ പദ്ധതി വീട്ടിൽ അകത്തടഞ്ഞു കിടന്നിരുന്ന ഒരു സ്ത്രീയെങ്കിലും പുറത്തേക്കിറക്കാൻ ഈ പദ്ധതി പ്രയോജനമാകുമെങ്കിൽ തീർച്ചയായും അതൊരു സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള പോസിറ്റീവ് സൈഡായി തന്നെ കാണുന്നു. കോർപ്പറേഷന് വരുന്ന ബാധ്യത അതെങ്ങനെയാണ് സർക്കാർ നികത്തുക എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു.
1: KSRTC എറണാകുളം ഡിപ്പോ ബസ് കണ്ടക്ടർ സിന്ധു.
2: പ്രിയദർശിനി, ഫ്രീ ടിക്കറ്റ് എന്ന സൗജന്യ യാത്രയുടെ ഭാഗമായി KSRTCക്ക് യാതൊരുവിധ ബാധ്യതയും കൂടാതെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. മുഴുവൻ സ്ത്രീകളെയും വീടിന് പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും അതുവഴി അവർക്കൊരു ശാക്തീകരണം സാധ്യമാകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. ഓരോ ഷെഡ്യൂളും യാത്രക്കാരില്ലാതെ നിർത്തേണ്ടി വരുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ KSRTCയിലേക്ക് മുഴുവൻ ആളുകളെയും ആകർഷിക്കാൻ പറ്റി എന്നുള്ളതും ഒരു വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ സ്ത്രീകളായ യാത്രക്കാർ നമ്മുടെ ഡിപ്പോയിൽ വന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് ബസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവർ അടുത്ത പ്രൈവറ്റ് ബസ് നോക്കി പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത പ്രിയദർശിനി എപ്പോഴുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. ആ, നമ്മുടെ KSRTCയിലാണല്ലോ ഇവര് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നത്. ആ ഇഷ്ടത്തിന്റെ കാരണം സൗജന്യമാണെങ്കിൽ പോലും എല്ലാവരും KSRTCയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിക്ക ഓർഡിനറി ബസ്സുകളിലും ഇപ്പോൾ നല്ല തിരക്കാണ്. അമ്മമാർക്കൊക്കെ ആണെങ്കിൽ വളരെ സന്തോഷമാണ്. കാരണം അവർക്ക് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ പറ്റുന്നു, പൈസ ഒന്നും ചിലവില്ല, അമ്പലത്തിൽ പോകുന്നു, വഴിപാട് നടത്താനുള്ള ചിലവ് മാത്രമേ ആവുന്നുള്ളൂ. കൂടാതെ ഈ ലേഡീസൊക്കെ പുറത്ത് പോയാലും അവരെല്ലാവരും ഓരോ കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതുവഴി ഗവൺമെന്റിനും എന്തായാലും ലാഭം ഉണ്ടാകും. അപ്പൊ എങ്ങനെയൊക്കെ പോയാലും ഇതൊരു നല്ല പദ്ധതി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം.
1: കേരളത്തിന്റെ ഗതാഗത മന്ത്രി CP ജോൺ.
3: കേരളത്തിലെ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുക എന്നത്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകി. ഞങ്ങൾ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും. അതിൻ്റെ ഭാഗമായി 2026 ജൂൺ 15 മുഖ്യമന്ത്രി തന്നെ ഒരു ഓർഡിനറി ബസ്സിൽ തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ യാത്ര നടത്തി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 10 ലക്ഷത്തോളം സ്ത്രീകളാണ് ഒരു ദിവസം KSRTCയിൽ ശരാശരി യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ഏതാണ്ട് 5 ലക്ഷത്തോളം സ്ത്രീകൾ അധികമായി KSRTCയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. KSRTCയെ സംബന്ധിച്ചിടത്തോളം 2.5 കോടി രൂപ ഒരു ദിവസം അധിക ചെലവുണ്ട്, അല്ലെങ്കിൽ വരവിൽ കുറവുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് ഗവൺമെന്റ് KSRTCയോട് പറഞ്ഞിരിക്കുന്നു. KSRTCയുടെ മുഴുവൻ ചെലവുകളും മുഴുവൻ തുകയും ഇന്ന് ഗവൺമെന്റ് ആ സ്ഥാപനത്തിന് നൽകുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ, വീടുകളിൽ സഹായത്തിന് പോകുന്നവർ, ഷോപ്പുകളിൽ പണിക്ക് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ദിവസവും യാത്ര ചെയ്ത് പലയിടങ്ങളിലായി പോകേണ്ടി വരുന്ന ആളുകൾ, അവർക്കെല്ലാം ഇന്ന് ഇത് വലിയൊരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ ജനപ്രിയമായ ഒരു പരിപാടി കേരളത്തിൽ നടന്നിട്ടില്ല. ആ പരിപാടി സംഘടിപ്പിക്കുന്ന വകുപ്പിൻ്റെ, ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഇനിയും കൂടുതലായി എന്തെല്ലാം സഹായങ്ങൾ സ്ത്രീകൾക്കും നാട്ടുകാർക്കും ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നാണ് KSRTC ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ക്ഷേമ പദ്ധതികൾ വെറും കണക്കുകളല്ല, മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. പ്രിയദർശിനി പദ്ധതിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അനുകൂലിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും അവരവരുടെ വാദങ്ങളുണ്ട്. എന്നാൽ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സാമൂഹിക പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം എത്രത്തോളം കൈവരിക്കപ്പെടുന്നു എന്നതായിരിക്കും ഈ പദ്ധതിയുടെ യഥാർത്ഥ വിലയിരുത്തൽ. അത് സമൂഹത്തിന്റെ നന്മയിലേക്കുള്ള പാതയാകട്ടെ.
4: അഭിമാനപൂർവം ഈ പെൺയാത്ര. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹകരണം ജിത സുധീർ. സമകാലികം.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൽസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ.

0: 9447007786.
1: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇനി നോവൽ പാരായണം.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
3: ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ വെച്ച് പതിവായി പത്രം വായിക്കാറുള്ളത് രാമുണ്ണിക്കിടാവാണ്. ഉമ്മറത്തെ വരാന്തയിൽ എല്ലാവരും വട്ടമിട്ട് ഇരുന്നെന്ന് തോന്നിയാൽ കിടാവ് വായന തുടങ്ങും. വായിക്കുന്നതിന്റെ ചുമതല എങ്ങനെയോ അദ്ദേഹത്തിന്റെ തലയിൽ വന്നു വീഴുകയായിരുന്നു. കിടാവ് അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വായനയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ഓരോ വാർത്തയും ചികഞ്ഞെടുത്ത് അക്ഷരങ്ങളും വരികളും വേർതിരിച്ചു വായിക്കുക എന്നതാണ് രീതി. വായിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നിർത്തി തന്റേതായ നിഗമനങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോകും. അതിനെക്കുറിച്ച് തെല്ലുനേരം വാചാലനാകും. കേൾക്കാനിരിക്കുന്നവർ അതുകൂടി കേട്ടിരിക്കണം. ഗുരുവായൂരിൽ ഒന്നാമത്തെ ദിവസം സത്യഗ്രഹം അനുഷ്ഠിച്ചവരിൽ ഒരാൾ ബ്രാഹ്മണനായ സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. പിന്നീട് മറ്റൊരു ബ്രാഹ്മണനായ കിഴക്കുഭാഗത്തെ രാമയ്യരും സത്യഗ്രഹത്തിൽ പങ്കുചേർന്നു. ഈ വാർത്ത വായിക്കുന്നതിനിടയിൽ എന്തോ കണ്ടെത്തിയതുപോലെ കിടാവ് വായന നിർത്തി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്പൂരിമാരിലും നല്ല ആളുകളുണ്ട്. പിന്നെ അതിനെക്കുറിച്ചായി സംസാരം. പത്രം ഒരിടത്ത് ചുരുട്ടി വെച്ചിട്ടായിരുന്നു വർത്തമാനം. കുറച്ചുനേരം മറ്റുള്ളവർ മിണ്ടാതിരുന്നു. ചോദ്യം ചെയ്താൽ ചിലപ്പോൾ അയാൾ പത്രവും എടുത്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോവും. രാമണിക്കിടാവിന് ദേഷ്യം എപ്പോഴാണ് വരിക എന്നറിഞ്ഞുകൂടാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മെറ്റിലിന്റെ ടീച്ചർ പതുക്കെ ചോദിച്ചു, സമരം എവിടെ എത്തി കിടാവേ? സമരം തുടങ്ങിയപ്പോൾ തൊട്ട് ടീച്ചർ വിവരമറിയാനെത്തും. കേളപ്പനെ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഉത്കണ്ഠയായിരുന്നു അവർക്ക്. അദ്ദേഹം എന്നാണ് സമരം ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. പത്രത്തിൽ എവിടെയെങ്കിലുമോ വരികൾക്കിടയിലോ അതിനെപ്പറ്റി പരാമർശം ഉണ്ടാകാതിരിക്കില്ല. അതറിയാനാണ് അവർ കാത് കൂർപ്പിച്ചിരിക്കുന്നത്. കിടാവ് വീണ്ടും വായന തുടർന്നു. എന്നാൽ അത് കുറച്ചുനേരം മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. വളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാലനെ മർദ്ദിച്ചെടുത്തെത്തിയപ്പോൾ കിടാവിന്റെ വായന പെട്ടെന്ന് നിന്നു. കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട പ്രചരണ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. ജാഥയ്ക്ക് പെരുമാൾപുരം ശക്തി മന്ദിരത്തിൽ ഒരു സ്വീകരണം നൽകിയിരുന്നു. AK ഗോപാലനെ അവിടെ വെച്ചാണ് ആദ്യമായി കണ്ടതെന്ന് കിടാവ് ഓർമ്മിച്ചു. അദ്ദേഹത്തിനാണല്ലോ മർദ്ദനമേറ്റിരിക്കുന്നത്. കഷ്ടം തന്നെ. ഇങ്ങൾ വായിക്കും കിടാവേ, ബാപ്പു ആവശ്യപ്പെട്ടു. കിടാവ് വായന തുടർന്നു. രാവിലെ സത്യാഗ്രഹം അനുഷ്ഠിച്ച വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനെയും പരമേശ്വരനെയും പ്രതിരോധക്കാർ ഇടിച്ച് പിടിച്ചു തള്ളി. അവരും താഴെ വീണു. ഗോപാലനെ 5-6 ആളുകൾ ഒന്നിച്ചു വളഞ്ഞു. ഒരാൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. പള്ളയ്ക്ക് 2 ഇടിയിടിച്ചു. ആ വാർത്ത വായിച്ചു തീർക്കുവാൻ കിടാവിനായില്ല. അന്നേരമാണ് ഒരു രോഗി പുറത്ത് കാത്തു നിൽക്കുന്ന വിവരം ശ്രീധരൻ ഡോക്ടറെ അറിയിക്കുവാൻ ആരോ വന്നത്. അദ്ദേഹം എഴുന്നേറ്റുപോയി. പിറകെ ദാമോദരൻ കമ്പൗണ്ടറും. ഗോപാലനെ മർദ്ദിച്ച വിവരമറിഞ്ഞ് എല്ലാവരും മ്ലാനവതരരായിരുന്നു. അഹിംസയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഗുരുവായൂരിലെ സത്യാഗ്രഹം. ഇതിനെ മർദ്ദിച്ചൊതുക്കാൻ വേണ്ടി 8 ഉറുപ്പികയും 2 നേരത്തെ ചോറും നൽകി ക്ഷേത്രം ഭാരവാഹികൾ കുറെ ദല്ലാളന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. അവരായിരിക്കും AK ഗോപാലനെ മർദ്ദിച്ചിട്ടുണ്ടാവുക. അടുത്തു തന്നെ സത്യാഗ്രഹം നടത്താൻ പോകുന്നത് കേളപ്പനായിരിക്കും. അദ്ദേഹത്തെയും ദല്ലാളന്മാർ മർദ്ദിക്കുകയില്ലേ? ഈ ഉത്കണ്ഠയായിരുന്നു അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത്. മെറ്റിൽഡ ടീച്ചറുടെ മനസ്സിലെ ആകാംക്ഷ വായിച്ചെടുത്തുകൊണ്ട് നാരായണൻ ആവശ്യപ്പെട്ടു, പത്രത്തില് കേളപ്പജിയുടെ വിവരം വല്ലതുമുണ്ടോന്ന് നോക്കിയും കിടാവേ. പത്രത്തിന്റെ ഓരോ പേജും ഒന്നുകൂടി മറിച്ചു നോക്കിയതിനു ശേഷം രാമുണ്ണി കിടാവ് ഒരു പ്രഖ്യാപനം പോലെ പറഞ്ഞു, പത്രത്തില് എല്ലാ പേജിലും കേളപ്പജിയുണ്ട്, എന്നാലോ തൊട്ടു നോക്കാൻ പറ്റൂല എന്ന് മാത്രം. ഓറിങ്ങനെ ഇതിലെല്ലാറ്റിലും അലിഞ്ഞു കിടക്കുക. അടുത്ത ദിവസം തന്നെ കേളപ്പന്റെ സത്യാഗ്രഹ വാർത്ത വായിക്കുവാൻ കിടാവിന് അവസരം ലഭിച്ചു. അദ്ദേഹം അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. പത്രത്തിലെ ഓരോ വാക്കും മനസ്സിനെ ചേർത്ത് നിർത്തിയിട്ടെന്നോണം വളരെ ആർദ്രമായ ഭാവത്തിലാണ് വായിച്ചിരുന്നതും. വായനയ്ക്ക് മുൻപിൽ ഒത്തുകൂടിയിരുന്നവർ നിർനിമേഷരായി കിടാവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് കേളപ്പൻ തന്നെ സത്യാഗ്രഹികളെ നയിച്ചുകൊണ്ട് സത്യാഗ്രഹം അനുഷ്ഠിക്കുവാൻ പുറപ്പെട്ടത് കണ്ട ജനങ്ങൾ തങ്ങളുടെ പ്രേമനിക്ഷേപമായ ആ നേതാവിനെ കരളലിഞ്ഞു പൊഴിയുന്ന ബാഷ്പധാരകളാൽ നനഞ്ഞ കണ്ണുകളോടെയാണ് നിരീക്ഷിച്ചത്. സത്യാഗ്രഹികളും അവരോടനുഭാവമുള്ളവരും ഒരു ഘോഷയാത്രയായി പുറപ്പെട്ടു. അവരുടെ ഭക്തിഗാനങ്ങളെ മന്ദമാരുതനെങ്ങും പരത്തി. തങ്ങൾക്കു വേണ്ടി തപോനിഷ്ഠനായി നിൽക്കുവാൻ പോകുന്ന കേളപ്പനെയും സത്യാഗ്രഹികളെയും കണ്ട അവർ സ്തബ്ധഹൃദയരായി നിർനിമേഷം ആവേശകരമായ ആ കാഴ്ചയിൽ ലയം പൂണ്ടു നിന്നു. ശ്രീമാൻ

0: പരപ്പനും ഏതാനും മഹിളമാരും കിഴക്കേ പടിവാതിലിനടുത്ത് ചെന്ന് നിന്നു. ഉച്ചയായതോടുകൂടി സ്ത്രീ സത്യാഗ്രഹികളെ മാറ്റി വേറെ ആളുകളെ നിർത്തി. കേളപ്പനും വേറെ ചില സത്യാഗ്രഹികളും ഇന്ന് മുഴുവൻ ഉപവാസമനുഷ്ഠിച്ച് സത്യാഗ്രഹം ചെയ്യുകയാണ്. ക്ഷേത്രത്തിന് പുറത്താണ് ഉള്ളിലേക്കാൾ അധികം ആളുകൾ കൂടിയിരിക്കുന്നത്. സത്യാഗ്രഹത്തിന്റെ ആദർശപരതയും സത്യാഗ്രഹികളുടെ ഭക്തിയും ജനങ്ങളെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. പൊരിയുന്ന വെയിലത്ത് ശ്രീമാൻ കേളപ്പനും സഹചാരികളും തലയിലൊരു തോർത്തുമുണ്ടുകൂടിയില്ലാതെ പൊള്ളുന്ന നിലത്ത് വെറും കാലിൽ നിൽക്കുന്നത് കണ്ട് പലരും കരയുക തന്നെ ചെയ്തു. അവരിൽ ചിലരത് നോക്കി സ്തംഭിച്ച് നിന്നുപോയി. പ്രഭാതത്തിന് മുമ്പ് 3:30 ആരംഭിച്ച കേളപ്പന്റെ ഈ കൊടും തപസ് രാത്രി 9 അവസാനിച്ചത്. പത്രവായന നിന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ നിശബ്ദരായി തലകുമ്പിട്ടിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. സഹകരണ അക്കാദമിയുടെ നിയന്ത്രണത്തിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരിൽ എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളായ സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിലുള്ള ഗസ്റ്റ് ലെക്ചറർമാരുടെ ഒഴിവിലേക്ക് AICTE UGC നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 27 രാവിലെ 10 കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0482225506. 0482225506. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഓവർസിയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഡിപ്ലോമ, സർക്കാർ അംഗീകൃത ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 2 പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 6 മുൻപായി ലഭിക്കത്തക്കവിധം അയയ്ക്കണം.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ടെക്നോളജിയിൽ പുത്തം വിളിച്ചു. എന്റെ പേര് ആൽബർട്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, ബിടെക്.
2: ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. ഏത് ഇയർ?
3: ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ അവര് ആർമി അല്ല നേവിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ അതിനെ?
2: 4 കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊരു പരീക്ഷ എഴുതാം. എന്റെ പേര് CDSE എന്നാണ്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം. ഡിഗ്രി കഴിഞ്ഞാൽ എഴുതാം. നിറയെ മക്കള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്
3: പോകുന്നുണ്ട്.
2: ഇതുകൂടാണ്ട് ഇങ്ങനെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഏതാന്ന് നോക്കുക. അവിടുത്തെ പ്രിൻസിപ്പൽമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഫസർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, പല എഞ്ചിനീയറിംഗ് കോളേജിലും ക്യാമ്പസ് ഉണ്ട്. ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 കൊല്ലത്തെ ബിടെക് കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ അടിയിൽ നമ്മൾക്ക് എൻറോൾ ചെയ്യാം. അങ്ങനെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻസ് മിനിസ്ട്രി നമുക്ക് ബാക്കിയുള്ള കൊല്ലത്തെ ഒരു സ്റ്റൈപ്പൻഡോ അല്ലെ ഫീസിന്റെ കുറച്ച് എമൗണ്ട് ഒക്കെ തരും. ഫൈനൽ ഇയർ പാസ്സാകുമ്പോൾ അവർ ക്യാമ്പസിൽ വന്ന് ഡിഫൻസ് മിനിസ്ട്രിക്കാർ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ആൾക്കാരെ അതിന് ആ എൻട്രിയുടെ പേരാണ് ടെക് എൻട്രി, ടെക്നിക്കൽ എൻട്രി പറയും. ആർമി, നേവി, എയർഫോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. അത് ആ കോളേജിൽ അവിടെ പ്ലേസ്മെന്റ് ഓഫീസർക്ക് അറിയാം. അപേക്ഷ വെക്കാം, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും വെക്കാം, കോളേജ് വഴിയും വെക്കാം. അതാണ് ഏറ്റവും നല്ലത്, ടെക് എൻട്രി പറയും. ഇതൊന്നും അല്ലെങ്കിൽ ബിടെക് പാസ്സായിട്ട് അയാൾക്ക് CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം എഴുതിയും നമുക്ക് നേരിട്ട് SSP ഇന്റർവ്യൂ ബോർഡ് വഴി നമുക്ക് ജോലി കിട്ടും. നല്ല സ്കോപ്പുള്ള പരിപാടിയാണ്, ഡിഫൻസ് നല്ല ശമ്പളം. അയാളുടെ ആ താല്പര്യം സംരക്ഷിച്ച് പ്രേരിപ്പിച്ചു കൊണ്ടുവരും.
3: 4 വർഷത്തെ കഴിയുമ്പോഴേക്കും 22 വയസ്സ് കഴിയും.
2: അത് NDA ആകുമ്പോൾ അതൊന്നുമില്ല.

0: 会聊，그렇다.
1: 네, 감사합니다.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ലക്സംബർഗിലെ ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ഫിൻടെക്, ബഹിരാകാശം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ. ഖത്തർ ഇൻകാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റി എന്ന് സി എ ജി കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് എം എസ് സി ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗെല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി രാവിലെ 10 മുതൽ തൊഴിൽ മേള സംഘടിപ്പിക്കും. സിവിൽ സ്റ്റേഷനിലാണ് തൊഴിൽ മേള. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി,
5: കുറച്ച് ശാസ്ത്രജ്ഞരുടെ വിശേഷങ്ങൾ. ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായാണ് എല്ലാ കാലത്തും പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല നല്ല കാര്യങ്ങളും ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ലോകത്തെ എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം പ്രശസ്തരായവരെയും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഇവരുടെ ജീവിതമാകട്ടെ എന്നും ശാസ്ത്ര കുതുകികളെ ആകർഷിക്കാറുമുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ രസകരവും പ്രധാനപ്പെട്ടതുമായ വിശേഷങ്ങൾ കേൾക്കാം. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളുടെ പിതാവുമായ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യം സന്ദർശിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ആദര സൂചകമായി അന്നു മുതൽ എല്ലാ വർഷവും അദ്ദേഹം സന്ദർശിച്ച മെയ് 26 അവർ ശാസ്ത്രദിനമായി ആചരിക്കാൻ തുടങ്ങി. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം തന്നെ അല്ലേ? ലിയനാർഡോ ഡാവിഞ്ചി ഒരു ചിത്രകാരനായാണ് നാം അറിയുന്നത്. എന്നാൽ അദ്ദേഹം ചിത്രകാരൻ എന്നതിനൊപ്പം ഒരു ഗണിതശാസ്ത്രജ്ഞനും എഴുത്തുകാരനും സംഗീതജ്ഞനും ശാസ്ത്രജ്ഞനും ഒരു കലാകാരനുമായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. കണ്ടുപിടുത്തങ്ങളുടെ രാജാവാണ് എഡിസൺ. വൈദ്യുത ബൾബ് ചലിക്കുന്ന ദൃശ്യമെടുക്കുന്ന ക്യാമറ, പണ്ടുകാലത്ത് പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രാമഫോൺ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ആ അദ്ദേഹം തന്നെയാണ് നമ്മുടെ ടാറ്റു പേനയും കണ്ടുപിടിച്ചത്. മാത്രമല്ല, ഇന്നും ഏറ്റവുമധികം പേറ്റന്റുകൾ നേടിയ റെക്കോർഡും എഡിസന്റെ പേരിൽ തന്നെയാണ്, 1093 തവണ. അന്ധരായവർക്ക് ബ്രെയിൻ ലിപി എന്ന ഒരു ഭാഷ തന്നെ കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലി ജന്മന അന്ധനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ 3-ാമത്തെ വയസ്സിലാണ് ഒരു അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ആ വൈകല്യത്തെ മറികടന്ന് അന്ധർക്കായി ഒരു ലിപി തന്നെ ലോകത്തിന് സംഭാവന ചെയ്തു. നോബൽ സമ്മാനത്തിന്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. യുറേനിയത്തിൽ നിന്ന് റേഡിയം കണ്ടെത്തിയതടക്കം മാഡം മേരി ക്യൂറിക്ക് 2 നോബൽ സമ്മാനമാണ് ലഭിച്ചത്. ആദ്യമായി ഒരു വനിതയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച ക്രെഡിറ്റും മേരി ക്യൂറിയുടെ പേരിലാണ്. ഐസക് ന്യൂട്ടൺ ശാസ്ത്രജ്ഞൻ ആയിരുന്നെങ്കിലും

0: ന്യൂട്ടൺ വലിയ ഒരു മതവിശ്വാസിയും ആയിരുന്നു. അദ്ദേഹം ബൈബിൾ നിരന്തരം വായിച്ചിരുന്നു. സയൻസിനേക്കാളും ഗണിതത്തെക്കാളും കൂടുതൽ എഴുതിയിരുന്നത് മതത്തെക്കുറിച്ചായിരുന്നു. ആർക്കിമിഡീസ്, പ്രശസ്തമായ ആർക്കിമിഡീസ് തത്വം, പ്ലവക്ഷമബലം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് അദ്ദേഹം കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കുളിച്ച അതേ വേഷത്തിൽ അദ്ദേഹം ഞാൻ കണ്ടെത്തി എന്നർത്ഥം വരുന്ന യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങിയോടിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദയംപേരൂരിലെ സ്മിത സി ബിയുടേതാണ് ആദ്യ പരാതി. നമുക്ക് പരാതി നോക്കാം.
1: എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ JPS നടക്കാവ് സ്കൂളിൽ പഠിച്ചിരുന്ന ശ്രീനിധി ബിനു എന്ന എന്റെ മകൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2023 വർഷത്തെ LSS സ്കോളർഷിപ്പ് പരീക്ഷ പാസായിട്ടുള്ളതും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളതും സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ളതുമാണ്. ഇപ്പോൾ 2026 വർഷത്തെ USS എക്സാമും എഴുതി സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുണ്ട്. 2023 LSS പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും നാളിതുവരെയായിട്ടും ഒരു ഗഡു തുക പോലും സ്കോളർഷിപ്പ് ഇനത്തിൽ നൽകിയിട്ടില്ല. നടക്കാവ് JPS LP സ്കൂൾ ആയതിനാൽ നാലാം ക്ലാസ് പാസ്സായതിനു ശേഷം LFUP സ്കൂൾ സൌത്ത് പറവൂരാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത്. ഈ പറഞ്ഞ രണ്ട് സ്കൂളിൽ നിന്നും LSS സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സായതിന്റെ വിവരങ്ങൾ പലതവണ നൽകിയിട്ടുള്ളതാണ്. സർക്കാരിൽ ഫണ്ട് ഇല്ല എന്നും സ്കോളർഷിപ്പ് തുകകൾ വൈകുന്നുവെന്നുമുള്ള പത്രവാർത്തകൾ കണ്ടപ്പോൾ തുക അക്കൌണ്ടിൽ വരാൻ വൈകിയേക്കും എന്ന ധാരണയിൽ കാത്തിരുന്നു. എന്നാൽ നാളിതുവരെയായി ഒരു ഗഡു തുക പോലും എന്റെ കുട്ടിക്ക് ലഭിച്ചില്ല. 2023 പാസ്സായ മറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് തുക അക്കൌണ്ടിൽ ക്രെഡിറ്റായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. AEO ഓഫീസിൽ ലിസ്റ്റിൽ എന്റെ മകളുടെ പേരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2023 LSS പരീക്ഷ പാസ്സായ എന്റെ മോൾക്ക് ഇന്നേ വരെ ഒരു ഗഡു തുക പോലും നൽകാത്തത് എന്തുകൊണ്ടാണ്? ഒരേ സമയം പരീക്ഷ പാസ്സായിട്ടും ചിലർക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചിലർക്ക് നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. ആയതിനാൽ ഈ വിഷയത്തിന് എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകളുടെ സ്കോളർഷിപ്പ് തുക കുടിശിക സഹിതം കിട്ടുന്നതിന് സാധ്യതയുണ്ടോ?
0: LSS പരീക്ഷ പാസ്സായിട്ടും നാളിതുവരെ സ്കോളർഷിപ്പ് തുക ലഭിച്ചിട്ടില്ല എന്നാണ് കത്തിൽ പരാതിക്കാരി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ഓഫീസിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി പ്രകാരമാണ്. LSS സ്കോളർഷിപ്പിന് അർഹത നേടിയാൽ വിദ്യാർത്ഥിയുടെ പേര് പോർട്ടൽ ലിസ്റ്റിൽ ചേർക്കേണ്ടത് അതത് സ്കൂളാണ്. അത്തരത്തിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള എല്ലാവർക്കും തുക ഉറപ്പായും ലഭിക്കും. സർക്കാരിൽ നിന്ന് ഫണ്ട് വരുന്ന മുറയ്ക്കാണ് തുക വിതരണം ചെയ്യുന്നത്. തുക വിതരണം ചെയ്യുന്നതിന് പോർട്ടലിൽ പേര് വന്നിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. ആ ലിസ്റ്റ് അതത് ജില്ലയിലെ DDE ഓഫീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. മുൻഗണനാ അടിസ്ഥാനത്തിലല്ല ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നാണ് നിയമവേദിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തുക വിതരണം ചെയ്യാനായി ഏതാനും ദിവസം മുൻപ് വന്ന ലിസ്റ്റിലും പരാതിക്കാരിയുടെ മകളുടെ പേരില്ല എന്നാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്തായാലും തുക ഉറപ്പായും ലഭിക്കും, നഷ്ടപ്പെടില്ല. ആയതിനാൽ കാത്തിരിക്കുക. നോർത്ത് പറവൂരിലെ കുമാരി പുഷ്പാംഗതന്റേതാണ് അടുത്ത പരാതി. പരാതി വായിക്കാം.
1: ഞാൻ നോർത്ത് പറവൂരിലെ പുത്തൻവേലിക്കര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നോർത്ത് പറവൂർ പുത്തൻവേലിക്കരയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസിന്റെ ഡോറിന്റെ വലതുവശത്ത് ഒരു കൈപ്പിടി വേണമെന്ന ആവശ്യമാണ് ഈ കത്തിലൂടെ എനിക്ക് ഉന്നയിക്കാനുള്ളത്. എനിക്ക് 69 വയസ്സുണ്ട്. പുത്തൻവേലിക്കരയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന നേരിട്ടുള്ള ബസ്സാണിത്. ESI പോകുവാനും ജോലിക്കും പോകുവാനും ഈ ബസ് എനിക്ക് വളരെ ഉപകാരമുള്ളതാണ്. മാത്രമല്ല എന്നെ പോലെ പ്രായം ചെന്ന നിരവധി ആളുകളും ഈ സമയത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ഈ ബസിന്റെ സ്റ്റെപ്പുകളും പൊക്കം കൂടിയതാണ്, കൂടാതെ കൈപ്പിടിയുമില്ല. അതുകൊണ്ട് തന്നെ കയറുന്നതിന് കുറച്ച് താമസമുണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞങ്ങളെ പോലുള്ളവരോട് മാറി നിൽക്കാനാണ് ബസ്സിലെ ജീവനക്കാർ പറയാറുള്ളത്. ആ വണ്ടി പോയി കഴിഞ്ഞാൽ നേരിട്ടുള്ള ബസ് വരുന്നതിന് പിന്നെയും താമസമുണ്ടാവാറുണ്ട്. ആയതിനാൽ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി ഏത് ഓഫീസിലാണ് ഇത് സംബന്ധിച്ച് പരാതി പറയേണ്ടത്?
0: സ്വകാര്യ ബസിനെ സംബന്ധിച്ച ഈ പരാതി നിയമവേദി പറവൂർ ജോയിന്റ് RTO കിഷോർ കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരമാണ്.
2: പൊതുജനങ്ങൾക്ക് ഇതുപോലുള്ള കംപ്ലൈന്റുകൾ

0: ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ജോയിന്റ് ആക്ട് ചെയ്തു. ഇപ്പം പറവരത്തെ കംപ്ലൈന്റ് ആണ് ഈ എന്നോട് ചോദിച്ചത്. അത് പ്രകാരം ഈ പറവ് ജോയിന്റ് ആക്ടിന് ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള 8547639042 ഈ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ ഒരു ക്ലാരിഫൈ ചെയ്യാനായിട്ട് വെഹിക്കിൾ നമ്പർ നിശ്ചയമായും വേണം. കാരണം നമുക്ക് അവർക്കെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നമ്പർ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മെയിൽ അയക്കാനായിട്ട് ഇതുണ്ട്, ഇമെയിൽ ഐ ഡി ഉണ്ട്, kl42.mvd@kerala.gov.in. എൻക്വയറി ഓഫീസർ ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയോ അത് ഏൽപ്പിക്കുന്നതാണ്. അതനുസരിച്ചുള്ള തുടർ നടപടികൾ എടുക്കുന്നതാണ്.
1: ലോൺ ആപ്പുകൾക്കെതിരായ നിയമപരമായ സംരക്ഷണങ്ങൾ, വേട്ടയാടുന്ന ആപ്പുകളുടെ സമീപകാല നിരോധനവും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുന്നു.
2: ഇന്ത്യയിൽ ഏറ്റവും പുതുതായ സ്റ്റാറ്റിസ്റ്റിക്സ് രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 29 വയസ്സുള്ള ഏജ് ഗ്രൂപ്പ് എടുത്താൽ അതിൽ 95% ഉള്ള യുവാക്കളും

0: ഇമെയിൽ അയക്കാനായിട്ട് ഇതുണ്ട്, ഇമെയിൽ ഐ ഡി ഉണ്ട്, KL42.MVD@Kerala.gov.in. എൻ്റെ ഒരു ഓഫീസറായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾസോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയോ അത് ഏൽപ്പിക്കുന്നതാണ്. അതനുസരിച്ചുള്ള തുടർ നടപടികൾ എടുക്കുന്നതാണ്.
1: ലോൺ ആപ്പുകൾക്കെതിരായ നിയമപരമായ സംരക്ഷണങ്ങൾ, വേട്ടയാടുന്ന ആപ്പുകളുടെ സമീപകാല നിരോധനവും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുന്നു.
2: ഇന്ത്യയിൽ ഏറ്റവും പുതുതായ സ്റ്റാറ്റിസ്റ്റിക്സ് രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 29 വയസ്സുള്ള ഏജ് ഗ്രൂപ്പ് എടുത്താൽ അതിൽ 95% ഉള്ള യുവാക്കളും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരും ഇന്റർനെറ്റ് ഉപഭോക്താക്കളുമാണ്. പ്രധാനമായും ഈ കാരണത്താൽ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ഉൾക്കൊള്ളൽ അഥവാ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ശക്തിപ്പെടുത്തുന്നതിൽ ഡിജിറ്റൽ ലെൻഡിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതും രേഖകൾ സമർപ്പിക്കാനും പലപ്പോഴും വായ്പാ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കാനും സാധിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ചയ്ക്കൊപ്പം ചില ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിയമപരമായ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ചില ലോൺ ആപ്പുകൾ അമിത പലിശ ഈടാക്കുകയും ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി പണം ഈടാക്കുകയും ചെയ്തതായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതി ഉയർന്നു വന്നിരുന്നു. ഇതോടെ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും വിവിധ അന്വേഷണ ഏജൻസികളും ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചത്. 2021 ഓഗസ്റ്റ് മാസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുജനങ്ങൾക്ക് ഒരു പ്രധാന മുന്നറിയിപ്പുമായി മുമ്പോട്ട് വന്നത്. അനധികൃതമായ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചും മൊബൈൽ ലോൺ ആപ്പുകളെക്കുറിച്ചും നിരവധി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് RBI വ്യക്തമാക്കിയിരുന്നു. അമിതമായ പലിശ നിരക്കുകൾ ഈടാക്കുന്നതും മറച്ചുവെച്ച ചാർജസ് ഉപഭോക്താക്കളുടെ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതും മൊബൈൽ ഫോണിൽ നിന്നുള്ള വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് നിയമവിരുദ്ധമായ വായ്പാ പിരിവ് എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ലഭിച്ച പരാതികളിൽ ഉൾപ്പെട്ടിരുന്നത്. അതോടൊപ്പം RBI ഒരു പ്രധാന കാര്യവും വ്യക്തമാക്കിയിരുന്നു. നിയമപരമായി വായ്പ നൽകാൻ അംഗീകാരമുള്ളത് RBIയുടെ നിയന്ത്രിത രേഖയിൽ വരുന്ന ബാങ്കുകൾക്കും NBFCകൾക്കും അഥവാ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾക്കും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്കും മാത്രമാണ്. ഒരു മൊബൈൽ ആപ്പ് പ്ലാറ്റ്ഫോം മാത്രമായിരിക്കാം, എന്നാൽ അതിന്റെ പിന്നിൽ നിയമപരമായി അംഗീകാരം ലഭിച്ച വായ്പാദാതാക്കളുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2022 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ ലെൻഡിംഗ് ഗൈഡ് ലൈൻസ് പുറത്തുവരുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാന ലക്ഷ്യം സുതാര്യത ഉറപ്പാക്കുക, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്വകാര്യത ഉറപ്പാക്കുക, അന്യായമായ വായ്പാ പിരിവ് തടയുക. RBI പുറത്തുവിട്ട ഈ ഗൈഡ് ലൈൻസിലെ പ്രധാനപ്പെട്ട സംരക്ഷണ സംവിധാനമാണ് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ KFS. ഏത് പ്ലാറ്റ്ഫോമിലാണോ ഒരു ഉപഭോക്താവ് വായ്പാ തുകയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്, ആ ഉപഭോക്താവിന് ആരാണോ നിയമപരമായ അംഗീകാരം ലഭിച്ച് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നടത്തുന്നത്, ആ ഉപഭോക്താവിന് വ്യക്തമായി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതാണ്. അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, വായ്പയുടെ തുക, പലിശ നിരക്ക്, വാർഷിക പലിശ ശതമാനം അഥവാ APR, ആനുവൽ പെർസെൻറ്റേജ് റേറ്റ്, പ്രോസസിംഗ് ഫീസ്, ഇനി അടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിഴ ചാർജാക്കുന്നത് ഏത് കണക്ക് പ്രകാരമാണ്, തിരിച്ചടവ് ഷെഡ്യൂൾ, വായ്പയുടെ ആകെ ചിലവ് എത്രയാണ്. ഇത്തരം കാര്യങ്ങൾ കീ ഫാക്ട് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ KFS ഉപഭോക്താവ് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ വായ്പ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഉപഭോക്താവിൽ നിന്നും മറച്ചുവെച്ച ചാർജസുകൾ പിന്നീട് ഈടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. നിയമപരമായ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ട തെളിവായും പ്രവർത്തിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2022 പുറത്തിറക്കിയ ഡിജിറ്റൽ ലെൻഡിംഗ് മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് വരെ ഇന്ത്യയിൽ മുഴുവൻ ഫിൻടെക് മേഖലയുടെയും അടിസ്ഥാന നിയന്ത്രണ ചട്ടക്കൂടായി തുടരുകയാണ്. ഈ ഗൈഡ് ലൈൻസ് വായിച്ചിട്ടുള്ള അതും അല്ലെങ്കിൽ ഇനി വായിക്കാൻ പോകുന്ന ശ്രോതാക്കൾ കണ്ടുവരുന്ന ഒരു യൂസേജ് ആയിരിക്കും ഫിൻടെക്. ഇവിടെ ഫിൻടെക് എന്ന പദപ്രയോഗം ഫൈനാൻഷ്യൽ ടെക്നോളജി എന്നതിൻ്റെ ചുരുക്കമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബാങ്കിംഗ്, വായ്പ, പേയ്മെന്റ്, നിക്ഷേപം തുടങ്ങിയ ധനകാര്യ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും ലഭ്യമാക്കുന്ന കമ്പനികളെയാണ് പൊതുവെ ഫിൻടെക് കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വായ്പ അപേക്ഷിക്കാനും KYC പൂർത്തിയാക്കാനും വായ്പയുടെ സ്ഥിതി അറിയാനും സഹായിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ഫിൻടെക് കമ്പനികളായി

കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ശ്രോതാവും മനസ്സിലാക്കേണ്ടത്, എല്ലാ ഫിൻടെക് കമ്പനികളും സ്വയം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളല്ല. പല ഫിൻടെക് കമ്പനികളും ബാങ്കുകളുമായോ RBIയിൽ രജിസ്റ്റർ ചെയ്ത NBFCകളുമായോ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് വായ്പ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫിൻടെക് കമ്പനിയുടേതാണെങ്കിൽ യഥാർത്ഥ വായ്പാദാതാവ് നിയമപരമായി അംഗീകാരം ലഭിച്ച ബാങ്കോ NBFCയോ ആയിരിക്കാം. ഇതുതന്നെയാണ് RBIയുടെ 2022 ഡിജിറ്റൽ ലെൻഡിംഗ് മാർഗനിർദ്ദേശത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സ്ഥാപനം വായ്പ നൽകാനുള്ള നിയമപരമായ അംഗീകാരം ലഭിക്കുന്നില്ല. വായ്പ നൽകുന്ന സ്ഥാപനത്തിന് RBIയുടെ നിയന്ത്രണവും അംഗീകാരവും ഉണ്ടായിരിക്കണം. 2022 ഈ മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഡിജിറ്റൽ ലെൻഡിംഗ് രംഗത്ത് ഉപഭോക്താവിൻ്റെ ഓരോ തലത്തിലുമുള്ള സംരക്ഷണം, സുതാര്യത, കീ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെളിപ്പെടുത്തൽ, പരാതി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, ഡേറ്റ സ്വകാര്യത എന്നിവ RBI തുടർച്ചയായി മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാന ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളും ഈ ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ നിലനിൽക്കെ ഡിജിറ്റൽ രംഗത്ത് ഇടപഴകുന്ന ഓരോ ഉപഭോക്താവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രെഡേറ്ററി ലോൺ ആപ്പുകൾ. പ്രെഡേറ്ററി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ചൂഷണപരമായ അല്ലെങ്കിൽ ഇരയെ വേട്ടയാടുന്ന സ്വഭാവമുള്ളതെന്നാണ്. അതിനാൽ ഉപഭോക്താവിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്ത് അമിത പലിശ ഈടാക്കുകയും യാഥാർത്ഥ്യ ചെലവുകൾ മറച്ചുവെക്കുകയും നിയമവിരുദ്ധമായ രീതിയിൽ വായ്പ പിരിവ് നടത്തുകയും സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ലോൺ ആപ്പുകളെയാണ് പൊതുവെ പ്രെഡേറ്ററി ലോൺ ആപ്പുകളായി കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത്തരം ആപ്പുകൾ പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ചെറിയ തുകകൾ അതിവേഗം വായ്പ നൽകുന്നുണ്ടെങ്കിൽ പിന്നീട് അമിത പലിശ, മറച്ചുവെച്ച ചാർജസുകൾ, നിരന്തരമായ ഫോൺ വിളികൾ, ഭീഷണിപ്പെടുത്തൽ, സാമൂഹികമായിട്ടുള്ള അപമാനപ്പെടുത്തൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെ വായ്പക്കാരനെ സമ്മർദ്ദത്തിലാക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ സാധാരണ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വേർതിരിച്ച് പ്രെഡേറ്ററി അഥവാ ചൂഷണപരമായ ലോൺ ആപ്പുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്തരം പ്രവൃത്തികൾ ഭാരതീയ ന്യായ സംഹിത 2023 വിവിധ കുറ്റകൃത്യ വ്യവസ്ഥകളുടെ പരിധിയിലും പെടുന്നു. ഒരു വായ്പാദാതാവിന് പണം തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു വായ്പാകാരന് അയാളുടെ പ്രൈവസിയെയും സാമ്പത്തിക രേഖകളുടെ മേൽ യാതൊരുവിധ അവകാശവുമില്ല. കാലക്രമേണ ഈ വിഷയം ഉപഭോക്തൃ സംരക്ഷണത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. ചില ലോൺ ആപ്പുകൾ ഷെൽ കമ്പനികളായും വിദേശ സ്ഥാപനങ്ങളായും ബിനാമി അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻസുമായും നിയമാനുസൃതമല്ലാത്ത ഇന്റർനാഷണൽ പണമിടപാടുകളും എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന സംശയം ഉയർന്നു വന്നിരുന്നു. ഇതോടെയാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രാധാന്യം വർദ്ധിച്ചത്. നിയമവിരുദ്ധമായി സാമ്പത്തിക പണം വിവിധ ഇടപാടുകളിലൂടെ മറച്ചുവെക്കുകയോ യഥാർത്ഥമായ ഉടമസ്ഥാവകാശം മറച്ചുവെക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കാൻ തുടങ്ങി. ഈ അന്വേഷണത്തിനിടയിൽ കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൈബർ പോലീസ്, മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത ഇടപെടലിലൂടെ നിരവധി അനധികൃതമായ ലോൺ ആപ്ലിക്കേഷൻസിനെതിരെ നടപടി സ്വീകരിക്കുകയും പല ആപ്ലിക്കേഷൻസും ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലും അനധികൃതമായിട്ടുള്ള പല ഫിനാൻഷ്യൽ മണി ഫ്രോഡുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് നിരവധി നിയമപരമായ മാർഗങ്ങൾ ലഭ്യമാണ്. ഒന്നാമത്, ബന്ധപ്പെട്ട ബാങ്കിലോ NBFCയിലോ പരാതി നൽകാം. രണ്ടാമത്, പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ RBIയുടെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം പരാതി നൽകാം. മൂന്നാമത്, സൈബർ ഭീഷണി, ഡേറ്റ ദുരുപയോഗം, ഓൺലൈൻ ഫ്രോഡ് എന്നിവയാണെങ്കിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴിയും പരാതി നൽകാം. നാലാമതായി, ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ, ബ്ലാക്ക് മെയിൽ തുടങ്ങിയവയാണെങ്കിൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ സൈബർ പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകാം. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യവും കൂടി ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് 2007 എന്ന് പറയുന്ന സെൻട്രൽ ലെജിസ്ലേഷൻ നിലവിലുണ്ട് ഇന്ത്യയിൽ. ഈ നിയമത്തിലെ ചില പ്രധാന വകുപ്പുകൾ, സെക്ഷൻ 4, RBIയുടെ അനുമതിയില്ലാതെ ഒരു പേയ്മെന്റ് സിസ്റ്റവും പ്രവർത്തിക്കാൻ പാടില്ല. സെക്ഷൻ 10,
പേയ്മെൻറ്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും RBIക്ക് അധികാരമുണ്ട്. ഈ നിയമം ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിന്

0: RBI യുടെ കേന്ദ്ര സ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നു. പ്രെഡേറ്ററി ലോൺ ആപ്പുകൾക്കെതിരെ ശക്തമായ നടപടി അനിവാര്യമാണ്. അതേസമയം നിയമ നടപടികൾ എല്ലായ്പ്പോഴും ഡ്യൂ പ്രോസസ് ഓഫ് ലോ അനുസരിച്ചാവണം. ഓരോ അന്വേഷണവും നീതിപൂർവമായിരിക്കണം. അതോടൊപ്പം ഓരോ വായ്പക്കാരൻ്റെയും സ്വകാര്യതയും അന്തസ്സും നിയമപരമായ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. സാങ്കേതിക വിദ്യ മനുഷ്യരുടെ ശാക്തീകരണത്തിനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കാനുമാണ് ഉപയോഗിക്കേണ്ടത്, മറിച്ച് ചൂഷണം ചെയ്യാനല്ല.
1: ലോൺ ആപ്പുകൾക്കെതിരായ നിയമപരമായ സംരക്ഷണങ്ങൾ, വേട്ടയാടുന്ന ആപ്പുകളുടെ സമീപകാല നിരോധനവും, ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ കളമശ്ശേരി സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 26-29 തീയതികളിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ വഴി സ്പോട്ട് അഡ്മിഷൻ സ്ഥാപനത്തിൽ നടത്തുന്നു. നിലവിൽ ലാറ്ററൽ എൻട്രി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് പുതിയതായി അപേക്ഷ നൽകിയും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. അഡ്മിഷനും മറ്റു വിവരങ്ങൾ അറിയാനും www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.polyadmission.org. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISROയുടെ റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്കുള്ള നേരിട്ടുള്ള അഭിമുഖം ഈ മാസം 30 രാവിലെ 10 കോളേജിൽ നടക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 94-47-95-93-05, 94-47-95-93-05. കേന്ദ്ര ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാൻ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി മാസ്റ്റർ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ കീഴിൽ മാസ്റ്റർ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുവാൻ താൽപര്യമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രം സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496-45-64-44. കോട്ടയം ജില്ലയിലെ പാലാ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് ഈ മാസം 30 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9645-59-41-97, 96-45-59-41-97.

8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ഡി സുഗതൻ വർക്കല സംസാരിക്കുന്നു. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക, രജനി ഗിരിജാവല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ, തുടർന്ന് ലളിതഗാനം.

വൈകിട്ട് 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, വൈകിട്ട് 6:50 കാർഷിക ജീവനം, പച്ചക്കറി പഴവർഗ കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകാ ദമ്പതികൾ, എരൂരുള്ള സന്തോഷ് ശ്രീദേവി തങ്ങളുടെ കൃഷി ചിന്തയും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു, വിവിധയിനം പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടയ്ക്കൽ വിശാലാക്ഷിയെ പരിചയപ്പെടാം. രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, അഭിമാനപൂർവ്വം ഈ പെൺയാത്ര. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, വൻകുടലിലെ ക്യാൻസർ, ഗ്യാസ്ട്രോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ റായിസ് പി അബ്ദുൾ നാസറുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി 10:30 ചില്ലുജാലകം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നാണ്.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, എന്താണ് ലിംനോളജി? ഉത്തരം, കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. ലോകത്തിലെ പരിമിതമായ ശുദ്ധജല സ്രോതസ്സുകളെ സംരക്ഷിക്കുക, ജലമലിനീകരണ നിയന്ത്രണം, കുടിവെള്ളം, കൃഷി, വ്യവസായം എന്നിവയ്ക്ക് ആവശ്യമായ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിര മാനേജ്മെന്റ് എന്നിവയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. എന്താണ് ലിംനോളജി? കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. ചിന്താശകലം, പളുങ്കുപാത്രങ്ങൾ, പ്രശസ്തി എന്നിവ എളുപ്പത്തിൽ തകർക്കപ്പെടും, എന്നാൽ ഒരിക്കലും പൂർണ്ണമായി നന്നാക്കാൻ കഴിയുകയില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 20 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ VPS ലേക്ക് ഷോർ. ഹായ് പ്രിയരെ, ഇന്ന് നമുക്ക് ശ്രദ്ധയെ കുറിച്ച് പറയാം. നിങ്ങളൊക്കെ ശ്രദ്ധയുള്ളവരാണോ? ചുമ്മാ ചോദിച്ചെന്നേയുള്ളൂ, ഉത്തരം എന്നോട് പറയണമെന്നൊന്നുമില്ല. ആലോചിച്ചു സ്വയം മനസ്സിലാക്കിയാൽ മതി. മഹാജ്ഞാനിയായ ശ്രീനാരായണ ഗുരു ഒരു സ്ഥലത്ത് യോഗം തുടങ്ങുന്നതിന് മുൻപായി തന്റെ ശിഷ്യനോട് സാമ്പ്രാണിത്തിരി കത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. അയാൾ തീപ്പെട്ടി ഒരിച്ചു കത്തിയില്ല, രണ്ടാമതൊന്നുകൂടി ഒരിച്ചു. ഈ സമയം ഗുരു പറഞ്ഞു, ഒരു നേരം സാമ്പ്രാണിത്തിരി കത്തിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഘടകം ശ്രദ്ധയാണ്. ശിഷ്യൻ തലകുനിച്ചു നിന്നു. ആത്മീയതയും ഭൗതികതയും ഭിന്നമല്ല, ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ്. അവ പരസ്പര പൂരകങ്ങളാണ്. ആത്മീയ മാർഗത്തിലേക്ക് തിരിയുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. അതിനുശേഷം മതി ഭക്തി പോലും. ശ്രദ്ധയില്ലാത്ത ഭക്തി കൊണ്ട് കാര്യമില്ല. ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയും എന്നത് ആചാര്യവചനം. സോ ശ്രദ്ധയോടെ നമുക്കിന്ന് ആരംഭിക്കാം. എന്ത്? ഹലോ VPS ലേക്ഷ്യൂർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും പ്രോഗ്രാം പ്രസന്റേഴ്സും ബാലകൃഷ്ണൻ പെരിയ, ഡാനി ജെയിംസ് ആൻഡ് ആശാലത. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, മിസ്റ്റർ ഷാജി ആണോ?
2: അതെ
0: ഷാജി, ഇത് ഹലോ VPS ലേക്ഷ്യറിൽ നിന്ന് മാഷാലതയാണ്. തിരക്കാണോ?
2: ഇല്ല ഇല്ല.
0: ദേവിക ആരാണ്?
2: ദേവിക മോള്.
0: മോളാണ് പറഞ്ഞത് അച്ഛനെ വിളിക്കണമെന്ന്. പക്ഷെ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി. May 26 നമ്മളെ സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പൊ ബിലീറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം ഷാജി? എവിടെയാ ജോലി ചെയ്യുന്നേ?
2: ഞാൻ കോടതിയിലായിരുന്നു.
0: ഓഹോ, കോടതിയിൽ?
2: എറണാകുളത്ത് ഫാമിലി കോടതിയിൽ ആമീനായിട്ട് വർക്ക് ചെയ്തു.
0: ആമീനായിട്ട്
2: കഴിഞ്ഞ മെയ്യില് റിട്ടയർഡ് ആയി, 31.
0: ഇപ്പൊ എന്തെങ്കിലും വേറെ ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇപ്പൊ വേറെ ജോലിയൊന്നും പ്രത്യേകിച്ചില്ല.
0: ആഹാഹ. എത്ര കുട്ടികളാണ്?
2: രണ്ടുപേര്.
0: ദേവികയും?
2: മൂത്താള് ദേവിക, ഇളയത് ദേവാനന്ദ്.
0: ദേവാനന്ദ്. ഇവരെന്താ ചെയ്യുന്നേ മക്കള്?
2: മക്കള് മൂത്താള് TTC കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി ചെയ്യാണ്. ഇളയ ആള് 9-10 വർഷം ചെയ്തു.
0: വൈഫിന് ജോലിയുണ്ടോ?
2: വൈഫും ജോലി ചെയ്യണേ.
0: എവിടെയാ താമസിക്കുന്നേ?
2: താമസിക്കുന്നത് ആരേങ്കാവ് നീർപ്പാറ എന്ന് പറയും. നീർപ്പാറ.
0: അതെവിടെയാറ?
2: എറണാകുളത്തിന്റെ തെക്കേ പോകുന്നത്.
0: ശരി ശരി. ഇവിടുത്തെ കാര്യം തന്നെയാണ്?
2: അതെ അതെ അതെ. വൈക്കം താലൂക്ക് ചെമ്പുവില്ലേ.
0: സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടോ ഷാജി? ഏത് പാട്ടാ ഇപ്പൊ വെച്ചു തരേണ്ടത്? ഓ, നല്ല പാട്ടാണല്ലോ. വൈഫിന്റെ പേരെന്താ? അപ്പൊ സുജയുടെ അടുത്ത് പറഞ്ഞേക്കൂ ആനിവേഴ്സറി വിഷസ് നമ്മള് അറിയിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. വൈകിയതില് ക്ഷമ ചോദിക്കുന്നു. സന്തോഷായിട്ട് ജീവിക്കൂ എല്ലാരും. ഓക്കെ എന്നാ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: കത്തൊന്നുമില്ലേ വാലേട്ടാ?
2: കത്തുണ്ട്. ആദ്യത്തെ കത്ത് വായിക്കാം. ഹലോ VPS ലേക് ഷോർ. 90s അധികമൊന്നും വീടുകളിൽ ടെലിവിഷൻ എത്താത്തൊരു കാലം. TV വീടുകൾ വേഗം തിരിച്ചറിയാൻ കഴിയും. മീൻമുള്ള പോലത്തെ ആന്റിനകൾ TV വീടുകളുടെ മുകളിൽ തല ഉയർത്തി നിൽപ്പുണ്ടാകും. ഇടയ്ക്കൊരു നല്ല കാറ്റടിച്ചാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം തടസ്സം നേരിട്ടതിൽ ഖേദിക്കേണ്ടി വരും. വീടിന്റെ മുകളിൽ കയറി പലവട്ടം ആന്റിന തിരിച്ചു വെക്കേണ്ടി വരും. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഞായറാഴ്ചകളിൽ വൈകുന്നേരം 4 PM ദൂരദർശനിൽ പ്രക്ഷേപണം ചെയ്യുന്ന മലയാളം സിനിമ കാണാനായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ചുറ്റുവട്ടത്തുള്ള TV ഇല്ലാത്ത സകല അയൽവാസികളും കുഞ്ഞുകുട്ടി മുതൽ വയസ്സായവർ വരെ ഞങ്ങളുടെ വീട്ടിൽ സിനിമ കാണാൻ വരും. ഏതെങ്കിലും സിനിമയുടെ കാസറ്റ് കിട്ടിയാൽ അന്ന് ആഘോഷമാണ്. കാസറ്റ് കയ്യിൽ കിട്ടിയ പാടെ അയൽവക്കത്ത് പോയി എല്ലാരോടും കാസറ്റ് കിട്ടിയിട്ടുണ്ട് എന്നും ഇന്ന് 3 PM സിനിമ വെക്കും എന്നും നേരത്തെ വരണമെന്നും പറയാൻ ഞങ്ങൾ കുട്ടികൾ തേരാ പാരാ ഓടും. എല്ലാവരും പിന്നെ തിരക്കായി. സിനിമ വെക്കുന്ന സമയത്തിന് മുൻപ് വീട്ടിലെ സകല പണികളും തീർത്ത് കുളിച്ച് പൗഡറിട്ട് സുന്ദരി സുന്ദരന്മാരായി TV മുന്നിൽ ചമ്രം പടഞ്ഞും ചുമരിന് ചാരിയും ഇരിക്കും.
0: കുറിക്കാൻ വല്ലതുണ്ടോ?
2: ഇരിക്കാൻ കുറിക്കേണ്ട ഒറ്റ ചിന്ത. ഇരിക്കാൻ സ്ഥലം കിട്ടാത്തവർ ജനലിൽ കൂടി കാണാൻ ഏന്തി വലിഞ്ഞ് റെഡിയായി നിൽക്കും. ഇടയിൽ കട്ടൻ ചായ വേണ്ടവർക്ക് ചായയും അവിലും
0: മിച്ചവും
2: അല്ലെങ്കിൽ ഓമപ്പൊടിയും ഉണ്ടാകും. എപ്പോഴും ഒന്നും ഉണ്ടാകാറില്ല, വല്ലപ്പോഴാണ് മിച്ചറൊക്കെ ഉണ്ടാവുക. അന്നൊക്കെ കാസറ്റ് കടക്കാരുമായി ഞങ്ങൾ പിള്ളേർക്ക് ഭയങ്കര സ്നേഹബന്ധമാണ്. പുതിയതായി ഇറങ്ങുന്ന സിനിമ എന്താണെങ്കിലും ഞങ്ങൾ ആദ്യം തരാൻ ചട്ടം കെട്ടും. കാസറ്റ് കടയുടെ പരിസരത്ത് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കടയിൽ കയറി വിശേഷങ്ങളൊക്കെ
0: തിരക്കും.
2: ഒപ്പം ഏത് കാസറ്റാണ് ഇപ്പോൾ ഉള്ളത് എന്ന വിവരവും തിരക്കും. ആകാശദൂത് സിനിമ ഒക്കെ കാസറ്റ് ഇട്ടപ്പോൾ വീട്ടിൽ കൂട്ടക്കരച്ചിലായിരുന്നു. അമ്മയും അയൽവക്കത്തെ ശീതളേച്ചിയും ആയിരുന്നു തുടങ്ങിവെച്ച കരച്ച്. ഏങ്ങി ഏങ്ങി കരഞ്ഞും മൂക്കും പിഴിഞ്ഞ് ചേലത്തുമ്പിൽ തുടച്ചും അവർ ആ ചിത്രം മുഴുവൻ കണ്ടു. സങ്കടം കൊണ്ട് അന്ന് കട്ടൻ ചായയും മിച്ചറും ഒന്നും ആർക്കും വേണ്ടായിരുന്നു. സ്ഫടികം സിനിമ കണ്ട് ഇടയ്ക്ക് കരഞ്ഞും കരമനയുടെ പലക്ക എന്ന ഡയലോഗ് കേട്ട് പൊട്ടിച്ചിരിച്ചും ചാക്കോമാഷെ പ്രാഗിയും

0: സിൽക്കിന്റെ ഡാൻസ് കണ്ട് നാണം കെട്ടും വായ്പൊത്തിയുമെല്ലാം ചിരിച്ചും അന്ന് എല്ലാവരും ഒത്തുകൂടി പിരിഞ്ഞു. സ്ഫടികത്തിലെ ഇതെന്റെ പുത്തൻ റൈബാൻ ഗ്ലാസ് എന്ന് തുടങ്ങുന്ന ഡയലോഗ് കൗമാരക്കാരും യുവാക്കളും ഉരവിട്ട് നടന്നു. മുണ്ടുപറിച്ചടി ഫാഷനായി. നാട്ടിലെ ചില പുത്തൻ പണക്കാർക്കും പ്രധാനികൾക്കും അവരുടെ വീട്ടിൽ ടി വി കാണാൻ ആരും പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. അയൽവാസി പിള്ളേർ ആരെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ ടി വിയുടെ ഒച്ച കേട്ടാൽ എന്താണെന്ന് നോക്കാൻ വീടിന്റെ പടി ചവിട്ടുമ്പോൾ തന്നെ ഇക്കൂട്ട ടി വി ഓഫാക്കും, അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കും. വേറെ ചില മുഷേട്ടുകൾ ടി വി കണ്ടോട്ട് നിൽക്കുമ്പോൾ തന്നെ കറണ്ട് ചാർജ് കൂടുന്നു പറഞ്ഞിട്ട് ടി വി ഓഫാക്കി പോകും. മറ്റു ചിലർ വീട്ടിൽ കയറാണെങ്കിൽ പുറത്ത് പൈപ്പിന്റെ ചോട്ടിൽ പോയി കൈയും കാലും തേച്ചുരച്ച് കഴുകണം, അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് കാസറ്റ് ഇട്ട് കണ്ട ചില ചിത്രങ്ങളായിരുന്നു മഴയത്ത് മുൻപ് തലയണമന്ത്രം, വടക്ക് നോക്കിയന്ത്രം, സ്ത്രീധനമൊക്കെ. പിന്നീട് സിനിമയേക്കാൾ പ്രാധാന്യം സീരിയലുകൾക്കായി. ഇന്നത്തെ പോലെ 4-5 വർഷങ്ങൾ ഒന്നും നീണ്ടു നിൽക്കാതെ ഏറിയാൽ 10-15 എപ്പിസോഡ് കൊണ്ട് തീരുന്നവയായിരുന്നു അന്നത്തെ സീരിയലുകൾ. അതുപോലെ ഭക്തിമുഖ്യ വിഷയമായി വന്ന ശ്രീകൃഷ്ണ, ജയ് ഹനുമാൻ തുടങ്ങിയവയും, അലിഫ് ലൈല, ശക്തിമാൻ, മൗഗ്ലി എന്നിവയും അന്ന് പ്രായഭേദമില്ലാതെ എല്ലാവരും ആകർഷിച്ചു. ഇതിലൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് കൂടുതലും അന്നത്തെ അയൽവക്കക്കാരുടെ സ്നേഹബന്ധമാണ്. പിന്നീട് മിക്കവാറും വീടുകളിലും ടി വി വന്നു, സ്വകാര്യ ചാനലുകൾ 100,000 വന്നു. സീരിയലുകൾ നായിക കഥാപാത്രങ്ങളെ 3-4 വർഷം ഗർഭിണികളാക്കി പ്രസവിക്കാൻ വിടാതെ കരയിപ്പിച്ചു. അത് കണ്ട് അമ്മമാർ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഒരു സത്യം പറയട്ടെ, ഞാൻ ടി വി വെച്ചിട്ട് കാലം കുറെ ആയിട്ടു. മടുത്തു.
1: ജിഷേ, ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഓരോരുത്തരും അവരവരുടെ ആ ഒരു കാലങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. ഞാന് 95 കാലഘട്ടങ്ങളിലാണ് ദുബായിൽ എത്തുന്നത് ആദ്യമായിട്ട്. അപ്പൊ ഞാൻ താമസിച്ച ഫ്ളാറ്റിന്റെ താഴെയായിട്ടായിരുന്നു റഫയുടെ കടയുണ്ടായിരുന്നു. അവരാണ് കൂടുതലും അന്ന് സിനിമ കാസറ്റുകൾ
0: ഉണ്ടാക്കുന്നത്.
1: എന്തിനു
0: ലോഞ്ചിൽ പോയതൊന്നും
1: അതൊന്നുമില്ല. റാഫിയുടെ ഷോറൂം എന്ന് ഞാൻ ഇങ്ങനെ പല പുതിയതിറങ്ങുന്ന സിനിമകളൊക്കെ അവിടെ കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട്.
0: ആശേച്ചി പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഓരോ കാലത്തും നമുക്ക് ഓരോ ഹീറോമാരുണ്ടാവും, നാട്ടു ഹീറോസ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഒരു കാലത്തെ വലിയ സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് ഈ ഓഡിയോ കാസറ്റുകളും വീഡിയോ കാസറ്റുകളൊക്കെ വിൽക്കുന്ന കടക്കാരായിരുന്നു. അത് ലൈബ്രറി കൂടിയാണ്. അതായത് നമുക്ക് ഒരു മാസത്തേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഇത്ര സിനിമ കാണാം.
1: അതെ.
0: അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുപോകും. മെമ്പർഷിപ്പ് ഉണ്ട്. ഒന്ന് അതാണ്,
1: നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനും കൊടുക്കും. അത്
0: അതെ,
1: നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ
0: അതിന്റെ ഇരട്ടി പൈസ വാങ്ങിക്കും. അതായത് അങ്ങനെ നമ്മൾ കാസറ്റുകൾ കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ VCR, പിന്നെ VCP,
1: അതും വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു.
0: VCR VCP ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു. TV വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോ നാട്ടിൽ നമ്മൾ പറയും, ഇന്ന് കാഞ്ഞങ്ങാട് പോയിട്ടുണ്ട്, എന്തിനാണ് ഇന്ന് TV VCR കൊണ്ടുവരും. അപ്പൊ ഏതെല്ലാം കാസറ്റ് കൊണ്ടിരുന്നത്? നായാട്ട്, നരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പണ്ടത്തെ സിനിമകൾ, ഈന്തപ്പന, കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പടങ്ങൾ, പഴയ കരിമ്പന അല്ലെ,
1: അങ്ങനെയൊക്കെയുള്ള. ചേട്ടനെ ഒരു VCR VCP ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന കടയുണ്ടായിരുന്നു.
0: അതിൽ ഓഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു,
1: തീർച്ചയായിട്ടും.
0: പക്ഷെ അവിടെ പുറത്തൊരു ബോർഡ് ഉണ്ടായിരുന്നു,
1: കാസറ്റുകൾ ഇവിടെ കിട്ടുന്ന
0: ചൂടും കുത്തും കാറ്റ് ഉൾപ്പെടെയുള്ള പാട്ടുകൾ ഈ കടയിൽ ലഭ്യമല്ല.
1: അന്നൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങൾ അസൂയപ്പെട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് തരംഗിണിയുടെ വാന് വരും. ഓരോ ജില്ലകളിലും വാനിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് കാസറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോഴിക്കോട് വന്നിട്ട് എന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് ആദ്യം എനിക്ക് ഞാൻ പാടിയ കാസറ്റുകളൊക്കെ തരും, എന്നിട്ടാണ് എല്ലാ കടയിലും കൊടുക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് അതൊന്നും പറയാൻ മനസ്സിലാവില്ല.
0: അത് പുസ്തകത്തിൽ
1: എഴുതണ്ടാന്ന്
0: തോന്നിയിട്ടുണ്ട്.
1: അടുത്ത ബുക്കിൽ എഴുതാം.
0: അല്ല, ഇനി നിങ്ങൾ അത് അങ്ങനെയുള്ള ഒരു ശാപം ചെയ്യാൻ
1: പാടില്ല.
0: അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓഡിയോ വീഡിയോ കാസറ്റുകൾ ഉണ്ടായിരുന്നു. ആ കാസറ്റുകൾക്കെല്ലാം ഓരോ കമ്പനികൾ ഉണ്ടായിരുന്നു. ഇവർ വഴിയാണ് ഏറ്റവും കൂടുതൽ അന്ന് ഈ ഇതൊക്കെ വിറ്റിരുന്നത്. അതുകൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നത് സിനിമാ പാട്ടുകൾ കൂടാതെ ആൽബംസ് അങ്ങനെയാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഏതായാലും അതൊക്കെ ഒരു കാലാണ്. നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ ഈ കാലം അറിയാം. അതുപോലെ തന്നെ ഈ VCR എന്താണ്, VCP എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു കാലായിരുന്നു അന്നത്തെ. ഈ ഇങ്ങനെയുള്ള സംഭവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, വൈകുന്നേരം ആകുമ്പോ അയൽപക്കക്കാരായിട്ടുള്ള നല്ല ബന്ധമാണ്. ഇന്ന് ആ ബന്ധങ്ങളെല്ലാം നമ്മൾ തന്നെ മുറിച്ചു മാറ്റി. നമ്മൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മതിലുകളെയാണ്, പഴയ മതിലല്ല, പുതിയ മതില്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് എന്നറിയണമെങ്കിൽ
1: ഏറ്റവും വലിയ മതില്
0: കെട്ടിയ ആളായിരിക്കും.
1: അത് മാത്രല്ല, ഇപ്പൊ ഇനിയിപ്പോ പുതുതായിട്ട് വന്ന സോഷ്യൽ മീഡിയ മതിലുകളുണ്ട്. അതായത് ഇപ്പൊ ബാലേട്ടൻ തന്നെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഫോൺ നോക്കിയാലും,
0: ഞാൻ നിങ്ങൾക്ക് ഒരു 6 മാസം മുമ്പേ കെട്ടാൻ തുടങ്ങിയല്ലോ.
1: നമ്മൾ ആരെങ്കിലും ഇരിക്കുന്ന ബാലേട്ടൻ അറിയോ? ഇപ്പൊ പ്രിയരെ, ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാനും ഡാനിയും ബാലേട്ടനും കൂടി ഒരു കടയിൽ പോയിട്ട് ചായ കുടിച്ചു. ചായ കുടിക്കാനിരുന്നപ്പോ അവിടെ ഒരാൾ
0: ഫോൺ,
1: അവസാനം എന്നിട്ട് ഞാൻ ആ ഫോണും മാറ്റിവെച്ചു.

0: എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മള് മൂന്ന് പേരിവിടെ ഉണ്ട്, നമ്മൾ മൂന്ന് പേരും സംസാരിക്കാം, അത് കഴിഞ്ഞ് ഒറ്റയ്ക്കുള്ള സമയത്ത് ഫോൺ എടുത്തോ എന്നും പറഞ്ഞിട്ട് ഫോൺ ഞാൻ മാറ്റി വെച്ചു.
1: എന്റെ ഒരു പ്രശ്നം എന്താ അറിയോ ശശി, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ഒരിക്കലും ഫോൺ നോക്കാറില്ല.
0: പിന്നെ
1: കാരണം എന്താ അറിയോ? അല്ലല്ല, അതുകൊണ്ടല്ല. പണ്ടേ ഞാനൊരു പഴഞ്ചൊല്ല് പഠിച്ചിട്ടുണ്ട്, ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണെന്ന്.
0: നിങ്ങളെ വ്യക്തിത്വം ഞാൻ പണ്ടേ തിരിച്ചറിഞ്ഞു.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക്ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഷെൻസീജ് സാജൻ, മനേത്ത് ഹൌസ്, കിടാമംഗലം, വടക്കൻ പറവൂരിൽ.

0: എന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അച്ഛന്റെ സ്വപ്നം എന്നാണ് കത്തിന്റെ ഹെഡ്ലൈൻ. പ്രിയപ്പെട്ട ആശുചി ബാലേട്ട, ഡാനി, നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആശംസകൾ. 87-89 കാലത്തിൽ ഞാൻ മല്ലിങ്കര SNM കോളേജിൽ PDC പഠിക്കുന്ന കാലം. അന്നെന്റെ അച്ഛന് എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ SSLC എനിക്ക് മാർക്ക് കുറവായതിനാൽ സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടിയില്ല, ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. അതോടുകൂടി അച്ഛന്റെ ആഗ്രഹം മാറ്റുകയും എങ്ങനെയും ഒരു സർക്കാർ ജോലി കിട്ടുവാനുള്ള ആഗ്രഹമായി അച്ഛന്. ആ ഇടയ്ക്ക് അച്ഛനോട് ആരോ പറഞ്ഞു ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചാൽ വേഗം സർക്കാർ ജോലി കിട്ടുമെന്ന്. അതിൻ പ്രകാരം മല്ലിങ്കര കോളേജിൽ ഷിഫ്റ്റ് ആയിരുന്നു ക്ലാസ്. 1 മണി മുതൽ 5 മണി വരെ ആയതിനാൽ കാലത്തെ സമയം അച്ഛൻ എന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനായി ചേർത്തു. എന്റെ കൂട്ടുകാരി സജിനിയും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എന്റെ പേര് അഡ്രസ് എല്ലാം ടൈപ്പ് ചെയ്തെടുക്കാലോ. ആദ്യം തന്നെ ഷെൻസി പി ഗോപിനാഥ് എന്ന് ടൈപ്പ് ചെയ്തു. പ്ലാശ്ശേരിയിൽ പട്ടണം എന്ന് എഴുതി നെയിം സ്ലിപ്പ് അടിച്ചു. അത് വീട്ടിൽ കാണിച്ചപ്പോൾ ഷൈനിക്കും സീനയ്ക്കും അതുപോലെ വേണമെന്നായിരുന്നു അവർക്കും ആഗ്രഹം. ഞാൻ ഷൈനി പി ഗോപിനാഥ്, സീന പി ഗോപിനാഥ് എന്ന് അടിച്ചു കൊടുത്തു. അന്നൊക്കെ കമ്പ്യൂട്ടർ എന്ന് കേട്ട് കേൾവി പോലുമില്ല. സജിനിയും അവളുടെ പേരും അഡ്രസ്സും വെള്ള പേപ്പറിൽ അടിച്ചെടുത്തു. ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാവിലെ 9 മണി മുതൽ 1 മണി വരെ ക്ലാസ്സും ആയി മുന്നോട്ട് പോയപ്പോൾ അച്ഛന്റെ രണ്ടാമത്തെ ആഗ്രഹം സാധിക്കാതെയായി. അതായത് PSC ധാരാളം എഴുതുമായിരുന്നെങ്കിലും ഒരു പ്രാവശ്യം മാത്രം ഹാൾ ടിക്കറ്റ് കൊണ്ട് PSC ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. അതോടുകൂടി സർക്കാർ ജോലി എന്ന സ്വപ്നം പൊലിഞ്ഞുപോയി. 2007 November 19 കെടാമംഗലം SN കോളേജിൽ LD ക്ലർക്കായി ജോലി കിട്ടിയപ്പോൾ മുതൽ 2017 കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്നത് വരെ നല്ല സന്തോഷമായിരുന്നു. 10 വർഷവും എന്റെ ശമ്പളത്തിൽ നിന്നൊരു ഭാഗം അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച കാലം SN കോളേജിൽ ജോലി നോക്കുമ്പോഴായിരുന്നു. പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ജോലി വേണം, ഒരു വരുമാനം ഉള്ളത് നല്ലത് തന്നെയാണ്. അന്നൊക്കെ അച്ഛന്റെ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഓരോ മാതാപിതാക്കളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ മകൾക്ക് അവരുടെ അച്ഛനെ പോലെ ഒരു സർക്കാർ ജോലി വേണമെന്നായിരുന്നു എന്റെയും ആഗ്രഹം. നടക്കാത്ത സ്വപ്നങ്ങളുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കോളിളക്കം എന്ന സിനിമയിലെ ഓമൽ കലാലയ വർഷങ്ങളെ 1000 കൂട്ടുകാരെ എന്നുള്ള പാട്ട് വെച്ചു തരാമോ? ഷെൻസി സാജന്റെ ചോദ്യം ഇവിടെ നിർത്തിയിരിക്കുന്നു. ഷെൻസി, എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മക്കൾ നല്ലൊരു നിലയിൽ ജീവിച്ചു കാണുക എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കുക, സാമ്പത്തികമായിട്ടുള്ള നന്മകളൊക്കെ ഉണ്ടാവുക, അവരും പാർട്ട്ണറും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് കണ്ടാൽ തന്നെ ഏതൊരു അച്ഛനും അമ്മയ്ക്കും സന്തോഷമായിരിക്കും. പിന്നെ ആ കൂട്ടത്തിൽ അവരെ കൂടെ പരിഗണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരട്ടി മധുരമാകും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന അച്ഛനമ്മമാര് അന്നുണ്ട്, ഇന്നുണ്ട്. അതിനൊരു കുറവും ഉണ്ടായിട്ടില്ല.
1: നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് രീതിയിൽ ആളുകളുണ്ട്. ചില വീടുകളിൽ കുട്ടികൾക്ക് വേണ്ടി നിരന്തരമായി അച്ഛനും അമ്മയും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. മക്കളാണെങ്കിൽ ആ സ്വപ്നവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു വലിയ സംഘർഷത്തിനൊടുവിൽ നിരാശനായി അച്ഛനും അമ്മയും വീട്ടിലിരിക്കും, മകൻ ഉഷാറായിട്ട് പോകും. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. മറുഭാഗത്താണെങ്കിൽ മക്കൾ ഗംഭീരപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അച്ഛനും അമ്മയാണെങ്കിൽ ഒരു സ്വപ്നവും കാണാൻ തയ്യാറാവില്ല. ആ സ്വപ്നങ്ങളെല്ലാം തകർന്ന് അവസാനം മറ്റൊരു ജോലിയിൽ ആ മകൻ പ്രവേശിക്കും. അതിലൂടെ അവൻ കോടീശ്വരനാകും. എന്നിട്ട് വന്നിട്ട് അച്ഛനെയും അമ്മയും നോക്കും ബാലേട്ടനെ പോലെ. അങ്ങനെ ഒരുപാട് ആളുകൾ വ്യത്യസ്ത രീതിയിൽ
0: അതായിരിക്കും വ്യത്യസ്തനാമൊരു എന്ന് പറയുന്നത് അല്ലേ. എന്റെ കാലഘട്ടങ്ങളിലൊക്കെ, അതായത് ഞാൻ കുട്ടിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ എപ്പോഴും എല്ലാവർക്കും ഗവൺമെന്റ് ജോലി മസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഗവൺമെന്റ് ജോലി. പക്ഷേ
1: അതാണ് ഞാൻ പറഞ്ഞത്, അമ്മക്ക് തെറ്റിയില്ലേ. കാരണം ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ PSC എഴുതണം. PSC എഴുതണം എന്നുണ്ടെങ്കിൽ ധാരാളം ജനറൽ നോളജ് അറിയണം. എന്റെ മോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യും?
0: പിന്നെ കഴിഞ്ഞാട്ടാ കഴിഞ്ഞു, അത് ഓർത്തില്ല. അറിഞ്ഞെന്ന് മാത്രമേ മനസ്സിലുള്ളൂ. സ്കൂളിലെ ജോലി ഇത് അറിഞ്ഞില്ല. ഗവൺമെന്റ് ജോലി
1: കേട്ടാ,
0: എനിക്ക് പ്രൈവറ്റ് സ്കൂളോ താമരശ്ശേരി ഗവൺമെന്റ്
1: അത് പിന്നെ ആ ചുരം ഇടിഞ്ഞിട്ട് അത് പോയി.
0: ചുരം ഇടിഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ല.
1: കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ വരികയായിരുന്നു. എനിക്ക് അപ്പൊ നിങ്ങളെ വിളിക്കണം എന്ന് തോന്നിയട്ടാ. ട്രെയിനിൽ ഇങ്ങനെ AC കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് വരുന്നത്. ഞാൻ AC യാത്ര ചെയ്തെന്ന് അറിയിക്കാനില്ല. ഞാൻ AC യാത്ര
0: പറഞ്ഞപ്പോ തന്നെ തോന്നി.
1: അപ്പൊ ഒരാളിങ്ങനെ പറയുന്ന, ഭാര്യയും ഭർത്താവാണ്. അപ്പൊ ഭർത്താവ് എന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടാണ്. ഭർത്താവ് പോയിട്ട് ഭാര്യയോട് പറഞ്ഞിരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ അവര് ചാടി വന്നു. എന്നിട്ട് കഞ്ഞങ്ങാട്ടുകാരാണ്. അപ്പൊ പറഞ്ഞു, എത്രയോ വർഷം തിരുവനന്തപുരത്ത് ഉണ്ടായതാണ്, നിങ്ങളുടെ പ്രോഗ്രാം ഒരുപാട് കേട്ടു, പിന്നെ ഒരു സംശയം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടായിട്ടുമ്പോ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താണ്? ശരിക്കും ഈ ചൂളം കുത്തും കാറ്റ് എന്നുള്ള പാട്ട് ആശിച്ച് പാടിയതാണോ? ഞാൻ പറഞ്ഞു, ഈ ചോദ്യമാണ് മലയാളം കര മൊത്തം ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഇത് സത്യമെന്നെ ചോദിച്ചാണ്.
0: നിങ്ങൾ ഒരുപാട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറൊരാളാക്കുന്നുണ്ട് കേട്ടോ.
1: ഇതിപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അവരോട് പറഞ്ഞു, ചൂളം കുത്തും കാറ്റ് എന്നുള്ള പാട്ട് മാത്രല്ല, മലയാളക്കരയിൽ ഒരു കാലഘട്ടത്തിന്റെ സംഗീതത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു ആശേച്ചി. 50 സിനിമകളിൽ പാടി. ആ 50 സിനിമകളിലെ പാട്ടും ഹിറ്റായി എന്നാണ് ആശേച്ചി വിചാരിക്കുന്നത്.
0: ഞാൻ പറഞ്ഞില്ലേ, ആ 50 സിനിമയിലെ പാട്ടും

0: ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ പോലും ഇപ്പം അവരെ തിരിച്ചറിയാത്തൊരവസ്ഥയായിട്ടുണ്ട്. ധ്യാനം കൂടാൻ പോയതുപോലെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എനിക്ക് തന്നെ ഇപ്പൊ സംശയം, കാലഘട്ടം തന്നെ അങ്ങ് മറന്നു പോകുന്നത് പോലെ തോന്നുന്നു.
1: പക്ഷെ എപ്പോഴും ഓർമ്മിക്കേണ്ട എന്തറിയോ, ഞാനൊരു സറ്റേറായിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തെ മുഴുവൻ ഓർമ്മകൾ ഞാൻ ആശയച്ചിലേക്ക് എന്തിനാ കൊണ്ടുവരുന്ന അറിയോ, നാളെ മറവി രോഗം നിങ്ങൾക്ക് വരില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മളെപ്പോഴും പൂർവ്വകാല സ്മൃതികളെ അയവിറക്കിക്കൊണ്ടേയിരിക്കുക, റീകോൾ
0: ചെയ്യുക.
1: അത് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആശിച്ചിക്ക് ഒരിക്കലും മറവി രോഗം വരാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് ഞാൻ തമാശ പറയുമ്പോഴും ആശിച്ചിക്ക് അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മസുഖം ഉണ്ടല്ലോ. കാരണം ഇവൻ പറയുന്നതൊക്കെ എന്റെ റെക്കോർഡ്സുകളെ കുറിച്ചിട്ടാണ്, ഞാൻ ചെയ്ത ഒരുപാട് സംഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. തേഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ സി ഡി എവിടെ ഇല്ലാത്ത, അതിപ്പോ എന്റെ
0: പക്ഷേ എന്റെ വീട്ടില് ഇപ്പോഴും തരംഗിണിയുടെ റെക്കോർഡ്സ് വരെ ഇരിപ്പുണ്ട് ബാലേട്ട. വന്നാ ഞാൻ കാണിച്ചു തരാം.
1: ഓക്കെ, അപ്പൊ ആശിച്ചി ഇനിയും നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ പാടാനും ഈ ലോകത്തെ പാട്ടുകൾ കൊണ്ട് സന്തോഷിപ്പിക്കാനും അതിലേറെ ഏറ്റവും സ്നേഹനിർഭരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഈ ലോകത്തെ സന്തോഷിപ്പിക്കാനും എന്റെ സ്വന്തം ആശിച്ചിക്ക് എല്ലാ കാലത്തും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
0: നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. വണ്ടർ ബോയ്സ് എന്ന ചിത്രത്തിൽ വർഷ നായർ പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഹുസൈൻ, സംഗീതം ബിനു ചാത്തന്നൂർ.

ആനന്ദ് മധുസൂദനൻ രചനയും സംഗീതവും നിർവഹിച്ച്, മിഥുൻ ജയരാജ്, ആൻ ആമി എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം വിശേഷം.

സന്തോഷ് വർമ്മ രചിച്ച് ശ്രീജിത്ത് എടവന സംഗീതം നൽകി. ഹരിചരണും രോഷ്ണി സുരേഷും ആലപിച്ച ഗാനം. ചിത്രം ശിക്കാരി ശംഭു.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 5 6 2 2 1 2.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വിജയ് സൂപ്പറും പൗർണമിയും. ഈ ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം. ഗാനരചന ജീസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

മധു ബാലകൃഷ്ണൻ, വൃന്ദ ഷമീഖ് ഘോഷ് എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം വെളിപാടിന്റെ പുസ്തകം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവലി. ഈ ചിത്രത്തിൽ ശിവദാസ് പുറമേരി രചിച്ച് വിശ്വജിത്ത് സംഗീതം നൽകി. മധു ബാലകൃഷ്ണൻ, ജിസ്മി എന്നിവർ പാടിയ ഗാനം.

0: ബാത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ചിത്രം ദ പ്രീസ്റ്റ്. സുജാത പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ബി കെ ഹരിനാരായണൻ. സംഗീതം രാഹുൽ രാജ്.

അനിൽ പനച്ചൂരാൻ വരികളെഴുതി, ദീപാങ്കുരൻ ഈണം നൽകി, വിനീത് ശ്രീനിവാസനും രാധികാനാരായണനും പാടിയ ഗാനം. ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ.

0: ഒരിടത്തൊരിടത്ത്
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
0: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
0: എല്ലാ ദിവസവും രാത്രി 7:55
1: പറയിപെറ്റ പന്തിരുകുലം.
2: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം സുന്ദരി ഗാർഡൻസ് എന്ന ചിത്രത്തിൽ മൃദുല വാര്യർ പാടിയത്. ഗാനശില്പികൾ ജോ പോൾ, അൽഫോൺസ് ജോസഫ്.

സത്യം പറഞ്ഞ വിശ്വസിക്കുവോ. ഈ ചിത്രത്തിൽ സുദീപ് കുമാർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംരക്ഷണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏറെ മുൻഗണന നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹി കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിശ്വാസത്തിനും ആഴത്തിലെ ധാരണയ്ക്കും കാരണമാകുമെന്ന് ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആശങ്കാജനക വിഷയങ്ങളിൽ സംവേദനക്ഷമത സ്ഥിരമായി പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അജിത് ഡോവൽ വ്യക്തമാക്കിയതായി വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും ഐഎംഒ ജനറൽ സെക്രട്ടറി അഴ്സേനിയോ ഡൊമിംഗ്വസ് അറിയിച്ചു. യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധകുറ്റമായി കണക്കാക്കാമെന്ന് സഭാപ്രമേയം വ്യക്തമാക്കി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനം. 1997 ബാച്ച് ഐഎഎസ് ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നടപടികൾ ഫലപ്രദമാകൂവെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. മലയാളി പ്രവാസികൾക്ക് പരാതി പരിഹാരത്തിന് 1 മാസത്തിനകം ഓൺലൈൻ സംവിധാനം ഒരുങ്ങുമെന്ന് കേരള പ്രവാസികാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പത്തനംതിട്ടയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡയെ നേരിടും. സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവും നടത്തും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:40. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
1: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാലും നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിന് നേരത്ത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 വർഷങ്ങളായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മരത്തിനകത്ത് ഉള്ള ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വൈറലൊക്കെ രോഗങ്ങൾ, ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവേ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടല് നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു ഏകദേശം 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ള ഒരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ

2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അതുപ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പം പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമെ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 100 കണക്കിന് കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ, സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണ് 2000 തൊട്ടേ നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമെ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. അനേകായിരം JPHന്മാര്, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാര്, HIമാര്, JHIമാര്, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്ത് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചതിന്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിന്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന രണ്ട് അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാലും അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അത് എത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു, പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമെ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു അപ്രോച്ചാണ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടിയിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി June 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏതു തരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിലൊഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയുള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം.
അത് നേരിട്ട് ഡോക്ടറെ പരിചയം

അവരവരുടെ ഡോക്ടറെ വിളിച്ചു ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 0471255506, മൂന്നാമതൊരു നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട് 104. അപ്പം ഈ മൂന്ന് നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം

0: ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും നോക്കണം, നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്, കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷെ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്തെ നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15:10. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അരുൺ ആലാട്ട് രചിച്ച്, വിശാൽ ചന്ദ്രശേഖർ സംഗീതം നൽകി, KS ഹരിശങ്കർ, സിന്ദൂരി വിശാൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം സീതാരാമം.

ശുഭരാത്രി എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കറും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജിപാൽ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8-5.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
4: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗ്, BSc ഇന്റീരിയർ ഡിസൈനിംഗ് ആന്റ് ഫെർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooruniversity.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കുവാൻ താൽപര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടണം. അപേക്ഷകർ +2 പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8-2-1-5-7-4-3-9-82-81-57-43-90. ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി പാറേമാവിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക്, കുക്ക്, ഫുൾടൈം സ്വീപ്പർ, സെക്യൂരിറ്റി, ഫീമെയിൽ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് May 29 നടത്താൻ നിശ്ചയിച്ച വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 30 നടത്തും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 5 അപേക്ഷ നൽകണം. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഈ മാസം 30 രാവിലെ 10 നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446-37

0: 0958 9446 37 0958.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യു ജി സി യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരും ഈ മാസം 29 രാവിലെ 10 അഭിമുഖത്തിന് പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0466227335. നമ്പർ ആവർത്തിക്കാം, 0466227335. നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ ഭാരത് സേവക് സമാജിൽ നടത്തുന്ന 1 ഡിപ്ലോമ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9745279446 97 45 27 94 46. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ അടുത്ത മാസം 31 വരെ ഇ ഗ്രാൻസ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2505-3-83, 0491-2505-3-83. പാലക്കാട് മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. MBBS മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25-50 മധ്യേ. TCMC ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും ബയോഡാറ്റയും സഹിതം ഈ മാസം 26 രാവിലെ 11 എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, ത്രീ വീലർ ഡ്രൈവർ എന്നിവയാണ് ഒഴിവുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2505-35. നമ്പർ ആവർത്തിക്കാം, 0491-2505-35. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് ജില്ലയിൽ കരാറടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കുള്ള എഴുത്ത് പരീക്ഷ ഈ മാസം 28 നടക്കും. യോഗ്യരായവരുടെ വിവരങ്ങൾ www.aarogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:12.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 25 കുറഞ്ഞ് 13,230 നിരക്കിലും പവന് 1,05,840 നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 46 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീണ്ടും ഒരു ഓർമ്മച്ചിന്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാ ശ്രോതാക്കളുടെയും ഓർമ്മകളടങ്ങിയ കുറച്ച് കത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്, വാട്സപ്പ് സന്ദേശങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ കത്തുകളുമായി സ്റ്റുഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: ഞാൻ ലൗലി.
0: ഞാൻ പ്രീതി. അപ്പോൾ വായനയിലേക്ക് കടക്കാം അല്ലേ?
1: വായിച്ചോ വായിച്ചോ.
0: 26/5/2026 നാട്ടുവിശേഷം കേട്ടപ്പോൾ ഓർമ്മകൾ 54 വർഷം പുറകിലേക്ക് പോയി. പ്രൊഫസർ ആന്റണി ഐസക്കിന്റെ അനുസ്മരണ പ്രഭാഷണം ആശീർഭവൻ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചിരുന്നു. 1972-74 സെന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഞാൻ ഉൾപ്പെടെ 10 വിദ്യാർത്ഥികൾ.
1: ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
0: ഞാൻ കാര്യം പറഞ്ഞില്ലല്ലേ. ഞാൻ എ.എം. ജോണി, എം.ജി. നഗർ, ചെമ്പുകാവ്, തൃശൂർ.
1: ഓ,
0: അപ്പോ പുള്ളിയുടെ പ്രീ ഡിഗ്രി കാലത്തെ ഓർമ്മകളാണിത് കേട്ടോ. 72-74 സെന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഞാൻ ഉൾപ്പെടെ 10 വിദ്യാർത്ഥികൾ ബിലോ ആവറേജ് ആയിരുന്നു. അപ്പോ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ആരാണ്? പ്രൊഫസർ ആന്റണി ഐസക്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, PDC കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ ചേർന്ന് ഹോട്ടൽ മാനേജ്മെന്റ്, ബേക്കറി, ട്രാവൽ ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ. വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആറ് പേരുടെ അച്ഛന്മാർ അത് വേണ്ട എന്ന് പറഞ്ഞു. ശരി, ആ കാലത്ത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊന്നും വിടില്ല അല്ലേ. അപ്പൊ ബാക്കി 4 പേർക്ക് പച്ചക്കൊടി കിട്ടി. അവർ സ്വന്തമായി ബേക്കറി തുടങ്ങി. രവി പിന്നീട് 2 ബേക്കറി കൂടി തുടങ്ങി. പറഞ്ഞു വന്നത്, അന്നത്തെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കാൻ കഴിയുമായിരുന്നു. 10-15 വർഷം ഇടപഴകുന്നത് അധ്യാപകരുടെ കൂടെയാണല്ലോ. എ.എം. ജോണി, എം.ജി. നഗർ, ചെമ്പുക്കാവ്, ഇത്രയുള്ളൂ.
1: എന്നാലും അതിലൊരു കാര്യമുണ്ടല്ലോ, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച്. വിദ്യാർത്ഥി ഏത് നിലയിലെത്തും, അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് കഴിവുള്ളതെന്ന് അധ്യാപകന് മനസ്സിലാവും. അപ്പോൾ അത് പറഞ്ഞും കൊടുക്കും, ഈ കോഴ്സ് പഠിക്കുക അല്ലേ.
0: ഇപ്പൊ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ കുറേ സംഗതികളുണ്ട്.
1: അതെ.
0: അപ്പോ വിദ്യാർത്ഥികളൊക്കെ ഏതാണ്ട് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ആ ലൈനിലേക്ക് അങ്ങ് തിരിഞ്ഞു പോകും.
1: അതെ അതെ.
0: പക്ഷെ ഇവിടെ വേറൊരു കാര്യം, ഈ എ.എം. ജോണി എന്ന് പറയുന്ന ശ്രോതാവ് താൻ എന്തായി തീർന്നു എന്ന് എഴുതിയിട്ടില്ല.
1: അത് അടുത്ത കത്തിൽ വരുമെന്ന് വിചാരിക്കും.
0: അടുത്ത കത്തിൽ വരുമോ? എന്നാ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇതിൽ ഒരാൾ പിന്നെ ബേക്കറി തുടങ്ങി, 2 ബേക്കറി തുടങ്ങി. അപ്പൊ അദ്ദേഹം അതിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ.
1: തീർച്ചയായും.
0: ഈ ബേക്കറി തുടങ്ങിയ ആളിന്റെ പേര് രവി.
1: രവി
0: രവിയാണ് ബേക്കറി തുടങ്ങിയത്. ബാക്കിയുള്ളവര് 6 പേര് എന്തായി തീർന്നെന്ന് പുള്ളി എഴുതിയിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒക്കെ ഒരു
1: മേഖലയിൽ അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവും.
0: എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതെ. അപ്പൊ അവർക്ക് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കൊരു പാട്ട് കൊടുക്കണം അല്ലേ? അദ്ദേഹം പാട്ടൊന്നും ചോദിച്ചിട്ടില്ല.
1: അപ്പൊ ഒരു പാട്ട് കൊടുക്കാം.
0: അപ്പൊ കോളേജ് ലൈഫിന്റെ ഓർമ്മകളൊക്കെ വരുന്ന ഒരു പാട്ട് കൊടുത്താലോ
1: മതി.

0: ഇത് രുക്മിണി എസ് തുറവൂർ ചേർത്തലയിൽ നിന്ന് വായിച്ച കത്താണ് കേട്ടോ. ജൂൺ മാസം സ്കൂൾ തുറന്നു, പ്രതീക്ഷിച്ചതുപോലെ മഴയും തുടങ്ങി. എന്റെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ വരുന്നോ, നമുക്ക് ഒരുമിച്ച് പോകാം. 60 കഴിഞ്ഞ ഒരു യുവതിയാണ് ഞാൻ. ആ കൊള്ളാം, എന്റെ കൈ പിടിക്കണ്ട കേട്ടോ, ഇപ്പോൾ തനിയെ നടക്കാം. 7 മക്കളും അമ്മയും അച്ഛനും അടങ്ങിയ ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. രസമുള്ള കുട്ടിക്കാലം, വേലിയോ മതിലോ ഇല്ലാതെ അയൽവക്കത്തുള്ള കുട്ടികളുമായി കളിച്ച് രസിച്ച കാലം. പഠിക്കുന്ന പുസ്തകങ്ങളൊന്നും പുതിയത് വാങ്ങുന്ന ഒരു പതിവ് ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. പണ്ട് മിക്ക വീടുകളിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല.
1: പുതിയ പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു.
0: അതെ അതെ,
1: പഴയ പുസ്തകങ്ങൾ
0: സീനിയേഴ്സിന്റെ ഒക്കെ വാങ്ങി
1: നമ്മൾ നോക്കി വെക്കും. ദേ അപ്പുറത്തെ വീട്ടിലെ അരുൺ 8 ക്ലാസ്സിലാണ്, അപ്പൊ ഞാൻ 7 ക്ലാസ്.
0: മാസാവുമ്പോ ആ പുസ്തകങ്ങൾ
1: പുസ്തകം കൊണ്ട് വാങ്ങും.
0: പുസ്തകം മാത്രല്ല, നമ്മൾ ഉടുപ്പുകളും അങ്ങനെയായിരുന്നില്ലേ, ചേച്ചിയുടെ അനിയത്തിക്ക് കൊടുക്കും അല്ലേ, അങ്ങനത്തെ കാലം അങ്ങനെയായിരുന്നു. അടുത്തുള്ള കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അന്ന് യൂണിഫോം ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. കളറില്ലാത്ത ബ്രാക്കറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സ് ഇട്ടായിരുന്നു പോകുന്നത്. ഏത് വേണമെങ്കിലും ഇടാം ഉണ്ടെങ്കിൽ. പിന്നെ സ്കൂളിൽ ഒരു ദിവസം പോയില്ലെങ്കിലും ആരും വഴക്കിടില്ല, സുഖം. ഇൻസ്ട്രുമെന്റ് ബോക്സ് ഞാൻ കാണുന്നത് തന്നെ മറ്റുള്ളവർ കൊണ്ടുവരുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഉപകരണങ്ങളുടെ പേരൊക്കെ അറിയാമെങ്കിലും അതെന്തിനുള്ളതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു കുട സ്വന്തമാക്കി ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോഴാണ്. അന്ന് 3 പേർക്ക് ഒരു കുട, അതാണ് കണക്ക്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുട പിടിച്ചു പോകുമ്പോൾ ഒരു സുഖവുമില്ല. ആ 3 പേരുള്ള ഒരു കുടക്കീഴിലെ യാത്ര എന്ത് രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പേരെഴുതി ബുദ്ധിമുട്ടിക്കുന്നില്ല, തിരികെ സ്റ്റുഡിയോയിലേക്ക് പോവുകയല്ലേ, വീണ്ടും കാണാം. ഇതാണ് രുക്മിണി എസ് എഴുതിയത്.
1: രുക്മിണി എസ് ആ പഴയൊരു കാലത്തിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്.
0: അതെ അതെ,
1: നമ്മളൊക്കെയും പലരുടെയും കുടയിൽ കയറിയിട്ടൊക്കെയാണ്.
0: തീർച്ചയായും.

0: പോയിട്ടില്ല. പക്ഷെ യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ.
1: യൂണിഫോം ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു, നിർബന്ധവുമായിരുന്നു. എനിക്ക് തോന്നുന്നു കളർ ഡ്രസ്സ് ശനിയാഴ്ച ഒക്കെ ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ സമ്മതിച്ചിരുന്നുള്ളൂ. അതൊരു പക്ഷേ ഒരു കോൺവെന്റ് സ്കൂളായതുകൊണ്ടായിരിക്കാം. അങ്ങനെ
0: കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു,
1: അതായത് കളർ ഡ്രസ്സ് ശനിയാഴ്ച നമുക്ക് വേണമെങ്കിൽ ഇടാം. അങ്ങനെ പിന്നെ ഈ കുടയുടെ കാര്യം, മഴ, ഞങ്ങളുടെ സ്കൂളിലൊക്കെ മഴ വരുമ്പോൾ നേരത്തെ ബെല്ലടിച്ച് സ്കൂൾ വിടും. ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും, 3 മണിയൊക്കെ കഴിയുമ്പോൾ മിക്കവാറും അപ്പോഴേക്കും മഴയൊക്കെ ഇങ്ങനെ അരച്ചു വരുമല്ലോ. അപ്പോൾ നേരത്തെ സ്കൂൾ വിടും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികൾ പുഴ കടന്നു പോകുന്ന കുട്ടികളുണ്ട്, അവർക്ക് വഞ്ചിയിൽ അക്കരെ കിടക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, മഴ കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോഴത്തെ ക്ലാസ് റൂം പോലെയല്ല അന്നത്തെ ക്ലാസ് റൂം, വലിയൊരു ജനാല, ജനാലയുടെ അവിടെ ജനാലയില്ല, ആ ജനാലയുടെ ഒരു തുറന്നിരിക്കുന്ന
0: തുറന്നു കിടക്കുന്ന ജനാല.
1: അതെ, അപ്പൊ ആ ക്ലാസ് റൂം ഈ തട്ടിക വെച്ച് മറച്ചിട്ടുണ്ടാവും പല പല ക്ലാസ്സുകൾ തമ്മിൽ. അപ്പൊ മഴ വരുമ്പോ ടീച്ചർ പഠിപ്പിക്കുന്നത് നിർത്തും. കാരണം എന്താ വെച്ചാല് മഴയുടെ ഒച്ച കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ
0: ക്ലാസ് റൂമിലേക്ക് കയറി വരികയും ജനലിലൂടെ.
1: അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ മഴ നോക്കിയിരിക്കും. ടീച്ചർ പറയും മിണ്ടാണ്ടിരുന്ന് മഴ കണ്ടോ, മഴ കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കാന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ അത് നോക്കിയിരിക്കും. അപ്പൊ മിക്കവാറും പലർക്കും മഴയത്ത് ഇറങ്ങണം. അതിന് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് ബാത്റൂമിൽ പോട്ടെ, ടോയ്ലറ്റിൽ പോട്ടെ എന്നൊക്കെ ടീച്ചറോട് ചോദിച്ചൊരു കുടയൊക്കെ ആയിട്ട് ഇറങ്ങും. അങ്ങനെ ആ മഴയത്ത് നടന്ന് പോയി വരും. അപ്പൊ അതൊക്കെ ഒരു രസമുള്ള കാര്യാ.
0: പിന്നെ സ്കൂളിലൊക്കെ ആവുമ്പോ ഈ മഴയത്ത് നനഞ്ഞു നമ്മളൊരു രസമായിട്ട്
1: മാത്രമല്ല, ഒരു ബെഞ്ചിൽ എല്ലാരും ഇങ്ങനെ മുട്ടിമുട്ടിയിരിക്കും അല്ലേ.
0: ആ മുട്ടിമുട്ടിയിരിക്കും, നടക്കാതിരിക്കും.
1: അതെന്ത് രസാണ്.
0: അപ്പോ
1: നമ്മുടെ ഈ രുക്മിണിക്ക് വേണ്ടി ഒരു പാട്ട് കൊടുക്കാം.

0: അടുത്ത കത്ത് സുധ പൊന്നുരുന്നി എഴുതിയതാണ്. ഓർമ്മകൾ വായിച്ചു കേട്ടപ്പോൾ മനസ്സു നൊന്തു. ഞങ്ങളുടെ 2 വയസ്സുള്ള ലിയോ എന്നു പേരുള്ള വളർത്തുനായ 2.5 മാസം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. 2.5 വർഷം മുമ്പ് ജനിച്ച് 1 മാസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിൽ ഒരു പാഴ്സൽ വണ്ടിയിൽ എൻ്റെ വീട്ടിലെത്തി. ആ കണക്കുകളിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ജനിച്ചു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എത്തിയെന്നാവും.
1: ശരി.
0: ഇടത്തലയിൽ എൻ്റെ വീട്ടിലെത്തി. NADയിലുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ അതിനെ മേടിച്ച് 2 കൈകൊണ്ടും ചേർത്ത് പിടിച്ച് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തോടെ വളർത്തി. വളർന്ന കാലഘട്ടത്തിൽ ഞാനും അതിനെ കാണാനും പരിപാലിക്കാനും സ്നേഹിക്കാനും മറന്നില്ല. അവനൊരു കുടുംബാംഗമായി. രാവിലെ കൊച്ചുമക്കൾ 7:30 സ്കൂളിൽ പോകുന്ന നേരം അവൻ്റെ അടുത്തെത്തി കൂട്ടിനകത്ത് അവൻ്റെ തലയിൽ തലോടി ടാറ്റ പറയണം. ഒരു പതിവായി ഇത്. ഇതിനായി ലിയോ കാത്തു നിൽക്കും. അതുപോലെ തന്നെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്നതും ലിയോ കാത്തിരിക്കും. അടുത്തു ചെന്ന് അവനെ താലോലിച്ചിട്ടേ മക്കൾ വീട്ടിൽ കയറൂ. 2026 മാർച്ച് മാസം കൊച്ചുമക്കൾ ദേവിക ജയൻ, മീനാക്ഷി ജയൻ എന്നിവരുടെ ക്ലാസ് തീർന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൂട്ടിൽ എന്തോ വിഷജീവിയിൽ നിന്ന് വിഷം തീണ്ടി ലിയോ ക്ഷീണിതനായി. തൃപ്പൂണിത്തുറ പെറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ച് മരണപ്പെട്ടു. ചെറുപ്രായത്തിൽ അവനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ബെൽറ്റ്, അവൻ്റെ ഊണുപാത്രം, അവൻ്റെ പൗഡർ, മരുന്നുപാത്രം, അവനെ കൊണ്ടുവന്ന PVC പെട്ടിയിൽ, ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അവൻ്റെ കൂടും എന്നും വൃത്തിയാക്കി സൂക്ഷിക്കുന്ന എൻ്റെ കൊച്ചുമക്കൾ ഇന്ന് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവനില്ലാത്ത കൂട്ടിൽ പോയി ഓർമ്മകൾ വേദനയോടെ അയവിറക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മനസ്സിനെയും വളരെയേറെ വേദനിപ്പിക്കുന്നു ഇത്. അത്രയ്ക്ക് സ്നേഹജീവിയായിരുന്നു ജർമ്മൻ ഷെപ്പേർഡിനത്തിൽപ്പെട്ട ലിയോ. ചിലയിനം മൃഗങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ നന്ദി എത്ര കാലം കഴിഞ്ഞാലും അവ നമ്മോട് പ്രകടിപ്പിക്കും. കത്തയച്ചിരിക്കുന്നത് സുരേഷ്, CG, NAD.
1: അത് ശരിയാണ് കേട്ടോ. വളർത്തു മൃഗങ്ങൾ എന്ന് പറഞ്ഞാല് കൂടുതൽ ആളുകൾ വളർത്തുന്നത് പട്ടി, പൂച്ച അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അവര് വളരെ അടുത്ത് നമ്മളോട് പെരുമാറുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു വിയോഗം എന്ന് പറയുന്ന വലിയ വശമാണ്. ചെറുതില് എന്റെ മോള് കരയുമായിരുന്നു. പൂച്ചയൊക്കെ ചത്തുപോവൊക്കെ ചെയ്യുമ്പം ആ കരയും വല്ലാണ്ടേ കരയും. അതുപോലെ ഞങ്ങള് കുട്ടിക്കാലത്ത് വീട്ടില് പശു, ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആടിനൊക്കെ കൊടുക്കുമ്പോ ഞങ്ങൾക്ക് വലിയ സങ്കടമാ. അപ്പൊ ഞങ്ങള് കരയും കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു.
0: അപ്പൊ
1: അതെ അതെ. മാത്രമല്ല അവർക്ക് തീറ്റ കൊടുക്കണതൊക്കെ മിക്കവാറും ഞങ്ങള് തന്നെയായിരിക്കും. അത് ഭയങ്കര സങ്കടാ. അവരെ ഇങ്ങനെ വിൽക്കുമ്പം അത് വിൽക്കണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കരയും. അപ്പൊ എന്റെ അച്ഛൻ പറയും അത് പറ്റില്ല, ഇതിങ്ങനെ കൂട് നിറഞ്ഞ് നിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ വിൽക്കും. അപ്പോ കുറച്ചു നേരം ഞങ്ങൾ കരഞ്ഞൊക്കെ ഇരുന്ന് അന്നത്തെ ദിവസം സങ്കടത്തിലൊക്കെ ഇരിക്കും.
0: ഈ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് പഠിച്ച മാണിക്യൻ എന്ന് പറഞ്ഞിട്ടൊരു
1: ഓർമ്മയുണ്ടോ?
0: ഇത് വായിച്ചപ്പോ എനിക്ക് അത് ലൗലിയുടെ ആ ആടിനെയും പശുവിനെയും ഒക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഇത് ഓർമ്മ വന്നത്. ഈ പട്ടിക്കുട്ടികള് നമ്മൾ വീട്ടിൽ വളർത്തുന്നത് കുട്ടികളുമായിട്ട് വല്ലാതെ അവര് അങ്ങനെ അങ്ങ് വരുന്നു,
1: അറ്റാച്ച്മെന്റ് വരും.
0: അതെ അതെ. കുട്ടികൾ എപ്പോഴും അവർക്ക് മനസ്സ് വേദനിക്കുമ്പോഴും ഇപ്പൊ നമ്മളാരെങ്കിലും വഴക്ക് പറഞ്ഞാലും ഒക്കെ ഓടിപ്പോയി പട്ടിക്കൂടിന്റെ അടുത്ത് നിന്ന് അവനെ എടുത്ത് മടിയിൽ വെച്ച് കുറച്ചു നേരം നടക്കുക. അപ്പോ നമ്മള് വിചാരിക്കണം അവര് ഷെയർ ചെയ്യുന്നത് വളരെ മൗനമായിട്ടാണെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ദുഃഖത്തിന്റെ ഭാരം അറിയാതെ ആ പട്ടിക്കുഞ്ഞും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൂച്ചകളും. എനിക്ക് തോന്നുന്നു പൂച്ചകളോടുള്ളതിനേക്കാൾ അടുപ്പം പട്ടിക്കുഞ്ഞുങ്ങളോടാ കുട്ടികൾക്കൊക്കെ വരിക എന്ന് തോന്നുന്നു. അവര് സ്കൂളിൽ പോകുന്ന നേരത്ത് ഓടിപ്പോയി ചിലപ്പോ തുറന്നു വിടുകയാണെങ്കിൽ തോളയിൽ കൈവച്ച് അങ്ങോട്ട് കയറാൻ നോക്കും, എന്നാ യൂണിഫോം ചീത്തയായി. അല്ല കൂട്ടിനകത്ത് കിടക്കുകയാണെങ്കിൽ അവിടെ പോയി അവരുടെ തലയിൽ നിൽക്കെ ഒന്ന് തട്ടി ടാറ്റയൊക്കെ പറഞ്ഞ് പോയാൽ ഓക്കെ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു, അവന്റെ പേര് ഓസ്കാർ. ഓസ്കാർ എന്നൊരു പട്ടിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവൻ പോയപ്പോൾ

0: വലിയ ദുഃഖഭാരത്തോടെയാണ് എൻ്റെ മക്കൾ കുറേ കാലം ഇപ്പോഴും അവനെക്കുറിച്ച് ആരും പറയില്ല. അവിടെ സംസാരിക്കുന്നത് വലിയ
1: അത്
0: വിഷമമാണ്
1: വീട്ടിലൊരു
0: അവനെക്കുറിച്ച്.
1: അംഗത്തെ പോലെയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ അവനെ കുളിപ്പിക്കുന്നതും ഒക്കെ നമ്മളല്ലേ ചെയ്യുക. നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുന്നത് പോലെയും, ഇപ്പോൾ കുട്ടികൾ കുളിപ്പിക്കുകയാണെങ്കിലും അവര് അവരുടെ കൂട്ടുകാരെ പോലെയും ഒക്കെയാണല്ലോ അതിനെ കണക്കാക്കുന്നത്.
1: അതെ.
0: അതിന് അസുഖം വരുമ്പോൾ ഇവർക്ക് വിഷമമാണ്, അത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് വിഷമമാണ്. അവൻ ശരിക്ക് നല്ലോണം ആക്റ്റീവായി ഇരുന്നില്ലെങ്കിൽ അവനെന്തോ കുഴപ്പമുണ്ടല്ലോ, അവനെന്തോ സങ്കടമുണ്ട് അമ്മേ എന്ന് പറയും കുട്ടികൾ. അപ്പോൾ വളർത്തുമൃഗങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വികാരങ്ങളും ഷെയർ ചെയ്യുന്ന
1: അതെ
0: സംഭവങ്ങളാണ്.
1: അതെ.
0: അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയർ ചെയ്യാനുള്ള ഒരു പങ്കാളി അങ്ങ് പോകുന്നത്
1: അതെ അതെ.
0: പോലെ
1: ഒരിക്കൽ
0: നമുക്ക് തോന്നും.
1: വീട്ടിലെ പൂച്ച ഇതുപോലെ എനിക്ക് വയ്യാണ്ടായി, ഞാൻ കരഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഈ പൂച്ച ഓടി വന്ന് ഞാൻ ബെഡി കിടക്കുമ്പോൾ എൻ്റെ മടിയിൽ കയറി കിടന്ന് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കിടന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കും മിണ്ടാൻ പറ്റില്ല എന്നേ ഉള്ളൂ, അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ ഈ ലിയോ
1: അതെ.
0: അല്ലേ, നല്ലൊരു പാട്ട് കൊടുക്കണ്ടേ സുരേഷ് സിജിക്ക്.

0: അപ്പോൾ നമുക്ക് അടുത്ത കത്ത് നോക്കാം. ഇത് എഴുതിയത് ഷെൻസി സാജനാണ്, കെടാമംഗലത്ത് നിന്ന്. പ്രിയ ഓർമ്മ ചിന്തേ, ഈ ജൂണിൽ ഓർമ്മയായ സലീം കുമാർ എന്ന നടനെക്കുറിച്ചാണ് ഇക്കുറി എനിക്ക് ഓർമ്മ ചിന്തിൽ പറയാനുള്ളത്. സലീം കുമാറിനെ കുറിച്ച് എപ്പോഴും കേട്ടിട്ടുള്ളത് സാജൻ ചേട്ടൻ്റെ ശിഷ്യനായിട്ടാണ്. PDC സാജൻ ചേട്ടൻ സലീം കുമാറിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടാലും സാജൻ മാഷെ എന്ന് വിളിച്ച് ഓടി വരും. മാലിംഗര SNM കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് സലീം കുമാറായിരുന്നു. സാജൻ ചേട്ടനൊക്കെയുള്ള ഒരു ഫോട്ടോ പത്രത്തിൽ നഗരം എന്ന സെഗ്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് സലീം കുമാറിന്റെ ട്രൂപ്പിന്റെ മിമിക്സ് പരേഡ് ഉണ്ടാവുകയും ഞാനും സാജൻ ചേട്ടനും നവനീതും കൂടി അവിടെ ചിറ്റാറ്റുകരയിൽ ചെല്ലുകയും ഇന്ദ്രൻസ് വന്നിട്ടുണ്ടെന്നറിയുകയും സലീം കുമാറിന്റെ വീട്ടിൽ ചെന്ന് സലീം കുമാറിനെയും ഇന്ദ്രൻസിനെയും കാണുകയും ചെയ്തു. സാജൻ ചേട്ടന് സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. എന്റെ ശിഷ്യൻ എന്നേ പറയാറുള്ളൂ. പലരും സാജൻ ചേട്ടനോട് ചോദിക്കും സലീം കുമാറിനെ ഞങ്ങൾക്ക് പരിപാടിക്ക് കിട്ടുമോ എന്ന്. അത്രയ്ക്ക് അടുപ്പമായിരുന്നു സലീം കുമാറിനോട് അദ്ദേഹത്തിന്. ഞാൻ സലീം കുമാറിനെ കാണുന്നത് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അന്നൊക്കെ കൊച്ചുകുട്ടികളെ ചേച്ചിമാരുടെ സ്കൂളിൽ പരിപാടി ഉള്ളപ്പോൾ പരിപാടി കാണിക്കാൻ കൊണ്ടുപോകുന്നൊരു പതിവുണ്ടല്ലോ. പട്ടണം സമാജം സ്കൂളിൽ 4 പഠിക്കുന്ന എന്നെ പട്ടണത്തെ കാരാണി ഭാസ്കരൻ ചേട്ടന്റെ മകൾ സുധ ചേച്ചി പുതിയകാവ് ഗവൺമെന്റ് സ്കൂളിൽ പരിപാടിക്ക് ഒരു ദിവസം കൊണ്ടുപോയി. പരിപാടിക്ക് സലീം കുമാറും സെബാസ്റ്റ്യനും കൂടി ഒരു ഹാസ്യ പരിപാടി അവതരിപ്പിച്ചു. ചെടിയൊക്കെ വെട്ടുന്ന വലിയ കത്രിക ഉപയോഗിച്ച് മുടിയൊക്കെ വെട്ടുന്നതും മനയോല ഉപയോഗിച്ച് താടി ഷേവ് ചെയ്യുന്നതുമായിട്ടായിരുന്നു പരിപാടി. അന്ന് കാണികളുടെ ഇടയിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് സലീം കുമാറാണെന്ന്. ചിറ്റാറ്റുകരയിലുള്ള ഒരു പയ്യനാണെന്നും പട്ടണത്തിന്റെ തൊട്ടടുത്ത ഗ്രാമമാണ് ചിറ്റാറ്റുകര. അന്നേ ഞാൻ സലീം കുമാറിനെ ശ്രദ്ധിച്ചിരുന്നു. അന്നേ എനിക്ക് സലീം കുമാർ താരമായി കഴിഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ സലീം കുമാറുമായുള്ള സാജൻ ചേട്ടന്റെ അടുപ്പം എന്റെ ആരാധന കൂട്ടി. സലീം കുമാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പിന്നെ പാട്ട് പറഞ്ഞിട്ടുണ്ട്, ഷെൻസി അച്ഛനുറങ്ങാത്ത വീടില് ഒഴുകുകയായി പുഴ പോലെ എന്ന പാട്ട്.
1: നല്ല സുന്ദരമായ പാട്ട്. സലീം കുമാറിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ആദാമിന്റെ മകൻ അബു ആണ്. അദ്ദേഹം നല്ല നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു അതിൽ കാഴ്ചവെച്ചത്. ഒരു കൊമേഡിയനായിട്ടാണ് അറിയപ്പെട്ടതെങ്കിലും ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് എത്ര നല്ല നടനാണ് അദ്ദേഹം എന്ന് തോന്നും. ആളുകളെ ചിരിപ്പിക്കുക മാത്രമല്ല, ആളുകളെ കരയിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാട്ടും അത് കേട്ടാൽ ഒരിക്കലും മറക്കാനാവാത്തൊരു പാട്ടാണ്, ഒഴുകുകയായി പുഴ പോലെ. ശ്രോതാവ് എഴുതിയിരിക്കുന്നത് സലീം കുമാറും അദ്ദേഹത്തിന്റെ ആ പഴയ മിമിക്രി ടീമും ഒക്കെ, മിമിക്രി അവതരിപ്പിച്ചിരുന്ന ആ കാലത്തെ സുഹൃത്തുക്കളും ഒക്കെയായിട്ട് ശ്രോതാവിന്റെ ഭർത്താവിനാണ് ബന്ധമുണ്ടായിരുന്നത് അല്ലേ? നല്ല അടുപ്പമായിരുന്നു, അവരെയൊക്കെ കാണാറുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അതൊക്കെ ഒരു കാലമായിരുന്നു. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ?
0: അതെ.

ഈ കത്ത് അയച്ചിരിക്കുന്നത് തുറവൂർ ചാവടി നിന്ന് രാജു. കുറച്ചു നാളുകൾക്ക് ശേഷം ഓർമ്മച്ചിന്തിലേക്ക് ഒരു കത്തുകൂടി അയക്കുന്നു. കഴിഞ്ഞ കത്തിൽ എൻ്റെ തൊഴിലെന്താണ് എന്ന് ഞാൻ എഴുതിയിരുന്നില്ല. എൻ്റെ ജോലി തയ്യലാണ്. കുറേ വർഷം എറണാകുളത്തായിരുന്നു, ഇപ്പോൾ നാട്ടിൽ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ എഴുതുന്നത്. എറണാകുളത്ത് ജോലിക്ക് പോകുന്നത് രാവിലെ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആണ്. വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ സ്റ്റേഷനായി. രാവിലെ 6:40 ആലപ്പി ധൻബാദിന് പോയി വൈകിട്ട് 6:20 മറ്റൊരു ധൻബാദിന് തിരിച്ചു പോരും. ധൻബാദാണ് പുള്ളിയുടെ. ധൻബാദ് ട്രെയിനിന്റെ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാണ്. സൗത്തിൽ 6 മണിക്ക് പാസഞ്ചർ ട്രെയിൻ ആലപ്പുഴയ്ക്ക് പോകുന്നതുകൊണ്ട് പുറകെ പോകുന്ന ധൻബാദ് ട്രെയിനിന് തിരക്ക് കുറവാണ്. സുഖമായി ഇരുന്ന് പോരാ. തിരക്കില്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രം ഞങ്ങൾ സ്ഥിരം യാത്രക്കാർ. ഇനി വിഷയത്തിലേക്ക് വരാം. ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇരുന്ന സീറ്റിന് മുകളിൽ ബെർത്തിൽ ഒരു ഹിന്ദി പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു പൊതി കിടക്കുന്നു. സ്ഥിരം യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ അല്ല എന്ന് പറഞ്ഞു. പേടിച്ചു കാണും, ബോംബോ അല്ലോ ആണോ. ഞാനും കൂട്ടുകാരും കൂടി ആ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അത് ഒരു ഇളം മഞ്ഞ പെയിന്റടിച്ച ഒരു ശ്രീകൃഷ്ണന്റെ ശില്പമായിരുന്നു. പക്ഷെ അതിന്റെ തലഭാഗം പൊട്ടി വീഴാറായിരിക്കുന്നു. വാങ്ങിയയാള് അത് പൊട്ടിയതുകൊണ്ട് ഉപേക്ഷിച്ചു പോയതാകാം. എനിക്കത് കളയാൻ തോന്നിയില്ല. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ കടയിൽ നിന്നും ഒരു ഫെവിക്കോള് വാങ്ങി പൊട്ടിയ തല ഒട്ടിച്ചു. പിന്നെ ഒരു പ്ലാസ്റ്റിക് പൂമാലയും

0: വാങ്ങി കഴുത്തിലിട്ടു. എന്നിട്ട് മുമ്പ് DVD വെച്ചിരുന്ന ഒരു സ്റ്റാൻഡിൽ കൃഷ്ണനെ വെച്ചു. അതിശയമെന്ന് പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് ഇത്രയും ഭംഗിയുള്ള ഒരു കൃഷ്ണന്റെ ശില്പം കണ്ടിട്ടില്ല. വീട്ടിൽ വരുന്നവരൊക്കെ കൃഷ്ണനെക്കുറിച്ചായി ചർച്ച. എവിടുന്ന് വാങ്ങി, ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. തല പൊട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണ്ട എന്നായി. അതിനിടയിൽ ചേച്ചിയുടെ മകൻ അനന്തരവൻ അവർ കൂട്ടുകാരുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ മൊത്തം അന്വേഷിച്ചു ഇതുപോലെയൊരു ശില്പം, പക്ഷേ കിട്ടിയില്ല. അവൻ നിരാശനായി പോന്നു. ഒരു വിഷുസമയം അടുത്ത വീട്ടിലെ കുട്ടികൾ വന്നു. ഇവിടുത്തെ കൃഷ്ണനെ തരുമോ കണി കാണിക്കാൻ കൊണ്ടുപോകാൻ എന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയാൽ അതിപ്പോൾ തന്നെ പൊട്ടിപ്പോകും. അവർക്ക് കാര്യം മനസ്സിലായി. ശരി ചേട്ടാ എന്ന് പറഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ അമ്മ രോഗിയായി. അമ്മയെ കാണാൻ വരുന്നവർ കൃഷ്ണനെക്കുറിച്ച് ചർച്ച ചെയ്തു. ചിലർ പറഞ്ഞു, പൊട്ടിയ ശില്പം വീട്ടിൽ വയ്ക്കാൻ പാടില്ല, അത് വീടിന് ദോഷമാണ് എന്ന്. ഞാൻ എന്തായാലും അവർ പറഞ്ഞതൊന്നും കേട്ടില്ല. കഷ്ടപ്പാടും ദുരിതങ്ങളും മുമ്പേ ഉണ്ട്, അത് കൃഷ്ണൻ കാരണമാണ് എന്ന് ഞാൻ സമ്മതിച്ചില്ല. ഇതിനിടയിൽ രോഗിയായ അമ്മ മരിച്ചു. പിന്നെ കൃഷ്ണനെ ആരും കാണാതിരിക്കാൻ ഞാൻ അകത്തൊരു മുറിയിൽ കൊണ്ടുവച്ചു. ഒരു ദിവസം ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തി വീട്ടിൽ വന്നപ്പോൾ കൃഷ്ണൻ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അകത്തെ മുറിയിലുണ്ട്. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, കൃഷ്ണനെ വാതുക്ക തന്നെ വെക്കണം. വീണ്ടും കൃഷ്ണനെ മുന്നിലത്തെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറാത്തതിൻ്റെ കാരണം കൃഷ്ണനാണോ എന്ന്. പിന്നെ ഞാൻ കൃഷ്ണനെ കയ്യിലെടുത്ത് ഒരു ചുറ്റികയും കയ്യിലെടുത്തു. വീടിൻ്റെ കിഴക്ക് ഒരു കുളമുണ്ട്, അവിടെ കൊണ്ടുപോയി ചുറ്റിക കൊണ്ട് ഒന്ന് തട്ടിയതേയുള്ളൂ. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട കൃഷ്ണൻ തവിടുപോലെ പൊടിഞ്ഞ് വെള്ളത്തിലലിഞ്ഞു. ഈ പൊട്ടിയ ശില്പം ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് രാജു തുറവൂർ. രാജു വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജുവിന് മിക്കവാറും വഴക്ക് കേൾക്കേണ്ടി വരും. ശില്പത്തിലൊന്നും അല്ല നമ്മുടെ വിശ്വാസം, അല്ലേ?
1: അതെ അതെ, തീർച്ചയായും.
0: ശില്പത്തിന്റെ ഭംഗി കണ്ടാൽ നമ്മൾ നല്ല ഭംഗിയുള്ള ശില്പം എന്ന് പറയുമായിരിക്കും. അതൊരു ശില്പിയുടെ കഴിവിന്റെ ഒക്കെ പ്രകടനമായിട്ട് വേണമെങ്കിൽ കാണാം. നമ്മുടെ ഉള്ളിലെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വര രൂപത്തിനെയോ നമ്മുടെ ഉള്ളിലെ നമ്മൾ ആരാധിക്കുന്ന ഒരു ശക്തിയെയോ പ്രപഞ്ചം തന്നെ ആകുന്ന ഒരു ശക്തിയെയോ ഒക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്ന ഒരു ഭക്തിയാണ്
1: വിശ്വാസം. അതല്ലേ ഇല്ല?
0: അതെ അതെ അതെ, ശില്പമല്ല വിശ്വാസം, അതാണല്ലോ. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ.
1: ഓ, കൃഷ്ണന്റെ പാട്ടല്ലേ, നന്ദനത്തിലെ.

അപ്പോൾ അടുത്തത് കത്താണ്. ഈ കത്ത് എഴുതിയത് ദീപാ സമ്പത്ത്, കൊറ്റങ്കാവ്. പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തിന് സുഖമല്ലേ? ഞാൻ ഒത്തിരി നാളുകളായി വെളിത്തിരയിലും ഓർമ്മച്ചിന്തിലും വിളിച്ചിട്ടും എഴുതിയിട്ടും. കൊച്ചി FM 102.3 കേൾക്കുമായിരുന്നു നിർത്താതെ. ഒന്നും എഴുതാനായി കഴിഞ്ഞില്ല. ഓർമ്മ ഇതാണ്, ഞങ്ങളുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ, അനിയൻ്റെ ഇളയ ആങ്ങളയുടെ പിറന്നാൾ മാത്രമേ ആഘോഷിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ച് തൊഴുതുവരും. വഴിപാടിൽ കിട്ടിയ പായസവും അവലും പഴവും ശർക്കരയും കൊണ്ടുവന്ന് വീട്ടിലെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിറന്നാൾ ആഘോഷം തീരും. എന്നാൽ ഞങ്ങളുടെ അനിയൻ്റെ പിറന്നാൾ വരുന്നത് നവരാത്രി ദിനങ്ങളിൽ ഒന്നിലാണ്. അതുകൊണ്ട് 9 ദിവസങ്ങളിൽ ഒരു ഞായറാഴ്ച, അവൻ്റെ ഡേറ്റ് ആകാം നക്ഷത്രമാകാം, ഞായറാഴ്ച അല്ലെങ്കിൽ പൂജ അവധിയെങ്കിലും ആയിരിക്കും. പിറന്നാൾ തലേന്ന് അമ്മ അയൽപക്കത്തെ വീടുകളിൽ പോയി കുട്ടികളെയെല്ലാം പിറന്നാളിന് വരണമെന്നും പറഞ്ഞ് ക്ഷണിക്കും. അനിയൻ്റെ പിറന്നാൾ ആഘോഷത്തിന് അന്നേ ദിവസം പിറന്നാൾ കോടിയുടുത്ത് അമ്പലത്തിൽ പോയി വന്ന് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കൂട്ടുകാരെല്ലാവരും വരും. അവൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ മുൻവശത്തെ വലിയ ഹാളിലായിരിക്കും സദ്യ. താഴെ പായ രണ്ടായി മടക്കി വിരിച്ച് അതിലിരുന്ന് കൂട്ടുകാരും ഇരുന്ന് തൂശനിലയിൽ കായ ഉപ്പേരി, ചമ്മന്തിപ്പൊടി, ഇഞ്ചിക്കറി, പപ്പടം പഴം, ഈ വായിൽ വെള്ളം ഊറുന്നു, ചേന അരിശേരി, പരിപ്പ്, സാമ്പാർ, ചെറുപയറും ഉലുവയും കൂട്ടി കിളിർപ്പിച്ചത് തോരൻ, അവൽ വിളയിച്ചത് ചോറ്, എല്ലാം സദ്യവട്ടത്തിൽ ഉണ്ടാകും. പാൽപായസമായിരിക്കും. അത് കഴിഞ്ഞ് എണീക്കാനിരിക്കെ 1 രൂപ നാണയം അവരുടെ കയ്യിൽ കൊടുക്കും, കുട്ടികളുടെ കയ്യിൽ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എന്തും അവർക്ക് 1 രൂപയിൽ സ്വന്തമാക്കാം. അന്നൊക്കെ 1 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാശല്ലേ. അത് കിട്ടുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നതും നമുക്ക് കാണാൻ കഴിയും. അനിയൻ മാത്രമേ കൂട്ടുകാരുടെ കൂടെ ഇരിക്കൂ. അച്ഛനും അമ്മയും ഞങ്ങൾ ബാക്കി 3 മക്കളും വിളമ്പാൻ കൂടും. അന്ന് അവൻ്റെ പിറന്നാളാണെങ്കിലും ഞങ്ങളുടേത് സ്റ്റാർസ് ആയിരുന്നത്, അതായത് എനിക്ക് തോന്നുന്നു നക്ഷത്രം നോക്കിയിട്ടാണെന്ന്. ഞങ്ങളുടെയും കൂട്ടുകാരുടെയും ഉണ്ടാകും, എല്ലാവരും കൂടിയാകുമ്പോൾ ഒരു ഉത്സവമായിരുന്നു. അങ്ങനെ 10 വയസ്സ് വരെയെങ്കിലും ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. കേക്ക് മുറിക്കലൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്ന് അനിയൻ്റെയും ഞങ്ങളുടെയും ഒക്കെ മക്കൾ ഇത് കേൾക്കും. അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉത്സവമാണല്ലോ, ഇന്ന് കേക്ക് മുറിച്ച് മക്കളുടെ കൂട്ടുകാർക്കും കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സ്കൂളിൽ മിഠായി കൊടുക്കാൻ കഴിയില്ല, പെൻസിൽ, പേന അങ്ങനെയൊക്കെയാണ്. അത് കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും

0: സന്തോഷമാണ്. മോൻ വീട്ടിൽ വന്ന് പെൻസിൽ കാണിക്കുമ്പോഴാണ് അനിയന്റെ പിറന്നാളിന് കൂട്ടുകാർക്ക് കൊടുത്ത ആ ഒരു രൂപ ഓർമ്മ വന്നു. ഇന്ന് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. അച്ഛൻ പോയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് റേഡിയോ കേൾക്കും, പക്ഷേ എഴുതാൻ തോന്നാറില്ലായിരുന്നു. വീട്ടിൽ പോയാൽ അമ്മയെയും അച്ഛനെയും കാണാം. അവർ നമ്മുടെ സ്വത്താണ്. പക്ഷെ ഇന്ന് അതിനുള്ള യോഗവുമില്ല. കണ്ണില്ലാത്തതുപോലെ ആയിരിക്കുന്നു. നിർത്തട്ടെ. ദീപാ സമ്പത്താണ് ഇത് എഴുതിയത്, കൊറ്റങ്കാവിൽ നിന്ന്. പിന്നെ അതിന് അടിക്കുറിപ്പായിട്ടൊരു വാചകമുണ്ട്. കൊച്ചി FM ഒത്തിരി ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. 100-ൽ 100 മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാം കൊണ്ടും ഹൃദയം കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് വായിക്കണേ. ഒത്തിരി ദുഃഖങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൊച്ചി FM 102.3 പരിപാടി കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ശബ്ദം ഒന്നു മതി, അവിടെ ഇരിക്കും ഒരു പാട്ടിൽ ഒരു വാക്കിൽ.
1: ദീപയുടെ കത്തിലെ ആ പിറന്നാൾ വിഭവങ്ങളില്ലേ, പ്രത്യേകിച്ച് നവരാത്രിയോടനുബന്ധിച്ച് വരുന്ന പിറന്നാൾ വിഭവങ്ങള് കേട്ടാ നമ്മുടെ വായില് വെള്ളം ഇങ്ങനെ ഊറും. പക്ഷെ ഞാൻ അപ്പൊ ചിന്തിച്ചു എന്താന്നറിയോ, ഇതിന്റെ പിന്നിലെ മനുഷ്യന്റെ അധ്വാനത്തെ കുറിച്ചാണ്. ഒരു സദ്യ ഒരുക്കി ഒരു ഇലയിലേക്ക് വിളമ്പി കഴിയുമ്പോ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് അത് കഴിച്ചിട്ട്
0: പക്ഷെ
1: അതെ, എവിടെയാണത് തുടങ്ങുന്നത്, എവിടെയാണത് അവസാനിക്കുന്നത്? മനുഷ്യരുടെ അധ്വാനം ഇതായിരിക്കും. ഈ നിങ്ങളുടെ വിയർപ്പ് കൊണ്ട് നിങ്ങള്
0: ഭക്ഷണം കഴിക്കണം.
1: അതെ, ഇത്രയും അധ്വാനിച്ചില്ലെങ്കിൽ സദ്യ ഉണ്ടാകുന്നില്ല അല്ലേ.
0: അതെ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഓർഡർ ചെയ്യും.
1: പക്ഷെ നമ്മൾ ഓർഡർ ചെയ്താലും അതിന്റെ പിന്നിലൊരു മനുഷ്യാധ്വാനം ഉണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ആ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കുന്ന വിഭവത്തിന് പിന്നിൽ ഒരു മനുഷ്യാധ്വാനം നല്ലോണം,
0: ഒരുപാട് മനുഷ്യരുടെ.
1: അതെ അതെ, നമ്മൾ ഈ പെറുക്കി തിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പാചകം ചെയ്ത് കഴിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഏതാണ്ട് നല്ലൊരു ശതമാനം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
0: ചെലവഴിക്കുകയാണ്.
1: എനിക്ക് അങ്ങനെ അതൊരു ഒരു കോമൺ മെസ്സൊക്കെ പോരെ എന്നൊക്കെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്.
0: അത് കൊള്ളാം.
1: പിന്നെ കേക്കിന്റെ കഥ പറഞ്ഞില്ലേ, പണ്ടൊക്കെ അങ്ങനെ
0: കേക്ക് അങ്ങനെ അപൂർവമായിരുന്നു. കേക്കൊന്നും അങ്ങനെ
1: കേക്ക് കാണുന്നതൊക്കെ പണ്ട്,
0: അതെ അതെ, കേക്ക് കാണുന്ന ബേക്കറികളിലാണ് അല്ലേ.
1: അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു അത് അല്ലേ. എപ്പോഴൊന്നും കിട്ടാത്ത ഒരു സാധനം പോലെയായിരുന്നു അന്ന് കേക്കൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കേക്ക് ഏത് കേക്ക്, പല വെറൈറ്റി കേക്കുകൾ.
0: പണ്ട് ആകെ സ്കൂളില് ആരുടെങ്കിലും പറഞ്ഞാണെങ്കിൽ നമുക്കൊരു മിഠായി കിട്ടും
1: അല്ലേ, ആ പച്ച പേപ്പർ കൊണ്ട് പൊതിഞ്ഞ പ്യാരി മിഠായി, അതൊക്കെ പോയി. നമ്മളൊക്കെ കഴിച്ചിരുന്ന ഈ നാടൻ സാധനങ്ങളാണ് ഈ നാടൻ കേക്ക്. അത് ഓർമ്മയുണ്ടോ, നാടൻ കേക്ക് മഞ്ഞ നിറത്തിലുള്ള, മറ്റേ ഇങ്ങനെ ഈ 4 പീസായിട്ടൊക്കെ ഇങ്ങനെ.
0: എനിക്ക് തോന്നുന്നത് നമ്മുടെ വെട്ട് കേക്ക് എന്ന് പറയുന്നത്,
1: വെട്ട് കേക്ക്
0: അല്ലേ,
1: അത് തന്നെ മഞ്ഞ നിറമായിരിക്കും. നമ്മുടെ പണ്ടത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കേക്ക്.
0: ഇപ്പൊ കേക്കുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറി അല്ലേ.
1: അതെ അതെ.
0: അപ്പൊ ഒരു പാട്ട് കൊടുക്കാം.

0: അപ്പൊ ഇന്നത്തെ കത്തുകളില് എനിക്ക് സത്യം പറഞ്ഞ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ആ സദ്യയൊക്കെയാണ് കേട്ടോ. വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങളും അതും ഇതുമൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഓർമ്മച്ചിന്ത അവസാനിപ്പിച്ച് പോകുമ്പോഴേക്കും എന്തോ ഒരു വിഷമം, എന്തോ ഒന്ന് കഴിക്കാൻ തോന്നുന്നത് പോലെ.
1: ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ, പ്രത്യേകിച്ച് സദ്യ.
0: പിന്നല്ലേ, സദ്യ മാത്രമല്ല ആ മധുരമുള്ള ചില വിഭവങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അവൽ വിളയിച്ചത് അതൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതൊക്കെ വിളയിച്ച് കിട്ടിയാലല്ലേ കഴിക്കാൻ പറ്റും.
1: ഇതിപ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥയല്ലേ.
0: അപ്പൊ എനിക്ക് ഇത് വിളയിക്കാനൊക്കെ മടിയാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്ക, ആ അവലങ്ങ് കഴിച്ചാ പോരെ, എന്തിനാണ് ഇത് വിളയിക്കുന്നത്?
1: അവല് വെറുതെ കഴിച്ചാ സ്വാദുണ്ടാവില്ല. അത് വിളയിച്ച ശർക്കരയൊക്കെ ചേർത്ത് അപ്പോഴേ അതിന് സ്വാദ് തരുള്ളൂ.
0: അപ്പൊ നോക്കാം അതൊക്കെ അല്ലേ. അപ്പൊ ഇപ്പൊ ഈ കത്തൊക്കെ വായിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ എന്തൊക്കെയോ ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. ലൗലി ഇങ്ങനെ വിളയിച്ചതിന്റെ കാര്യമൊക്കെ പറയുമ്പോ, അപ്പോ അടുത്ത ഓർമ്മച്ചിന്തിൽ ഇനി കാണാം. ഇതുപോലെ നല്ല രുചിയുള്ള വിഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള കത്തുകൾ ഉണ്ടെങ്കിൽ നല്ലത്.
1: അതെ അതെ, മനസ്സ് നിറയ്ക്കുന്ന കത്തുകൾ അല്ലേ.
0: അപ്പോ ഇന്നത്തെ ഓർമ്മച്ചിന്ത് ഇവിടെ സമാപിക്കുന്നു. ശ്രോതാക്കൾ കത്തുകൾ അയക്കുക, വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുക. അപ്പോ ഇതുവരെ ഓർമ്മച്ചിന്തിൽ ഉണ്ടായിരുന്നത് ഞാൻ പ്രീതി,
1: ഞാൻ ലൗലി.

0: ഓർമ്മച്ചിന്ത്. ശ്രോതാക്കൾ കേട്ടത് ഓർമ്മച്ചിന്ത് പുനഃപ്രക്ഷേപണം.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30 17 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: कामिल बुल्के की हिंदी सेवाओं के लिए 1974 में भारत सरकार ने उन्हें पद्म भूषण की उपाधि से सम्मानित किया। जब लोग उन्हें फादर कहते तो वे किंचित संकोच से बोल उठते।
1: फादर अंग्रेजी शब्द है, यदि मुझे कामिल बाबा कहो तो सचमुच मुझे बहुत अच्छा लगेगा।
0: 17 अगस्त 1982 को दिल्ली में इस अद्भुत शोध शिल्पी, राम कथा अनुरागी, बहुभाषाविद और हिंदी भाषा के अनन्य सेवक का निधन हो गया। उनकी मृत्यु शैया पर मात्र 2 पुस्तकें थीं, बाइबल और गोस्वामी तुलसीदास जी की विनय पत्रिका। उन्हें दिल्ली में ही दफनाया गया।
2: 36 साल बाद वर्ष 2018 में पद्म भूषण फादर कामिल बुल्के का पार्थिव अवशेष दिल्ली से उनकी कर्मभूमि रांची लाया गया। उनके अवशेष को पूरे सम्मान के साथ रांची सेंट जेवियर कॉलेज में दफनाया गया।
0: महान शब्द शिल्पी और हिंदी साहित्य के इस पुरोधा फादर कामिल बुल्के बाबा को हमारा आभार सहित शत शत नमन।
3: डॉक्टर कामिल बुल्के, अभी आपने सुना ये कार्यक्रम, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने साथी अजीत को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
4: उमंग उमंग उमंग उमंग।
5: श्रोताकൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:00.
6: ആകാശവാണി FM വാർത്തകൾ.
5: പിഎം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പദ്ധതി നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിന് ഉണ്ടായ ആശങ്ക, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പിഎം ശ്രീ വിഷയത്തിൽ കരിക്കുലം ഉൾപ്പെടെ കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചെയ്ത് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയിൽ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്കായാണെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതായി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി ഷംസുദ്ദീൻ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് ഏറെ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി 40% സംസ്ഥാന വിഹിതം വകയിരുത്തി നടപ്പിലാക്കേണ്ട ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഭരണഘടനാ വിരുദ്ധമെന്ന് ഹൈക്കോടതി. ബലിദാനികളുടെയും ദേവതകളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ കൌൺസിലർ എസ് ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാർ ഹൈക്കോടതി വിധി പ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മേയർ വി രാജേഷ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി DYFI പ്രതിഷേധം. കൊച്ചിയിലും കോഴിക്കോട്ടും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലെ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി പരിപാലനം, സുരക്ഷാ സജ്ജീകരണങ്ങൾ, അതിർത്തി മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സമിതി ചർച്ച ചെയ്തു. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും.
6: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക. രജനി ഗിരിജ വല്ലഭൻ എഴുതിയ ചെറുകഥ, കുടമുല്ലപ്പൂക്കൾ, ലളിതഗാനം എന്നിവ. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറി പഴവർഗ കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകാ ദമ്പതികൾ. എരൂരുള്ള സന്തോഷ് ശ്രീദേവി തങ്ങളുടെ കൃഷിചിന്തയും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. തുടർന്ന് വിവിധയിനം പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടയ്ക്കൽ വിശാലാക്ഷിയെ പരിചയപ്പെടാം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. അഭിമാനപൂർവ്വം ഈ പെൺയാത്ര. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ. ഗ്യാസ്ട്രോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ റായിസ് പി അബ്ദുൾ നസീറുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
0: ഇനി ഇന്നത്തെ പഴം, പച്ചക്കറി, വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തക്ക നാടൻ 50-55, മറുനാടൻ 44-50. പയർനാടൻ 60-65, മറുനാടൻ 50-55. ചേനാടൻ 35-40, മറുനാടൻ 30-35. ഇനി ഒരു നാടനിനം മരച്ചീനി 26-28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 38-42. കുമ്പളങ്ങ 20-25. ഞാലിപ്പൂവൻ 48-55. പാളയൻതോടൻ 30-36. പൂവൻ 46-50. റോബസ്റ്റ 28-35. ബീട്രൂട്ട് 55-60. വെണ്ടയ്ക്ക 37-44. പാവയ്ക്ക 50-57. ചുരയ്ക്ക 30-37. വഴുതന 50-57. കത്തിരിയുരുണ്ടത് 46-52. ക്യാബേജ് 50-55. ക്യാരറ്റ് 67-72. കോളിഫ്ലവർ 40-45. കൊത്തമര 35-40. കൂർക്ക 46-52. ചേമ്പ് വലുത് 62-67. ചേമ്പ് ചെറുത് 40-45. വെള്ളരി 20-25. മുരിങ്ങക്കായ 65-70. ബീൻസ് 86-92. ഇഞ്ചി 156-162. പച്ചമുളക് 48-55. കരുനാരങ്ങ 94-100. ചെറുനാരങ്ങ 1 4 രൂപ 5 രൂപ. കോവയ്ക്ക 60-67. പച്ചമാങ്ങ 35-40. സവാള 26-30. ചെറിയ ഉള്ളി 69-75. ഉരുളക്കിഴങ്ങ് 25-30. മത്തൻ 20-25. പീച്ചിങ്ങ 65-70. പടവലം 30-37. തക്കാളി 39-45. അമരപ്പയർ 70-75. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം, പച്ചക്കറി, വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ.

ദ്വാപരയുഗത്തിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം രാധിക തിലക് പാടിയത്. രചന ആർ കെ ദാമോദരൻ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ, ഡിസ്പെൻസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികളിൽ താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തും. പ്രായം 18-നും 45-നും മധ്യം, SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും എ ക്ലാസ് രജിസ്റ്റേർഡ് ഹോമിയോ മെഡിക്കൽ പ്രാക്ടീഷണറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 29-ന് രാവിലെ 10:30 കോട്ടയം നാഗമ്പടം പാലത്തിനടുത്തുള്ള ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-258-3516. നമ്പർ ഒരിക്കൽ കൂടി 0481-258-3516.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൽസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് റിസോഴ്സസ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് നടത്തുന്നത്. 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 9995113019. നമ്പർ ഒരിക്കൽ കൂടി 9995113019. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഗസ്റ്റ് ഫാക്കൽറ്റി പാനൽ തയ്യാറാക്കുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. UGC ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭൌതിക സ്വത്തവകാശം വിഷയത്തിൽ LLM യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29-ന് രാവിലെ 10:30 കുസാറ്റ് ക്യാമ്പസിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9249053563. നമ്പർ ഒരിക്കൽ കൂടി 9249053563.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത്.

0: കേരളത്തിലെ 2019 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാസായവരും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരുമായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 മുൻപായി തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇടുക്കി ജില്ലയിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. രാവിലെ 8 മുതൽ 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുന്നത്. അംഗണവാടികൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബൂത്തുകൾ പ്രവർത്തിക്കും. ഏതെങ്കിലും കാരണത്താൽ ജൂൺ 28 തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലും കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതിനായി മൊബൈൽ ടീമുകളെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്ഥിരം ബൂത്തിലെത്താൻ സാധിക്കാത്തവർക്ക് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് 53 ട്രാൻസിറ്റ് ബൂത്തുകളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 29:37. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാവുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
1: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41, പിന്നീട് 6.86, അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI ഡ്രോൺ എന്നീ ആധുനിക

0: സാങ്കേതികവിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ധ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
1: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മേയർ വി വി രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് എംഎസ്സി ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിനെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപവരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
1: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900, നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി.

0: സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎനിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു.
3: പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിചരണവും കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ് അഥവാ ജെറിയാട്രിക് മെഡിസിൻ. വാർദ്ധക്യത്തോടൊപ്പം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക വൈകാരിക തകർച്ച, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രോഗം തടയുന്നതിലും ആരോഗ്യ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നതിലും തുടങ്ങി ഒന്നിലധികം കാര്യങ്ങൾ വയോജന പരിചരണത്തിൽ ഉൾപ്പെടുന്നു. ഫലപ്രദമായ വയോജന പരിചരണം ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല ജീവിത നിലവാരം ഉയർത്തുന്നതിനും മാനസികവും സാമൂഹികവുമായ പിന്തുണയ്ക്കും പ്രാധാന്യം നൽകുന്നു. പ്രായമായവരുടെ ആരോഗ്യത്തിലെ ചില വ്യതിയാനങ്ങൾ ജനിതകമാണെങ്കിലും മിക്കതും ആളുകളുടെ ശാരീരികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ, ജീവിതശൈലി, സാഹചര്യങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ജനസംഖ്യ അതിവേഗം വാർദ്ധക്യം പ്രാപിക്കുന്ന ഈ അവസരത്തിൽ പ്രായമായ വ്യക്തികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്നതിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യയിലെ വൃദ്ധരുടെ എണ്ണത്തിലും അനുപാതത്തിലും വളർച്ച അനുഭവപ്പെടുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ 6 പേരിൽ ഒരാൾക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ദീർഘായുസ് പ്രായമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിൽ സന്തോഷം നൽകുന്നു. എന്നാൽ ഈ സന്തോഷത്തിന്റെ വ്യാപ്തി ആരോഗ്യമെന്ന ഒരു ഘടകത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. നിരവധി സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വാർദ്ധക്യത്തിന്റെ നാളുകൾ കടന്നുപോവുക. ഈ അധിക വർഷങ്ങളിൽ ശാരീരികവും മാനസികവുമായ ശേഷി കുറയുകയാണെങ്കിൽ പ്രായമായവർക്കും സമൂഹത്തിനും അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. വാർദ്ധക്യകാലത്ത് വിവിധ അവയവ വ്യവസ്ഥകളുടെ തകർച്ച പ്രകടമാകുന്നു. കേൾവിക്കുറവ്, തിമിരം, പുറം കഴുത്തുവേദന, ടൈപ്പ് 2 പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, അൽസൈമേഴ്സ് രോഗം, സ്ട്രോക്ക്, ത്വക്ക് രോഗങ്ങൾ, ദഹനനാളത്തിന്റെ ചലനശേഷി കുറയുന്ന കാരണത്താൽ വിശപ്പില്ലായ്മ, ഗ്യാസ്ട്രൈറ്റിസ്, വയറിളക്കം, മലബന്ധം, മോണോരോഗങ്ങൾ, ഡിജനറേറ്റീവ് സന്ധിരോഗങ്ങളായ ആർത്രൈറ്റിസ്, ഓർമ്മക്കുറവും ഡിമെൻഷ്യയും, ഉറക്കക്കുറവ്, മറ്റു അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വിഷാദം, ഏകാന്തത, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ, തൈറോയ്ഡ് തകരാറുകൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം, വൃക്കസംബന്ധമായ തകരാറുകൾ, മൂത്രശങ്ക, മൂത്രാശയ അണുബാധ, രാത്രിസമയം അമിതമായ അളവിൽ മൂത്രം പോവുക, മൂത്ര തടസ്സം, കൂടാതെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം വർദ്ധിക്കുക എന്നത്. ഇതിനെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ BPH എന്ന് പറയുന്നു. 40 വയസ്സാകുമ്പോഴേക്കും 10% പുരുഷന്മാരിൽ BPHന്റെ ലക്ഷണങ്ങൾ കാണുകയും 60 വയസ്സാകുമ്പോഴേക്കും ഈ ശതമാനം 5 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. 80 വയസ്സിന് മുകളിലുള്ള

പുരുഷന്മാർക്ക് ബി പി എച്ച് ഉണ്ടാകാനുള്ള സാധ്യത 90% കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച വർദ്ധിച്ച് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത അവസ്ഥയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. വലുതാകുന്ന പ്രോസ്റ്റേറ്റ് മൂത്രസഞ്ചിയിൽ അപൂർണമായോ പൂർണമായോ തടസ്സം സൃഷ്ടിക്കുകയും പുരുഷന്മാർക്ക് ശരിയായി മൂത്രമൊഴിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി, മൂത്രത്തിന്റെ ഒഴുക്ക് കുറയുക, മൂത്രമൊഴിക്കാൻ മടി, മൂത്രസഞ്ചി അപൂർണമായി ശൂന്യമാക്കൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധ ശേഷി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ പ്രായമായവരിൽ എല്ലാത്തരം അണുബാധകൾക്കും മാരകമായ മുഴകൾക്കും സാധ്യത കൂടുതലാണ്. പ്രായമേറുന്നതിനനുസരിച്ച് ഒരേ സമയം നിരവധി രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പുരുഷന്മാരിൽ ഏകദേശം 55 വയസ്സാകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവ് പേശികളുടെ ശക്തി കുറയുന്നതിനും ബീജങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതിനും ലൈംഗിക അഭിലാഷം കുറയുന്നതിനും കാരണമാകുന്നു. സ്ത്രീകളിൽ ഏകദേശം 40 വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം മൂലം ശരീരഭാഗങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ, അമിതമായ വിയർപ്പ്, തലവേദന, മുടികൊഴിച്ചിൽ, ശരീരഭാരം കൂടുതൽ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. സാധാരണയായി 65 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദുർബലരായ രോഗികൾക്ക് പോലും സുരക്ഷിതമായതും സൌമ്യവും വിഷരഹിതവുമായ പരിഹാരങ്ങൾ ഉപയോഗിച്ച് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ സമഗ്രമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഹോമിയോപതിയുടെ ലക്ഷ്യം. ഓരോ രോഗിയുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കേസ് ടേക്കിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുക. ഈ മരുന്നുകൾ രോഗശമനവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യക്തിഗത ചികിത്സയ്ക്കായി എല്ലായ്പ്പോഴും ഒരു യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കുക. ഹോമിയോപതി വ്യക്തിഗത ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന തിരിച്ചറിവ് ഇവിടെ പ്രധാനം. വയോജന ചികിത്സയിൽ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു സാമ്യമായ സമീപനമാണ് സ്വീകരിക്കുക. ഹോമിയോപതിയുടെ സമഗ്ര തത്വചിന്ത രോഗിയുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ വശങ്ങൾ പരിഗണിക്കുന്നു. പ്രായമായ രോഗികളിൽ ഹോമിയോപതി മരുന്നുകൾ കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിരവധി ക്ലിനിക്കൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും സൂചിപ്പിക്കുന്നു. രോഗത്തെ അറിഞ്ഞ് ചികിത്സ നൽകുന്നതിനൊപ്പം രോഗിയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സുരക്ഷിതവും വിഷരഹിത മരുന്നുകളിലൂടെ വളരെ കുറഞ്ഞ സമയത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ വയോജന ചികിത്സാ രംഗത്ത് ഹോമിയോപതി വാഗ്ദാനം ചെയ്യുന്നു. ആവശ്യമില്ലാത്ത മറ്റു മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഹോമിയോപതി ചികിത്സാ സമ്പ്രദായം അലോപ്പതി, ആയുർവേദ ചികിത്സാ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹോമിയോ മരുന്ന് നൽകുന്നത് രോഗപേരിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു രോഗിയിൽ കാണുന്ന ലക്ഷണചിത്രത്തിന്റെ പൂർണ്ണ രൂപത്തിന് സമാനമായ ഔഷധ ചിത്രത്തെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന ഡോക്ടറുടെ വിജയമാണ് ഹോമിയോപതിയെ ഒരു ജനകീയ ചികിത്സാ സമ്പ്രദായമാക്കി തീർക്കുന്നത്. ഒരേ പേരിലുള്ള രോഗം തന്നെ പലർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അവരിലെല്ലാം തന്നെ വ്യത്യസ്ത രോഗലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുക. അതിനാൽ ഒരു രോഗത്തിന് ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേ രോഗമുള്ള മറ്റൊരാൾക്ക് ഉപയോഗിക്കാവുന്നതല്ല. അസുഖമുള്ള വ്യക്തിയുടെ അതാത് സമയത്തെ പ്രത്യേകതകൾ അനുസരിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. അതേ അസുഖമുള്ള മറ്റൊരു വ്യക്തിക്കോ ആ വ്യക്തിക്ക് തന്നെ പിന്നീട് ഇതേ അസുഖം വന്നാലോ പ്രസ്തുത മരുന്ന് ഗുണം ചെയ്യണമെന്നില്ല. കഴിയുന്നതും രോഗി നേരിട്ട് ഡോക്ടറെ സമീപിച്ച് ഔഷധ നിർണയം നടത്തണം. രോഗി കുട്ടിയോ സ്വന്തമായി ആശയവിനിമയം നടത്താൻ പ്രാപ്തിയില്ലാത്ത ആളോ ആണെങ്കിൽ രോഗിയുമായി ഏറ്റവും അധികം ഇടപഴകുന്ന വ്യക്തി രോഗിയോടൊപ്പം ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പൂർവകാല ശരിയായ വിവരം നൽകാൻ കഴിയുന്ന ആൾ തന്നെയാവണം രോഗിയുടെ കൂടെ വരാൻ. രോഗവിവരം അറിയിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ അസുഖത്തെക്കുറിച്ചും മുൻപുണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതയെക്കുറിച്ച് സത്യസന്ധമായി വിവരിക്കേണ്ടതാണ്. തനിക്ക് അപ്രധാനമാണെന്ന് തോന്നുന്നതാണെങ്കിൽ കൂടി നിരന്തരം അനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങളെ അങ്ങനെ തന്നെ ഏതൊരുവിധ ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഡോക്ടറെ ധരിപ്പിക്കണം. നാണക്കേടോ സാരമില്ലെന്ന് സ്വയം കരുതിയോ ഒന്നും പറയാതിരിക്കരുത്. ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ സവിശേഷതകളെയും വൈകല്യങ്ങളെയും കണക്കിലെടുത്താണ് ഹോമിയോപതിയിൽ മരുന്ന് നിർണ്ണയിക്കുക. ആയതിനാൽ ലക്ഷണങ്ങൾ ഭാഗികമായി മാത്രം വെളിപ്പെടുത്തുന്നത് അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായേക്കാം. ഹോമിയോ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. എന്നാൽ പഴകിയ രോഗം ഭേദമാകുന്നതിന് മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഒതുങ്ങിക്കിടന്നിരുന്ന ചില രോഗലക്ഷണങ്ങൾ രോഗിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് രോഗം കൂടുതലോ മരുന്നിന്റെ പാർശ്വഫലമോ ആയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ രോഗിക്കുണ്ടാകുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളും രോഗത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ എന്നിവ വ്യക്തമായി ചികിത്സിക്കുന്ന ഡോക്ടറെ അറിയിക്കണം. രോഗം വർദ്ധിക്കാൻ ഇടവരുത്തുന്ന ഭക്ഷണപാനീയങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ അത് രോഗി പൂർണ്ണമായി അനുസരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, മറ്റ് കൃത്രിമ സംസ്കരണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. പഴകിയ രോഗം ഭേദമാകുന്നതിന് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്ന് കഴിക്കാവൂ. കാരണം രോഗി കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ ശരിയായ വിവരങ്ങൾ, പൊട്ടൻസി മുതലായവ ഡോക്ടർക്ക് മാത്രമേ അറിയൂ. രോഗി ഇത് മനസ്സിലാക്കാതെ സ്വന്തമായി ഹോമിയോ മരുന്ന് കഴിച്ചാലും മരുന്നിന്റെ ആവർത്തനത്തിലുള്ള വ്യത്യാസം മുതലായവ കൊണ്ടും ആഗ്രഹിച്ച രോഗശാന്തി ലഭിക്കില്ല എന്നറിയുക. രോഗത്തിന് ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല ആ മരുന്നിന്റെ ആവർത്തനം, അത് കഴിക്കേണ്ട സമയം, ആ മരുന്നിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും, മറ്റ് മരുന്നുകളുടെ ക്രമം, ആഹാര രീതികൾ ഇവയൊക്കെ വ്യക്തമായി ഹോമിയോ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കും. ഇവയൊക്കെ വ്യക്തമായി രോഗിക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞു തന്ന വിവരങ്ങൾ രോഗി ശരിയായി പാലിക്കുകയും വേണം. മരുന്ന് കഴിക്കേണ്ട ദിവസവും സമയവും തെറ്റാതിരിക്കുക. മറ്റു മരുന്നുകൾ കൂട്ടത്തിൽ കഴിക്കാതിരിക്കുക. പ്രതിവിധി

0: ക്രമീകരിക്കുന്നതിന് പതിവ് ഫോളോ അപ്പുകൾ അത്യാവശ്യമാണ്. വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ക്ഷീണം മോശം ഭക്ഷണക്രമത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും തിരിച്ചറിയുക. പ്രായമായ രോഗികൾ അമിതമായ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചൂടും ഈർപ്പവും നൽകുന്ന കട്ടി കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. പതിവായി കുളിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, നന്നായി വിശ്രമിക്കുക, തീവ്രത കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുക എന്നിവയും അഭികാമ്യം. ജീവിതശൈലി ക്രമീകരിക്കുക, നല്ല ചിന്തകൾ, സാമൂഹിക ഇടപെടൽ, മാനസിക ഉത്തേജനം നൽകുന്ന കൂട്ടുകെട്ടുകൾ ഇവയൊക്കെ ഗുണം ചെയ്യും. ഹോമിയോ ഡോക്ടർ നിങ്ങളെ ഒരു പൂർണ്ണ വ്യക്തിയായി കാണുന്നു. നിങ്ങളുടെ ശാരീരിക, വൈകാരിക, വൈജ്ഞാനിക, സാമൂഹിക ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അവർ വിലയിരുത്തുന്നു. ചികിത്സകളും ശുപാർശകളും നൽകാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. വാർദ്ധക്യത്തിൽ മരുന്നുകൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏത് വിഭാഗത്തിലുള്ള മരുന്നാണെങ്കിലും ശ്രദ്ധ വേണം. കഴിയുന്നതും സ്വയം ചികിത്സ നിശ്ചയിക്കാതിരിക്കുക. വയോധികർ അനാവശ്യമായി ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. മരുന്നുകളിലും ഡോക്ടറിലും വിശ്വാസം വേണം. വയോധികർക്ക് മരുന്നുകൾ നൽകുമ്പോൾ ഏത് അസുഖത്തിന് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ എപ്പോൾ കഴിക്കണം എന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അവരുടെ കുറേ സംശയങ്ങൾ മാറും. മരുന്നുകൾ കഴിക്കാതിരുന്നാൽ ശരീരത്തിനുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലർ മരുന്നുകൾ ഉപയോഗിക്കില്ല. അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ തയ്യാറാകില്ല. ഇത്തരം അവസ്ഥകളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക.
1: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി. സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയ്മിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
2: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരുരാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നില

0: നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായി പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പിഎംശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പിഎംശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎംശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യുഎൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
0: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണിത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.

0: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76 മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത ഒരു ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
2: നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി 9446455888 എന്ന നമ്പറിലേക്ക് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക.
1: ഏറ്റവും ആദ്യം ശരിയുത്തരങ്ങൾ അയക്കുന്ന 6 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണുമായി കാത്തിരിക്കൂ ചോദ്യങ്ങൾക്കായി.
2: ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്.
1: അതുപോലെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ, അതായത് ശബ്ദ സന്ദേശങ്ങൾ അയക്കരുത്.
2: നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം പറഞ്ഞോളൂ.
1: സംസ്ഥാനത്ത് വായനാ ദിനം ആഘോഷിക്കുന്നത് June 19 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യം ഇതാണ്, എന്നാണ് ദേശീയ വായനാ ദിനം?
2: കേരളത്തിന്റെ ഈ വായനാ ദിനത്തിന്റെ ആചരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ നാഷണൽ ദേശീയ വായനാ ദിനാചരണം തുടങ്ങിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു സൂചന. അപ്പോൾ നമ്മൾ ക്ലൂ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഉത്തരങ്ങൾ വരുന്നവരെ നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ടിലേക്ക് പോകാം.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിൻ്റെ വായനാ ദിനാചരണം ജൂൺ 19-നാണ്, ദേശീയ വായനാ ദിനാചരണം നാഷണൽ റീഡിംഗ് ഡേ എന്നാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, ശരി ഉത്തരങ്ങൾ, ശരി ഉത്തരം പറഞ്ഞോളൂ.
1: സൽമ ജമാലുദ്ദീൻ ഇടേക്കുന്നം, ജിഷ ജോൺസൺ കണക്കൻ കടവ്, ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളം, ഷക്കീല ചെറായിൽ നിന്നും, എറണാകുളത്ത് നിന്നും സുധാറാണി, വാതുരത്തിൽ നിന്നും രാജൻ, ഇത്രയും പേരാണ് ആദ്യമേ തന്നെ ശരി ഉത്തരം അയച്ചത്.
0: ശരി ഉത്തരം നമ്മൾ പറഞ്ഞില്ല, ജൂൺ 19 തന്നെയാണ്. കേരളത്തിൻ്റെയും ദേശീയ റീഡിംഗ് ഡേയും ജൂൺ 19 ആണ്. 2017 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ ആയിട്ടും നാഷണൽ റീഡിംഗ് മന്തായിട്ടും പ്രഖ്യാപിച്ചത്. കാരണം പി എൻ പണിക്കർ എന്ന് പറഞ്ഞ വലിയൊരു ഗ്രന്ഥശാല പ്രവർത്തകൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ജൂൺ 19, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ജൂൺ 19. പുതുവായിൽ നാരായണ പണിക്കർ എന്ന് പറഞ്ഞ അദ്ദേഹം സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയും കാൻഫെഡിൻ്റെയും ഒക്കെ ഒരു മുന്നണി നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസത്തിനാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ 1996 മുതൽക്ക്, 95 അദ്ദേഹം ഇവിടെ പറഞ്ഞ് 96 മുതൽക്ക് കേരളത്തിൽ വായനാ ദിനമായും വായനാ വാരമായിട്ടൊക്കെ ആചരിക്കുന്നത്. 2017 മുതൽ അതൊരു ദേശീയ ദിനമായി മാറിയിട്ടുണ്ട്. നമുക്കപ്പോൾ ശരി ഉത്തരങ്ങൾ അയച്ചിട്ട് പേര് പറഞ്ഞല്ലോ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ജൂൺ 23 കുറിച്ചാണ്. ജൂൺ 23 ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്. ഇന്നലെ ആയിരുന്നു, അപ്പോൾ കേട്ട് കാണുമ്പോഴും ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്. UN പബ്ലിക് സർവീസ് ഡേ ആണ്. ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ് എന്ന് പറഞ്ഞാൽ അത് സൂചന പറഞ്ഞോളൂ.
1: ഈ ദിനാചരണവും പ്രവർത്തനങ്ങളുമായി നമ്മുടെ രാജ്യത്തിനും ഒരു ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ സൂചനയായിട്ട് നമുക്കൊരു പാട്ട് കേൾപ്പിക്കാം.
0: മാത്രമല്ല, ഇതൊരു മറ്റൊരു UN ദിനം കൂടിയാണ്. അതെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ പാട്ട് കേട്ടോളൂ, അതൊരു സൂചനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉത്തരങ്ങൾ വരട്ടെ.

ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് ജൂൺ 23 എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന് ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്, യു എൻ പബ്ലിക് സർവീസ് ഡേ ആണെന്ന് പറഞ്ഞു. അതിന് പുറമേ സൂചനയായിട്ടൊരു ഗാനവും കൊടുത്തു. ശരി ഉത്തരം ഒരുപാട് ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. ശരി ഉത്തരം ഇൻ്റർനാഷണൽ വിഡോ ഡേ എന്നാണ്, വിധവകൾക്ക് വേണ്ടിയുള്ളൊരു ദിവസമാണ്. ഇതിൻ്റെ സൂചനയായിട്ട് നമ്മൾ ഇന്ത്യയുമായി ബന്ധമുണ്ട് എന്ന് പറയുകയുണ്ടായി. ഈ വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലൂബ ഫൗണ്ടേഷൻ, അതിൻ്റെ സ്ഥാപകൻ്റെ അമ്മയുടെ ആ അമ്മ വിധവയായ ദിവസമാണ് ജൂൺ 23. ആ ഓർമ്മയിലാണ് ജൂൺ 23 വിധവകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് അദ്ദേഹം ലൂമ്പ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ്, യു കെയിലാണിത് ആരംഭിക്കുന്നത്, പിന്നീട് ഇന്ത്യയിലും അതിൻ്റെ പ്രവർത്തനമുണ്ടായി. വിധവകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, നമ്മളിപ്പോൾ ഈ പാട്ട് കേട്ടു, രാസലീല എന്ന് പറഞ്ഞ ചിത്രത്തിലെ വയലാർ രാമവർമ്മ എഴുതിയ പാട്ടാണ്. ഒരു വിധവയുടെ അവസ്ഥ എന്താണ് എന്ന് കാണിക്കുന്ന, അവരുടെ ജീവിതത്തിൽ നിറം മങ്ങി നിറങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് അവർ പോകേണ്ടി വരുന്നു. ഇത് ലോർഡ് രാജ് ലൂമ്പ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം 10 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നത്, അമ്മയ്ക്ക് 37 വയസ്സ് മാത്രം. അപ്പോൾ 37 വയസ്സിൽ അമ്മ വിധവയായപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് അതിൽ വേദനിച്ച് അദ്ദേഹം

0: വലുതായപ്പോൾ അമ്മ വിട പറഞ്ഞപ്പോൾ അമ്മ വിധവയായ ദിവസം വിധവകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു യു എൻ ചാരിറ്റബിൾ ഫൗണ്ടേഷനായിട്ട് യു എൻ അംഗീകരിച്ചൊരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ആ ഓർമ്മയിലാണ് ജൂൺ 23 എല്ലാ വർഷവും ഇപ്പം വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള 2011 മുതൽക്ക് നമ്മൾ ആചരിച്ചു വരുന്നത്. ഈ ഉത്തരം ഒരുപാട് ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പാട്ട് അവർക്ക് കൃത്യമായി അതിൻ്റെ ഒരു സൂചന നൽകി കാണും അല്ലേ. ശരി, ഉത്തരം അയച്ചവരുടെ പേരുകൾ കേൾക്കാം. ഏറ്റവും ആദ്യം അയച്ച 6 പേരെയാണ് നമ്മൾ പറയുന്നത്.
1: ലിജ ആലുവ, സരിത കുമ്പളം, ജിഷ ജോൺസൺ തിരുമുപ്പം, അജയ എസ് ഡി കളമശ്ശേരി, സുമി വൈപ്പിൻ, ഇവരൊക്കെയാണ് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. പിന്നെ ഉദയംപേരൂരിൽ നിന്നും സഹദേവനും ഉത്തരം അയച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
0: തീർച്ചയായിട്ടും ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടിയ ഏറ്റവും ആദ്യം ലഭിച്ച 6 പേരെയാണ്
1: ആദ്യം കിട്ടിയ 6 പേരുടെ പേരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
0: അടുത്ത ചോദ്യം വായിച്ചോളൂ. ഏതാണ് അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്?
1: അടുത്ത ചോദ്യം

0: പേരിൽ നിന്നും സഹദേവനും ഉത്തരമയച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടിയ ഏറ്റവും ആദ്യം ലഭിച്ച ആറ് പേരെയാണ്
0: നമ്മളിപ്പോൾ ആദ്യം കിട്ടിയ ആറ് പേരുടെ പേരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
1: അടുത്ത ചോദ്യം വായിച്ചോളൂ. ഏതാണ് അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത്?
0: അടുത്ത ചോദ്യം ഇതാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്, അത് ആരുടെ കൃതിയാണ്?
1: നമുക്ക് സൂചനയായിട്ട് പറയാം, അതൊരു തൂലിക നാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു. ഒരു പ്രത്യേകത ഉണ്ട്, തൂലികാനാമം ഒരു സ്ത്രീയുടെ പേരായിരുന്നു. അത് തന്നെ വലിയൊരു സൂചനയാണ്. ഇനി മറ്റൊരു സൂചന, ഇദ്ദേഹം ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി, ചലച്ചിത്രങ്ങൾക്കെന്ന് പറഞ്ഞോ, ഒരു ചലച്ചിത്രത്തിന് വേണ്ടി കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ട് കൊടുക്കാം ആ ചിത്രത്തിലെന്ന് വിചാരിച്ചാൽ ആ സിനിമയിൽ പാട്ടില്ല.
0: നമുക്ക് മറ്റൊരു സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം. അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത, സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രത്തിൽ ഒരു പാട്ട്.
1: ആ സൂചന കൂടി പറയാം, ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത്. ഒരിക്കൽ കൂടിയിൽ പാട്ടില്ല, അതുകൊണ്ട് ഒരിക്കൽ കൂടി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ്. ഐ വി ശശിയുടെ ചിത്രത്തിലെ മറ്റൊരു ഗാനം കേൾപ്പിക്കുന്നു. ഈ ഗാനത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരിക്കൽ കൂടിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ഉപയോഗിച്ചിരുന്നത് ശ്യാമിൻ്റെ സംഗീതമാണ്. ആ മ്യൂസിക്കാണ് ഈ പാട്ടിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കേൾപ്പിക്കുന്നത് തൃഷ്ണയിലെ ഗാനമാണ്.
0: അപ്പോൾ പാട്ടിതാ കേട്ടോളൂ.

0: നമുക്ക് ചോദ്യം ആവർത്തിക്കാം. നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്?
1: അത് ആരുടെ കൃതിയായിരുന്നു എന്നതായിരുന്നു ചോദ്യം.
0: ധാരാളം പേര് അയച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു സ്ത്രീയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ പെന്നെയും തൂലികാനാമം. വിലാസിനി എന്നായിരുന്നു ശരി ഉത്തരം. എം കെ മേനോൻ എന്നും പലരും എഴുതിയിട്ടുണ്ട്. മൂർക്കനാട്ട് കുട്ടികൃഷ്ണ മേനോൻ, സോറി, മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ തിരിച്ചാണ്. എം കെ മേനോൻ കൃഷ്ണൻകുട്ടി മേനോനാണ് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ശരി ഉത്തരമായി അയക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം May 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. June 23 1928 June 23 അദ്ദേഹം ജനിച്ചത്. May 13 1993 വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ പറഞ്ഞു പോയ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്നത് സിംഗപ്പൂരിലായിരുന്നു. ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരുപാട് ചെറുകഥകൾ അല്ലെങ്കിൽ നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും വലിയ നോവൽ വന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പരിഭാഷകൾ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ കവിതകൾ എഴുതിയിട്ടുണ്ട്, എസ്സേസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിഭാഷകൾ വളരെ പ്രശസ്തമാണ്.

0: പിന്നാൽ തുടക്കം, ഇണങ്ങാത്ത കണ്ണികൾ, ചുണ്ടലി, യാത്രാമുഖം. സിംഗപ്പൂരിലെ ജീവിതാനുഭവമാണ് അദ്ദേഹം കൂടുതലും തൻ്റെ സാഹിത്യത്തിന് പ്രമേയമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ പേര് ഏറ്റവും ആദ്യം അയച്ച ആറുപേരുടെ പേര് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പലരും പേരെഴുതുമ്പോൾ അവരുടെ സ്ഥലപ്പേര് എഴുതുന്നില്ല. ഇത്തവണ ഞാൻ ഒരാളുടെ പേര് അങ്ങനെ ഏറ്റവും ആദ്യം വന്നതല്ലേ എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പേരെഴുതുമ്പോൾ സ്ഥലപ്പേര് കൂടി എഴുതണമെന്ന് പ്രത്യേകം പറയുന്നു.
1: അയച്ചവർ ഇവരൊക്കെയാണ്. അജിത സ്ഥലപ്പേര് വെക്കാതെയാണ് അയച്ചിരിക്കുന്നത്. അതേപോലെ വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്നും, വാതുരത്തിൽ നിന്നും ജോയിച്ചൻ അയച്ചിട്ടുണ്ട്, പിന്നെ മോനിപ്പള്ളിയിൽ നിന്ന് രമണൻ, വൈഷ്ണവി തൃപ്പൂണിത്തറയിൽ നിന്നും, ജയകുമാർ ഷൊർണൂരിൽ നിന്നിട്ടാണ് ശരി ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
0: നമുക്ക് വളരെ ദൂരെ നിന്നൊക്കെ ഉത്തരങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും
1: ഷൊർണൂരിൽ നിന്നൊക്കെ,
0: പാലക്കാട് നിന്നൊക്കെ അയച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്തവണ നമ്മൾ ആരെയും കണ്ടില്ല. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം,
1: അടുത്ത ചോദ്യതാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം.
0: അതെ, 2014 മുതൽക്കാണ് ഈ എന്താ പറയുന്നത്, ജൂൺ 21, 2014 ഡിസംബർ 14 യു എൻ ജനറൽ അസംബ്ലി ഇങ്ങനൊരു യോഗ ദിനത്തെക്കുറിച്ചൊരു പ്രമേയം നമ്മുടെ പ്രധാനമന്ത്രി, അതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ യു എൻ ജനറൽ അസംബ്ലി അത് അംഗീകരിച്ചത് 2014 ഡിസംബർ 11 2015 മുതൽ നമ്മളിത് അന്താരാഷ്ട്ര യോഗ ദിനം നമ്മൾ ആചരിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ആഘോഷിച്ചു തുടങ്ങി. അപ്പോൾ ഉത്തരങ്ങൾ അയച്ചോളൂ. എന്തുകൊണ്ടാണ് ഈ ജൂൺ 21 തന്നെ തിരഞ്ഞെടുത്തത്, അതിനൊരു പ്രാധാന്യമുണ്ട്, അതാണ് ഇത്തവണത്തെ ചോദ്യം.
1: അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. അതുവരെ നമുക്കൊരു പാട്ട് ആസ്വദിക്കാം.

0: ഒരുപാട് ശ്രോതാക്കൾ ഇതിന് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ജൂൺ 21 യോഗാ ദിനമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തതെന്ന്. പകലെ ഏറ്റവും കൂടുതൽ സൂര്യനുള്ളൊരു ദിവസമാണ് ജൂൺ 21. അപ്പോൾ ഒരു സൂര്യൻ്റെ യാത്രയിലൊരു മാറ്റവും കൂടിയാണ് വരുന്നത്, ഒരു അയനത്തിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജൂൺ 21 പോസിറ്റിവിറ്റിയുടെ സൂചകമാണല്ലോ, പകൽ ഏറ്റവും കൂടിയിരിക്കുക, സൂര്യപ്രകാശം ഏറ്റവും ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെ അതിനൊരു കോസ്മിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ ഭൂമി ഗ്ലോബൽ യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. അതെല്ലാം എന്താ പറയുന്ന, ലോകത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു പ്രയത്നം കൂടിയാണല്ലോ. അതുകൊണ്ടാണ് ഈ 2015 ഇങ്ങനെയൊരു നിർദ്ദേശം വന്നപ്പോൾ തന്നെ 175 രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചുവെന്നാണ് പറയുന്നത്. അപ്പോൾ ജൂൺ 21 വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും ദൈർഘ്യമുള്ള സൗര ദിനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പകലെന്നോ പറയാവുന്നത്. പിന്നെ ഡിസംബർ 22 എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യൻ ഏറ്റവും അകലെ വരുന്ന ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ജൂൺ 21 അത് സമ്മർ വേനൽക്കാലത്ത് വരുന്ന എന്നുള്ള നിലയ്ക്കാണ്, സമ്മർ സോൾസ് എന്ന് പറയുന്ന ആ രീതിയിലാണ് അത് ജൂൺ 21 തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് ശരിയുത്തരം അയച്ചവരെ നോക്കാം.
1: ശരിയുത്തരങ്ങൾ അയച്ചിരിക്കുന്നത് ഇവരൊക്കെയാണ്: കുമ്പളങ്ങിയിൽ നിന്ന് ലീന പീറ്റർ, സ്വപ്ന ഷാജി മൂവാറ്റുപുഴയിൽ നിന്ന്, രാജേഷ് തൃശ്ശൂരിൽ നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ സനീഷ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ ബിന്ദു ദിലീപ് കൊടകര, സജിത ജോഷി മൂവാറ്റുപുഴയിൽ നിന്നും, ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത്.
0: ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് മുമ്പ്, സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത് നോർത്തൺ ഹെമിസ്ഫിയറിൽ വരുന്ന ലോങ്സ്റ്റ് ഡേ ആണ്. നമ്മുടെ ഇന്ത്യയൊക്കെ കിടക്കുന്നത് ശരിക്കും നോർത്തൺ ഹെമിസ്ഫിയറിലാണ് എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് മേലെയാണല്ലോ. അതുകൊണ്ട് ജൂൺ 21 പ്രാധാന്യം അതാണ്. അങ്ങനെയാണ് നമ്മൾ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്കപ്പോൾ ഇനിയൊരു ഇടവേളയിലേക്ക് പോയാലോ?
1: അപ്പോൾ ശരി, ഒരു ചെറിയൊരു ഇടവേള. ശിനെക്കുറി ചിന്തിന്

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പറയൂ, നിങ്ങൾക്കറിയാമോ? തത്സമയ പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്ത ചോദ്യം, മലയാള മണ്ണിലെ ആദ്യ കർഷക സമരം എന്തിനു വേണ്ടിയായിരുന്നു, ആരായിരുന്നു നേതൃത്വം? മലയാള മണ്ണെന്ന് പറയാൻ പ്രത്യേകം കാരണമുണ്ട്, അന്ന് കേരളമില്ല. അപ്പോൾ കേരളം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിട്ടുള്ളതാണ് ആദ്യ കർഷക സമരം. അത് എന്തിനു വേണ്ടിയായിരുന്നു, ആരായിരുന്നു അതിൻ്റെ ലീഡർ, നേതാവ് ആരായിരുന്നു? ക്ലൂ ആയിട്ട് പറയാം, അന്ന്
2: ഇന്നത്തെ തിരുവിതാംകൂർ ഇല്ലായിരുന്നു, അതാണ് അതിൻ്റെ ക്ലൂ. ഇതാണ് അപ്പോൾ നമുക്ക്,
1: അന്ന് അന്നത്തെ തിരുവിതാംകൂറാണ്, അന്ന് തിരുവിതാംകൂറായിരുന്നു, കേരളമായിരുന്നില്ല. അപ്പോൾ തിരുവിതാംകൂറിലാണ് ഇങ്ങനെ ഒരു സമരം നടന്നിട്ടുള്ളത്. നമുക്ക് ഉത്തരം വരുന്ന ഒരു പാട്ട് കേൾക്കാം.
2: ഇപ്പോൾ കേട്ടോളൂ.

0: നമുക്ക് ചോദ്യം ആവർത്തിക്കാം. കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, മലയാള മണ്ണിലെ ആദ്യ കർഷക സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്നായിരുന്നു ചോദ്യം. ആരുടെ നേതൃത്വത്തിൽ, ആരായിരുന്നു അതിൻ്റെ നേതാവ് എന്നും ചോദിച്ചിരുന്നു. നമ്മുടെ ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. 1900 തുടക്കത്തിൽ നടന്ന ഒരു സമരമായിരുന്നു കർഷക സമരം. ഇത് നടന്നത് ശരിക്ക് ഊരൂട്ടമ്പലം, വെങ്ങാനൂർ, തിരുവനന്തപുരം, പഴയ തിരുവിതാംകൂറിലെ ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിലെ ആ ഭാഗത്തായിരുന്നു. അയ്യങ്കാളിയായിരുന്നു അതിൻ്റെ നേതാവ്. ഇവരുടെ ആവശ്യം കർഷക സമരം എന്ന് പറഞ്ഞെങ്കിലും ഇവരുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അവരുടെ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകാൻ, പബ്ലിക് സ്കൂളിൽ പ്രവേശനം നൽകണം എന്നായിരുന്നു. അന്ന് തന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത്. സ്കൂൾ അഡ്മിഷൻ കാരണം അന്ന് ആയിത്തമൊക്കെ നിലനിന്നിരുന്ന കാലമായതുകൊണ്ട് ഈ ദളിത് വിഭാഗത്തിലെ കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിന് തെയ്യിടുക വരെ ചെയ്തു അന്നത്തെ ഈ പ്രമാണിമാർ. അപ്പോൾ അവർക്കെതിരെയുള്ള സമരമായിരുന്നു. കാരണം കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പാടത്ത് കൊയ്ത്തമോ മറ്റു പണികളോ ചെയ്യില്ല എന്നവർ തീരുമാനമെടുത്തു. ആ സമരം ഏകദേശം 3 വർഷത്തിന് അടുത്ത് നീണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആ കാലത്തപ്പോൾ ഇവർക്കൊക്കെ പട്ടിണി വരാതിരിക്കാൻ വേണ്ടി ഇവർ അക്കാലത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് അദ്ദേഹം ഒരു ഐക്യമുണ്ടാക്കി. അങ്ങനെ പട്ടിണി അത്യാവശ്യം മാറ്റിയിട്ടായിരുന്നു ഈ സമരം. വലിയൊരു വിജയമായിരുന്നു ഈ സമരം. അതിനുശേഷം അവർക്ക് അവരുടെ കൂലിയിൽ വർധനവ്, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളിൽ ചേർന്ന് ഏത് വിഭാഗക്കാർക്കും പഠിക്കാം എന്നൊരു തീരുമാനം കൂടി ഉണ്ടായിരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി എന്ന ശരി ഉത്തരം എത്ര പേര് അയച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം.
1: ധാരാളം പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയ ശ്രോതാക്കൾ, നമ്മൾ ആദ്യം അയക്കുന്ന 6 പേരുടെ പേരാണ് കേട്ടോ വായിക്കുന്നത്. അപ്പോൾ അവരിവരൊക്കെയാണ്: ഉമാ ഞാറയ്ക്കൽ, ശോഭ മോഹൻ ആലുവയിൽ നിന്നും, വേളൂർ വട്ടത്തു നിന്നും രാജിമോള്, ചേർത്തലയിൽ നിന്നും രാജശ്രീ, ഇസ ചേരാനല്ലൂർ, ഇവരൊക്കെയാണ് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണല്ലോ, അപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ആവട്ടെ. ചോദ്യം
1: ഇപ്പോൾ ചോദ്യം ഇതാണ്: ഫിഫ വേൾഡ് കപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ എന്താണ് ഫിഫ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം.
0: ഫിഫ എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണ രൂപമാണ് അറിയാം, ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് ഉത്തരം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഏത് പാട്ടാണ് ഇനി കൊടുക്കാൻ പോകുന്നത്?

0: നമുക്ക് വൃശ്ചിക രാത്രി എന്നുള്ളൊരു
1: അല്ല അത് വേണ്ട, രക്തസാക്ഷികളെ ചിന്താപതാക ചിത്രത്തിലെ ഗാനമല്ലേ,
0: അത് കൊടുക്കാം.
1: ഈ ഗാനം നമ്മൾ നേരത്തെ കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. നമ്മൾ എല്ലാം നമ്മളുടേതാകും ഭയങ്കര പാട്ട് മാറിപ്പോയതാണ്. നമുക്ക് രക്തസാക്ഷികൾ ചിന്താപത എന്ന ചിത്രത്തിലെ
0: നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം.
1: എം ജി ശ്രീകുമാരൻ സംഘം പാടിയ പാട്ട്.
0: ആ സമയം കൊണ്ട് എല്ലാവരും ശരി ഉത്തരവാദിച്ചോളൂ കേട്ടോ, പാട്ട് ഇതാ കേട്ടോളൂ.

ഫിഫയുടെ ഫുൾ ഫോം ആയിരുന്നു നമ്മൾ ചോദിച്ചത്. ഫിഫയുടെ ഫുൾ ഫോം ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ. പാരീസിലാണ് ഇത്, ഫ്രാൻസിലാണ് ഇങ്ങനെയൊരു സംഘടന ഉണ്ടായത്. തുടങ്ങിയപ്പോൾ 7 യൂറോപ്യൻ രാജ്യങ്ങളാണ്.

0: ഉണ്ടായിരുന്നത്. ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, നെതർലാൻഡ്സ്, സ്പെയിൻ, സ്വീഡൻ, പിന്നെ സ്വിറ്റ്സർലാൻഡും. ഈ 7 രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയാണ് ഫിഫ ഇന്റർനാഷണൽ ഈ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ തുടങ്ങിയത്. അപ്പോൾ ശരി ഉത്തരം, ഇത് കുറച്ച് വലിയ പേരായതുകൊണ്ട് താരതമ്യേന കുറവായിരുന്നു തവണ വന്ന ശരി ഉത്തരങ്ങൾ, എന്നാലും ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
1: ഇവരൊക്കെയാണ്: ഇടേക്കുന്നം സൽമ ജമാലുദ്ദീൻ ഇടേക്കുന്നം, ജീഷ എൻ എ കണക്കൻ കടവ് അജയൻ പൂച്ചാക്കലിൽ നിന്നും, സിൽവിദാസ് ചെറായി അംബാലിക മുരളി രാമപുരത്ത് നിന്നും, ചിത്ര കരിമുകളിൽ നിന്നുമാണ്. ഏതായാലും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്,
0: കാരണം കുറച്ച് വലിയ ഉത്തരമല്ലായിരുന്നു. അപ്പോൾ നമുക്ക്
1: ഏതായാലും ശ്രദ്ധയുടെ പരിപാടികൾ എല്ലാവരും കേൾക്കുന്നുണ്ട്,
0: വളരെ നല്ല പ്രതികരണങ്ങളുണ്ട്, വളരെ സന്തോഷം. ഇനി നമുക്ക് പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രക്ഷേപണ ചരിത്രം അതല്ലെങ്കിൽ ആകാശവാണിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന എല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എന്നാണ്. ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് പബ്ലിക്കേഷൻ ഡിവിഷൻ മിനിസ്ട്രി ഓഫ് INB, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, നമ്മുടെ പ്രക്ഷേപണ മന്ത്രാലയം തന്നെ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമായിരുന്നു ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് എന്നാണ് ചോദ്യം.
1: അതിൻ്റെ ക്ലൂ ഇതാണ്: ഈ പുസ്തകം രചന നടത്തിയത് ആകാശവാണിയുടെ ഒരു മുൻ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹം ആരാണെന്നാണ് നമ്മുടെ ചോദ്യം.
0: അദ്ദേഹം വേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പം കിട്ടാവുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇത് ചിലരെങ്കിലും വായിച്ച് കാണും, ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ്. അതിലാണ് ഇതിലെ സ്ഥാപനത്തിലെ ഓരോ എന്തൊക്കെയാണ് തസ്തികകൾ, എങ്ങനെയാണ് ഇവരെല്ലാം ജോലി ചെയ്യുന്നത്, ഇവരുടെ ശമ്പള സ്കെയിൽ അടക്കം ആ കാലത്ത് വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. ആകാശവാണിയുടെ ഒരു രൂപഘടന മനസ്സിലാക്കാൻ ഈ പുസ്തകം ഏറെ സഹായകമാണ്.
1: വളരെ ഏതൊരു വർഷത്തിലായിരിക്കും പുസ്തകം?
0: അത് അദ്ദേഹം 70s അവസാനം എന്നാണ് എനിക്ക് കൃത്യമായിട്ട് കൊല്ലം ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാനും അത് നോക്കിയതാണ്, പക്ഷേ ഇയർ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ആ ബുക്ക് ഞാൻ കയ്യിലുണ്ട്, വായിച്ചിട്ടുണ്ട്. 70s അവസാനമായിരിക്കും എന്നാണ് തോന്നുന്നത്, കാരണം ആ കാലത്തായിരുന്നു അദ്ദേഹം ഡയറക്ടർ ജനറൽ ആയിരുന്നു. അതിന് ശേഷമാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമുക്ക് ഒരു
1: പാട്ടിലേക്ക് പോകാം. നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെസ്സേജ് ചെയ്ത്
0: കാണുമ്പോണ്ട്. കാരണം ആ കാലത്ത്, കാരണം ഇതൊരു എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു മീഡിയ മാത്രമേ ഉള്ളൂ, ദൂരദർശൻ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ അതൊരു സംഭവമായിരുന്നു. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആഭിജാത്യം എന്ന ചിത്രത്തിലാണ്, വൃശ്ചിക രാത്രിതൻ. പാട്ടിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് പറയാൻ കഴിയുമോ?
1: ഇല്ല,
0: വൃശ്ചിക രാത്രിതൻ എന്ന് പറഞ്ഞ പാട്ട് ആഭിജാത്യം എന്ന് പറഞ്ഞ സിനിമയിൽ അത് ചിത്രീകരിക്കുന്ന ആകാശവാണിയിൽ പോയി പാടുന്നതായിട്ടാണ്. മധു അവതരിപ്പിക്കുന്ന കഥാപാത്രവും അദ്ദേഹം ഒരു സംഗീത അധ്യാപകനാണ്. അതിൽ ആ ചിത്രത്തിൽ അദ്ദേഹം ഒരു സംഗീത അധ്യാപകനാണ്, പാട്ട് പഠിപ്പിക്കുന്ന ആളാണ്. പിന്നെ എന്താ പറയുന്നത്, ശാരദയാണ് പാട്ട് പഠിക്കുന്ന ആൾ. അപ്പോൾ മധു പാട്ട് പഠിപ്പിച്ച് ശാരദയും കൂട്ടി ആകാശവാണിയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം അവർ ഓടിപ്പോവുകയാണ്, അത് മറ്റൊരു സ്ഥിതിയും. പക്ഷേ ഈ പാട്ടിൻ്റെ ചിത്രീകരണത്തിൽ ഏറ്റവും ആദ്യം കാണിക്കുന്നത് നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ കൺസോളാണ്. കൺട്രോൾ റൂം കൺസോൾ, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്മിറ്റർ, പിന്നെ ഇവർ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്നത്. നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് പോകാം.
1: പക്ഷേ പണ്ട് ആകാശവാണിയിൽ അങ്ങനെ ഒരു പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പാട്ട് പഠിപ്പിക്കുന്നതായിട്ടുള്ള പരിപാടികൾ.
0: ആ സംഗീത പാഠം, അതെ, ഇത് വീട്ടിൽ വെച്ച് പഠിക്കുന്ന ഒരു സംഗീത അധ്യാപകൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അവർ പിന്നെ ഒരു എന്താ പറയുന്ന ഒരു പണക്കാരിയെ വീട്ടിൽ പോയി പഠിപ്പിക്കുന്ന ഒരു സംഗീത അധ്യാപകൻ, അവർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഈ പാട്ടിന് ശേഷം ആകാശവാണിയിലെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാശവാണിയിലെ റെക്കോർഡിങ്ങിന് പോകുന്നു, ചാടി പോകുന്നു. ഇങ്ങനെ ആകാശവാണി റെക്കോർഡിങ്ങിൻ്റെ പല രസകരമായ സിനിമാ അനുഭവങ്ങളുണ്ട്. നമുക്ക് എന്തായാലും
1: പിന്നെ സിനിമ കൂടുതൽ ശ്രദ്ധിക്കണത്. ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം പ്രിയ ശ്രോതാക്കളെ.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഞാൻ പറഞ്ഞത് ഒരു ഹാൻഡ് ബുക്കാണ്, ശരിക്കും ആകാശവാണിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വേണ്ട ഒരു ഹാൻഡ് ബുക്കായിരുന്നു ഒരു കാലത്ത്. ഹാൻഡ് ബുക്ക് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ഇന്ത്യ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. യു എൽ ബറൂവ എന്നായിരുന്നു ശരി ഉത്തരം. അദ്ദേഹം വേറെയും പുസ്തകം എഴുതിയിട്ടുണ്ട്, എ ബംഗ്ലാദേശ് വാർ കമൻട്രി 1971 റേഡിയോ ഡെസ്പാച്ചസ് എന്ന് പറഞ്ഞ്. അദ്ദേഹം വളരെ പ്രശസ്തനായൊരു വ്യക്തിയായിരുന്നു. 1926 ജനിച്ചു, 84 വിട പറഞ്ഞു എന്നാണ് ഡേറ്റ് കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഞാനത് എടുക്കാത്തതുകൊണ്ട് പറയാൻ നിർത്തിയില്ല. മറ്റൊരവസരത്തിൽ എന്തായാലും യുവൽ ബറുവയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. യുവൽ ബറുവ വളരെ എന്താ പറയുന്ന ഒരു പ്രോഗ്രസീവ് മാൻ ആയിരുന്നു. അദ്ദേഹം മറ്റൊരു മതത്തിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ചു. അങ്ങനെ അവരുടെ ജീവിതം വളരെ അത് ആകാശവാണിയിലെ മറ്റൊരു അവരുടെ ബന്ധമായിരുന്നു. എന്തായാലും അവരുടെ ജീവിതം അന്നൊരു എന്താ പറയുന്ന ഒരു ഹിന്ദു മുസ്ലിം മാരേജിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു അത്തരത്തിലുള്ളൊരു മാരേജിൻ്റെ ഒരു ഉദാഹരണമായി പറയാറുണ്ട്. അപ്പോൾ യുവൽ ബറൂവ എന്ന വിഖ്യാത ബ്രോഡ്കാസ്റ്ററുടെ പേരാണ് ഉത്തരമായി പറയേണ്ടിയിരുന്നത്. ശരി ഉത്തരം അയച്ചവരെ നമുക്ക് നോക്കാം.
1: മാളിൽ നിന്നും രവി മേക്കാട്ട്, ജിനി സന്തോഷ്, പക്ഷേ സ്ഥലപ്പേര് വെച്ചിട്ടില്ല, ജോയിച്ചൻ വാതുരുത്തി, ഷക്കീല ചെറയിൽ നിന്നും, വേളൂർ വട്ടത്തു നിന്നും രാജ്യമോള്, പിന്നെ നമ്മുടെ അടുത്ത് ഇടപ്പള്ളിയിൽ നിന്നും ജോർജ് കുറ്റിക്കാട്ടുമാണ് ഈ ചോദ്യത്തിന് ശരി ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. സർ, ഞാനൊരു ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, ഇദ്ദേഹം ആകാശവാണിയെ കുറിച്ച് വേറെ ഈ പുസ്തകമല്ലാണ്ട് മറ്റു വേറെ പുസ്തകം?
0: അങ്ങനെയല്ല, ഇത് ആകാശവാണിയെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. മറ്റേത് ആകാശവാണിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്, ബംഗ്ലാദേശ് വാർ കമൻട്രി എന്നുള്ളത് ആകാശവാണിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായിട്ട് ആകാശവാണി അങ്ങനെ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ആകാശവാണിക്ക് മാത്രം കഴിയാവുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ് ഇത്. ഒരു ശബ്ദശകലം നമ്മൾ കേൾപ്പിക്കുന്നു, അതിൻ്റെ സൂചന അതൊരു കവിയുടെ ശബ്ദമാണ്. കവി മാത്രമല്ല, ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, നാടകക്കാരനാണ്, നാടക ഡയറക്ടറാണ്, നമ്മളുടെ നാടോടി സംഗീതത്തിന് വേണ്ട സംഭാവനകൾ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മകനും ഒരു സംഗീതകാരനാണ്. ശബ്ദം കേൾപ്പിച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ അയച്ചോളൂ. അതിനുശേഷം അദ്ദേഹം ഗാനരചന നിർവഹിച്ച ഒരു ഗാനവും നമുക്ക് കേൾപ്പിക്കാം.

0: വിഭാസ്കരൻ ഒ എൻ വി കുറുപ്പ്, രാമവർമ്മ എഴുതിയിരുന്നു, പിന്നെ ഫുവച്ചൽ ഖാദർ തുടങ്ങിയ അനവധി എഴുത്ത് അനവധി കവികൾ, ലഘുചിത്തരാകുക, കൂടുതൽ പാട്ടിൽ തമ്പി, ഇവരൊക്കെ അവരുടെ മറ്റൊരു ലളിതമായ മുഖം. സിനിമാ പാട്ടിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തത്, ചെയ്യാൻ സൗകര്യമില്ലാത്ത കാര്യങ്ങൾ ഈ ലളിതഗാനശാഖയെ വളർത്താൻ ഉപകരിച്ചു എന്ന് മാത്രമല്ല, അതിനൊരു വ്യക്തിത്വവും ആർജിക്കാൻ കഴിഞ്ഞു. ഇന്നത് തീരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഓൾ ഇന്ത്യ റേഡിയോ പോലൊരു സ്ഥാപനത്തിന് ഇന്നും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു സ്പേസുണ്ട്, ഒരിടമുണ്ട്. ഈ ഇടം കണ്ടെത്തിയിട്ടില്ല അധികാരികളെന്ന് പറയുന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ സാഹിത്യത്തെയും സംഗീതത്തെയും വളർത്താൻ എത്ര പാട്ടുകളാണെന്ന് കുട്ടികൾ ആവേശപൂർവ്വം ഇവിടെ ലെസൺസ് എടുക്കുക. പാട്ട് പഠിക്കും.
1: നമ്മൾ ആരുടെയാണ് ശബ്ദം കേൾപ്പിച്ചതെന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞിരുന്നു. ഈ ശബ്ദം തന്നെ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഏറെ പരിചിതമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ഉത്തരങ്ങൾ അയച്ചോളൂ.

നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ഗാനരചയിതാവിൻ്റെ ശബ്ദം നമ്മൾ കേൾപ്പിക്കും, അതാരായിരുന്നു എന്ന് പറയാനായിരുന്നു ചോദിച്ചിരുന്നത്. ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നാം കേട്ടത്. അദ്ദേഹം ഗാനരചയിതാവ്, നാടകകൃത്ത്, സംവിധായകൻ, നാടോടി സംഗീതം, അതുപോലെ ഗാനരചനയ്ക്ക് സംസ്ഥാന ബഹുമതി ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ

0: അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 26 മലയാള നാടകങ്ങളുണ്ട്. അതിന് പുറമേ അദ്ദേഹം ഒരുപാട് പരിഭാഷയും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. സോപാനം എന്ന് പറഞ്ഞൊരു നാടക സമിതി അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് കാവാലം നാരായണ പണിക്കർ
1: ചരിത്രങ്ങൾ അയച്ചവർ ഇവരൊക്കെയാണ്. കോഴഞ്ചേരിയിൽ നിന്നും സന്തോഷ് കുമാർ, ഷാജി ഹരിമുരളി, മാളയിൽ നിന്നും ഹരി മേക്കാട്ട്, ക്ഷമിക്കണ രവി മേക്കാട്ട്, പിന്നെ അഭയ എസ് ഡി കളമശ്ശേരിയിൽ നിന്നും, കണിച്ചുകുളങ്ങരയിൽ നിന്നും ടി വി ഹരികുമാർ, പള്ളിപ്പുറത്ത് നിന്നും രാജശ്രീ, ഇവരൊക്കെയാണ് ചരിത്രങ്ങൾ അയച്ചിരിക്കുന്നത്.
0: എന്തായാലും നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. സമയം കുറവായതുകൊണ്ടാണ് നമുക്ക് ഇനി ഒരു ഗാന രചയിതാവിൻ്റെ ശബ്ദം കൂടി കേൾപ്പിക്കാം. ശബ്ദം മാത്രം വെച്ച് അദ്ദേഹത്തെ തിരിച്ചറിയുമോ എന്ന് നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അതിനുശേഷം കേൾപ്പിക്കാം. മലയാളത്തിലെ ഏറ്റവും അധികം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയ വ്യക്തികളിൽ ഒരാളാണ്.
2: ആദ്യമായിട്ട് ആകാശവാണിയിൽ വരുന്ന കവിത വായിക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഈ തിരുവനന്തപുരം സ്റ്റേഷനിൽ യുവവാണി, അല്ല യുവസാഹിതി, അന്ന് യുവസാഹിതിയാണ്. അപ്പോൾ ആ അതിൽ കവിത വായിക്കാൻ വേണ്ടിയായിരുന്നു ആകാശവാണിയിൽ വരുന്നത്. പിന്നെ ആദ്യമായിട്ട് ഗാനം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കോഴിക്കോട് നിലയത്തിന്നായിരുന്നു. അതായത് കുഞ്ഞിരാമ മാഷ് ആയിരുന്നു അന്ന് അതിന് സംഗീതം നൽകിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാഘുമാഷ്, പിന്നെ ഇവിടെ തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ, ഉദയ ഭാനു ചേട്ടൻ, പെരുമ്പാവൂർ രവീന്ദ്രൻ സാർ അവരുടെയൊക്കെ.
0: അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടല്ലോ. നമുക്കിനി അദ്ദേഹം രചന നടത്തിയ ഒരു ഗാനത്തിലേക്ക് പോകാം. ഉത്തരങ്ങൾ അയച്ചോളൂ, സമയക്കുറവുണ്ടാണ്.

0: നമ്മളൊരു ഗാനരചയിതാവിൻ്റെ ശബ്ദം കേൾപ്പിച്ചിട്ട് അത് ആരെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരുന്നത്. അത് ഏറ്റവും കൂടുതൽ ചലച്ചിത്രഗാനങ്ങൾ എഴുതിയൊരു വ്യക്തി കൂടിയാണെന്ന് പറഞ്ഞിരുന്നു. മലയാളത്തിൽ പൂവച്ചൽ ഖാദർ എന്നാണ് ശരി ഉത്തരം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അദ്ദേഹം രചിച്ച ഗാനമാണ് നമ്മൾ കേട്ടത്. ആകാശവാണിക്ക് വേണ്ടിയിട്ടും നിരവധി ലളിത ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് പൂവച്ചൽ ഖാദർ എന്ന് ശരി ഉത്തരം അയച്ചവരെ നോക്കാം.
1: ശരി ഉത്തരങ്ങൾ അയച്ചവരൊക്കെയാണ് ഷൊർണൂർ ജയകുമാർ, ഷൊർണൂരിൽ നിന്ന് ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളം, ഷിബു മതിലകം, ആതിര ചെറായി, ഉമാ ഞാറയ്ക്കൽ, രാജശ്രീ പള്ളിപ്പുറം, ഇവരൊക്കെയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിന് ശരി ഉത്തരം അയച്ചവർ.
0: നമുക്ക് ശരി ഉത്തരം അയച്ചവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും അഭിനന്ദനങ്ങൾ. നിരവധി ശ്രോതാക്കൾ ഇതിലേക്ക് നല്ല പ്രതികരണങ്ങളായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ അമല.
0: ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറയൂ നിങ്ങൾക്കറിയാമോ.

0: Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ബിയിലെ രണ്ട് മത്സരങ്ങൾ, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കാനഡ, ഇതേ സമയത്ത് തന്നെ ബോസ്നിയൻ ഹെർസിഗോവിന വേഴ്സസ് ഖത്തർ. പുലർച്ചെ 3:30 മൊറോക്കോ വേഴ്സസ് ഹെയ്ത്തി, ഇതേ സമയത്ത് തന്നെ ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ്. 25-ാം തീയതി തന്നെ രാവിലെ 6:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ, ഇതേ സമയത്ത് തന്നെ ചെക്കിയ വേഴ്സസ് മെക്സിക്കോ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മറ്റന്നാൾ വരെ മൈ GOV നാമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. ഭാവി കൂടി മുന്നിൽ കണ്ട് ഇരുമ്പ് ഉരുക്ക വ്യവസായ മേഖല ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉൽപ്പാദനക്ഷമത കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സാധിക്കുമെന്ന് ന്യൂഡൽഹിയിൽ ചിന്തൻ ശിവിർ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മദ്യനയത്തിൽ CMP എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്ന് മന്ത്രി CP ജോൺ. CMP മുഖ്യമന്ത്രിക്കൊപ്പമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഖത്തറിലെ സ്ഫോടനത്തിൽ മരിച്ച വടകര തൂണേരി വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരത്ത് SFI സെക്രട്ടറി മാർച്ചിൽ സംഘർഷം. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനയ്ക്കെതിരെ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. പഞ്ചായത്ത് മെമ്പർ സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരം. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446454888. മറ്റൊരു നമ്പർ 0484242639.

0: 7. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീതിയാണ്. അപ്പോൾ വെള്ളിത്തിരയിലേക്ക് വിളിച്ചോളൂ. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9446455888 04842424 3 9 7. അപ്പോൾ കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ.
0: ആ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ മോളുടെ കൂട്ടുകാരത്തിയാണ്.
0: ആരാണ്? ആ, മോളുടെ കൂട്ടുകാരത്തിയുടെ പേരെന്താ?
1: പിന്റു.
0: എന്തോ?
1: പിന്റു.
0: പിന്റു.
1: ടിന്റു.
0: ആ, ടിന്റു.
1: ഒന്നാമെന്നാണ് അപ്പുറത്ത്.
0: ഓ, എനിക്കൊന്നും കേൾക്കണില്ല. സന്തോഷം. എനിക്കും സന്തോഷം. അപ്പൊ പാട്ട് പറയൂ. ഏത് പാട്ടാ വേണ്ടേ? ആ, ഇപ്പൊ പറയൂ. ഓ, നന്നായി പാടുന്നുണ്ടല്ലോ. യേശുദാസിന്റെ പാട്ട്. ഓക്കെ. ശാലിനി എന്റെ കൂട്ടുകാരിയല്ലേ? പിന്നെ വേറെന്തൊക്കെ വിശേഷം? ടിന്റുവിന്റെ വിശേഷങ്ങൾ പറയൂ.
1: തൈക്കാശ്ശേരിയാണ് വീട്. എനിക്ക് 3 മക്കള്. ഭർത്താവ് സജീവൻ. രണ്ടാണ് ഒരു പെണ്ണും. സഞ്ജുമോൻ. സജിത. സാൽവൻ. അഞ്ചുപേരക്കുട്ടി. ഞാനും ഭർത്താവും. ഇത്രയും പേരെ ഞങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ.
0: ഇത്രയും കുടുംബങ്ങൾ, കുടുംബത്തിൽ ഇത്രയും പേരുണ്ട്. അപ്പൊ ആദ്യം, പിന്നെ എന്റെ മോളുടെ കൂട്ടുകാരിയാണ് ടിന്റു എന്ന് പറഞ്ഞല്ലോ. ടിന്റു ഉണ്ടോ അവിടെ? ഓ, ടിന്റു മോളാണോ ഈ റിങ് ചെയ്ത് തന്നത്? അത് ശരി. ആ, പേടിച്ചിട്ട് എങ്ങോട്ടാ പോയേ? അവിടെ അടുത്തൊന്നും ഇല്ലേ? ഓ, നഴ്സാണ്. അത് ശരി. ആ, ഓക്കെ ഓക്കെ. അല്ല,
1: 2 വർഷമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്.
0: ആഹാ, എന്നിട്ട് ഇപ്പോഴാണോ കിട്ടുന്നേ?
1: ഇപ്പോഴാണ്.
0: ദൈവമേ, എന്റെ ഒരു ഭാഗ്യം. ഓക്കെ.
1: ആ,
0: പുള്ളിക്ക് ദേഷ്യം വന്നല്ലേ? എന്ത് വിളി? അയ്യേ, ഇതിപ്പൊ ഇങ്ങോട്ട് വിളിക്കുമ്പോ ഇത് ആരാണെന്ന്, ആരാണെന്ന് നമ്മൾ എങ്ങനെയാ അറിയുക? ഇഷ്ടമുള്ളവരാണോ അല്ലാത്തവരാണോ? ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ ഇഷ്ടമൊന്നും നോക്കിയല്ല എടുക്കാന്ന്. വരുന്ന കോളെടുക്കും, അത്രേ ഉള്ളു. ആ, അപ്പൊ എന്നാ പാട്ട് കേൾപ്പിക്കട്ടെ. ആ, ഓടിപ്പോയ ടിന്റുവിനോട് പാട്ട് കേൾക്കാൻ പറയണം കേട്ടോ. ഓക്കെ. ഓ, ശരി. ആ, ഓക്കെ. ആ, ശരി. ആ, എന്ത് കടയാണ്?
1: പച്ചക്കറിയും പലവ്യഞ്ജനം എല്ലാം ഉണ്ട്.
0: ശരി ശരി. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഇപ്പൊ ആവശ്യപ്പെട്ട ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് ഒരു ആകാശവാണിക്കാരന് എഴുതിയതാണ്. ആരെന്നറിയോ?
1: ആരാണ്?
0: എം ഡി രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അനൗൺസർ ഉണ്ടായിരുന്നു നമുക്ക്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഇപ്പൊ ചോദിച്ചത്. അദ്ദേഹം ഇപ്പൊ ആകാശവാണിയിലില്ല. അദ്ദേഹം ഇപ്പൊ റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടാണിത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ആകാശവാണിയിലേക്ക് വിളിച്ച് ഒരു ആകാശവാണിക്കാരന്റെ പാട്ട് ചോദിച്ചു. അതാണ് ഒരു പ്രത്യേകത. ആ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടോളൂ. ഓക്കെ. ഓക്കെ.

0: ഹലോ,
1: ഹലോ.
0: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: എൻ്റെ പേര് ജോസി. ഞാൻ
0: ജോസി.
1: കീഴുമാട് കീഴുമാട് ബ്ലൈൻഡ് സ്കൂളിൻ്റെ അടുത്തുനിന്നാണ് വിളിക്കണത്.
0: ഓ, ശരി ശരി.
1: ഇത് പ്രീതിയോടല്ലേ?
0: അതെ അതെ അതെ,
1: ഓക്കെ.
0: പറഞ്ഞാട്ടെ.
1: ഞാൻ ബ്ലൈൻഡാണ്.
0: മനസ്സിലായി.
1: ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
0: എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല,
0: ഇല്ല.
1: ജോലിയൊന്നുമില്ല.

0: എന്ന് വെച്ചാൽ 80 കാലഘട്ടങ്ങളിൽ പഠിച്ചുകൊണ്ട് ആ സമയത്തൊക്കെ ജോലി സാധ്യത വളരെ
1: കുറവാണ്. ഇപ്പൊ ഇപ്പോ ഉള്ള കുട്ടികൾക്ക് ബ്ലൈൻഡ് ആണെങ്കിലും എന്തെങ്കിലും
0: ജോലി കിട്ടാൻ കുഴപ്പമൊന്നുമില്ല, പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജോലി ഇഷ്ടംപോലെ എല്ലാ ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും.
1: അപ്പൊ ഇപ്പൊ ആരാ കൂടെ ഉള്ളത്?
0: ഞാനുണ്ട്, വൈഫുണ്ട്,

0: പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും.
1: അപ്പോ
0: രണ്ടും
1: ഇപ്പൊ ആരാ കൂടെ ഉള്ളത്?
0: ഞാനുണ്ട്, വൈഫുണ്ട്, ഒരു മോനും ഉണ്ട്.
1: ഓക്കെ, ഭാര്യ എന്താ ചെയ്യുന്നേ?
0: വൈഫ് അവളെ ബ്ലൈൻഡ് സ്കൂളിൽ കുക്കായിട്ട് വർക്ക് ചെയ്തിരുന്നാണ്.
1: ഓ, അത് ശരി.
0: ഇപ്പൊ റിട്ടയർഡായി. പിന്നെ മോൻ ഫാർമസി ഡോക്ടറാ.
1: ഓ, അത് ശരി. ഫാർമസി ഡോക്ടർ.
0: ഡോക്ടർ ഓസ്ട്രേലിയയിൽ.
1: ശരി, ഫാർമസി ഡോക്ടർ അല്ലേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ
0: ഫാർമസി എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയിൽ പറഞ്ഞൊരു കോഴ്സില്ലേ അത് ഈ ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുക്കും.
1: ഇവരത് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് ഇവരാണ് അല്ലേ? ഓ, ശരി ശരി.
0: മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഇവരാണ്.
1: മനസ്സിലായി മനസ്സിലായി. അപ്പൊ അവിടെ ജോലി ചെയ്യാണ് മോൻ അല്ലേ?
0: ജോലി പ്രായമുള്ളു.
1: പഠിച്ചത് എവിടെയാണ്? അവിടെ തന്നെയാണോ പഠിച്ചത്?
0: പുള്ളി ഇവിടെ പുഷ്പഗിരി ഫാമിലി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി പി ജി എടുത്തു.
1: അത് ശരി. ഓക്കെ, എന്നിട്ട് അവിടെ ജോലിക്ക് കയറി അല്ലേ?
0: അതെ.
1: അവിടുത്തെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? മോൻ എന്താ പറഞ്ഞത്?
0: കുഴപ്പമില്ല മേഡം,
1: കുഴപ്പമില്ല. ഓസ്ട്രേലിയ കുറച്ച് ജീവിത ചെലവൊക്കെ കൂടിയ സ്ഥലമല്ലേ?
0: കൂടിയതാണ്.
1: പുള്ളി എങ്ങനെയാ പോയത്? ലോൺ എടുത്തിട്ടാണോ?
0: ഇല്ല, ഞങ്ങൾ കയ്യിലുള്ളതൊക്കെ തട്ടിത്തറക്കി
1: കൊടുത്തു. അങ്ങനെയാണല്ലോ നമ്മള് ചെയ്യല്ലേ മക്കൾക്ക്.
0: അതെ,
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അവിടെ വെച്ചാണോ, ബ്ലൈൻഡ് സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ടാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്?
0: അതെ അതെ.
1: ശരി ശരി. എന്തായാലും ഒരു നല്ലൊരു പുണ്യ പ്രവൃത്തിയാണ് പുള്ളിക്കാരി ചെയ്തത് അല്ലേ? എന്താ പേര്?
0: അവരുടെ പേര് മണി.
1: മണി. ഓക്കെ, ജോസി മണി.
0: എനിക്ക് മറ്റേ ഞാൻ ഗന്ധർവ്വനല്ല, ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ടില്ലേ,
1: നല്ല പാട്ട്.
0: അങ്ങനെയുള്ള പാട്ടുകളൊന്നും ആര് പൊതുവേ പണ്ട പാട്ടുകളൊക്കെ ആളുകൾ ചോദിക്കാറില്ല.
1: അങ്ങനെയാണോ?
0: എന്റെ അഭിപ്രായം
1: ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ, ആളുകള് അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയ പാട്ടുകളാ ചോദിക്കുക. അത് ചിലപ്പോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അവരുടെ ഒരു പ്രത്യേക ഇഷ്ടം.
0: കേൾക്കാത്ത പാട്ടുകളൊക്കെ ചോദിക്കുമ്പോ അത് സ്റ്റേഷനും നല്ലതാണ്.
1: തീർച്ചയായിട്ടും എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഈ പാട്ട് കേൾക്കുന്ന പാട്ടാണ്, ഇവിടെ കൊടുക്കാറുള്ള പാട്ടാണ് ഞാൻ ഗന്ധർവൻ. ആണോ? ജോൺസൺ മാർഷ് സംഗീതം കൊടുത്ത പാട്ടാണ് കൈതപ്രം എഴുതി.
0: ആദ്യം
1: ആദ്യം മുതൽ തന്നെയാ കേൾപ്പിക്കുക നമ്മള്, അത് കളയില്ല കേട്ടോ. ഓക്കെ, എന്നാ പാട്ട് വെക്കട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വൈഫിനോട് അന്വേഷണം പറയൂ കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, നമസ്കാരം. മേഡം,
0: ആ പറയൂ, ആരാണ്? നമസ്കാരം.
1: എൻ്റെ പേര് ശസിയ എന്നാണ്. ഞാൻ പള്ളുരുത്തി നിന്ന് വിളിക്കുന്നു.
0: ആ പള്ളുരുത്തി നിന്നല്ലേ.
1: കൂട്ടുകുപ്പാതിന്റെ പാട്ടാണ് ഞാൻ പറഞ്ഞത്. വിരുന്നു വരും, വിരുന്നു വരും,
0: വിരുന്നു വരും, വിരുന്നു വരും. പീലിയിലെയും ഉത്തമനും പാടിയ പാട്ടല്ലേ.
1: അതെ അതെ.
0: പാട്ട് കേൾപ്പിക്കാൻ. ഇത്രയും പഴയ പാട്ടാണല്ലോ ചോദിക്കുന്നത്. കൊച്ചുനാളി കണ്ടതായിരിക്കും സിനിമ അല്ലേ. ഓ, കുട്ടിയായിരുന്നു. അപ്പൊ എത്ര? അതെ അതെ. ആ അപ്പൊ ആ പാട്ട് ആരും ചോദിക്കാത്ത പാട്ട് നോക്കി നമ്മൾ ചോദിക്കുകയാണല്ലേ. ആ എന്നാ പറഞ്ഞോളൂ. ഓ ശരി.
1: മക്കളുണ്ട്, പിന്നെ ആശിക്ക്, പിന്നെ അനീഷ്, പിന്നെ ഹാരിസ്, ഒരു മക്കൾ. പിന്നെ എന്റെ മകനെ അഫ്സലിന്, ഞങ്ങളൊക്കെ പാട്ട് പഴയ പാട്ടിന്റെ ആൾക്കാരാണ്. മണിമകള്, തയ്യക്കട ഇവിടെ കടപ്പള്ളുരുത്തി തന്നെ. സഫ ശൈലാന്നാണ് പേര്. പിന്നെ സുഹറ സുനീർ, സുഹറ സുനീർ, പിന്നെ ഷീബാണ്. ഷീബ മരിമോളെ കൂട്ടുകാരത്തിയാണത്.
0: ഷീബ അല്ലേ.
1: അവർക്ക് എല്ലാവർക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണം എനിക്ക്.
0: ലോകത്തിലെ എല്ലാവർക്കും ആയിട്ട് ഈ കുട്ടിക്കുപ്പായത്തിലെ പാട്ട് അല്ലേ. അപ്പൊ അത് കേൾപ്പിക്കാം. ഞാൻ പ്രീതിയാണ്. ആയിക്കോട്ടെ. കേൾക്കുന്നവർക്കല്ല, ഈ പഞ്ചായത്തിലെ എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹസീന, നാസർ, അനീഷ്, ഹാരിസ്, സുഹറ, സുനീർ, ഷീബ അല്ലേ.
1: അനീഷ,
0: ശരി ശരി. അപ്പൊ പാത്തു
1: മറുഫാറൂഖ്, പിന്നെ ആൾക്കാരുടെ പേരൊന്നും പിന്നെ പാട്ട് കേൾക്കാൻ പറ്റൂല.
0: അത് തന്നെ. അപ്പൊ പാട്ട് കേൾക്കാം അല്ലേ. ഞാൻ അതൊക്കെ കേൾപ്പിക്കുകയാണേ. ഓക്കേ, ഇനിയുള്ളവരുടെ പേരൊക്കെ അടുത്ത കോളിൽ നമുക്ക് പറയാം. ഓക്കേ, ശരി.

0: ഹലോ,
1: ഹലോ.
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഓക്കെ, നമസ്കാരമല്ലോ. ഉമ
0: ഉമ, എവിടുന്നാ വിളിക്കുന്നേ?
1: കുടുംബ് തിരുവനന്തപുരം എന്നൊക്കെ പറയും.
0: എന്താണ്?
1: പാലക്കാട്. പാലക്കാട് കുടുംബ് എന്നാണ്, കുടുംബ് എന്ന്.
0: കുടുംബ്, പാലക്കാട്. ഓക്കെ. പാലക്കാട് മഴയുണ്ടോ?
1: ഇപ്പൊ മഴ കുറവാ,
0: ചൂടുണ്ടോ?
1: ചൂട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ പുഴയൊക്കെ അരികില്ല, നമ്മളെ വീട്.
0: ശരി ശരി. ഓക്കെ. പിന്നെ വേറെന്തൊക്കെ?
1: ഞാൻ കുറേ ദിവസമായി, ഞാൻ പാട്ടൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്.
0: പാടുവോ?
1: ഏ,
0: പാടുവോ?
1: കുറേ ദിവസമായി ഞാൻ വിളിക്കണു, ഇവിടെ കിട്ടുന്നേ ഇല്ല.
0: എന്തായാലും ഇപ്പൊ കിട്ടി അല്ലേ?
1: കിട്ടി കിട്ടി കിട്ടി.
0: 2 കൊല്ലമായിട്ട് വിളിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ കിട്ടി ഇവിടുന്ന്. പിന്നെ അപ്പൊ അത്ഭുതമൊന്നുമില്ല. ഇന്നിങ്ങനെ കിട്ടാത്തവർക്ക് കിട്ടുന്ന ദിവസം എന്ന് വിചാരിക്കാം. ഉമ്മ എന്താ ചെയ്യുന്നത്?
1: ഞാൻ റിട്ടയർഡ് ആയ ഒരാളാണ്.
0: റിട്ടയർഡ് ആണ്? എവിടുന്നാണ് റിട്ടയർ ചെയ്തത്?
1: പാലക്കാട് സിവിൽ സ്റ്റേഷൻ.
0: ഓ, ശരി ശരി. ഗവൺമെന്റ് സെർവന്റ് ആണ് അല്ലേ?
1: ഗവൺമെന്റ് സെർവന്റ്
0: ആയിരുന്നു.
1: ഞാൻ ഇത്രയും കാലൊന്നും കേട്ടില്ല റേഡിയോ. അപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നല്ല പഴയ പാട്ടുകളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടൊന്ന്.
0: അത് ശരി, എപ്പോഴും പഴയ പാട്ട് കിട്ടണമെന്ന് ഉണ്ടാവില്ല കേട്ടോ.
1: അപ്പൊ റേഡിയോ ഇരിക്കുമ്പോ ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ നല്ലൊരു രസമാണ്. പിന്നെ അപ്പൊ നമുക്ക് പണിയെടുക്കാലോ.
0: ഇതിപ്പോ ഫോണിലാണോ റേഡിയോയിലാണോ കേൾക്കുന്നത്?
1: ഞാൻ റേഡിയോയിലാണ്. റേഡിയോ ഉണ്ട് ഇവിടെ കിടക്കുന്ന റൂമിൽ.
0: ഓ, റേഡിയോയിൽ നന്നായി കിട്ടുമോ കൊച്ചി FM?
1: കിട്ടുന്നുണ്ട്.
0: അത് ശരി. അപ്പൊ ഏത് പാട്ടാ ഇപ്പൊ വേണ്ടത്?
1: ഞാൻ അനുബന്ധത്തില് കണ്ണാന്തളിയും കാട്ടുകുരുങ്ങിയില്ലേ പാട്ടില്.
0: അനുബന്ധം സിനിമ കണ്ടതാണോ?
1: 10-20 പ്രാവശ്യം കണ്ടതാ.
0: അത്ര ഇഷ്ടപ്പെട്ട സിനിമയാ?
1: അത്ര ഇഷ്ടപ്പെട്ടതാ.
0: മോഹൻലാലും മമ്മൂട്ടിയും സിനിമയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
1: എല്ലാരും ഉണ്ട്, എല്ലാരും.
0: എല്ലാരും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു സിനിമ നല്ലൊരു കൗതുകമാണ്. പുതിയ ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ചൊന്നും അറിയണ്ടാവില്ല അല്ലേ?
1: സ്വന്തം അനുഭവം കൂടി ആയാലോ.
0: ഓ, അത് അനുഭവമാണോ? ഓ, സിനിമ ഇറങ്ങിയത് 80-85 മറ്റോ ആണ് അല്ലേ? ആ സമയത്ത് ഈ സിനിമ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായോ?
1: ആ സമയത്തല്ല, നമ്മള് സ്കൂളിൽ അവൻ പറഞ്ഞു പറയുന്നില്ലേ 21 വയസ്സിന്റെ ചാബല്യാണെന്ന് പറയുന്നത്. ഞാന് 7-ാം ക്ലാസ് പഠിക്കുമ്പോ 21 വയസ്സായ ഒരു മാഷ് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ BEd വേണ്ടല്ലോ, BSc. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ അതല്ല, പണ്ടൊക്കെ അങ്ങനെയല്ല, വെറുതെ നോക്കല്ലേ ഉള്ളു. അത് നമുക്ക് ആ ഓർമ്മ ഉണ്ടാകുമല്ലോ, ആ പാട്ട് കേൾക്കുമ്പോ, ആ സിനിമ കാണുമ്പോഴും.
0: അതാണ് നമ്മുടെ അനുഭവമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കും അല്ലേ?
1: അതാണ് 10-20 പ്രാവശ്യം കണ്ടത്.
0: അത് ശരി. അപ്പൊ എനിക്കിത് ഒന്നുകൂടെ കാണണം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരാ ഞാൻ അനുബന്ധം കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതൊക്കെ നല്ല എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇപ്പൊ പറഞ്ഞ ഡയലോഗൊക്കെ ഇല്ലേ, എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പോ
1: 10-20 പ്രാവശ്യം കാണുകയും സ്വന്തം അനുഭവിക്കാമെന്ന് നമുക്കറിയാം.
0: അപ്പോ ഞാൻ എന്തായാലും അനുബന്ധം ഒന്നെടുത്ത് കണ്ടു നോക്കട്ടെ.

0: എന്താണ് ഉമ്മയ്ക്ക് അന്നത്തെ അനുഭവം ഇതിൽ നിന്നുണ്ടായത് ആ തരത്തിൽ എന്ന് നോക്കണമല്ലോ. അപ്പം എന്നാ പാട്ട് അനുബന്ധത്തിലെ ഏത് പാട്ടാ?
1: കാട്ടുകുറിഞ്ഞി പറഞ്ഞൊരു പാട്ടില്ലേ,
0: ആ പാട്ട് കേൾപ്പിക്കാം. യേശുദാസിൻ്റെ അല്ലേ?
1: യേശുദാസിൻ്റെ.
0: ബിച്ചു തിരുമലയും ശ്യാമുമാണ് നമ്മുടെ ഗാനശില്പികൾ. എന്നാ കേൾപ്പിക്കട്ടെ പാട്ട്?
1: ഓക്കെ ഓക്കെ
0: ശരി, ബൈ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: ശാന്ത.
0: ശാന്ത,
1: ആ
0: എവിടുന്നാണ്?
1: പടുതലെത്തി. അരുവക്കുറ്റി.
0: അരുവക്കുറ്റി. ഓക്കെ, പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ?
1: വിശേഷം നല്ലത്. ഇപ്പൊ ഞാനൊരു ടീ വല്ലപ്പോഴൊക്കെ പോകുന്നായിരുന്നു. ഇപ്പൊ തൊഴിലില്ലാതിരിക്കുക, ട്രോളിങ് അല്ലേ.
0: ഓ, ശരി ശരി. കടൽ എങ്ങനെ, വിൽപ്പനയ്ക്ക് പോകുമായിരുന്നോ? പീലിംഗ് ഷെഡിൽ. ആ, പീലിംഗ് ഷെഡിൽ പോകുമായിരുന്നു. ഓക്കെ, ഇപ്പോ ജോലിയില്ല. ട്രോളിംഗ് തുടങ്ങിയ പിന്നെ പണിയില്ല അല്ലേ? വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ?
1: അങ്ങനെ ചെയ്യാൻ പറ്റും, പ്രായമല്ല, അങ്ങനെ പോക്കൂല.
0: ആ, നമുക്ക് സൗകര്യപ്രദമായ ജോലി ഇതാണ് അല്ലേ?
1: അതെ, ഒരു വീട്ടിലായതുകൊണ്ട് ഞങ്ങളൊരു ഇഷ്ടമാണ് ഞങ്ങൾക്ക് അത് എടുപ്പിക്കുന്ന. അവിടെ പോയിരുന്ന് പോലെ
0: എല്ലാവരും. അത് ശരി. അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഈ ഇരിപ്പ് നമ്മൾ തുടരണം അല്ലേ? വേറെ ആരാ വീട്ടിലുള്ളത്?
1: വീട്ടില് എനിക്ക് രണ്ട് മക്കളാണ്. ഒരാള് കല്യാണം കഴിച്ചു, ഒരാള് കുറെ വർഷമായി ഇങ്ങനെ നാട് വിട്ടു പോയിട്ടേ. ഒരു സഞ്ചാരിയായിട്ട് ഇളക്കനെ പോയി.
0: ഓ, ശരി. അപ്പൊ ബന്ധമൊന്നും ഇല്ല പോയതിന് ശേഷം?
1: ഇല്ല ഇല്ല, അങ്ങനെ വിളിക്കുന്നില്ല. ഹരിദ്വാറിലെന്ന് പറയും, സന്യാസിയായിട്ട് അങ്ങനെ ഇറങ്ങി നടത്തി.
0: ഹരിദ്വാറിലാണ്? അതെങ്ങനെ അറിഞ്ഞു അവിടെ ഉണ്ടെന്ന്?
1: അത് മുൻപ് ഇങ്ങനെ മൊബൈലിലും ടിവിയിലൊക്കെ ഈ ഏഷ്യാനെറ്റിന്റെ ചാനലിലൊക്കെ ചിലപ്പോ കാണും.
0: അത് ശരി.
1: അങ്ങനെ കുമ്പുണ്ടായിരുന്നു, ഇപ്പൊന്നും കാണാറില്ല.
0: ആ, അതെങ്ങനെ, എങ്ങനെ കണ്ടു? എന്ത് വാർത്തയുടെ ഇടയ്ക്കോ എന്താണ്?
1: അത് ഈ സവാരി ചാനലിൽ യാത്ര എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ചാനൽ.
0: അത് ശരി, അതിന്റെ ഉള്ളില് കണ്ടു.
1: അപ്പൊ ഈ കണ്ടവര് പറയുമ്പോ നമ്മളത്.
0: ആ, എത്ര വർഷമായി പോയിട്ട്?
1: 22 വർഷം.
0: ഓ, ശരി. എന്തായിരുന്നു പേര് മോൻ്റെ? സനൽ. ആ, പിന്നെ വീട്ടില് വരുമോ, ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടുവോ? ഒന്നും ഇല്ല അല്ലേ?
1: അച്ഛന് സുഖമില്ലാതെന്നപ്പോ അങ്ങനെ ആശുപത്രിയിലൊക്കെ വന്ന് ബന്ധപ്പെട്ട് അങ്ങനെ പോയിട്ട് പിന്നെ അച്ഛൻ മരിച്ചിട്ട് വന്നാലും ഒന്നും വന്നില്ല. അവരുടെ ജീവിതം അതായില്ല.
0: ഓ, അത് ശരി. ഓ, ശരി. സഞ്ചാരിയായി മാറി ആള്, ഒരു ഒരറിവും ഇല്ല അല്ലേ? അതൊരു അതൊരു വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയാണല്ലോ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയെന്നൊന്നും നമുക്കറിയാൻ പറ്റാതെ ഒരാള് നമ്മുടെ കുടുംബത്തിലുണ്ടാവും. വിഷമമാണത്. പിന്നെ ആ മോന്, ആ ഒരു മോനേ ഉള്ളൂ?
1: ഇല്ല, രണ്ട് കല്യാണം കഴിച്ച് ഏക്ക് രണ്ട് കുട്ടികൾ, രണ്ട് പെൺകുട്ടികൾ ആവണി അവന്തിക, മോന്റെ പേര് സുധി, മരുമോളുടെ പേര് സവിത.
0: അവര് കൂടെ ഉണ്ടോ?
1: അച്ഛന് സുഖമില്ലാതെ അവർ അവരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഞാനും മോനും ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത്.
0: ആ, അത് ശരി. ഓക്കെ, മോനെന്താ ചെയ്യുന്നത്? ശരി. ആ, അതിപ്പോ മഴയായാൽ ആ ജോലിയും കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ? ആ, ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെ പോകുന്നു അല്ലേ? അതെ അതെ അതെ. അപ്പോ നമ്മുടെ ഓർമ്മയില് നല്ലത് വിചാരിക്കുക, മോൻ എവിടെയോ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്കൊരു സമാധാനം തരും, അത് വേറെ ഒരു മാർഗം നമുക്കില്ല. ശരി, പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: അങ്ങനെ കുറെ ആൾക്കാര് ഉണ്ട് ഞങ്ങക്ക്, തൊഴിലുറപ്പിനൊക്കെ പോണോ തീർച്ചമാനുണ്ട്. എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ഞാൻ പാട്ട് മറന്നു പോയെങ്കിൽ, സ്വർഗപുത്രി നവരാത്രി എന്നൊരു പാട്ട്,
0: നിഴലാട്ടം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാ അത്, യേശുദാസ് പാടിയ
1: പാട്ട്. ഞാൻ എല്ലാം ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചോദിച്ചാ, പെട്ടെന്ന്
0: നല്ല
1: പാട്ടാണെങ്കിൽ പഴയ ഏതെങ്കിലും പാട്ട്.
0: ഈ പാട്ട് കേൾപ്പിക്കാം, നിഴലാട്ടത്തിലെ പാട്ട്, നല്ല പാട്ടല്ലേ അത്.

ഒരുപാട് തത്വചിന്തയൊക്കെ നമുക്ക് തോന്നിക്കുന്ന പാട്ടാണത്. ഓക്കെ, എന്നാൽ പാട്ട് കേൾപ്പിക്കട്ടെ. ഓക്കെ ശരി, അപ്പോൾ വത്സലയോടും സിന്ധുവിനോടും മിനിയോടും ഒക്കെ അന്വേഷണം പറയണം കേട്ടോ. ശരി, ഓക്കെ, ബൈ.

0: ഹലോ,
1: ഹലോ.
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആ, ആരാണ്?
1: ഞാൻ സിജിയാണ് സംസാരിക്കുന്നത്.
0: സിജി. സിജി എവിടെ നിന്ന് വിളിക്കുന്നു?
1: കണ്ണഞ്ചേറിന്റെ ഡാമംഗലം.
0: ഓക്കെ, പിന്നെ
1: അതെ, ചേട്ടൻ പണ്ട് വിളിച്ചിരുന്നേ ഇതില് ഇതിൽ നിന്ന്.
0: എന്തോ
1: എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ഒരു വ്യത്യസ്തനാം, ഒരു ബാർബറാം ബാലനിൽ പറഞ്ഞു, പൂക്കാരൻ ബാലനെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ എപ്പോഴും വിളിച്ചിരുന്നു.
0: ആ, ഏത് ചേട്ടൻ?
1: എന്റെ ഹസ്ബൻഡേ.
0: ആ, പുള്ളി എപ്പോഴും വിളിക്കുമായിരുന്നു ഈ പാട്ടിന് വേണ്ടി അല്ലേ?
1: അല്ല, പുള്ളി ഇപ്പം മരിച്ചിട്ട് 13 കൊല്ലമായി. അപ്പൊ ഞാനത് ഇപ്പൊ റേഡിയോ വാങ്ങിച്ചപ്പോഴ് ഞാനത് വിളിക്കണേ.
0: ഓ, അത് ശരി. പുള്ളി പോയിട്ട് 13 വർഷമായി.
1: ഞാനിപ്പോഴാണ് ഈ റേഡിയം മേടിച്ചേട്ടൻ മുമ്പുള്ളപ്പോഴെപ്പോഴും ഈ റേഡിയം മേടിച്ച് ഇതിനകത്ത് ഹോൾ ചെയ്ത് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ ഈ പാട്ടാണ് ചേട്ടൻ എപ്പോഴും ചോദിക്കുന്നത്.
0: ഓ, അത് ശരി.
1: ചേട്ടന്റെ പേര് ബാലൻ എന്നാണ്.
0: ബാലൻ.

0: ബാലൻ എന്നാണ് പേരല്ലേ. ആ ഈ പാട്ടിലൊരു
1: ഊരാണ് ഞാൻ കട നടത്തുന്നത്. ഞാനാണ് ഇപ്പോഴാണ് തന്നത്.
0: ഓ, എന്ത് കടയാണ്?
1: പൂക്കടയാണ്.
0: പൂക്കട. ആ പൂക്കട അല്ലേ. അപ്പൊ ഈ ബാലൻ എന്നുള്ള ഒരു പേരും ഇതിലുണ്ടല്ലോ, അതുകൊണ്ട് കൂടെയാണോ ഈ പാട്ടിനോട് ഇഷ്ടം? ഈ ചേട്ടൻ വളരെ വ്യത്യസ്തനായൊരു മനുഷ്യനായിരുന്നോ? ആണോ? എങ്ങനെയായിരുന്നു?
1: കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ആൾക്ക് മഞ്ഞിട്ടം വന്ന് മരിച്ചതാണ്.
0: അല്ല, ഞാൻ ചോദിക്കുന്നത് സിജിക്ക് അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ടാണോ തോന്നിയിരുന്നത്?
1: അങ്ങനെയൊന്നുമില്ല.
0: ഈ പാട്ട് ഇഷ്ടമായിരുന്നു. ശരി ശരി, ഈ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്ക് അല്ലേ. ശരി ശരി, നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. പിന്നെ ഇപ്പൊ സിജിയുടെ കൂടെ വേറെ ആരൊക്കെയുണ്ട്? ചേട്ടനില്ല,
1: മോള് മാത്രമേ ഉള്ളൂ. മോള് കല്യാണം കഴിഞ്ഞു, ഇപ്പൊ 25 വയസ്സായി അവൾക്ക്. കല്യാണം കഴിഞ്ഞു.
0: അവൾക്ക് ജോലി ഉണ്ടോ?
1: അവള് PSC നോക്കിക്കൊണ്ടിരിക്കുന്നു.
0: എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലേ. കല്യാണം കഴിച്ച ആൾ എന്താ ചെയ്യുന്നത്? മരുമകൻ?
1: അവൻ ചെറുതായിട്ട് ബാങ്കില് ജോലിയുണ്ട്.
0: ഓക്കെ. പിന്നെ കൊച്ചുമക്കളുണ്ടോ?
1: ഇല്ലില്ല, ആയിട്ടില്ല. ജോലി ഇട്ടിട്ട് മതി എന്ന് പറഞ്ഞു.
0: ആ ശരി ശരി, ഓക്കെ, നല്ല തീരുമാനം. അപ്പൊ ഇപ്പൊ സിജി ഒറ്റയ്ക്കാണോ?
1: ആ, ഇവിടെ തറവാടിന്റെ അടുത്ത് തന്നെയാണ്. ചേട്ടന്റെ വീടിന്റെ അടുത്തായിട്ട്.
0: ചുറ്റിനും ബന്ധുക്കളൊക്കെ ഉണ്ടാവും അല്ലേ?
1: ആ ഉണ്ട് ഉണ്ട്.
0: ശരി, ഓക്കെ. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾപ്പിക്കട്ടെ ഇപ്പൊ? ഓക്കെ. ആ ഹസ്ബൻഡിന്റെ ഓർത്തുകൊണ്ട് അല്ലേ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ട് നമ്മളിപ്പോ കേൾക്കുന്നു. ഓക്കെ സിജി, ബൈ.
1: ശരി.

0: ഹലോ.
1: ഹലോ
0: ആ പറയൂ, ഇതാരാണ്?
1: ചെറിയത്തുനിന്ന് മുഹമ്മദാണ്.
0: ആ പിന്നെ ചെറിയത്ത്,
1: എന്താണ്?
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം, ഇവിടെ നല്ല വിശേഷം.
1: അതെ,
0: പാട്ട് പറഞ്ഞോളൂ.
1: പാട്ട് ധ്വനിയില്ല. എന്തോ പേര് മറന്നുപോയ ധ്വനിയിലെ പാട്ട് ഞാൻ
0: ധ്വനിയിലെ
1: പറഞ്ഞു.
0: പാട്ടുകൾ ഞാൻ പറയാം. മാനസനിളയിൽ ഒരു രാഗമാല കോർത്തു,
1: അതെ.
0: ജാനകി ജാനേ, ഇതിലേത്? ഒരു രാഗമാല കോർത്തു തരട്ടെ, കേൾപ്പിക്കട്ടെ.
1: ഓക്കെ.
0: ധ്വനിക്ക് സംഗീതം കൊടുത്തത് ആരാണെന്ന് അറിയാവോ? നൗഷാദാണ്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ.
1: മൂന്നാല് പേർക്ക് ഡെഡിക്കേറ്റഡ്. നമ്മുടെ
0: ആ പറഞ്ഞോ.
1: ഒരു തയ്യൽക്കാരൻ ജോസഫ് ചേട്ടൻ,
0: ആ
1: പാലായിക്കോട്ടെ യൂണിയൻകാരി,
0: ആ
1: യൂണിയൻ തൊഴിലാളികള്,
0: ആ
1: പിന്നെ ജബ്ബാർ ആലങ്ങാട്,
0: ആ
1: അവർക്കൊക്കെ കൂടി
0: ആയിക്കോട്ടെ. ആ ഇത് ഈ പേരുകളൊക്കെ സ്ഥിരം ഞങ്ങൾ കേൾക്കാറുള്ളതാണ് കേട്ടോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അത് തന്നെ അത് തന്നെ, കൊള്ളാം. അപ്പം ജോസഫ് പേട്ടിനും ജബ്ബാർ ആലങ്ങാടിനും യൂണിയൻ ആളുകൾക്കും എല്ലാം ആയിട്ട് പാട്ട് കേൾപ്പിക്കാം. ഏ, ഇനിയിപ്പോൾ വൈകിയ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. ശരി, അപ്പോൾ ഓക്കെ, ബൈ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി. കോളെടുക്കാൻ എന്നെ സഹായിച്ചത് ഫാത്തിമത് സുൽഫി. സാങ്കേതിക സഹായം ഷിബ രത്നബായി.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് വെള്ളൂർ സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയുമായി വിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന് തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് രജനി ഗിരിജാവല്ലഭൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, ലളിതഗാനം, പാചകക്കുറിപ്പ് ഇവ കേൾക്കാം. ആദ്യം രജനി ഗിരിജാവല്ലഭൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കുടമുല്ലപ്പൂവുകൾ.
1: മുകുന്ദേട്ടന്റെ മകന്റെ വിവാഹം. ഭാര്യ മരിച്ച മുകുന്ദേട്ടൻ നിധിന് അച്ഛനും അമ്മയുമാണ്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് മകന് ഭക്ഷണം വിളമ്പാൻ കാത്തിരിക്കുന്ന അച്ഛൻ. അച്ഛനും മകനും മാത്രമുള്ള ആ വീട്ടിലേക്ക് പുതിയ ഒരു പെൺകുട്ടി കടന്നുവരുന്നു. ഒരു ജോലിക്കും പോകാത്ത ഭർത്താവ് മുകുന്ദനെയും മകനെയും വിട്ട് ശ്രീദേവി ഈ ലോകത്തുനിന്ന് യാത്രയായിട്ട് കൊല്ലം 5-8 ആയി. ശ്വാസമുട്ടുള്ള അവർ ജോലി ചെയ്ത് അയാളെയും മകനെയും പോറ്റി ഒരു കൊച്ചു വീടുണ്ടാക്കി. അത്യധ്വാനത്തിൽ തന്റെ ആരോഗ്യം ശ്രീദേവി ചേച്ചി ശ്രദ്ധിച്ചതേയില്ല. സുജാത ആകാശത്തേക്ക് നോക്കി. ഈ രാത്രിക്ക് ഒരുപാട് സവിശേഷതയുണ്ട്. ഒരു സ്ത്രീയുടെ, അമ്മയുടെ ആത്മാവ് നിർവൃതി കൊള്ളുന്ന ദിവസം, തൻ്റെ ഒരേയൊരു ഉണ്ണിയുടെ

വിവാഹം. നിശബ്ദതയാർന്ന ആ വീട് ഇനി ഉണരുകയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരിയും കലമ്പലും കേൾക്കാം. ഒരു പെണ്ണിൻ്റെ കോലാഹല ശബ്ദങ്ങളും പൊട്ടിച്ചിരികളും പാത്രങ്ങളുടെ കലമ്പലും സന്ധ്യയ്ക്ക് നാമജപങ്ങളും കേൾക്കാം. കുക്കറിൻ്റെ വിസിലടിക്കൊപ്പം പല പല വർത്തമാനങ്ങളും കേൾക്കാം. കുരവ കേട്ടുകൊണ്ടാണ് കല്യാണ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ചെറുക്കനെയും പെണ്ണിനെയും അകത്തേക്ക് കയറ്റുകയാണ്. കാലുകൾ കഴുകി തുടപ്പിച്ച് അരിയും നെല്ലും പൂവും നിറയിൽ ചാർത്തി കർപ്പൂരം കൊണ്ടൊഴിഞ്ഞ് ഭദ്രദീപം തെളിയിച്ച് പെൺകുട്ടിയെ അകത്തേക്ക് ആനയിച്ചു. ഭഗവാന്റെ മുൻപിലും ഒരിക്കൽ ആ വീട്ടിലെ വിളക്കായിരുന്ന അമ്മയ്ക്ക് മുൻപിലും അവൾ വിളക്ക് കാണിച്ചു. വിളക്ക് പലകയിൽ വച്ച് ഓട്ടുതാലത്തിൽ വച്ച് കൈകൂപ്പി അവൾ തൊഴുതു. പെൺകുട്ടിയെ കാണാൻ എത്തിയ ബന്ധുക്കളും അയൽപക്കക്കാരും അവൾക്ക് ചുറ്റും തടിച്ചുകൂടി. തങ്ങൾ കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ ഓരോരുത്തരായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കുശലം പറഞ്ഞും സ്നേഹത്തോടെ ചിരിച്ചും അവർ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. സുജാത ഒരരികിലേക്ക് മാറിയിരുന്നു. തിരക്കൊഴിയട്ടെ. ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു താലികെട്ട്. പെണ്ണിൻ്റെ വീട് ഷോർണൂരിലാണ്. എല്ലാവർക്കും ഒന്നും കെട്ടിനു പോകാൻ പറ്റിയില്ല. അതാണ് ഈ രാത്രിയിലെ ചടങ്ങ്. പുറത്ത് നല്ല മഴ, തണുപ്പ് കാറ്റടിച്ചു കയറുന്നു. പന്തലിൻ്റെ നടുഭാഗത്ത് കസേരകളും മേശയും അടുപ്പിച്ചിട്ടു. ഭക്ഷണം വിളമ്പാനുള്ള തിരക്കിലാണ്. ഉദ്ദേശം 25 മുകളിലും 40 ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ 10-30 പേരുണ്ട്. നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന് എല്ലാവരെയും ഇരുത്തുകയും വിളമ്പുകയും ചെയ്യുന്നു. 2 മിനറൽ വാട്ടറിന്റെ കെട്ടുകൾ മുകളിലേക്ക് ഈ രണ്ടു പേർ ചുമന്നുകൊണ്ടു പോകുന്നു. മുതിർന്ന പുരുഷന്മാരെ വല്ലാത്ത സ്നേഹത്തോടെ അവർ ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുകയും താഴത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ടെറസിന്റെ മുകളിൽ ചീട്ടിട്ടിരിക്കുകയാണ്. അവിടെ ധാരാളം തുണി വിരിച്ചിട്ടുണ്ട്. അണിയറയിലേക്ക് പോകുന്ന നാടകക്കാരെ പോലെ ഓരോരുത്തരും അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. മദ്യസൽക്കാരം, പരസ്യമായ രഹസ്യം, ഒന്നും അറിയാത്ത പോലെ മുകളിലേക്ക് കയറിയവർ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച രസകരം. ഭക്ഷണം കഴിച്ച സുജാത മഴ അല്പം കുറയാനായി കാത്തിരുന്നു. രാധേച്ചിയെ കണ്ട് സംസാരിക്കുകയും വേണം. എത്ര നാളായി രാധേച്ചിയെ കണ്ടിട്ട്? മുകുന്ദേട്ടന്റെ ചേട്ടൻ വിജയൻ ചേട്ടന്റെ ഭാര്യയാണ് രാധേച്ചി. അകത്തെ ഡൈനിങ് ടേബിളിന്റെ അടുത്തുള്ള കസേരകളിലൊന്നിൽ ഇരുന്നു. അകത്ത് ബഹളം വച്ച് കളിക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമേയുള്ളൂ. അവർ കളിച്ച് കളിച്ച് പുതിയതായി പെയിന്റിങ്ങും ഇന്റീരിയൽ വർക്കും ചെയ്ത സ്വീകരണമുറിയിലെ ഗണപതി പ്രതിമയുടെ കൊമ്പൊടിച്ചു. നീയാണ്, അവനാണ് എന്ന് പറഞ്ഞ് പരസ്പരം വഴക്കും തുടങ്ങി. ഇപ്പോൾ അതിൽ തൊട്ടവർ ആരും ഇല്ല. അവർ പല വഴിക്കായി തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിൽ 5-6 ഇഡ്ഡലിയും മറ്റൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയുമായി രാധേച്ചി കടന്നു വന്നു. മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് ഒരു ഗ്ലാസ് വെള്ളവുമായി തിരിച്ചെത്തി. നീ എന്നെ തിരക്കിയതായി അറിഞ്ഞു. അപ്പോഴാണ് നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. രാധ സുജാതയ്ക്ക് എതിർവശത്തിരുന്നു. അവർ അവളോട് ചോദിച്ചു, നീ കഴിച്ചോ? ഞാൻ ബിരിയാണി കഴിച്ചു, സുജാത പറഞ്ഞു. എനിക്ക് മാത്രമായി ഇനി എന്തുണ്ടാക്കാൻ? എനിക്കേ നെയ്യിൻ്റെ രുചി തീരെ ഇഷ്ടമല്ല, അതാണിത് കഴിക്കുന്നത്. അവർ നാണത്തോടെ ചിരിച്ചു. ചിരിക്കുമ്പോൾ നുണക്കുഴികൾ വിരിഞ്ഞു. വെളുത്തുരുണ്ട മുഖം, ഇടതൂർന്ന കൺപീലികൾ, കട്ടിപ്പിരികങ്ങൾ. ഇപ്പോഴും എന്തു ഭംഗിയാ രാധേച്ചിയെ കാണാൻ. സുജാത ഓർത്തു, അയ്യേ, അമ്മമ്മ എന്താ കഴിക്കുന്നത്? അമ്മമ്മ ബബ്ലു ആണോ? പഞ്ചസാരയിട്ട് ഇഡ്ഡലി കഴിക്കാൻ ചുറുചുറുക്കുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവിടേക്ക് വന്നു. അവൾക്ക് സുജാതയെ അറിയില്ല എങ്കിലും സുജാതയുടെ ഇരിപ്പും അമ്മമ്മയോടുള്ള സംസാരവും കേട്ടപ്പോൾ ചിരപരിചിതയായി തോന്നി. മോളുടെ മൂത്തത ഇളയത് ആണ്, അത് ആ ഓടി നടക്കണത്. രാധേച്ചി പരിചയപ്പെടുത്തി. എൻ്റെ അനിയനാ ബബ്ലു. മോളുടെ പേരെന്താ? ശ്രീലക്ഷ്മി, അവൾ മറുപടി പറഞ്ഞു. മോൾ ഏത് ക്ലാസ്സിലാ? സുജാത ചോദിച്ചു. ഞാൻ 2nd, ബബ്ലു LKG. എവിടെയാ? സുജാത ചോദിച്ചു. ഡൽഹിയിലെ. അത് പറഞ്ഞ് അവൾ കുറച്ചുനേരം മിണ്ടാതിരുന്നു. ചുണ്ടുകൾ ചേർത്ത് കടിച്ചു പിടിച്ച് തടിച്ച കുഞ്ഞി കൈകൾ കൊണ്ട് നെറ്റിയിലേക്ക് ഊർന്നു വീണ മുടി ഒതുക്കിക്കൊണ്ടിരുന്നു. പിന്നെ മറ്റു കുട്ടികളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവരോടൊപ്പം ചേർന്നു. സുജാത രാധയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഒരിക്കൽ പ്രാന്തിരാധയായിരുന്നു. സന്ധ്യയാകുമ്പോൾ വിജയേട്ടൻ ചാരായം മോന്തി വരും. അയാളുടെ ചാരായ ലഹരി തീർത്തിരുന്നത് അവരുടെ ശരീരത്തിൽ അടിച്ചും കുത്തി.

0: യുമായിരുന്നു. പാവം, നിവൃത്തിയില്ലാതെ വരുമ്പോൾ റോഡിലൂടെ ഓടും, ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടും, അവിടെ നിന്ന് ഇരന്ന് എന്തെങ്കിലും കഴിക്കും. വിജയേട്ടന്റെ പെങ്ങന്മാർക്കും സഹോദരങ്ങൾക്കും ദേഷ്യം വരും. കെട്ടിയോൻ ഒന്ന് തല്ലിയാൽ ഓടും അവൾ. ഞങ്ങളുടെ ചേട്ടനായതുകൊണ്ട് ആ പ്രാന്തിയെ കെട്ടി. വടക്കയിലെ വലിയമ്മയാണ് പറഞ്ഞത്, അവൾക്കൊരു പ്രാന്തുമില്ല, മഹാലക്ഷ്മിയെപ്പോലൊരു പെണ്ണ്. നല്ലോണം സ്വത്തുണ്ടായിരുന്നു, ഒരു അമ്മയും മോളും മാത്രം കഴിഞ്ഞിരുന്നതാ. ഇവന്റെ പഞ്ചാരവാക്കിൽ വീണു പോയതാ. എത്രയാന്ന് വെച്ച് അസഹിക്കുക. ആ താമസിക്കുന്ന വീടും പറമ്പും ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ വിട്ടു തുളച്ചു. അവളുടെ അമ്മയും പോയി. സഹിക്കുന്നതിന് ഒരതിരില്ലേ? കാലും വലിച്ചു വലിച്ച് നടക്കണ കണ്ടാൽ സഹിക്കൂല. കാലം എത്രയോ കഴിഞ്ഞു. തറവാട്ടിൽ നിന്ന് മാറ്റി രാധേച്ചിയും വിജയേട്ടനും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഒരു ദിവസം വിജയേട്ടൻ വീട്ടിൽ വന്നു. ക്യാൻസറാ, സഹായിക്കണം. അപ്പോഴും എല്ലാവർക്കും രാധേച്ചിയുടെ വിശേഷങ്ങളായിരുന്നു അറിയേണ്ടിയിരുന്നത്. പിന്നെ ഇടയ്ക്കിടെ വിജയേട്ടൻ വന്നും പോയും ഇരുന്നു. ചികിത്സയിൽ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടിരുന്നു അയാൾക്ക്. ഒരു വലിയ വീട്ടിലെ പയ്യനാ മകൾക്ക് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. അവർക്കും ഒന്നും വേണ്ടെന്നേ, പെണ്ണിനെ മാത്രം മതിയെന്ന്. രാധേച്ചി മകനെയും കൂട്ടി കല്യാണം വിളിക്കാൻ വന്നു. നിറഞ്ഞ പുഞ്ചിരിയുമായാണ് അന്ന് രാധേച്ചി വന്നത്. എല്ലാവരും കല്യാണത്തിന് വരണം, ക്ഷണിച്ചുപോയി. കല്യാണം കേമമായിരുന്നു. എല്ലാ ചെലവുകളും ചെക്കൻ്റെ വീട്ടുകാർ ചെയ്തു. ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് ഞാനെൻ്റെ മോളുവിൻ്റെ കെട്ടുപോലും കണ്ടില്ല. രാധേച്ചി പരിഭവം പറഞ്ഞു. എൻ്റെ കൃഷ്ണനുണ്ണിക്ക് ജോലിയായിട്ടോ? രാധേച്ചി വിളിച്ചുകോവിക്കൊണ്ട് ഒരു ദിവസം തറവാട്ടിലെ പൂജയ്ക്ക് വന്നു. പിന്നീട് കൃഷ്ണനുണ്ണിയുടെ കല്യാണം. രാധ രക്ഷപ്പെട്ടു എല്ലാവരും പറഞ്ഞു. പക്ഷേ രാധേച്ചിക്ക് പഴയ ചിരിയില്ല. കൊച്ചു കാര്യങ്ങൾക്ക് പോലും പൊട്ടിച്ചിരിച്ചിരുന്ന ചേച്ചി നിശബ്ദയായി. ആരൊക്കെയോ പറഞ്ഞു, പ്രാന്തുണ്ട് എന്നത് ശരിയാണുട്ടോ, ചില നേരങ്ങളിൽ രാധ പരിചയഭാവം പോലും കാണിക്കുന്നില്ലാട്ടോ. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. സുജു, നീ വല്ലാതെ തടിച്ചിരിക്കുന്നു, രാധേച്ചി ഓർമ്മയിൽ നിന്ന് ഉണർത്തി. നീ കണ്ടോ ശ്രീദേവിയുടെ ഫോട്ടോ? അവൾ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് അരിയിൽ വന്ന് നിൽക്കുന്ന പോലെ. കല്യാണം ആത്മാവ് കാണുന്നുണ്ടാകും അല്ലേ? അവൾക്ക് പ്രാന്തായില്ല. അവൾ വേഗം പോയി, എല്ലാവരിലും നല്ല ഓർമ്മകൾ നിലനിർത്തി. ഈ പ്രാന്തത്തി ഇപ്പോഴും കെട്ടിയോനെയും നോക്കി ഇരിപ്പാ, എവിടേക്കും പോവാണ്ട്. ഇത്തിരി വെള്ളം വേണേൽ അങ്ങോർക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ, ഞാനല്ലേയുള്ളൂ. നിറഞ്ഞ കണ്ണുനീർ ഇഡ്ഡലിയുടെ പാത്രത്തിലേക്ക് വീണു. സുജാത അവരുടെ കൈ കവർന്നു. രാധേടത്തി മക്കളൊക്കെ നല്ല നിലയിലായില്ലേ, സന്തോഷമായില്ലേ, പിന്നെന്താ? കുറച്ചു നേരത്തേക്ക് രാധേച്ചി ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, നാളെ കൃഷ്ണനുണ്ണിയും ഭാര്യയും മക്കളും വരും. ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ പോകൂ അവൻ. അടിയും ചീത്തയും കേട്ടുകൊണ്ടാണെങ്കിലും ഈ കരയിലാകെ ഞാൻ ഓടി നടന്നിരുന്നു. പ്രാന്തത്തിയായതുകൊണ്ട് എന്തും എല്ലാവരോടും പറയാമായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാം, എവിടേക്കും പോകാറില്ല. അച്ഛനെ നോക്കേണ്ടതുകൊണ്ട് അമ്മ വരണ്ട എന്ന് മക്കൾ പറയും. ഇതിപ്പോൾ ഈ കല്യാണത്തിനെങ്കിലും വരാൻ സാധിച്ചത് ഭാഗ്യമായി. ഇനി നിന്നെ എന്നാ കാണുക സുജു? രാധേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് മഴ കുറഞ്ഞിരുന്നു. സുജാത എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. മനസ്സു നിറയെ രാധേടത്തിയായിരുന്നു, സുന്ദരിയായ രാധേടത്തി. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങ് വെളിച്ചം പോലെ വല്ലപ്പോഴും കിട്ടുന്ന സന്തോഷത്തിലും പൊട്ടിച്ചിരിച്ചവൾ. അപൂർവം മാത്രം ബോധം തെളിഞ്ഞുള്ള വിജയേട്ടന്റെ പിന്നിൽ നിന്ന് നിറഞ്ഞു ചിരിക്കുന്നവൾ. ആ ചിരി കാണുമ്പോഴേ അറിയാം, ഞെരിഞ്ഞമർന്ന തീക്കുണ്ടത്തിലേക്ക് കുറച്ച് വെള്ളം തളിക്കുമ്പോഴുള്ള പുകയാണതെന്ന്. കാലം ഓരോരുത്തർക്കും എന്തെല്ലാം കരുതി വച്ചിട്ടുണ്ടാകും. സന്തോഷങ്ങളും സങ്കടങ്ങളും ത്യാഗങ്ങളും കൂടിച്ചരലുകളും വേർപിരിയലുകളും. സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയാതെ ജീവിതമെന്ന പട്ടത്തിൻ്റെ നൂല് ആരെയോ ഏൽപ്പിച്ചപ്പോൾ അവർ പറത്തുന്ന പട്ടത്തിൻ്റെ ഗതി നോക്കാൻ മാത്രം വിധിക്കപ്പെട്ടോർ. ചിന്തകളുടെ മറാപ്പ് കെട്ട് വലിച്ച് കെട്ടിച്ചേർത്തടച്ചു. വീട്ടിലേക്കുള്ള വഴിയെത്തിയെന്ന് സുജാത ഓർത്തു. കുടമുല്ലപ്പൂവിൻ്റെ ഗന്ധം പേറി വന്ന കാറ്റ് സുജാതയെ തഴുകി കടന്നുപോയി. ചന്ദ്രികയില്ലാത്ത നനഞ്ഞ രാത്രിയിൽ രാധേച്ചിയുടെ വിളർത്ത മുഖം മനസ്സിൽ നോവു പടർത്തി. മുറ്റത്തേക്കിറങ്ങി കുറച്ച് കുടമുല്ലപ്പൂവുകൾ ഇറുത്തെടുത്തു. മഴത്തുള്ളികൾ പൂക്കളിൽ നിന്നടർന്നു വീണു. നക്ഷത്രങ്ങൾ എവിടെയൊക്കെയോ ഒളിച്ചെങ്കിലും ആകാശം തെളിവാർന്നു വരുന്നുണ്ടായിരുന്നു.
1: നിങ്ങൾ കേട്ടത് കുടമുല്ലപ്പൂവുകൾ, രജനി ഗിരിജാ വല്ലഭൻ എഴുതി അവതരിപ്പിച്ച കഥ.

ഇനി ഈ ഗാനം. പാടിയത് രാധിക തിലക്, വരികൾ കാവാലം നാരായണ പണിക്കർ, ഈണം കെ പി ഉദയഭാനു.

ഇനി പാചകക്കുറിപ്പ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പുതിനയില ചേർത്ത ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടത് ഒരു പിടി പുതിനയില, ചെറുതായി നുറുക്കിയത്, ഒരിതൾ തുളസിയില, ഒരു സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, തണുത്ത വെള്ളം അല്ലെങ്കിൽ സോഡ. മിക്സിയിൽ പുതിനയില, തുളസിയില, പഞ്ചസാര, ഉപ്പ് ഇത് ചേർത്ത് തണുത്ത വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അരിച്ചെടുത്തും കുടിക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാതെ രസം, ഇതിന് പച്ചപ്പുളി രസം എന്നാണ് നമ്മൾ പറയാറുള്ളത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി, നാലഞ്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, നാലഞ്ചിതൾ വെളുത്തുള്ളി, ഒരു സവാള ചെറുതായി നുറുക്കിയത്,

നുള്ള് ജീരകം, നുറുക്കിയ ഒരു പിടി മല്ലിയില, ഉപ്പ്. രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞൊഴിച്ച് വയ്ക്കണം. ഇതിന് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ചതച്ച മുളക്, ചതച്ച ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, നുറുക്കിയ സവാള, ജീരകം, മല്ലിയില, ഉപ്പ് ഇത് ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ചേർക്കണം. അതിനുശേഷം പിഴിഞ്ഞ പുളി ചേർത്ത് നന്നായി ഇളക്കുക. പച്ചപ്പുളി രസം തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉപ്പ് നോക്കാൻ മറക്കല്ലേ. അഭിപ്രായം അറിയിക്കാനും. ഇനി നമുക്ക് കപ്പ ഹൽവ ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: പച്ചക്കപ്പ 500 ഗ്രാം, പഞ്ചസാര 750 ഗ്രാം, വലിയ തേങ്ങ 1, നെയ്യ് 100 ഗ്രാം, വെള്ളം 6 കപ്പ്, റോസ് എസൻസ് 4 തുള്ളി, കുരുവില്ലാത്ത മുന്തിരിങ്ങ 1.5 സ്പൂൺ. ഇനി പാചകം ചെയ്യുന്ന വിധം പറയാം. കപ്പ തൊലി കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുത്ത ശേഷം നടുവിലുള്ള നാര് കളഞ്ഞ് ഉടച്ചെടുക്കണം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി 6 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് പാലെടുക്കണം. വേവിച്ചുടച്ച കപ്പയിലേക്ക് ഈ പാൽ ഒഴിച്ച് നല്ലതുപോലെ കലക്കണം. അതിനുശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. ഒരു ഉരുളിയിൽ കപ്പ കലക്കിയ പാലും പഞ്ചസാരയും ഒരുമിച്ച് ചേർത്ത് അടുപ്പത്ത് വച്ച് ഇളക്കി കുറുക്കിയെടുക്കണം. നിറത്തിന് അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ചേർത്താൽ മതി. ഇതോടൊപ്പം എസൻസും മുന്തിരിങ്ങയും നെയ്യും ചേർത്ത് തുടരെ ഇളക്കണം. വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ വേണം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാൻ. അതിനുശേഷം നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിൽ ഇതൊഴിച്ച് തണുത്ത ശേഷം കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ കപ്പ ഹൽവ ഉണ്ടാക്കുവാൻ വേണ്ടത് 500 ഗ്രാം പച്ചക്കപ്പ, 750 ഗ്രാം പഞ്ചസാര, ഒരു വലിയ തേങ്ങ ചിരകിയത്, നെയ്യ് 100 ഗ്രാം, 6 കപ്പ് വെള്ളം, റോസ് എസൻസ് 4 തുള്ളി, കുരുവില്ലാത്ത മുന്തിരിങ്ങ 1.5 സ്പൂൺ. ഇത് പാചകം ചെയ്യുന്ന വിധം പറയാം. കപ്പ തൊലി കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുത്ത് ഉടച്ചെടുക്കണം. നാര് നീക്കം ചെയ്യണം. ചിരകിയ തേങ്ങ 6 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് പാലെടുക്കണം. ഇതും കപ്പയുമായി യോജിപ്പിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇതൊരു അരിപ്പയിൽ അരിച്ച് എടുത്തു വയ്ക്കുക. ഒരു ഉരുളി അടുപ്പത്ത് വച്ച് ഈ കപ്പ കലക്കിയ പാല് അതും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കുറുക്കിയെടുക്കണം. നിറത്തിന് വേണ്ടി വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർക്കാം. എസൻസും മുന്തിരിങ്ങയും നെയ്യും ചേർത്ത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ അടുപ്പത്തു നിന്ന് വാങ്ങി ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിൽ ഒഴിച്ച് തണുത്ത ശേഷം കഷണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ഹൽവ തയ്യാറായി. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയൊരു ഗാനം നൂറനാട് രവി എഴുതി കുമരകം രാജപ്പൻ ചിട്ടപ്പെടുത്തിയത്. ഗായകൻ യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: ഇഷ്ക് എന്ന ചിത്രത്തിൽ കുമാർ സാനു, ഉദിത് നാരായൺ, കവിത കൃഷ്ണമൂർത്തി, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രാഹത്ത് ഇൻഡോരിയുടെ വരികൾക്ക് അനു മാലിക് ഈണമിട്ടത്. അടുത്ത ഗാനം ധഡ്കൻ എന്ന ചിത്രത്തിൽ കുമാർ സാനു, ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.
1: അഞ്ജലി, ഹമാരി തരഫ് ദേഖോ, പതി പത്നി നാ സഹി, ഹം ദോസ്ത് ബൻകെ തോ രഹ സക്തേ ഹൈ, ഔർ ദോസ്തി കാ പെഹ്ലാ അസൂൽ യേ ഹോതാ ഹൈ ബരാബരി കാ ഹക്ക്, ഔർ ഹം ഐസാ കോയി കാം നഹീ കരേംഗേ ജോ ആപ്കി മർജി കേ ഖിലാഫ് ഹോ, ഔർ ആപ് ഭി ഐസാ കോയി കാം നഹീ കർനാ ജിസേ ഹമേ ദുഃഖ് പഹുഞ്ചേ.

0: സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ സംസാരിക്കുന്നു. കേൾക്കൂ നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.
1: ആനന്ദബക്ഷിയുടെ വരികൾക്ക് വിജു ഷാ ഈണം പകർന്ന ഗാനം ഉദിത് നാരായണനും സുനിതാ റാവുവും സംഘവും പാടിയത്. ചിത്രം ഗുപ്ത്.

ചിത്രം കുച്ച് കുച്ച് ഹോത്താ ഹേ, ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും പാടിയ ഗാനം, രചന സമീർ, സംഗീതം ജതിൻ ലളിത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ നിലവിലെ അലൈൻമെന്റ് മാറ്റി യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന് തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്.

പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ വിരിയുകയാണ്. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായിട്ട്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? വേഗം തന്നെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ടൈപ്പ് ചെയ്ത് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. പിന്നൊരു കാര്യം, മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അതുപോലെ മലയാളം ഗാനങ്ങൾ മാത്രമല്ല, ഹിന്ദിയും തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും ഈ പരിപാടിയിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾക്കാം.

അപ്പൊ നമുക്ക് മെസ്സേജുകളിലേക്ക് പോകാം. ഫസ്റ്റ് വായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അതിങ്ങനെയാണ്, ഹായ് നാലുമണി പൂവേ, സുഖമാണോ? എന്റെ പേര് നിജിൽ, ഞാൻ കളമശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് പള്ളിച്ചട്ടമ്പി സിനിമയിലെ കാട്ടുചെമ്പകം പാട്ട് വെച്ചു തരാമോ? ഇന്ന് എന്റെ ലവർ പ്രത്യക്ഷയുടെ പിറന്നാളാണ്. നാലുമണിപ്പൂവിന്റെ പിറന്നാൾ ആശംസകൾ പറയാൻ മറക്കരുതേ. ആ നിജിൽ, അത് കൊള്ളാലോ. ഇപ്പൊ എവിടെയാണ് പ്രത്യക്ഷയുടെ വീട്? അവിടെ തന്നെ കളമശ്ശേരിയിൽ തന്നെയാണോ? എന്താണ് എടുക്കുന്നത്? രണ്ടുപേരും ജോലി ചെയ്യുവാണോ? ഏതായാലും പ്രതീക്ഷയ്ക്ക് നാലുമണിപ്പൂക്കളുടെ പേരിലെ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. പ്രത്യേകം ഞങ്ങളുടെ അന്വേഷണം പറയുക. അപ്പോൾ ചോദിച്ച പാട്ട് കേൾക്കാം. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഈ മെസ്സേജ് വായിച്ചിട്ടുണ്ട് കേട്ടോ.

ഞാൻ മേലൂരിൽ നിന്നും ലാൽസൺ ജോർജ്. ഞങ്ങൾ ത്യാഗരാജ പോളിടെക്നിക് അളഗപ്പ നഗർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 80-83 ബാച്ച്, ബ്രാക്കറ്റിൽ റോയൽ മെക്കാനിക്കൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരു ന്യൂജൻ അടിപൊളി പാട്ട് വേണം. അയച്ചടാ, അത് കൊള്ളാലോ. സാധാരണ ഇങ്ങനെയുള്ളവരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ആവശ്യപ്പെടുന്ന പാട്ടെല്ലാം ആ കാലഘട്ടത്തിലെ പാട്ടായിരിക്കും. ഇതേതായാലും കുറച്ച് വ്യത്യസ്തമായിട്ട് ന്യൂജൻ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് കൊടുക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ആ ബാച്ചിൽ? എല്ലാവരും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഈ റോയൽ മെക്കാനിക്കൽ എന്നുള്ളത് നിങ്ങളുടെ കൂട്ടുകാരുടെ ഗ്യാങ്ങിൻ്റെ പേരാണോ? ഏതായാലും എല്ലാവരോടും അന്വേഷണം പറയാം. അപ്പം ഞാനൊരു അടിപൊളി പാട്ട് കൊടുക്കാം, അത് ഇഷ്ടാവോ അതോ നിങ്ങൾക്ക് അടിപൊളിയാണോ എന്നൊക്കെ കേട്ട് നോക്കും. പാട്ട് ഏതായാലും കൊടുക്കാം. നമുക്ക് മറ്റൊരു മെസ്സേജും കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? എൻ്റെ പേര് ചിഞ്ചു മണികണ്ഠൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള പരതൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ കമ്പനിയിൽ സ്ഥിരമായി നാലുമണിപ്പൂവ് കേൾക്കാറുണ്ട്. ഞങ്ങളുടെ കമ്പനിയിലെ പ്രീത, രജനി, അക്ഷയ്, അലി, ഷൗക്കത്ത്, സിനാൻ, നോവ, ബാബു, അരുൺ എന്നിവർക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു പാട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് പാട്ടാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു ന്യൂജൻ അടിപൊളി പാട്ട് ഇവർക്ക് വേണ്ടിയും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പം പാട്ടിതാ.

ശ്രീകുമാർ പാങ്ങോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ഭാര്യ സിന്ധുവിന്റെ പിറന്നാളാണ്. ആലുവയിലെ ഒരു ഹോസ്പിറ്റലിൽ അക്കൌണ്ട്സ് ജോലി ചെയ്യുന്നു. അവൾക്ക് ആശംസകൾ നൽകിക്കൊണ്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ട് വെക്കാമോ എന്നാണ്. നക്ഷതങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ ശ്രീകുമാറെ പാട്ടിപ്പോ വെച്ചാലും വൈഫിന് കേൾക്കാൻ പറ്റില്ലല്ലോ, ഇപ്പൊ ജോലി ചെയ്യല്ലേ, അതോ ഇന്ന് ലീവാണോ? ഏതായാലും പാട്ട് വെക്കാം. പക്ഷേ വരുമ്പോ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും പറയണം, ഞങ്ങളുടെ അന്വേഷണം പറയണം, ഒപ്പം ഞങ്ങളുടെ ജന്മദിനാശംസകളും അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് പിറന്നാളായിട്ട് എന്താണ്, പായസം വെച്ചോ അതോ കേക്ക് കട്ടിംഗ് ആണോ? ഏതായാലും നമുക്ക് മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്, അതിലേക്ക് പോകാം. ഞാൻ ലക്ഷ്മി, കോതമംഗലത്ത് നിന്നും എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് എന്റെ മകൻ യു എയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 4 മണിപ്പൂവ് ഒരാഴ്ച മുമ്പ് മകൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തന്നിരുന്നു. അതിന് സ്നേഹപൂർവ്വം നന്ദിയോടെ ലക്ഷ്മി. ഒരു കാര്യം, 4 മണിപ്പൂവിന് ഇഷ്ടമുള്ള പാട്ട് മതിയിട്ടോ, ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി, നമുക്ക് ഏതായാലും മഞ്ഞൾ പ്രസാദ് എന്നുള്ള പാട്ട് തന്നെ കേട്ടാ പോരെ. ഏതായാലും ലക്ഷ്മിയുടെ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി. പരിപാടി ആസ്വദിക്കുന്നുണ്ട് എന്നറിഞ്ഞതിലും വളരെയേറെ സന്തോഷം കേട്ടോ.

പ്രായമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വലിയൊരു സാന്ത്വനമാണ്, വിശേഷിച്ച് ചലച്ചിത്രഗാന പരിപാടികൾ. ഓൾഡ് ഇസ് ഗോൾഡ് എന്നാണല്ലോ പറയാറ്, ചലച്ചിത്രഗാനങ്ങളെയും അങ്ങനെ വിശേഷിപ്പിക്കാം. ഞാനൊരു സ്ഥിരം ശ്രോതാവാണ്, പലപ്പോഴും പുതിയ ഗാനങ്ങളാണ് കേൾക്കാറ്. ഇതിനൊരു മാറ്റം വരട്ടെ, ചന്ദ്രകളഭം എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം ഒന്ന് വെക്കുമോ? ഇതെല്ലാം ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, വിശേഷിച്ച് പ്രായമായ ശ്രോതാക്കൾക്കും. മൂഴുകുളത്ത് നിന്നും സണ്ണി പത്രോസ്. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നമ്മൾ നാലുമണിപ്പൂക്കൾ പൊതുവെ ഹിന്ദി തമിഴും അതേപോലെ തന്നെ പുതിയ മലയാളം ഗാനങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഗാനങ്ങളാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പഴയ പാട്ടുകൾ നമുക്ക് ഗാനോത്സവത്തിലും അതുപോലെ ഉച്ചയ്ക്ക് വെള്ളിത്തിരയിലും പിന്നെ ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിലും ഞായറാഴ്ചയൊക്കെ പഴയ ഗാനങ്ങൾ നമ്മൾ ധാരാളം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ഗാനങ്ങളാണ് പിന്നെ പോരാത്തതിന് ഹിന്ദിയും തമിഴുമാണ് നമ്മൾ നാലുമണിപ്പൂക്കൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പഴയ പാട്ടുകളൊന്നും നമ്മളിവിടെ വെക്കാത്തത്. താങ്കൾ പറയുന്നതൊക്കെ ശരിയാണ്, പ്രായമാർക്കൊക്കെ നല്ലൊരു സാന്ത്വനമാണ് ഈ ആകാശവാണിയിലെ ചലച്ചിത്രഗാന പരിപാടികൾ. പക്ഷേ ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ പഴയ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്യാത്തത്. നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് പ്രീത ചന്ദ്രൻ. ഞാൻ വെങ്ങോലയിലുള്ള ഓണംകുളം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. എനിക്ക് പ്രണയമണി തൂവൽ പൊഴിയും എന്ന സോങ് വെച്ചു തരാമോ? അഴകിയ രാവണൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. മഴയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രീത, മഴ ഇഷ്ടപ്പെടാത്തവർ ആരോ ഉള്ളത്? ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. ഏതായാലും എല്ലാവർക്കും, മഴയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാട്ടിതാ വരുന്നു.

പ്രിയമുള്ളവരെ, പലരും ഇപ്പോൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അനൗൺസ് ചെയ്തത് ഒന്നും കൂടി ഇടാമോ, കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ലൈവായിട്ടിരുന്ന അപ്പം തന്നെ മെസ്സേജ് വായിച്ച് പാട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ റെക്കോർഡിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വീണ്ടും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളുടെ മൊബൈലിലോ മറ്റോ റെക്കോർഡ് ചെയ്യുകയെ നിവൃത്തിയുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ഋഷികേഷ്. ഞാൻ പ്ലസ് വണ്ണിലേക്ക് എൻ്റെ അനിയൻ ആദികേഷ് ഒന്നിൽ പഠിക്കുന്നു. സ്ഥലം കാഞ്ഞിരമറ്റം. ഞങ്ങളുടെ അച്ഛൻ നിഖിൽ കുമാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 23/6/2026, അതായത് ഇന്നലെ. അച്ഛനു വേണ്ടി കൊച്ചു കൊച്ചു സന്തോഷത്തിലെ ചെല്ലക്കാറ്റേ ചൊല്ലു എന്ന പാട്ട് വെച്ചു തരുമോ? ഞങ്ങളുടെ അമ്മയുടെ പേര് രഞ്ജിമ. ഫാദേഴ്സ് ഡേക്ക് മെസ്സേജ് അയച്ചു, പാട്ട് വെച്ച് തന്നില്ല. ഇന്നെങ്കിലും പാട്ട് വെച്ച് തരണം പ്ലീസ്. ആ ഇന്നലെ വെച്ച് തന്നില്ലെങ്കിലും അതാ ഇന്നിപ്പം മെസ്സേജ് വായിച്ചില്ലേ. പിന്നെ ഋഷികേഷ്, പ്ലസ് വണ്ണിന് മോൻ ഏത് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്? സയൻസ് ആണോ കൊമേഴ്സ് ആണോ? അഡ്മിഷനൊക്കെ റെഡിയായോ? ക്ലാസ്സൊക്കെ തുടങ്ങിയോ നിങ്ങളുടെ? ഏത് സ്കൂളാണ്? അതുപോലെ അനിയനോട് അന്വേഷണം പറയൂട്ടോ. പിന്നെ അച്ഛനടുത്തുണ്ടോ? അപ്പം അച്ഛന് നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ ഫാദേഴ്സ് ഡേക്ക് മെസ്സേജ് വായിച്ചില്ലെങ്കിലും ദാ ഇന്ന് മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് ജലീൽ. കൊച്ചിയിൽ നിന്നും എനിക്ക് വേട്ട എന്ന മൂവിയിലെ രാവുമായുമോ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ജലീലിന്റെ ഇഷ്ടഗാനം കേൾക്കാം.

ഹൃദയം നിറഞ്ഞ നാലുമണിപ്പൂവിന് രണ്ടു വരികൾ. കുഞ്ഞിപ്പൂവേ നാലുമണിപ്പൂവേ കാത്തു നിൽക്കും, വിരിയും പൂവേ നീ വിരിയും ഗാനം കേൾക്കാം, കാത്തിരിക്കാം ഞങ്ങളെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. പാലക്കാട് മുണ്ടൂരിൽ നിന്നും സുഗത ചേച്ചിയാണ്. ഞാൻ പറഞ്ഞ പാട്ട് വെച്ചു തന്നില്ല. എപ്പോ പറഞ്ഞു? ഇന്ന് വെക്കാമോ നാലുമണിപ്പൂവേ. എപ്പോഴാണ് സുഗത ചേച്ചി പറഞ്ഞത്? വേറെ എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് കുഴപ്പമില്ല, കാരണം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പം എല്ലായ്പ്പോഴും എല്ലാവരുടെ മെസ്സേജ് നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഞാൻ ഇന്ന് പാട്ട് വെക്കാം. അപ്പം ചോദിച്ചിരിക്കുന്ന പാട്ട് വിജയുടെ നല്ലൊരു പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, തമിഴ് സിനിമ. അപ്പം ഞാനിന്ന് ബദ്രി എന്ന സിനിമയിൽ ഒരു പാട്ട് കൊടുക്കാം. വിജയുടെ സിനിമയാണ്, നമുക്കപ്പോൾ പാട്ട് കേൾക്കാം.

ആലുവയിൽ നിന്ന് സാബുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ബാസിഗർ മൂവിയിലെ ഈക്കാൽ ഈക്ക എന്നുള്ള പാട്ട് തുടങ്ങുന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ഇന്ന് സാബുവിന്റെ ഇഷ്ടഗാനം ഇനി കേൾക്കാം. വേറൊരു മെസ്സേജും കൂടെ ഉണ്ട്, അതിങ്ങനെ വായിക്കാം. നാലുമണിപ്പൂവേ സുഖമാണോ, എന്റെ അനീത്തിയുടെ മോളുടെ പിറന്നാളാണ് നാളെ, തേജശ്രീ. അവൾക്ക് വേണ്ടി താമരക്കണ്ണൻ ഉറങ്ങണമെന്ന സോങ് വെച്ച് തരാമോ. എന്റെ മകൻ ഋഷി, അനീത്തിയുടെ വേറൊരു മകൾ പ്രാർത്ഥന. എനിക്കൊരു മോളുണ്ടായി, 29 days ആയുള്ളൂ. അമ്പോ, കൊച്ചിനു കൂടി വേണ്ടി സരിക കോന്നമംഗലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സരിക, അപ്പൊ ഈ മോളുടെ പിറന്നാള്, ഇപ്പൊ മോൾക്ക് ഏതായാലും അനീത്തിയുടെ മോൾക്കല്ലേ പിറന്നാൾ നാളെ. അപ്പം അവളോട് നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ അറിയിച്ചേക്കും കേട്ടോ. പിന്നെ മകന് ഋഷി, സരികയുടെ മകൻ ഋഷിക്ക് ഇപ്പൊ എത്ര പ്രായമായി? പിന്നെ വാവയുണ്ടായെന്ന് പറഞ്ഞു, 29 days ആയുള്ളൂ. അപ്പൊ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള റെസ്റ്റിലായിരിക്കും അല്ലേ. അപ്പൊ സുഖമായിട്ടിന്ന് റേഡിയോ ഒക്കെ കേട്ട് ആസ്വദിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഏതായാലും കുഞ്ഞു വാവയ്ക്ക് നാലുമണിപ്പൂക്കളിന്റെ ഒരു ചക്കരയുമ്പ് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇപ്പൊ പാട്ട് ഇതിപ്പോ വെച്ചു തരാനുള്ള സമയമില്ല, നമുക്ക് ഇനി ഒരൊറ്റ പാട്ടിനുള്ള സമയമുള്ളൂ. അപ്പൊ തൽക്കാലം നമുക്ക് ഭാസ്കറിലെ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ ശരിക്കും റെസ്റ്റ് ഒക്കെ എടുത്തു, നല്ല ആരോഗ്യവതി ആകട്ടെ കേട്ടോ.

പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം മെസ്സേജൊക്കെ വായിച്ചപ്പോൾ പലരോടും മെസ്സേജ് വായിക്കുന്നതിനിടയിൽ പല കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു. എല്ലാവരും തന്നെ മറുപടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കിപ്പോൾ ലൈവിൽ വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാത്തത്. പക്ഷെ നിങ്ങളെല്ലാവരും പ്രോഗ്രാം ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നറിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിലും വളരെയേറെ നന്ദി, സന്തോഷം, സ്നേഹം. നാലു മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: നേടിയവർക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നാളെ വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-81-230-07-62. നമ്പർ ഒരിക്കൽ കൂടി 04-81-230-07-62. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്രം മേഖലയിൽ ഒരൊഴിവും സംസ്കൃത വിഭാഗത്തിൽ 7 ഒഴിവുകളുമാണുള്ളത്. UGC JRF യോഗ്യതയുള്ളവർക്ക് മലയാളം വിഭാഗത്തിലേക്ക് ഈ മാസം 30 വരെയും സംസ്കൃതം വിഭാഗത്തിലേക്ക് ഈ മാസം 26 വരെയും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക www.nsgscollege.org. ഫോൺ നമ്പർ 04-66-221-2223. നമ്പർ ഒരിക്കൽ കൂടി 04-66-221-2223.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
0: എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 മാസം ദൈർഘ്യമുള്ള സൌജന്യ സ്റ്റെനോഗ്രഫി ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കും. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസ്സായിട്ടുള്ളതും 18-ന് 41-ന് മധ്യ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04-84-231-2944. നമ്പർ ഒരിക്കൽ കൂടി 04-84-231-2944.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് വകുപ്പിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ് എന്നീ വിദേശ ഭാഷകളിലെ ഒരു വർഷത്തെ സായന കോഴ്സുകൾക്ക് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 62-82-16-72-98. നമ്പർ ഒരിക്കൽ കൂടി 62-82-16-72-98.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മലമ്പുഴ വനിത ITIയിൽ വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, സിസ്റ്റം മെയിൻ്റനൻസ്, മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, അപ്ലയൻസസ് എന്നിവയാണ് ട്രേഡുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ITI admissions.kerala.gov.in. ITI admissions.kerala.gov.in. ഫോൺ നമ്പർ 04-91-281-5181. നമ്പർ ഒരിക്കൽ കൂടി 04-91-281-5181. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

സേവന വാർത്തകൾ. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ ഒരു വർഷം അംഗത്വ കാലയളവ് പൂർത്തിയാക്കിയവരുടെ മക്കളിൽ 2025-26 അധ്യയന വർഷം 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+

0: കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനിടെ 1000 വാണിജ്യ കപ്പൽ എത്തുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ MSC ലൂസിയാന എന്ന കപ്പൽ ഇന്ന് വൈകുന്നേരത്തോടെ എത്തിയതിനെ തുടർന്നാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന്. തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. മഴക്കാല രോഗങ്ങൾക്കെതിരെ തിരുവനന്തപുരം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കർശന നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. സ്കൂളുകളിലും പൊതു സ്വകാര്യ മേഖലകളിലെ തൊഴിലിടങ്ങളിലും ഡ്രൈഡേ ആചരിക്കണമെന്ന് നിർദ്ദേശം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:25. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ദ ഗ്യാംബ്ലർ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പാടിയത് കാർത്തിക്. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം മണികണ്ഠൻ അയ്യപ്പ. അടുത്ത ഗാനം സോൾട്ട് മാംഗോട്രി എന്ന ചിത്രത്തിൽ ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി പാടിയത്. ഗാനരചന അസ്ലം.

നജീം അർഷാദ്, ജോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം ചിത്രം സുഖമാണോ ദാവീദേ. കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം മോഹൻ സിത്താര.

ചിത്രം രക്ഷാധികാരി ബൈജു ഒപ്പ്. സുദീപ് കുമാർ പാടിയ ഗാനം. ബി കെ ഹരിനാരായണൻ വരികളെഴുതി. ബിജുപാൽ സംഗീതം നൽകിയത്.

കാർത്തിക്, ശ്വേത മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം സകല കലാശാല. അടുത്ത ഗാനം പ്രേമം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

ചിത്രം പോറിഞ്ചോ മറിയം ജോസ്, വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ പാടിയത്. ഗാനരചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

0: നാളെ രാവിലെ 8:05 കേൾക്കാം. ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ സംസാരിക്കുന്നു. കേൾക്കൂ നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.
1: റെക്സ് വിജയൻ സംഗീതം നൽകി പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പറവ. ഗാനരചന വിനായക് ശശികുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 കഴിഞ്ഞ് 45:12. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഖേത് ബച്ചാവോ അഭിയാൻ കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ഒരു ക്യാമ്പയിൻ ജൂൺ 30 വരെ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുക്കുന്നത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.
1: നമസ്കാരം മാഡം. ഖേത് ബചാവോ അഭിയാൻ എന്നുള്ള പേരില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോധവൽക്കരണ പരിപാടി എന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: കേന്ദ്ര സംസ്ഥാന കൃഷിവകുപ്പ് മുഖാന്തരം ജൂൺ 1 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഖേത് ബചാവോ അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുവേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച ഒരു ദേശീയ ബോധവൽക്കരണ പരിപാടിയാണ് ഇത്.
1: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി വിശദീകരിക്കാമോ?
2: ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നിവയുടെ അസന്തുലിതമായ ഉപയോഗം, ജൈവവസ്തുക്കളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഖേത് ബചാവോ അഭിയാൻ എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളുടെ ഉൽപാദനശേഷി നിലനിർത്തുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൃഷി ചെലവ് കുറയ്ക്കുക, ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഖേത് ബചാവോ അഭിയാൻ പ്രവർത്തിക്കുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പരിപാടിക്ക് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്?
2: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവ്, ജൈവവസ്തുക്കളുടെ അളവ് കുറഞ്ഞുവരിക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ പൊതുവെ ചെറുകിടവും വൈവിധ്യമാർന്ന വിളകളുള്ളതുമാണ്. അതിനാൽ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൃഷിവിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ തുടങ്ങിയ കേരളത്തിലെ പ്രധാന വിളകളിൽ സുസ്ഥിര കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിനും ഈ പരിപാടി സഹായകരമാണ്. കൂടാതെ ജലസംരക്ഷണം, മണ്ണൊലിപ്പ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികളുടെ പ്രചാരണം, പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
1: ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കർഷകർക്കായി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
2: ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന കൃഷിവകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഗ്രാമതലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, കർഷക യോഗങ്ങൾ, പ്രദർശനങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഖേത് ബചാവോ അഭിയാന്റെ ലക്ഷ്യങ്ങൾ കർഷകരിലേക്കെത്തിക്കുന്നതിൽ ആത്മ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, കൃഷിവകുപ്പ്, കർഷകർ എന്നിവർക്കിടയിൽ ഒരു കണ്ണി ആയിട്ടാണ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രവർത്തിക്കുന്നത്. കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച കൃഷിരീതികളും കർഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ സഹായിക്കുന്നു. ആത്മവഴി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, കർഷക പരിശീലനങ്ങൾ, സെമിനാറുകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രാപ്തി കർഷകർക്ക് നേരിട്ട് കാണിച്ചുകൊടുക്കുന്നു. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കി ഖേത് ബചാവോ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ആത്മവഴിയാണ്. കൃഷിഭവൻ മുഖേന നടത്തിവരുന്ന എല്ലാ പരിപാടികളിലും ഇതിനെക്കുറിച്ച്

0: ബോധവൽക്കരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഈ ബോധവൽക്കരണ പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ കർഷകരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രമാത്രം അനിവാര്യമാണ്?
0: നമ്മുടെ കൃഷിയിടങ്ങളും മണ്ണിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളങ്ങൾ പ്രയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതി സൗഹൃദ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളാണ് നാളത്തെ കാർഷിക ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതിനാൽ മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര കൃഷിരീതികൾ സ്വീകരിച്ച് വരും തലമുറകൾക്കായി സമൃദ്ധമായ കാർഷിക പാരമ്പര്യം നിലനിർത്തുവാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ജൂൺ 30 വരെ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുത്തത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കാർഷിക യന്ത്രോപകരണങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ജൂലൈ മുതൽ. കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോതു കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടയുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മോഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കുന്നതാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം കവിയുന്ന കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക

സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 1 11 മണി മുതൽ agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 04-71-23-06-748, 04-77-22-66-084, 04-95-27-25-354, ഇമെയിൽ smamkerala@gmail.com.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:40. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനങ്ങൾ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക്

0: എട്ടാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ടോഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം 9ാം ക്ലാസിൽ, 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:04:33. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറി പഴവർഗ കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകാ ദമ്പതികൾ. എരൂരുള്ള സന്തോഷ് ശ്രീദേവി തങ്ങളുടെ കൃഷിചിന്തയും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. വിവിധയിനം പച്ചക്കറികൾ

0: വർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടക്കൽ വിശാലാക്ഷിയെ പരിചയപ്പെടാം. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അഭിമാനപൂർവ്വം ഈ പെണ്ണിയാത്ര. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ കാൻസർ ഗ്യാസ്ട്രോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ റായിസ് പി അബ്ദുൾ നസീറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ല് ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. വയലുപ്പിള്ളി ശ്രീധര മേനോന്റെ നെയ്യാമ്പൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, സമകാലികം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 8:05 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരിചമുട്ടുകളി. CA ജോബിയും സംഘവും അവതരിപ്പിച്ചത്

11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ.

0: വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആര്യ അശോകുമായി അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 6:50 കിസാൻ വാണി. വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ 21-ാം തീയതി പോണേൽ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിസ്ഥിതി പ്രവർത്തക സംഗമം ഹരിതം 2026 റേഡിയോ റിപ്പോർട്ട്. പശു, ആട്, പോത്ത് എന്നിവയുടെ പരിപാലനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആനച്ചാൽ സ്വദേശി അജി നെൽപ്പുരപ്പറമ്പിൽ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ് സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ, തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നുള്ള ഗാനം. KS സേതു പാർവതി പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം.
1: നാളെ രാവിലെ 8:05 കേൾക്കാം ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ സംസാരിക്കുന്നു. കേൾക്കൂ നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.
0: സേവന വാർത്തകൾ. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലേക്ക് ആശാ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അടുത്ത മാസം 6-ാം തീയതി രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ. 10-ാം ക്ലാസ്സാണ് യോഗ്യത. പ്രായപരിധി 25 മുതൽ 45 വയസ്സ് വരെ. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04868 28 22 60. നമ്പർ ആവർത്തിക്കാം: 04868 28 22 60.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ. 90 20 620 630.
0: കുസാറ്റ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷ ഡിപ്ലോമ, സർക്കാർ അംഗീകൃത ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 2 വർഷ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ അടുത്ത മാസം 6-ാം തീയതിക്ക് മുൻപായി അയക്കണം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാലാ കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് റെഗുലർ ദിവസര ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 12. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 96 45 59 41 97. നമ്പർ ആവർത്തിക്കാം: 96 45 59 41 97.

0: Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഇരുപത്തിയഞ്ചാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ബിയിലെ രണ്ട് മത്സരങ്ങൾ, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കാനഡ, ഇതേ സമയത്ത് തന്നെ ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന വേഴ്സസ് ഖത്തർ. പുലർച്ചെ 3:30 മൊറോക്കോ വേഴ്സസ് ഹെയ്ത്തി, ഇതേ സമയത്ത് തന്നെ ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ്. 25-ാം തീയതി തന്നെ രാവിലെ 6:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ, ഇതേ സമയത്ത് തന്നെ ചെക്കിയ വേഴ്സസ് മെക്സിക്കോ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെന്റ് ഐടിഐയിൽ NCVT അംഗീകാരമുള്ള NSQF ലെവൽ 4 നിലവാരത്തിലുള്ള 2 വർഷത്തെ സർവേ ട്രേഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 10-ാം തീയതി വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94-96-56-23. ആലത്തൂർ LBS ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9-4-4-7-4-3-0-1-7-1. നമ്പർ ആവർത്തിക്കാം, 9-4-4-7-4-3-0-1-7-1. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 29:37 ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നത് ുന്നതെന്ന് CPM MLA KN ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു.

0: ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എം ആർ എല്ലിന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
1: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി കെ എം ആർ എല്ലിൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതാണ്.
0: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 December 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രി

0: ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരയ്ക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40 17 സെക്കൻഡ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം തിലോത്തമ, മെറിൻ ഗ്രിഗറി പാടിയത്. ഗാനരചന എം ആർ ജയഗീത, സംഗീതം ദീപക് ദേവ്.

അടുത്ത ഗാനം വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത്. ചിത്രം 10-ാം വളവ്. ബി കെ ഹരിനാരായണന്റെ വരികൾ, സംഗീതം രഞ്ജിൻ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥാ അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യ വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 24.3°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 50:26. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം പച്ചക്കറി പഴവർഗ കൃഷിയിൽ വിജയം കൊയ്ത് മാതൃകാ ദമ്പതികൾ. എരൂരുള്ള സന്തോഷ്, ശ്രീദേവി ദമ്പതികൾ തങ്ങളുടെ കൃഷി ചിന്തകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു.
3: മനസ്സുണ്ടെങ്കിൽ 100 മേനി വിളവെടുക്കാം. എരൂരുള്ള സന്തോഷ്, ശ്രീദേവി ദമ്പതികൾ തങ്ങളുടെ ജീവിത തിരക്കുകൾക്കിടയിലാണ് കൃഷി ഒരു വിജയമാക്കി തീർത്തിരിക്കുന്നത്. ശ്രീദേവി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും സന്തോഷ് ഒരു സംരംഭകനുമാണ്. ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയം അവർ കൃഷിക്കായി നീക്കിവെക്കുന്നു. ശ്രീദേവി പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്.

0: അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബേസിക്കലി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ് ഞങ്ങളുടെ സ്വദേശം. വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറിയിരിക്കുന്നത്. എറണാകുളത്ത് താമസം തുടങ്ങിയ സമയത്ത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങണം. പുറത്തുനിന്ന് വാങ്ങുന്നത് കൂടുതൽ വിഷമയമായ പച്ചക്കറികളാണ് എന്നുള്ള കൂടുതൽ വാർത്തകൾ വരുന്നൊരു സമയത്താണ് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കർഷക കുടുംബം അല്ലെങ്കിൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഗ്രാമപ്രദേശമായതുകൊണ്ട് പപ്പായ, ചീര അങ്ങനെ മറ്റു പല പച്ചക്കറികളും നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉള്ള സാഹചര്യത്തിൽ നിന്നാണ് നഗരത്തിലേക്കുള്ളൊരു ചേക്കേറൽ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഒന്ന് കൃഷി ചെയ്താലോ എന്ന് ആരംഭിച്ചു. അപ്പം 2 വർഷം ഞങ്ങൾ വാടകയ്ക്ക് എറണാകുളത്തായിരുന്നു താമസം. പിന്നീട് സ്വന്തമായിട്ട് തൃപ്പൂണിത്തുറയിൽ വീട് വാങ്ങി താമസം മാറി. അപ്പം ടെറസിലെ കൃഷിയാണ് ഞങ്ങൾ ആദ്യം ആരംഭിക്കുന്നത്. ഏകദേശം ഒരു എനിക്കൊന്ന് ആദ്യ സമയത്തൊക്കെ ഒരു 10-20 ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് അത്യാവശ്യം ചീര, വെണ്ട അങ്ങനെയുള്ള കൃഷികളാണ് ആരംഭിച്ചത്. പിന്നീട് ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു 10 സെന്റ് സ്ഥലം വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ വാങ്ങി. അവിടെ ഇപ്പം ഗ്രോ ബാഗിൽ നിന്ന് കുറച്ചുകൂടെ മാറി മണ്ണിലുള്ള കൃഷിയാണ്. ഈ ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതലിവിടെ കുറച്ച് മഴ വരുന്ന സമയത്ത് കുറച്ച് വെള്ളക്കെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഗ്രോ ബാഗ് ആയിരുന്നു അന്നത്തെ ഒരു ഓപ്ഷൻ. ഇപ്പം പക്ഷേ കുറച്ചുകൂടെ ഒക്കെ മണ്ണ് കിട്ടി പൊക്കി അങ്ങനെ മണ്ണിലുള്ളൊരു കൃഷിയാണ് ഇപ്പം ചെയ്തു വരുന്നത്. കൃഷി എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്.
1: ജോലി കഴിഞ്ഞു വരുമ്പോഴുള്ള ക്ഷീണമൊന്നും കണക്കാക്കാതെയാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. ചെടികളെ തൊട്ടും തലോടിയും നടക്കുമ്പോൾ തനിക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം ഒഴിവാകുന്നു എന്നും ശ്രീദേവി പറയുന്നു.
0: ഇപ്പം ഞാനിപ്പം ജോലി രാവിലെ 10:45 പോലും രാവിലെയുള്ള യാത്ര, പിന്നീട് വരുമ്പോൾ വൈകും, പിന്നീട് ബാക്കി കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വന്നു കഴിയുമ്പം ഒരു ഇത്തിരി സന്ധ്യയായിട്ടില്ല അല്ലെങ്കിൽ ഇരുട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും കൃഷിയുടെ അടുത്ത് പോയി അതിനെല്ലാം ഒന്ന് കണ്ടു പരിപാലിച്ച് അത് ഭയങ്കര സന്തോഷമാണ്. എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നല്ല പച്ചക്കറി കൊടുക്കുക, വിഷമില്ലാത്ത വിഷരഹിതമായ പച്ചക്കറി കൃഷി, അതാണ് ഞങ്ങളെ ഇതിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്.
1: കാഞ്ഞിരപ്പള്ളി യാത്രയിലാണ് ഇവർ ആദ്യമൊക്കെ ചാണകവും മറ്റും കൊണ്ടുവന്നിരുന്നത്. ചിലപ്പോഴൊക്കെ അത് പരിഹാസ്യമായി തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ കൃഷിയുടെ നന്മ തിരിച്ചറിഞ്ഞ സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്തയെ വരാറില്ല എന്നാണ് സന്തോഷ് പറയുന്നത്.
2: ഈ ഞങ്ങൾ ഈ കൃഷിയെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമുള്ള പ്രശ്നം മണ്ണില്ല, ചാണകമില്ല, വളങ്ങളില്ല. അപ്പോൾ ആഴ്ചയിൽ ഒന്നും അല്ല 2 ആഴ്ച കൂടുമ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് ഒരു യാത്രയുണ്ട്. അവിടുന്ന് ചാണകവും മണ്ണും ഒക്കെ വണ്ടിയിൽ ചാക്കിലാത്ത് കൊണ്ടുവരുമ്പോൾ അതിലൊക്കെത്തുള്ളവർ നോക്കി നിൽക്കുന്നവരൊക്കെ ചിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം നാട്ടിൽ മിക്കവാറും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൂട് പച്ചക്കറി തിരിച്ച് അവിടെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അവിടെയുള്ളവർ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉയർന്നാളത്തു നിന്ന് പച്ചക്കറി ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ അവരും ഇത് ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് ഒത്തിരി സ്ഥലമുണ്ടെങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കൃഷി ചെയ്യുന്നതിനെ പറ്റി അവരൊന്നും ബോധവാന്മാരായിരുന്നില്ല. അവരെല്ലാം പെട്ടെന്ന് പോയി കടയിൽ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ പപ്പായ പോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലാ പച്ചക്കറികളും ഇവിടെ ചെയ്യാൻ പറ്റും. കോളിഫ്ലവർ, കാബേജ് മുതൽ കാരറ്റ്, ബീട്രൂട്ട്, പുതിന മുതൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ വിജയകരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചു സ്കൂളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങളെ പറ്റി ഒരു സംസാരമോ ഇതൊക്കെ വരുമ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് വളരെ താല്പര്യമാണ്. ആ ദിവസങ്ങളിലെല്ലാം അവരും കൃഷിയിടത്തിൽ വരികയും തൂമ്പെടുത്ത് കളയ്ക്കാൻ ശ്രമിക്കുകയും കറുപ്പും വെറുപ്പൊക്കെയുള്ള ചാണകത്തിലൊക്കെ അവരും പതിയെ അത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ശരിക്കും നമുക്ക് സന്തോഷം മാത്രമല്ല, നമുക്ക് കുട്ടികളോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കൂടെയാണ്. കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ എല്ലാം ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പം നമുക്കൊരു മറ്റു ടെൻഷൻ ഒന്നുമില്ലാണ്ട് നമ്മൾ നല്ല പച്ചക്കറികൾ നമ്മൾ കഴിക്കാൻ പറ്റും. ഈ പ്രോസസ് എങ്ങനെയാണ്, മണ്ണിലെങ്ങനെ കളയ്ക്കണം, തൂമ്പ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ അവരും പഠിക്കണ്ടേ. നാളെ അവർക്കും എന്തെങ്കിലും ഒരു ചെറിയതെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: കൃഷി ഉദ്യോഗസ്ഥരിൽ നിന്നും മാസികകളിൽ നിന്നുമുള്ള അറിവുകൾ പ്രായോഗികമാക്കിക്കൊണ്ടാണ് ഈ ദമ്പതികൾ കൃഷി ചെയ്യുന്നത്.
0: കൃഷിഭവനിൽ നിന്നുള്ള ഹെൽപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ കുറച്ചൊരു 3-4 വർഷം മുമ്പ് അക്വാപോണിക്സ് ചെയ്തിരുന്നു. അതിന് നമുക്ക് കൃഷിഭവന്റെ ഒരു സബ്സിഡി കിട്ടി. അതുപോലെ തന്നെ പോളിഹൌസ് ചെയ്തിരുന്നു. പോളിഹൌസിനും നമുക്ക് സർക്കാരിന്റെ സബ്സിഡി കിട്ടിയിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് ഇപ്പം ദൈനംദിന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കർഷകശ്രീ വായിക്കുകയോ അല്ലൊക്കെ ചെയ്യുമ്പം ഡിപ്പാർട്ട്മെന്റിന്റെ ഒത്തിരി സ്കീമുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഞങ്ങളെപ്പോലുള്ള നാമമാത്രമായിട്ടൊക്കെ ചെയ്യുന്ന കർഷകരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് അവലോകനം ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക്

0: തോന്നുന്നത്. കാരണം കൃഷി ഇതിനുവേണ്ടി തന്നെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉള്ളത്, അവിടുത്തെ ഉദ്യോഗസ്ഥര് ഇതുപോലെ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ പരിശോധിക്കുക, മണ്ണിന്റെ അമ്ലത പരിശോധിക്കുക, അല്ലെങ്കിൽ നല്ല വിത്ത് അല്ലെ തൈകൾ കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ച് അവർക്കൊരു അറിവ് നൽകുക, അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഒന്ന് കർഷകരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പഞ്ചായത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്നതുകൊണ്ടും കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ടും നമ്മൾ കൃഷി ഓഫീസർമാരായിട്ട് സംസാരിക്കുകയും ജില്ലാ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു 4 സർക്കാർ ഫാമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫാമുകളുടെ കൃഷി ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതിനോട് താല്പര്യമുള്ള ഡെഡിക്കേറ്റഡ് പേഴ്സൺസ് ആയിരുന്നു. അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കർഷകശ്രീ പോലുള്ള മാസികകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളിലേക്ക് നമുക്ക് കുറേ കൂടെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് ഒരു ഗ്രോ ബാഗിൽ നിന്നുള്ളൊരു വിളവെടുപ്പ് കഴിഞ്ഞാലും മണ്ണിൽ നിന്നുള്ളൊരു വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാലും നിലം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു മിനിമം 7 ദിവസമെങ്കിലും കുമ്മായ വിട്ട് നമ്മൾ ആ മണ്ണിനെ ഒന്ന് പരുവപ്പെടുത്തി എടുത്തതിന് ശേഷം പിന്നീട് ചാണകം, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി അതുപോലുള്ള അടിവളങ്ങൾ ചേർത്ത് മണ്ണ് നിറയ്ക്കുകയും പിന്നെ തൈകൾ എപ്പോഴും നമ്മൾ വളരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ തൈകൾ നടുക. അതും ട്രെയിൽ നിന്ന് നമ്മൾ തൈകൾ മാറ്റുമ്പോൾ സ്യൂഡോമോണസ് ലൈനി ഒന്ന് നമ്മളതിൽ ഒഴിച്ചു കൊടുത്ത് അത് കുറച്ചുകൂടെ അതിനൊരു നല്ലതാണ്, രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പുതയിടുക, നേരിട്ട് സൂര്യപ്രകാശ് ഈ വേരുകളിലേക്ക് അടിക്കാതെ അതിന് നമുക്ക് കൊടുക്കുന്ന വളങ്ങളും ഒക്കെ അതിനെ അബ്സോർബ് ചെയ്യാൻ നമുക്ക് പുതയിടുന്നതും നല്ലൊരു കാര്യമാണ്. അതൊക്കെ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്ന അല്ലെങ്കിൽ തൈകൾ വളരെ ആരോഗ്യത്തോടുകൂടി വളരാൻ നല്ലതാണെന്ന് നമ്മളുടെ കൃഷിയിൽ കൂടി നമുക്ക് പലരും പറഞ്ഞു തന്ന അറിവുകളാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നടുമ്പം ഗ്രോ ബാഗിലാണ് അത് നട്ടിരിക്കുന്നത്. നമ്മൾ മാവിൻ്റെ ഇല പുതയിട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതൊരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഈ മണ്ണിൽ കൃഷി ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും കള ഒരു പ്രശ്നമാണ്. നമ്മളുടെ പച്ചക്കറി വളരുന്നതിനേക്കാളും വേഗതയിലാണ് ഇതിനോടൊപ്പം ഉള്ള കളകൾ വളരുന്നത്. അപ്പം ആ കളകളും നമ്മൾ പറിച്ച് നമ്മളൊന്ന് ഉണക്കി അതും ഇതിന് പുതയായിട്ട് തന്നെ ഇടുകയാണ്. പിന്നെ അടുത്ത പറമ്പിലൊക്കെ നിൽക്കുന്ന ചീമക്കൊന്ന അതിൻ്റെ ഇല ഏറ്റവും നല്ലൊരു വളവുമാണ്. അതോടൊപ്പം തന്നെ രോഗപ്രതിരോധത്തിനും അത്യുത്തമം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്.
1: മറ്റേത് ജോലിയായാലും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ജോലി തന്നെയാണ് കൃഷി എന്ന് സന്തോഷ് പറയുന്നു.
2: നമുക്കെപ്പോഴും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി ഒത്തിരി എഫേർട്ടും ഹോംവർക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നട്ട് പരിപാലിച്ച് ഏത് വിളയാണെങ്കിലും അതൊരു പാവയ്ക്കായാലും വെണ്ടയായാലും ചീരയായാലും എന്ത് തന്നെയായാലും നമ്മൾ മണ്ണിൽ കളിച്ച് പണിയെടുത്ത് നമ്മുടെ വേർപ്പോടുകൂടി അതിന് നല്ലൊരു ഫലം കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം മറ്റേതൊരു അച്ചീവ്മെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ്. ഒന്നും മോശമായിട്ട് പറഞ്ഞതല്ല. തീർച്ചയായിട്ടും കൃഷി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു വിളവ് അത് തരുന്ന സന്തോഷത്തിന് പകരം വെക്കാൻ ഇതുവരെ എനിക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല. എല്ലാ വിജയങ്ങളും നല്ലത് തന്നെ, അതിനൊപ്പം നിൽക്കുന്ന ഒരു സംഭവമാണിത്. കൃഷിയിലേക്ക് പുതിയ തലമുറയെ കൂടെ നമ്മൾ കൂട്ടുക എന്നുള്ളതാണ്. അതിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും മക്കളെ നമ്മളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
1: പച്ചക്കറി വിളകൾ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഇവർ വിൽക്കാറുണ്ട്. പക്ഷേ ജൈവകൃഷി ആയിട്ട് പോലും ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര ആവശ്യക്കാരില്ല എന്നാണ് ശ്രീദേവി പറയുന്നത്.
0: ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ വീടുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിന് വലിയൊരു ഡിമാൻഡ് ഇല്ല എന്താണെന്നാണ് അത് മനസ്സിലാകാത്തത്. കാരണം വേണമെങ്കിൽ നേരിട്ട് വന്ന് പരിശോധിക്കാന്നാണ്. വില നമ്മൾ സാധാരണ നിലവിൽ ഇപ്പം നമ്മളുടെ അടുത്തുള്ള ഷോപ്പിൽ കൊടുക്കുന്ന അതേ വിലയ്ക്കാണ് നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ജൈവ പച്ചക്കറിയും കൊടുക്കുന്നത്. എങ്കിൽ പോലും ആളുകൾക്ക് എന്തുകൊണ്ട് ഇതിനോടൊരു താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ അവശേഷിക്കുന്നത്. കുറച്ചധികം ആൾക്കാരുണ്ട് ഇതുപോലെ വീട്ടുമുറ്റത്തെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ ഒരു 5-6 മാസമായിട്ടൊരു കൃഷി കൂട്ടായ്മ ആരംഭിക്കുകയും അതിൽ ഒരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ അധികം വരുന്ന പച്ചക്കറികൾ ആ വീട്ടിലെത്തിക്കുകയും അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിന്റെ ഒരു മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും പല ദിവസങ്ങളിലും മൊത്തം അതൊരു കച്ചവടം ചെയ്തു പോവാണ്ട് ബാക്കിയുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്നും നമ്മൾ കേൾക്കുന്നതാണ് പച്ചക്കറി വളരെ വിഷരഹിതമായ പച്ചക്കറികളാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കറിവേപ്പില. ഏറ്റവും കൂടുതൽ വിഷം ഉണ്ട് എന്ന് പറയുന്ന കറിവേപ്പില, പച്ചമുളക്, തക്കാളി, പാവയ്ക്ക ഇതെല്ലാം നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്തോ ആൾക്കാർക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ കറിവേപ്പിലയൊക്കെ ഞങ്ങളെ കൊണ്ട്

0: പറ്റുന്ന രീതിയിൽ നമുക്ക് അടുത്തുള്ളവർക്ക് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യസ്നേഹി കൂടിയാണ്. അപ്പൊ ആ ഒരു പ്രചോദനം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ ഞങ്ങള് പച്ചക്കറി, പലതരം പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം വെറൈറ്റികൾ ചെയ്യാനും എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ചീരയാണെങ്കിൽ പോലും പച്ചച്ചീര, ചുമന്ന ചീര, വളാത്താങ്ങര ചീര, സുന്ദരി ചീര, മയിൽപ്പീരി ചീര, അതൊക്കെ ടേസ്റ്റുകളിലൊക്കെ വ്യത്യസ്തമാണെങ്കിൽ പോലും വെറൈറ്റി ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ മല്ലിയില, പുതിന, പാലക്ക്, വെണ്ടയാണെങ്കിലും വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. പയറ്, ചുമന്ന പയറ്, കുറ്റിപ്പയർ, നീളം പയർ. പിന്നെ ഇതോടൊപ്പം തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, റംബുട്ടാന, വിവിധ ഇനം മാവുകൾ, ഡ്രാഗൺ ഫ്രൂട്ട്, പ്ലാവ് ഉണ്ട്, പിന്നെ നാരകം, അങ്ങനെ പലത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിനോട് ചേർന്ന് ഒരു 5 സെന്റ് സ്ഥലം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെയാണ്. അദ്ദേഹം ഇപ്പൊ വിദേശത്തായത് കാരണം ആ സ്ഥലത്ത് ഞങ്ങൾ വാഴ, കപ്പ നട്ടിട്ടുണ്ട്. പിന്നെ ചേന, ചേമ്പ്, ഒരു 10 ഗ്രോ ബാഗിൽ ഇഞ്ചി, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. പിന്നെ വീടിനോട് ചേർന്ന് പറ്റാവുന്ന രീതിയിൽ ചെടികൾ, പിന്നെ കോഴിയുണ്ട്, ഒരു പട്ടിയുണ്ട്. പിന്നെ റിട്ടയർമെന്റിന് ശേഷവും വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ഫാമൊക്കെ തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം.
1: കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ വിളവ് 100 മേനി. അതിന് സമയവും സ്ഥലപരിമിതിയും ഒരു തടസ്സമല്ല. കിട്ടുന്ന സമയം നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്ത് ഒരു സാമൂഹിക നന്മ ചെയ്യുന്ന ഈ മാതൃകാ ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പച്ചക്കറി പഴവർഗ്ഗ കൃഷിയിൽ വിജയം കൊയ്ത സന്തോഷ് ശ്രീദേവി ദമ്പതികളുടെ കാർഷികാനുഭവങ്ങൾ.

0: കാർഷിക ജീവനം. ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മാമംഗലത്തേക്കാണ് കേട്ടോ. മാമംഗലം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ ദൂരം ചെല്ലുമ്പോൾ BTS ക്രോസ് റോഡുണ്ട്. അതിലെ പോകുമ്പോൾ പിന്നെയും ഒരു 400 മീറ്ററോളം സഞ്ചരിക്കുമ്പോൾ വട്ടപ്പള്ളി റോഡുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ആ ഒരു റോഡിൻ്റെയൊക്കെ ഭാഗത്ത് എത്തിയിട്ടോ, ഇവിടെ ഒരു 3-4 വീടുകൾ ഏകദേശം ഒരുപോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പം എനിക്കൊരു സംശയം, ഇതിൽ ഏതാണ് ആ ചേച്ചിയുടെ വീടെന്ന്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, നമുക്ക് ആ ചേച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി, ഇവിടെ ഒരു വിശാലാക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയുടെ വീട് അറിയോ?
1: ആ, വിശാലത്തിന്റെ വീട് ഈ കാണുന്നത് തന്നെയാണ്. ഞാൻ വിശാലത്തിന്റെ ചേട്ടത്തിയമ്മയാണ്.
0: ശരി, എന്താ ചേച്ചിയുടെ പേര്?
1: എന്റെ പേര് ആശാന്ന്. എവിടുന്നാ വരുന്നേ?
0: ആ ചേച്ചി, ഞാനേ ആകാശവാണി കൊച്ചി FM-ന്റെ കാർഷിക ജീവനം പ്രോഗ്രാമിൽ നിന്നാണ്. അപ്പൊ ഈ ചേച്ചി ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നു പറഞ്ഞു.
1: നന്നായി ചെയ്യുന്നുണ്ട്.
0: ഒന്ന് കണ്ടു മനസ്സിലാക്കാനും അതിന്റെ രീതികളൊക്കെ ഒന്ന് അറിയാനും
1: വന്നതായിരുന്നു.
0: ചേച്ചിയല്ലേ വിശാലാക്ഷി?
2: ആ അതെ. നിങ്ങള് മനസ്സിലായില്ല,
0: ഞാനേ ആകാശവാണിയുടെ കൊച്ചി FM-ന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: ഓ, യാമിനി അല്ലേ?
0: അതെ.
2: ഓക്കെ, ഞാൻ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ തന്നിരുന്നു, എളുപ്പത്തിൽ വരാൻ പറ്റുമോ? അതോ കൺഫ്യൂഷൻ ഉണ്ടായോ?
0: ഏ ഇല്ല, ഇവിടം വരെ നല്ല കൃത്യമായിട്ട് വന്നു. ഇവിടെ ഈ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോഴാണ് ഈ ചേച്ചിയെ കണ്ടത്. ഇത് തന്നെയാണെന്ന് പറഞ്ഞത്. ചേച്ചിയെ കണ്ടുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങോട്ട് എത്താൻ പറ്റി.
2: ആ അതെ, എന്റെ ചേട്ടത്തിയ ഹസ്ബൻഡ് ചേട്ടന്റെ വൈഫാ. ഞങ്ങൾ തൊട്ടാ താമസിക്കുന്നത്.
0: ഇവിടെ എവിടെയാ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്?
2: ഫ്രണ്ടിൽ ഇപ്പൊ എനിക്ക് കുറച്ച് പൂത്തോട്ടങ്ങളാ ഉള്ളത്, മുല്ല, റോസ്, പിന്നെ നമ്മള് യൂഷ്വലി നമ്മുടെ എല്ലാ ചെമ്പരത്തികള് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു ഓർക്കിഡ് കളക്ഷൻ ഉണ്ട്. ഡവ് ഓർക്കിഡ് ഉണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്, മോളിലൊരു ബാൽക്കണി കംപ്ലീറ്റ് ഓർക്കിഡും അഡീനിയവും ഉണ്ട്. പിന്നെ അല്ലാത്ത പൂച്ചെടികൾ ഇവിടെ കാണണതൊക്കെ ഉണ്ട്. റോസും കുറച്ച് കളക്ഷൻ ഉണ്ട്.
0: ഇവിടെ റോസ് ധാരാളം നിൽക്കുന്നുണ്ട് കേട്ടോ.
2: ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ നാടൻ റോസ്, എഡ്വേർഡ് റോസ് എന്നൊക്കെ പറയും, പന്നീർ റോസ്, നല്ല വാസനയുള്ള അത് മുതല് നാടൻ റോസുകളെല്ലാം ഉണ്ട്. നാടൻ റോസാണ് കുറച്ചുകൂടി നല്ലത്, കാരണം അതിന് പൊതുവെ ഈ കീടങ്ങളുടെ ശല്യം കുറവായി.
0: ഇതിപ്പോ ഏകദേശം എത്ര ഇനത്തിലുള്ള റോസുകളുണ്ട്?
2: ഇതൊരു 12 ഇനമെങ്കിലും ചുരുങ്ങിയത് കാണും.
0: അപ്പൊ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്?
2: എന്റെ മെയിൻ ഫീൽഡ് പച്ചക്കറിയാണ്. അതിന്റെ കൂട്ടത്തിലെ പൂച്ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് അതും കൂടി ഞാൻ വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പച്ചക്കറി ഞാൻ കാണിച്ചു തരാൻ വരും.
0: അപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന് കയറുമ്പോ ഉണ്ടല്ലോ വീടിന്റെ ഒരു ഇടതുവശത്തായിട്ട് നിറച്ച് റോസിന്റെ ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ചാമ്പ, കരിവേപ്പ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കൂടാതെ പൂച്ചെടികള്, നേരത്തെ പറഞ്ഞ പോലെ ഓർക്കിഡ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പുറകിലേക്ക് വരുമ്പോ അടുക്കള തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ. അതായത് ഈ അടുക്കള തോട്ടം ഫ്രണ്ടിലത്തെ ഭാഗമായിട്ട് ഒരു ചെറിയ മതിൽ കെട്ട് വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ ഒരു റൂമും പണിതിട്ടുണ്ട്. ചേച്ചി, ഈ റൂം എന്തിനാണ്?
2: എന്റെ ഈ കൃഷിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത്, വളങ്ങള്, ചട്ടി, പിന്നെ തൂമ്പ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതിനകത്താണ് വച്ചിരിക്കുന്നത്. അതൊരു മുറിയിലിട്ട് പൂട്ടി സേഫ് ആക്കി വെച്ചേക്ക.
0: ഇവിടെ ചട്ടികളിൽ കൃഷി ചെയ്തിട്ടുണ്ട്, നിലത്തും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞള്, പൂവ, ചേന, അങ്ങനെയുള്ള സാധനങ്ങൾ.

0: ആണ് നിലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ ചട്ടികളിലായിട്ട് പച്ചമുളക്, നാരകം, അതെന്ത് ചെടിയാ ചേച്ചി?
1: ഇത് നമ്മുടെ മൾബറിയാണ്. അത് സാധാരണ മൾബറി അല്ല, അതൊരു അഫ്ഗാൻ മൾബറിയാണ്.
2: എന്താണ് അതിന്റെ പ്രത്യേകത?
1: അത് ഒരു ക്രീമിഷ് ആയിട്ടിരിക്കും, കട്ടി 2 ഇഞ്ചോളം നീളം വയ്ക്കുള്ളൂ. എങ്കിൽ പോലും തേനിന്റെ മധുരം എന്ന് പറയാം. അങ്ങനത്തെ മൾബറിക്ക് ഉണ്ടാവുന്ന ചെറിയ പുളിപ്പ് ഇതിനകത്തില്ല. പഴുത്തു കഴിഞ്ഞാൽ ചെറിയ ഇളം മഞ്ഞ നിറത്തിലേക്ക് പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നല്ല മധുരമാണ് അതിന്.
0: ശരി, അപ്പൊ അതിന്റെ കമ്പാണോ നട്ടുപിടിപ്പിക്കുന്നത്? അതോ
1: ലെയർ ചെയ്ത തൈ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇടയ്ക്ക് നിന്ന് മേടിച്ചതാ.
0: ഇവിടെ ഈ ചേന നിൽക്കുന്നത് നല്ല വലുതായിട്ടാണല്ലോ നിൽക്കുന്നത്. ശരിക്കും നല്ല ബ്രാഞ്ച് ചെയ്ത് ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇത് എത്ര നാളായി ഈ ചേന നട്ട്?
1: ഈ ചേന എനിക്ക് കഴിഞ്ഞ കൊല്ലം പറിക്കാൻ പറ്റില്ല. ഈ ചേന 2 കൊല്ലം ആയതുകൊണ്ടാണ് ഇത് ഇത്ര തടി വെച്ചൊക്കെ നിൽക്കണത്. അപ്പൊ ഇത് പറിക്കുമ്പോ ചുരുങ്ങിയതൊരു 8 കിലോ എങ്കിലുള്ള കാണും ഇതിന്റെ അടിയില്.
0: തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പൊ ഈ മണ്ണുണ്ടായിട്ടും ഗ്രോ ബാഗിലും ചട്ടികളിലും ഒക്കെ നട്ടേക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഇതിനകത്ത് ഞാൻ വിത്തിട്ടു, വിത്തിട്ടപ്പോ ഇതിനകത്തും മുളച്ചു, താഴെ വിത്ത് ഇട്ടപ്പോ അതും മുളച്ചു. കുമ്പളം ആയതുകൊണ്ട് നിലത്ത് ഇട്ടാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് മുകളിലേക്ക് കയറ്റിവിട്ടൊക്കെയാണ്. മിക്കവാറും അടുത്ത് തന്നെ കുമ്പളങ്ങ ഉണ്ടാവും. നിറയെ പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മഞ്ചേരി കുള്ളൻ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഏത്തവാഴക്കണ്ണാണ്. അതിന് ഹൈറ്റ് വയ്ക്കില്ല, മാക്സിമം 5 അടി ഹൈറ്റേ വയ്ക്കുള്ളൂ. പൊങ്ങി പോണ ഒരു വാഴയല്ല. പൊക്കം കൊണ്ടുകൊണ്ട് നമുക്ക് അതിനെ പരിചരിക്കാനും എല്ലാത്തിനും എളുപ്പമാണ്. അതിന്റെ വാഴക്കണ്ണ് മേടിച്ചു വെച്ചേക്കണാണ്. ഇത് എന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ പ്രോപ്പർട്ടിയാണ്. അവരിവിടെ ഇല്ലാത്തോണ്ട് ഇത് വെറുതെ കിടക്കണം. ഞാൻ അപ്പൊ ഇതിനകത്ത് കയറി എന്റെ കൃഷി മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂവപ്പൊടിക്കൊക്കെ എടുക്കണ നല്ല കൂവയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, ചേമ്പ് നട്ടിട്ടുണ്ട്, പിന്നെ ചേന ഇട്ടിട്ടുണ്ട്. ഇവിടെ വാഴയുണ്ട്, ഇത് കൂടാണ്ട് പാലക്കാട് നിന്നുള്ള കസ്തൂരി മഞ്ഞളുണ്ട്. വിത്താണ് ഞാൻ ഇവിടെ ഇട്ടേക്കണേ. അണ്ണാറ ചക്ക ഞാൻ നട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ അണ്ണാറ ചക്ക വീതം കിട്ടും.
0: വാഴ ഏതായാലും
1: ഇവിടെ ഇട്ടേക്കണ ഇപ്പൊ പാളയംകോടൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏത്തവാഴയുടെ കണ്ണ് മേടിച്ചു വെച്ചേക്കണേ. പിന്നെ പപ്പായ അതും ഉണ്ടാവുന്നുണ്ട്. റെഡ് ലേഡി എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഉള്ള ഒരെണ്ണം പിടിച്ച് നന്നായിട്ട് നിൽക്കുന്നത്.
0: ചേച്ചിയുടെ പറമ്പിന് തൊട്ടരികത്തായിട്ട് മറ്റൊരു പറമ്പുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അത് പറമ്പ് തരിച്ചു കടന്ന് മറ്റുള്ളവരെ വേസ്റ്റ് ഒന്നും വലിച്ച് ഇടില്ല എന്നുള്ളൊരു ഗുണമുണ്ട് അല്ലെ? ഇത് മാതിരി സംരക്ഷിക്കുമ്പോൾ
1: അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല. ഞാനിത് നന്നായി നോക്കുന്നുണ്ട്, ഇത് നന്നായി വൃത്തിയാക്കി വെക്കുന്നുണ്ട്, ആളെ നിർത്തി ക്ലീൻ ചെയ്യിക്കുന്നുണ്ട്. റോഡ് സൈഡിന്റെ മതിലിൽ നിന്ന് ബോട്ടിലുകളൊക്കെ ഇങ്ങോട്ട് ഇടാറുണ്ട്, നമ്മളത് വേസ്റ്റിൽ കൊടുത്തു വിടും. ഇത് കുരുമുളകാണ്. ഞാനിത് കുരുമുളക് ഒരു കോൺക്രീറ്റ് പോസ്റ്റില് മുകളിൽ റിങ് ഇട്ട് വളർത്തിക്കാണ്. കാരണം കുരുമുളക് നടാനുള്ള മാതിരി എന്റെ കവുങ്ങൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇതിൽ എന്റെ ആവശ്യത്തിൽ കൂടുതൽ കുരുമുളക് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കരിമുണ്ടയാണ്, പന്നിയൂരാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയും. അതിന്റെ തൈ ഞാൻ മേടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. നാടനാണ് ഈ കരിമുണ്ട എന്ന് പറയുന്നത്.
0: പരിചരണ രീതി ഒന്ന് പറയാമോ?
1: എന്നും ഞാൻ എല്ലാത്തിനെയും പോയി നോക്കുന്നുള്ള ഒരു കാര്യം. പിന്നെ എന്റെ ഈ പ്രായം വെച്ചിട്ട് എനിക്ക് കിളയ്ക്കലോ അങ്ങനത്തെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്കിവിടെ സ്ഥിരം വരുന്ന ആളുകളുണ്ട്, അവരുടെ ഹെൽപ്പ് ഉണ്ടാവും. വളവിടലും ഇതിന്റെ ശുശ്രൂഷകൾ മുഴുവൻ ഞാനാ ചെയ്യാം. ചട്ടിയിലാണെങ്കിലും നിലത്ത് നടുവാണെങ്കിലും ശരി, പോട്ടിംഗ് മിക്സ്ചറിന് ഓരോ റേഷ്യോ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കറക്റ്റ് വളങ്ങള്, പിന്നെ ഇവിടെ ജൈവവളമാണ് പച്ചക്കറിക്ക് മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ ആ ജൈവവളങ്ങൾ എങ്ങനെ ചേർക്കണം എന്നുള്ളത് ഞാൻ എന്റെ രീതിയാണ് പറയണേ. അപ്പൊ ഞാൻ അത് പറഞ്ഞ അവരെ കൊണ്ട് കൊറേ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഓരോന്നിലും ഇട്ട് കൊടുക്കും. ഈ മണ്ണിലെ pH ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഡോളോമൈറ്റ് ഇട്ട് മണ്ണ് മിക്സ് ചെയ്ത് വയ്ക്കണം എന്നാണ് കണക്ക്. മിക്സ് ചെയ്ത് വെച്ചൊരു 2 ആഴ്ച കഴിയണ സമയത്ത് അതിനകത്തേക്ക് ചാണകപ്പൊടിയും കുറച്ച് ചാരവും കൂടി ചേർത്തങ്ങ് കൊടുക്കും. ചാണകപ്പൊടി ആദ്യം എന്ന് വെച്ചാൽ ഈ തയ്യ് മുളയ്ക്കാനും അത് വളരാൻ വേണ്ടി കൊടുക്കണാണ്. പക്ഷെ അതൊന്ന് വളർന്ന് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചാണകം കുറച്ച് ഇട്ട് കൊടുക്കണം. നല്ല എല്ലുപൊടിയും ചാരവും ഒക്കെ കൂടിയുള്ള മിക്സ്ചർ വീണ്ടും ഇടും. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് അത് പൂവിട്ട് കായ പിടിച്ച് നന്നായി തുടങ്ങും. പിന്നെ കപ്പലിന്റെ പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ഒരുമിച്ച് കുതിർത്തി വച്ചിട്ട് അതൊരു 7 ദിവസം പുളിപ്പിക്കും. ഒരു 20 ലിറ്റർ ബക്കറ്റിലേക്കാണ് ഈ ചെയ്യണത്. എന്നിട്ട് അത് തെളിവെള്ളം ഒരു കൊടുക്കുക, പിന്നെ അത് എല്ലാത്തിനും ഇട്ട് കൊടുക്കും. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അത് മാത്രമല്ല അതിനകത്ത് വേറെ കുറെ ന്യൂട്രിയൻസും കൂടി ഉള്ളതാണ്. കപ്പലിന്റെ പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ചാരവും കൂടി ചേരുന്നതിന് കുറെ ഗുണം കൂടുതലാണ്. ഒന്ന് ചെടി വളർന്നിട്ടാണ് ഞാനിത് കൊടുക്കാറുള്ളത്.
0: ഇതിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറികള് നമ്മുടെ ആവശ്യത്തിന് ശേഷം ബാക്കിയുള്ളത് എന്താ ചെയ്യുന്നത്?
1: എന്റെ വീടെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയാണ്. അപ്പൊ കുറെ അങ്ങോട്ടേക്ക് കൊടുത്തുവിടും. ഇവിടെ അയൽവക്കത്ത് എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ഈയിടെ ഞാൻ 1 മാസം മുമ്പാണ് ഒരു പുതിയ ഒരു കാർഷിക കൂട്ടായ്മയുണ്ട്, ഗോപാലകൃഷ്ണൻ സാറൊക്കെ കൂടിയുള്ള, എന്നെ ആ ഗ്രൂപ്പിൽ ചേർത്തു. ആ ഗ്രൂപ്പിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കാമെന്ന് മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ തൽക്കാലം മുരിങ്ങക്കായാണ് വിറ്റക്കണത്. ഇനിയിപ്പോൾ എനിക്ക് ധാരാളം എൻ്റെ ടെറസിൻ്റെ ഏറ്റവും പൊക്കത്ത് മുളകൊക്കെ ധാരാളം ഉണ്ട്. അപ്പം ഞാൻ ഇനി അതിലേക്ക് മാറും. ഇപ്പം എല്ലാം നടുന്ന സമയമാണല്ലോ, ഇനി അതിൻ്റെ ഫലം എടുത്തു തുടങ്ങുമ്പോഴേ എനിക്കിനി എന്തെങ്കിലും അവിടേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.

0: ഇതാണ് ഞാൻ എൻ്റെ ഓർക്കിഡ് ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള ഓർക്കിഡ്, ഇതിൻ്റെ ഓരോ പൂ വിരിയണതും എനിക്ക് സന്തോഷമുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ അഡീനിയം ഉണ്ട്, അത് നിറയെ പല കളറിലുള്ള ഉണ്ടായി നിൽക്കുന്നുണ്ട്.
1: ഇവിടെ ഒന്നാം കയറി വരുമ്പോഴത്തേക്കും അല്ല, സെമി പോളി ഹൗസായിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട് മറിച്ചിട്ട് അവിടെയാണ് കേട്ടോ ഈ ഓർക്കിഡൊക്കെ നട്ടിരിക്കുന്നത്. സ്റ്റാൻഡുമ്പോ ഓടൊക്കെ വെച്ച് അതിനാണ് ഓർക്കിഡും അഡീനിയും ഒക്കെ വെച്ചിരിക്കുന്നത്.
0: നല്ല മഴയുള്ളപ്പോ ശരിക്കും അഡീനിയും നമ്മൾ മഴ കൊള്ളാൻ വയ്ക്കുക, പ്രൊട്ടക്ഷൻ കൊടുത്തേക്കണം. അതുകൂടി ഉദ്ദേശിച്ചോ ഓട് വെച്ചേക്കണേന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഈ സ്റ്റാൻഡില് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ വഴിയുണ്ട്. ഓട് വെച്ച ഈ ഓട്ടിൽ നിന്നുള്ള വെള്ളം അടുത്ത ഓടിലിടും, അടുത്ത ഓടിയിൽ നിന്ന് വെള്ളം അടുത്ത ഓടിലിടും, അത് എന്നിട്ട് നിലം വരെ എത്തും. അപ്പൊ നമ്മൾ ഈ പണിതേക്കണ ഈ സ്റ്റാൻഡിന് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല, തുരുമ്പ് ഒന്നും കൊടുക്കാണ്ട് എത്ര കാലം വേണമെങ്കിലും നിൽക്കും.
2: ഇതിപ്പോ എത്ര വർഷമായി?
0: ഇത് 10 കൊല്ലത്തിൽ കൂടുതലായി.
1: അത് ശരി, 10 കൊല്ലത്തിൽ കൂടുതലായെങ്കിലും പുതിയതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇരിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് പച്ചക്കറി തോട്ടവും കൂടിയാണ് കേട്ടോ. നമുക്കപ്പോ ആ തോട്ടവും കൂടി ഒന്ന് കാണാം.
0: ഇത് മുഴുവൻ അഡീനിയത്തിന്റെ തൈയാണ്. ഒരു 100 ചില്ലോടെ ഞാനിപ്പോ നട്ടിട്ടുണ്ട്. ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ സെയിലിന് വെച്ചേക്കണം. ഇതല്ല, ജസ്റ്റ് വിത്ത് കുത്തി മുളച്ചു വന്നിട്ടേ ഉള്ളൂ ഇത്. പിന്നെ ഇതിനെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് വേണം വെയിലത്തേക്ക് വെക്കാനായിട്ട്. ഇത് ഇതിന്റെ ബാല്യദശയാണ്. ഇതിനൊരു ഇത്തിരിയും കൂടി ബലം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങടാം.
1: അതും അടീനിയാണ്,
0: അത് അടീനിയത്തിന്റെ കുട്ടി തൈകള. അത് കുറച്ചുകൂടി വലുതായാലാണ് ഞാൻ ആ കൊച്ചു പോട്ട്സിലേക്ക് മാറ്റുള്ളൂ. അടീനിയത്തിന്റെ വിത്ത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, പഴയ നമ്മുടെ അപ്പൂപ്പന്താടി ഇല്ലേ, അപ്പൂപ്പന്താടി പോലെ ഇരിക്കും. അത് പൊട്ടിത്തെറിച്ച് പറന്നു പോകണം എന്നുള്ള മാതിരിയാണ്. ആ വിത്ത് കുത്തിക്കഴിഞ്ഞാൽ നിറയെ മുളച്ച് കിട്ടും. എപ്പ വിത്ത് നടുമ്പോഴും വിത്ത് മണ്ണിൽ താത്തി വെക്കേണ്ട വിത്തോളം എന്ന് പറയും. ഓരോ വിത്തിന്റെയും വിട്ട് അനുസരിച്ചിട്ടുള്ള മണ്ണിൽ അത്രയും ഡെപ്തിലേ നമ്മള് വിത്ത് വെക്കാൻ പാടുള്ളൂ. കുറെ കൊണ്ട് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മുളച്ചില്ല എന്നിരിക്കും. അപ്പൊ അടീനിയത്തിന്റെ വിത്തിന്റെ ആ സൈസ് അനുസരിച്ചിട്ടാണ് മണ്ണിന്റെ അടിയിൽ വെക്കുള്ളൂ.
1: കൂവയൊക്കെ ഈ ചട്ടിയിൽ നട്ടിട്ടുണ്ടല്ലോ, അതെന്താണ് അങ്ങനെ?
0: അത് ഒരു തവണ ഞാൻ നട്ടിട്ട് നല്ല കൂവയായി വന്നു, കംപ്ലീറ്റ് എലി കൊണ്ടുപോയി.
1: കൂവ എടുക്കും.
0: ഇത് നല്ല വെള്ളാറൻ കൂവയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് നിന്ന് വരുത്തിച്ചേക്കണം. അത് എലി തിന്നുകൊണ്ട് പോയ വിഷമത്തിൽ ഇപ്പൊ ഞാൻ പെയിന്റ് ബക്കറ്റുകളും ഇത് ഈ ചട്ടികളിലെല്ലാം വച്ചേക്കാണ്. ഇത് നമ്മളെ മൂക്കുമ്പോഴത്തേക്ക് എടുക്കും. അപ്പൊ എലിക്ക് അങ്ങനെ ഇത് നമുക്കൊരു ശല്യം ചെയ്യാൻ പറ്റും.
1: ഇതെന്ന് പറഞ്ഞാൽ ബാൽക്കണിയുടെ മറ്റൊരു വശമാണ് കേട്ടോ.
2: ടെറസിന്റെ മുകളിൽ വേറെയും ഉണ്ട്.
0: ഇവിടെ മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, പറക്കേണ്ട സമയമായിട്ടുണ്ട്. ഇന്നൊന്നും നേരം കിട്ടിയില്ല, നാളെ പറക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കും. ഇതാണ് വഴുതനയൊക്കെ. പാവലത്തിന്റെ വിത്ത് കുത്തിയിട്ടേ ഉള്ളൂ, അതിനി മുളച്ചു വരണം. കൊടുക്കാനായിട്ടുള്ള മാതിരി ഉണ്ടാവണില്ല, പക്ഷെ എന്റെ ആവശ്യത്തിനുള്ള കിട്ടും.
1: തൈകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങാറ്?
0: മുളകും തൈകളൊക്കെ കുറെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും. പയറിന്റെ ഒക്കെ വിത്ത് മേടിച്ചിട്ട് ഞാൻ കുത്തിയേക്കണം. ആ കണ്ണ് മുഴുവൻ പയറാ. അത് മീറ്റർ പയറും ഉണ്ട്, കുത്തുപയർന്ന് പറയണ പോലെ. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തേ നിൽക്കുള്ളൂ, മുകളിലേക്ക് പടർന്നു കയറില്ല. ആ പയറുണ്ട്. പിന്നെ മുളകുകൾ പലതരത്തിലുണ്ട്. വെളുത്ത കാന്താരി, പച്ചക്കാന്താരി, ഹൈബ്രിഡ് കാന്താരി, പിന്നെ വയലറ്റ് മുളക്, പിന്നെ പച്ചമുളക് തന്നെ നീളം പച്ചമുളകുണ്ട്, സിറ ഭാസ്കര, പിന്നെ നല്ല നീളമുള്ള പച്ചമുളകും ഉണ്ട്. അങ്ങനെ എനിക്ക് മുളകിനോടൊരു ഇഷ്ടം കൊണ്ട് പല വെറൈറ്റി മുളകുകൾ എപ്പോഴും ഞാൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കളറിലുള്ളത് ഓർണമെന്റലായിട്ടും പിടിപ്പിക്കാനായിട്ട് പല നിറത്തിലുള്ള കാന്താരിയുടെ വിത്ത് ഞാൻ മേടിച്ചു വെച്ചേക്ക. നല്ലോണം ചീര ഇവിടെ ഉണ്ടായിരുന്നു. ചീരയുടെ ഒരു സീസൺ അവസാനിച്ചോണ്ട് ചീരയൊക്കെ മാറ്റിയിട്ട് ഇനി പയറിന്റെ ഒക്കെ അങ്ങ് സീസൺ തുടങ്ങണോണ്ട് പയറൊക്കെ കുത്തുവാ ചെയ്യുന്നത്. ധാരാളം ചീര, മയിൽപ്പീലി ചീര, ചുമന്ന ചീര ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി.
1: കൃഷിഭവന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ?
0: ഞാൻ 2014 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കൃഷിയിലേക്ക് കടക്കാൻ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോ അരൂര് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ജൈവ കർഷകന്റെ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താണ് എനിക്കൊരു പ്രചോദനം കിട്ടി. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരുള്ള വിജയകുമാരമേനോ എന്ന് പറഞ്ഞ സാറിന്റെ ഉപദേശം എന്റെ ഓരോ സംശയങ്ങളും അപ്പപ്പ അത് ക്ലിയർ ചെയ്ത്. ചില സമയത്ത് നമ്മൾ വിഷമിച്ചു പോകും, അയ്യോ ഇതിങ്ങനെ മോശമായി പോയല്ലോ. എല്ലാത്തിനും രക്ഷപ്പെടുത്തി എടുക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും വിജയകുമാർ സാറിന്റെയാണ്. എനിക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ധൈര്യം തന്നത് സാറാണ്. ഇങ്ങനെ ഈ കൃഷി ഇത്രയും നന്നായിരിക്കണേനെ ഞാൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ള വിജയകുമാർ സാറിനോടാണ്.
1: ഇത് ചട്ടിയിലും ടെറസിന്റെ മുകളിലൊക്കെ ആയിട്ട് വളരെയധികം ഫലപ്രദമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ വീട്ടുകാരുടെ ഒരു സഹകരണം എങ്ങനെയാണ്?
0: ഞാനൊരു 21 ഡേയ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇത് നനയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം ഹസ്ബൻഡും പിന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന മെയ്ഡിനെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്. അവര് പക്ഷെ നന്നായി നോക്കിയിരുന്നു.
1: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
0: ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ വീട്ടില്. ഹസ്ബൻഡിന്റെ പേര് രവീന്ദ്രനാഥ് മേനോൻ എന്നാണ്. പിന്നെ എനിക്ക് മൂത്തത് ഒരു മോളാണ് ഉള്ളത്, ശുഭ മേനോൻ. അവളുടെ ഹസ്ബൻഡിന്റെ പേര് ആനന്ദ് എന്നാണ്. അവർക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്, നന്ദന, നിവേദ. മോളുടെ താഴെ ഒരു ആൺകുട്ടിയുണ്ട്, ശ്രീനാഥ് മേനോൻ. മോന്റെ വൈഫിന്റെ പേര് ലക്ഷ്മി പ്രിയ. ഒരു മോനുണ്ട്, ഓംകാർ.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവിന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
0: എന്റെ മൊബൈൽ നമ്പർ ഇതാണ് കേട്ടോ, 944

0: ആറ് നാല് മൂന്ന് നാല് ഒന്ന് എട്ട് പൂജ്യം. ഒന്നും കൂടി പറയാം, 9446423180. ഞാൻ ഇംഗ്ലീഷിലും കൂടി പറയാം, 9446423180.
1: അപ്പോ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ കൃഷിയൊക്കെ കൊണ്ടെടുത്തുന്ന വിശാലാക്ഷി ചേച്ചിക്കും കുടുംബത്തിനും കാർഷിക ജീവനത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
0: ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.
1: വിവിധയിനം പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടക്കൽ വിശാലാക്ഷിയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം

0: ഇന്ന്
1: ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.
2: വിവിധയിനം പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പൂച്ചെടികൾ എന്നിവ നട്ടുപരിപാലിക്കുന്ന ഇടപ്പള്ളിയിലുള്ള മുണ്ടക്കൽ വിശാലാക്ഷിയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജിത സുധീർ, യാമിനി ദിലീപ് കുമാർ.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.
5: കാലാവസ്ഥാ അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യ വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.
6: Try on dog waves. Let's play football.
7: FIFA World Cup 2026 updates. It's the World Cup time.
8: 25-ാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ബിയിലെ രണ്ട് മത്സരങ്ങൾ, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കാനഡ, ഇതേ സമയത്ത് തന്നെ ബോസ്നിയൻ ഹെർസിഗോവിന വേഴ്സസ് ഖത്തർ, പുലർച്ചെ 3:30 മൊറോക്കോ വേഴ്സസ് ഹെയ്ത്തി, ഇതേ സമയത്ത് തന്നെ ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ്, 25-ാം തീയതി തന്നെ രാവിലെ 6:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ, ഇതേ സമയത്ത് തന്നെ ചെക്കിയ വേഴ്സസ് മെക്സിക്കോ.
9: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

സമയം 7 മണി കഴിഞ്ഞ് 20:28. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, കോട്ടയം 26,000, എറണാകുളം 22,000, കൊച്ചി റെഡി 22,200, ആലുവ 23,300, വടക്കൻ പറവൂർ 23,900. കൊപ്ര കിൻഡലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,200, വടക്കൻ പറവൂർ 13,000. തേങ്ങാപിണ്ണാക്ക് കിൻഡലിന് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു കിൻഡലിന് കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 24,500, വടക്കൻ പറവൂർ കിൻഡലിന് 4,200, തൊടുപുഴ 1,000, 23,000. കയർ കിൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് അൺഗാർബിൾഡ് കിൻഡലിന് കൊച്ചി ഗാർബിൾഡ് 71,300, കൊച്ചി അൺഗാർബിൾഡ് 69,300, ആലുവ 67,500, തൊടുപുഴ

69,000, കട്ടപ്പന 69,300, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 2,900, കട്ടപ്പന 2,850. ചുക്ക് കിൻഡിലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് കിൻഡിലിന് കോട്ടയം 23,300, മൂവാറ്റുപുഴ 21,500, തൊടുപുഴ 25,800. മഞ്ഞൾ കിൻഡിലിന് കൊച്ചി 16,000, തൊടുപുഴ 22,000. പുൽത്തൈലം കിൻഡിലിന് കൊച്ചി 160,000, ആലുവ 165,000. കശുവണ്ടിപ്പരിപ്പ് കിൻഡിലിന് കൊല്ലം 79,800. കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 740. പൈനാപ്പിൾ കിൻഡിലിന് എറണാകുളം 7,500. അടയ്ക്ക 1,000-ന് എറണാകുളം 4,600. വടക്കൻ പറവൂർ 4,500. നേന്ത്രക്കായ് പച്ച കിൻഡിലിന് എറണാകുളം 4,400. വടക്കൻ പറവൂർ 4,500. തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വിപണി സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7 മണി കഴിഞ്ഞ് 24:36. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
0: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി

0: ഒഴുങ്ങിക്കിടക്കുന്ന 11,000-ൽ കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
1: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യു എസ് വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിമിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ട് വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
3: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A.J.തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N.ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30

0: ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിന് എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റ് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
0: അഭിമാനപൂർവം ഈ പെൺയാത്ര.
2: ഒരു സർക്കാർ പദ്ധതി വിജയിക്കുന്നത് അതിന് ലഭിക്കുന്ന കയ്യടികളുടെ എണ്ണത്തിലല്ല, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ചർച്ചകളുടെ ആഴത്തിലാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി കേരളത്തിലിപ്പോൾ അത്തരമൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. ഒരു വിഭാഗം ഇതിനെ സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പായി കാണുമ്പോൾ മറ്റു ചിലർ സാമ്പത്തികവും പ്രായോഗികവുമായ ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിൽ പദ്ധതിയെ ന്യായമായും വിമർശനാത്മകമായും വിലയിരുത്തുകയാണ് ഇന്നത്തെ സമകാലികം.
3: പ്രിയദർശിനി എന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാരിന്റെ KSRTC ബസ്സുകളിലുള്ള ആനുകൂല്യം സ്ഥിതി പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും വലിയൊരു ആശ്വാസമാണ്.
2: എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അലി

0: ഞാനിത് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെ ബസ്സിൽ കയറുമ്പോൾ ക്യാഷ് ചേഞ്ച് ആയിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ചേഞ്ച് ആയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കി എടുക്കുക, അതോർത്ത് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് നമ്മൾ കയറുക, സ്ഥലത്തിൻ്റെ പേര് പറയുക, ടിക്കറ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യമൊക്കെ സ്ത്രീകൾക്ക് ചെറിയ രീതിയിലുള്ള സേവിങ്സ് ഒക്കെ തുടങ്ങി വെക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ആനുകൂല്യം എല്ലാ സ്ത്രീകൾക്കും വളരെ വലിയൊരു സഹായമാണ്.
1: എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്.
2: തൃപ്പൂണിത്തുറയിലെ ഒരു ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി ധന്യ വിജയൻ.
1: എന്താന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീ എന്ന് പറയുന്നതിൽ തന്നെ, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് ജനിക്കാൻ സാധിച്ചതിൽ ഇപ്പോൾ ഒരു അഭിമാനവും അർത്ഥമൊക്കെ തോന്നുന്നുണ്ട്. അതൊരു സൗജന്യ യാത്ര എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ലാഭിക്കുക എന്നുള്ളതിൽ, അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ സ്ത്രീകളിൽ തന്നെ ഇത് നെഗറ്റീവായിട്ട് കാണുന്ന ഒത്തിരി ആളുകൾ, ഒത്തിരി വീഡിയോസും ഞാൻ കണ്ടു. അവരെ തിരുത്താനോ അല്ല അവര് പറയുന്നത് തെറ്റാണെന്നോ പറയാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷേ ഡെയിലി ഞാൻ ആലുവ മുപ്പത്തടുത്താണ് എൻ്റെ വീട്. ഞാൻ കളമശ്ശേരിന്ന് ഡെയിലി കാക്കനാട് തൃപ്പൂണിത്തുറ ബസ്സിനാണ് നേരത്തെയും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ അതിനകത്ത് സൗജന്യ യാത്രയിൽ ഞാനിപ്പം എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ടും എനിക്ക് ജോലിയില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം, അതായത് എൻ്റെ യാത്രാ ചെലവ് കാര്യങ്ങളെല്ലാം എനിക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. അതൊരു സാമ്പത്തിക, ഞാൻ പറഞ്ഞു, ഒരു സാമ്പത്തികം ലാഭം മാത്രമല്ല, നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു സർക്കാർ തന്നേക്കുന്ന ഒരു വലിയ ആനുകൂല്യം കൂടെയാണെന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്.
3: എന്റെ വീട് കുന്നുകരയിലാണ്, എറണാകുളം ജില്ലയില്.
2: സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശ്രീലക്ഷ്മി.
3: ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ പറ്റി. അപ്പൊ എനിക്കതിനെ പറ്റി ഒരു ചെറിയൊരു അഭിപ്രായം അല്ല, ഒരു അനുഭവം പറയാനുള്ളത് എന്താ വെച്ചാല്, ഞങ്ങളുടെ ഈ റൂട്ടിൽ കൂടെ KSRTC സർവീസ് ഒന്നോ രണ്ടോ സർവീസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കൂടുതലും പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ റൂട്ട് പ്രൈവറ്റ് ബസ് റൂട്ടാണ്, KSRTC ഇല്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം KSRTC യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, ആക്സിഡൻ്റലി വന്നതാണ്. ഞാൻ യാത്ര ചെയ്തു, അപ്പം സൗജന്യ യാത്രയ്ക്കാണല്ലോ എന്ന് വരുന്ന ഞാനും കയറി. എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബസ് അതായതുകൊണ്ട് മാത്രം ഞാൻ കയറിയതാണ്. അപ്പോൾ അതിൽ ബസ്സിലൊരു അനുഭവം എന്ന് വെച്ചാൽ, ഒരു ചേട്ടൻ പുള്ളി ബസ്സിൽ വളരെ കാര്യമായിട്ട് സൗജന്യ യാത്രയെ വിമർശിച്ചുകൊണ്ടുള്ളൊരു സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവായിട്ട് എല്ലാവരോടുമായിട്ട്. പക്ഷെ സംസാരിക്കുന്നതിൽ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ചേട്ടൻ സംസാരിച്ചതിൽ കൂടുതലും സ്ത്രീകളെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് അത് പോകുന്ന പോലെ എനിക്ക് അത് ഫീൽ ചെയ്തു. കാരണം സ്ത്രീകളാരും ഇതിനു വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത കാര്യമൊന്നല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഈ വിഷയത്തില്. സർക്കാർ ആയിട്ട് ഇവര് പാർട്ടിക്കാര് ഭരണത്തിൽ വരുവാണെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു, അവരത് വന്നു ചെയ്തു. അതല്ലാതെ അങ്ങനെ വേണം എന്നിവിടെ ആരും വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് പൊക്കിക്കൊണ്ട് വന്നൊരു കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ ഇങ്ങനെ പറയാനായിട്ടപ്പോൾ എനിക്കത് വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം നമ്മളാരും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കിട്ടിയ ഒരു സംഭവമല്ല. പിന്നെ പേഴ്സണലി എനിക്കും ഈ ഒരു കാര്യത്തോട് അത്ര യോജിപ്പില്ല. കാരണം അതിനർഹതപ്പെട്ടവർ സ്ത്രീകൾ മാത്രമല്ല, അല്ലെങ്കിൽ സ്ത്രീകളല്ല, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ കുട്ടികളാണ്, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരാണ്, ഒരു 60 വയസ്സ് 50 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരാണ്, അതുപോലെ ഭിന്നശേഷിക്കാരായ ആൾക്കാരാണ്, പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്, ഇതിനൊക്കെ അർഹരായിട്ടുള്ളവരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെല്ലാവരും കുറ്റക്കാരാകുന്നു എന്നുള്ളൊരു രീതിയിലെ സംസാരം വന്നു, അങ്ങനെയൊക്കെ ഒരു ചെറിയ സംഭവം ഉണ്ടായി ആവശ്യത്തിൽ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം, ഇതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ പോലും, നമ്മളൊരു കുറ്റക്കാരായിട്ട് കാണുന്ന ഒരു പ്രവണത ഇപ്പോൾ അത് നമ്മളങ്ങ് കുറ്റപ്പെടുത്തുക, സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് അടിച്ച് അമർത്തുക, അടിച്ച് ആക്ഷേപിക്കുക എന്നുള്ളൊരു ഇത് വരുന്നതായിട്ട്, അങ്ങനൊരു സിസ്റ്റം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
2: കാലടി സർവകലാശാലയിലെ വിദ്യാർത്ഥിനി വേണി വി സുനിൽ.
4: 60 രൂപ കൊടുത്താണ് KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. പ്രിയദർശിനി പദ്ധതിയിലൂടെ KSRTC ഓർഡിനറി ബസ്സുകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന പദ്ധതി തരുന്ന ഒരു സാമ്പത്തിക ഗുണം അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഞാൻ മീഡിയാസിലൂടെയൊക്കെ കണ്ടിരുന്നു. എന്നിരുന്നാലും ഇത്തരം ഒരു ഇനിവേറ്റീവ് എന്ന് പറയാമോ എനിക്കറിയില്ല, പക്ഷേ ആശംസകൾ നേരുന്നു. സ്ത്രീകൾ അത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമാക്കിക്കൊണ്ടാണോ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം
5: എണ്ണം ടിക്കറ്റിന്റെ കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളും കാശ് പോലും ഇല്ലാതെ ദിവസവും വരുമാനത്തിൽ കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളി സ്ത്രീകളും ഒരുപോലെ അല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിലായിരുന്നാലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലായിരുന്നാലും ജോലിയുടെ കാര്യത്തിലും എല്ലാം ഒട്ടേറെ മുന്നിൽ നിൽക്കുന്ന കേരളം ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പദ്ധതി ആയിരുന്നില്ല ആവശ്യം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. സാമ്പത്തിക

0: ായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വിഭാഗം ജനങ്ങളെ, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ആയിക്കോട്ടെ, അവർക്ക് യാത്ര സൗജന്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണെങ്കിൽ അതിനെ നിറഞ്ഞ സ്വീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: എറണാകുളം ഡിപ്പോ ബസ് കണ്ടക്ടർ വിനീത.
2: ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെടുത്തി പ്രിയദർശിനി എന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യമൊരുക്കിയ സർക്കാരിന് ആശംസകൾ. സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ബസ്സിലും എന്ന് തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു, ഞാനും അടക്കം. പക്ഷേ KSRTC യിൽ പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അതിൻ്റെ എല്ലാ പരിമിതികളും അറിയുന്ന ഒരാൾ എന്ന നിലയിൽ വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ ആ പ്രഖ്യാപനത്തെ കണ്ടത്. ഒട്ടേറെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ ലൂടെ കടന്നുപോകുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അതൊരു പക്ഷേ കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മീഡിയയും ഫോളോ ചെയ്യുന്ന ഒരു കുഞ്ഞിന് പോലും അറിയാൻ കഴിയും. അപ്പോൾ അത്രയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് ഞാൻ ഒട്ടേറെ ആശങ്കയോടുകൂടിയാണ് ചിന്തിച്ചിരുന്നത്. ആ പ്രഖ്യാപനത്തിന് ശേഷം പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായി. കേരളത്തിലെ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയായി. ഒരു സ്ത്രീ എന്ന നിലയിൽ അതിനെ സ്വാഗതാർഹമായി കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടേറെ നെഗറ്റീവ് സൈഡ് ചിന്തകളും ഉണ്ട്. എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഒരു പദ്ധതിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല കാരണങ്ങൾ കൊണ്ട് വീടിനകത്ത് തന്നെ അടഞ്ഞു കിടക്കപ്പെട്ട സ്ത്രീകൾ, ഒരുപക്ഷെ ഒരു വലിയ ശതമാനം സ്ത്രീകൾ അവിടെ നിന്നും പുറത്തിറങ്ങും, തങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കായി KSRTC യെ ആശ്രയിച്ച് മുന്നോട്ടു പോകും. അതെല്ലാം വളരെ സ്വാഗതാർഹമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒട്ടേറെ ആളുകൾക്ക് അത് പ്രയോജനമാകും. നിത്യവൃത്തിക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ധാരാളം സ്ത്രീകളുള്ള നാടാണ്. മിനിമം വേതനം മാത്രം വാങ്ങി തൊഴിലെടുക്കുന്ന ധാരാളം സ്ത്രീകളുള്ള നാടാണ്. അവർക്കെല്ലാം യാത്രാക്കൂലി സൗജന്യമാക്കുക എന്ന ഒരു ഓപ്ഷൻ മുമ്പിലേക്ക് വരുമ്പോൾ, സൗജന്യമായി കിട്ടുമെന്ന് പറയുമ്പോൾ, തീർച്ചയായും അത് അവർക്കൊക്കെ ഗുണം ചെയ്യും. എന്നാൽ 1.5 ലക്ഷവും 2 ലക്ഷവും വാങ്ങുന്ന സ്ത്രീ തൊഴിലാളികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെയും ഒരേപോലെ പരിഗണിച്ചായിരുന്നില്ല ഇത് വരേണ്ടതെന്നുള്ള ഒരു പൊതു അഭിപ്രായം എനിക്കുണ്ട്. ഇത്രയും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കോർപ്പറേഷന് സർക്കാർ പറയുന്നത് പോലെ ആ ബാധ്യതകളൊക്കെയും സർക്കാർ അതാത് മാസം കൊടുത്തു തീർക്കുമെങ്കിൽ വളരെ നല്ല പദ്ധതിയായിട്ട് തന്നെ ഞാൻ ഇതിനെ മുന്നോട്ട് കാണുന്നു. ഒരിക്കലും കോർപ്പറേഷൻ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ പ്രഖ്യാപനത്തെ ഒട്ടും ആശങ്കയില്ലാതെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ മനസ്സിൽ വന്നുപോയ ആശങ്കകൾ കൂടി പങ്കുവെക്കുകയാണ്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒപ്പം തന്നെ എക്കോണമി ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ എപ്പോഴും പറയുന്നത് പൈസ ചെലവാക്കാൻ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു സമൂഹ വ്യവസ്ഥയ്ക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതെന്നാണ്. അപ്പോ ആ രീതിയിലും ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞാല് ഇപ്പോ ചില കുട്ടികൾ, അത് വിദ്യാർത്ഥികൾക്കൊക്കെ കൺസെഷൻ കിട്ടാത്ത മേഖലയിൽ, കൺസെഷന് കുറച്ച് നിബന്ധനകളുണ്ടല്ലോ, അതെല്ലാം കിട്ടാത്ത കുട്ടികൾ KSRTC ആശ്രയിച്ച് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അറിവിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഉണ്ട്. ആ കുട്ടികൾക്കൊക്കെയും ഇത് ഭയങ്കര ആശ്വാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളുണ്ട്. അവർക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനം നൽകും. ഒപ്പം തന്നെ ഒരു സ്ത്രീ ഉന്നമനം എന്ന നിലയിൽ ആ പോയിന്റിൽ വെച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ പദ്ധതി വീട്ടിൽ അകത്തടഞ്ഞു കിടന്നിരുന്ന ഒരു സ്ത്രീയെങ്കിലും പുറത്തേക്ക് ഇറക്കാൻ ഈ പദ്ധതി പ്രയോജനമാകുമെങ്കിൽ തീർച്ചയായും അതൊരു സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള പോസിറ്റീവ് സൈഡായി തന്നെ കാണുന്നു. കോർപ്പറേഷന് വരുന്ന ബാധ്യത അതെങ്ങനെയാണ് സർക്കാർ നികത്തുക എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു.
1: KSRTC എറണാകുളം ഡിപ്പോ ബസ് കണ്ടക്ടർ സിന്ധു.
3: പ്രിയദർശിനി ഫ്രീ ടിക്കറ്റ് എന്ന സൗജന്യ യാത്രയുടെ ഭാഗമായി KSRTC ക്ക് യാതൊരുവിധ ബാധ്യതയും കൂടാതെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. മുഴുവൻ സ്ത്രീകളെയും വീടിന് പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും അതുവഴി അവർക്കൊരു ശാക്തീകരണം സാധ്യമാകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. ഓരോ ഷെഡ്യൂളും യാത്രക്കാരില്ലാതെ നിർത്തേണ്ടി വരുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ KSRTC യിലേക്ക് മുഴുവൻ ആളുകളെയും ആകർഷിക്കാൻ പറ്റി എന്നുള്ളതും ഒരു വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ സ്ത്രീകളായ യാത്രക്കാർ നമ്മുടെ ഡിപ്പോയിൽ വന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് ബസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് അവർ അടുത്ത പ്രൈവറ്റ് ബസ് നോക്കി പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത പ്രിയദർശിനി എപ്പോഴുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. ആ നമ്മുടെ KSRTC യിലാണല്ലോ ഇവര് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നത്. ആ ഇഷ്ടത്തിന്റെ കാരണം സൗജന്യമാണെങ്കിൽ പോലും എല്ലാവരും KSRTC യിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിക്ക ഓർഡിനറി ബസ്സുകളിലും ഇപ്പോൾ നല്ല തിരക്കാണ്. അമ്മമാർക്കൊക്കെ ആണെങ്കിൽ വളരെ സന്തോഷമാണ്, കാരണം അവർക്ക് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ പറ്റുന്നു, പൈസ ഒന്നും ചിലവില്ല, അമ്പലത്തിൽ പോകുന്നു, വഴിപാട് നടത്താനുള്ള ചിലവ് മാത്രമേ ആവുന്നുള്ളൂ. കൂടാതെ ഈ ലേഡീസൊക്കെ പുറത്ത് പോയാലും അവരെല്ലാവരും ഓരോ കടയിൽ പോകും.

0: പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതുവഴി ഗവൺമെന്റിനും എന്തായാലും ലാഭം ഉണ്ടാകും. അപ്പൊ എങ്ങനെയൊക്കെ പോയാലും ഇതൊരു നല്ല പദ്ധതി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം.
1: കേരളത്തിന്റെ ഗതാഗത മന്ത്രി CP ജോൺ:
2: കേരളത്തിലെ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുക എന്നത്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകി. ഞങ്ങൾ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും. അതിൻ്റെ ഭാഗമായി 2026 ജൂൺ 15 മുഖ്യമന്ത്രി തന്നെ ഒരു ഓർഡിനറി ബസ്സിൽ തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ യാത്ര നടത്തി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 10 ലക്ഷത്തോളം സ്ത്രീകളാണ് ഒരു ദിവസം KSRTCയിൽ ശരാശരി യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ഏതാണ്ട് 5 ലക്ഷത്തോളം സ്ത്രീകൾ അധികമായി KSRTCയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. KSRTCയെ സംബന്ധിച്ചിടത്തോളം 2.5 കോടി രൂപ ഒരു ദിവസം അധിക ചെലവുണ്ട്, അല്ലെങ്കിൽ വരവിൽ കുറവുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് ഗവൺമെൻറ് KSRTCയോട് പറഞ്ഞിരിക്കുന്നു. KSRTCയുടെ മുഴുവൻ ചെലവുകളും മുഴുവൻ തുകയും ഇന്ന് ഗവൺമെൻറ് ആ സ്ഥാപനത്തിന് നൽകുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ, വീടുകളിൽ സഹായത്തിന് പോകുന്നവർ, ഷോപ്പുകളിൽ പണിക്ക് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ദിവസവും യാത്ര ചെയ്ത് പലയിടങ്ങളിലായി പോകേണ്ടി വരുന്ന ആളുകൾ, അവർക്കെല്ലാം ഇന്ന് ഇത് വലിയൊരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ ജനപ്രിയമായ ഒരു പരിപാടി കേരളത്തിൽ നടന്നിട്ടില്ല. ആ പരിപാടി സംഘടിപ്പിക്കുന്ന വകുപ്പിൻ്റെ, ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ഇനിയും കൂടുതലായി എന്തെല്ലാം സഹായങ്ങൾ സ്ത്രീകൾക്കും നാട്ടുകാർക്കും ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നാണ് KSRTC ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ക്ഷേമ പദ്ധതികൾ വെറും കണക്കുകളല്ല, മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. പ്രിയദർശിനി പദ്ധതിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അനുകൂലിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും അവരവരുടെ വാദങ്ങളുണ്ട്. എന്നാൽ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സാമൂഹിക പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം എത്രത്തോളം കൈവരിക്കപ്പെടുന്നു എന്നതായിരിക്കും ഈ പദ്ധതിയുടെ യഥാർത്ഥ വിലയിരുത്തൽ. അത് സമൂഹത്തിന്റെ നന്മയിലേക്കുള്ള പാതയാകട്ടെ.
3: അഭിമാനപൂർവം ഈ പെൺയാത്ര. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹകരണം ജിത സുധീർ.
4: സമകാലികം.

തേവക്കൽ സെക്ഷൻ പരിധിയിൽ തേവക്കൽ തെങ്ങോട് റോഡ്, തേവക്കൽ ജംഗ്ഷൻ, വയലക്കോട് ഗോകുലം അപ്പാർട്ട്മെന്റ്, മണിയത്രമുകൾ, കുഴിക്കാല, കെ പി കുര്യൻ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. നിങ്ങൾ കേട്ടത് KSEB അറിയിപ്പ്.

സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് കടുത്തുരുത്തി പോളിടെക്നിക്കിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 25-27-29 തീയതികളിൽ കോളേജിൽ വെച്ച് നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോളേജിലെത്തി രാവിലെ 11 മുൻപായി സ്പോട്ട് അഡ്മിഷന് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.polyadmission.org. ഫോൺ നമ്പർ 94-95-77-87-50. നമ്പർ ആവർത്തിക്കാം, 94-95-77-87-50.

തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിധവ 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ 2026 വർഷത്തേക്കുള്ള വിവാഹിത പുനർവിവാഹിതമല്ല എന്ന സർട്ടിഫിക്കറ്റ് നാളിതുവരെ സമർപ്പിക്കാത്തവരും 2019 ഡിസംബർ 31 വരെ പെൻഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാക്കിയിട്ടില്ലാത്തതുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടും.

ടൂറിസം വകുപ്പിന് കീഴിൽ കുമാരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0481 23 12 504.

കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 74 98 65.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
2: നാറാടത്തിന്റെ ചുമലിൽ മിക്കപ്പോഴും ഒരു തോൽസഞ്ചി തൂങ്ങിക്കിടപ്പുണ്ടാകും. അതിലൊരു ചെമ്പുപാത്രവും തമലയും വെച്ചിട്ടുണ്ടാവും. തമലയിൽ ശുദ്ധജലമാണ്. പിരികളുള്ള അടപ്പുകൊണ്ട് അത് ഭദ്രമായി മൂടിയിരിക്കും. അങ്ങനെ ഒരു ദിവസം നാറാണത്ത് ഭ്രാന്തൻ ഒരു ചുടലയിലെത്തി. ഒരു ചിത കെട്ടടങ്ങുകയായിരുന്നു. നാറാണത്ത് ചിതയുടെ സമീപം ചെന്നിരുന്നു. മൂന്ന് കല്ലുവെച്ച് ഒരടുപ്പുകൂട്ടി. പാത്രത്തിലെ അരി കയ്യിലെടുത്ത് പരിശോധിച്ചു. പാത്രത്തിൽ വെള്ളമൊഴിച്ചു. ചിതയിൽ നിന്നും ഒരു കൊള്ളിയെടുത്ത് അടുപ്പിൽ വെച്ചു. അരി വെന്തു. അടുപ്പിൽ നിന്നും പാത്രം ഇറക്കിവെച്ചു. സുഖമായി കഞ്ഞുകുടിച്ചു. അവിടെ തന്നെ കിടന്നുറങ്ങി. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഭദ്രകാളിയും പരിവാരവും ചുടല ദർശനത്തിന് വരുന്ന ദിവസം. അതാ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നു. ശ്മശാനം ഒരാവർത്തി നോക്കിക്കണ്ടുകഴിഞ്ഞാൽ ഭദ്രകാളിയും തോഴിമാരും ഒന്നിച്ച് നൃത്തം വയ്ക്കും. മനുഷ്യവാസമുള്ളിടത്ത് കാളിക്ക് നൃത്തം ചെയ്യാൻ വയ്യ. കാളി നാറാണത്തിനെ വെച്ചുണർത്തി. ഇതെന്റെ സ്ഥലമാണ്, ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകൂ. കാളി കൽപ്പിച്ചു. ഞാൻ പോവില്ല. രാത്രി എവിടെ ചെന്നെത്തുന്നുവോ അവിടെ ഞാൻ കിടന്നുറങ്ങും. എന്റെ പതിവാണത്, അവകാശവുമാണ്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകിൻ, നാറാണത്ത് കൂസലെന്നെ പറഞ്ഞു. ഭദ്രകാളി വല്ലാതെയായി. നാറാണത്തിനെ ഭയപ്പെടുത്താൻ ഘോരരൂപിണിയായി മാറി ഭദ്രകാളി. കണ്ണുരുട്ടി, ദംഷ്ട്രങ്ങൾ പുറത്തേക്ക് കാണിച്ചു. നാറാണത്തിന്

0: ഒരു മാറ്റവുമില്ല. നിർഭയനായി അദ്ദേഹം അങ്ങനെ നിന്നു. അവസാനം ഭദ്രകാളി തോറ്റു. ഞാനൊരാളെ കണ്ടാൽ ഒന്നുകിൽ അയാളെ ശപിക്കണം, അല്ലെങ്കിൽ അനുഗ്രഹിച്ച് അയാൾക്കെന്തെങ്കിലും വരം കൊടുക്കണം. ധീരനും നല്ലവനുമായ നിങ്ങളെ ശപിക്കാൻ തോന്നുന്നില്ല. ആവശ്യമായ വരം ചോദിച്ചോളൂ, തരാം. വരമൊന്നും എനിക്ക് വേണ്ട, സ്വൈര്യമായി ഒന്നുറങ്ങാൻ സമ്മതിച്ചാൽ മതി. കാളിയും കൂട്ടനും വേഗം ഇവിടെ നിന്നൊന്ന് പോകൂ, നാരായണത്ത് പറഞ്ഞു. വരം തരാതെ എനിക്ക് പോകാൻ പറ്റില്ല. വരം ചോദിക്കുക തന്നെ വേണം, ഭദ്രകാളി പറഞ്ഞു. എനിക്കിനി എത്ര ആയുസ്സുണ്ട്? നാരായണത്ത് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. താങ്കൾക്കിനി 12 വർഷവും 1 മാസവും 4 ദിവസവും ആയുസ്സുണ്ട്, ഭദ്രകാളി പറഞ്ഞു. എന്നാൽ വരം തരൂ, 1 ദിവസം കൂടി ജീവിക്കാൻ വരം തരൂ, നാരായണത്ത് ആവശ്യപ്പെട്ടു. കാളി അമ്പരന്നു. തന്നെക്കൊണ്ടാവുന്ന കാര്യമല്ല, എന്തു ചെയ്യും? ആയുസ് നീട്ടാൻ എനിക്ക് കഴിയില്ലല്ലോ നാരായണത്തെ, ഭദ്രകാളി നിസ്സഹായത പ്രകടിപ്പിച്ചു. എന്നാൽ 1 ദിവസം മുമ്പേ മരിക്കാനുള്ള വരം തരൂ, നാരായണത്ത്. അതിനും എനിക്ക് കഴിയില്ല. നാരായണത്ത് പുച്ഛഭാവത്തിൽ കാളിയെ നോക്കി. നിങ്ങളെക്കൊണ്ടൊന്നിനും പറ്റില്ല, ഇതെന്തു ഭദ്രകാളിയാണ്? നാരായണത്ത് പരിഹസിച്ച് ചിരിച്ചു. കാളിയുടെ മുഖം വല്ലാതായി. എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു വരം ചോദിക്കൂ, കാളിയുടെ സ്വരത്തിൽ വല്ലായ്മ നിഴലിച്ചു. ഒരു വെറും മനുഷ്യൻ്റെ മുന്നിൽ താനിത പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ഇടത്തെ കാലിലെ തള്ളവിരൽ വലത്തെ കാലിലേക്ക് മാറ്റിത്തരണം, വലത്തെ കാലിലേത് ഇടത്തെ കാലിലേക്കും. കാളി ഒരു നിമിഷം നാരായണത്തിനെ സൂക്ഷിച്ചു നോക്കി, കൈകൾ ഉയർത്തി. നാരായണത്ത് ആവശ്യപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനം ഇന്ന് ജനസംഖ്യാപരവും സാമ്പത്തികവുമായ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിയമസഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 29-ന് സഭ വീണ്ടും ചേരും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നതായി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായും മന്ത്രി അറിയിച്ചു. പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മന്ത്രി വി. അബ്ദുൽ ഗഫൂർ. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം. ജോൺ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിൽ തരിശുകിടന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷിയിറക്കുന്നു. ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി നിർവഹിക്കും. മുഹറം അവധിയായ ജൂൺ 26-ന് പാസ്പോർട്ട് അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോയിന്റ്മെന്റുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത അപേക്ഷകർക്ക് പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി അവരുടെ അപ്പോയിന്റ്മെന്റുകൾ സൌകര്യപ്രദമായ മറ്റൊരു തീയതിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്യാമെന്ന് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലാന്റ് പോരാട്ടം നാളെ പുലർച്ചെ 3:30.

0: ആകാശവാണി FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി,
2: കുറച്ച് ശാസ്ത്രജ്ഞരുടെ വിശേഷങ്ങൾ. ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായാണ് എല്ലാ കാലത്തും പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല നല്ല കാര്യങ്ങളും ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ലോകത്തെ എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം പ്രശസ്തരായവരെയും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഇവരുടെ ജീവിതമാകട്ടെ എന്നും ശാസ്ത്ര കുതുകികളെ ആകർഷിക്കാറുമുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരുടെ രസകരവും പ്രധാനപ്പെട്ടതുമായ വിശേഷങ്ങൾ കേൾക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളുടെ പിതാവുമായ APJ അബ്ദുൽ കലാം ഒരിക്കൽ സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യം സന്ദർശിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ആദര സൂചകമായി അന്നു മുതൽ എല്ലാ വർഷവും അദ്ദേഹം സന്ദർശിച്ച May 26 അവർ ശാസ്ത്രദിനമായി ആചരിക്കാൻ തുടങ്ങി. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം തന്നെ അല്ലേ? ലിയനാർഡോ ഡാവിഞ്ചി ഒരു ചിത്രകാരനായാണ് നാം അറിയുന്നത്. എന്നാൽ അദ്ദേഹം ചിത്രകാരൻ എന്നതിനൊപ്പം ഒരു ഗണിതശാസ്ത്രജ്ഞനും എഴുത്തുകാരനും സംഗീതജ്ഞനും ശാസ്ത്രജ്ഞനും ഒരു കലാകാരനുമായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. കണ്ടുപിടുത്തങ്ങളുടെ രാജാവാണ് എഡിസൺ. വൈദ്യുത ബൾബ് ചലിക്കുന്ന ദൃശ്യമെടുക്കുന്ന ക്യാമറ, പണ്ടുകാലത്ത് പാട്ട് കേൾക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രാമഫോൺ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ആ അദ്ദേഹം തന്നെയാണ് നമ്മുടെ ടാറ്റു പേനയും കണ്ടുപിടിച്ചത്. മാത്രമല്ല, ഇന്നും ഏറ്റവുമധികം പേറ്റന്റുകൾ നേടിയ റെക്കോർഡും എഡിസന്റെ പേരിൽ തന്നെയാണ്, 1093 തവണ. അന്ധരായവർക്ക് ബ്രെയിൻ ലിപി എന്ന ഒരു ഭാഷ തന്നെ കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലി ജന്മന അന്ധനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ 3-ാമത്തെ വയസ്സിലാണ് ഒരു അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ആ വൈകല്യത്തെ മറികടന്ന് അന്ധർക്കായി ഒരു ലിപി തന്നെ ലോകത്തിന് സംഭാവന ചെയ്തു. നോബൽ സമ്മാനത്തിന്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. യുറേനിയത്തിൽ നിന്ന് റേഡിയം കണ്ടെത്തിയതടക്കം മാഡം മേരി ക്യൂറിക്ക് 2 നോബൽ സമ്മാനമാണ് ലഭിച്ചത്. ആദ്യമായി ഒരു വനിതയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച ക്രെഡിറ്റും മേരി ക്യൂറിയുടെ പേരിലാണ്. ഐസക് ന്യൂട്ടൻ ശാസ്ത്രജ്ഞൻ ആയിരുന്നെങ്കിലും ന്യൂട്ടൻ വലിയ ഒരു മതവിശ്വാസിയും ആയിരുന്നു. അദ്ദേഹം ബൈബിൾ നിരന്തരം വായിച്ചിരുന്നു. സയൻസിനേക്കാളും ഗണിതത്തെക്കാളും കൂടുതൽ എഴുതിയിരുന്നത് മതത്തെക്കുറിച്ചായിരുന്നു. ആർക്കിമിഡീസ്, പ്രശസ്തമായ ആർക്കിമിഡീസ് തത്വം, പ്ലവക്ഷമബലം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് അദ്ദേഹം കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കുളിച്ച അതേ വേഷത്തിൽ അദ്ദേഹം ഞാൻ കണ്ടെത്തി എന്നർത്ഥം വരുന്ന യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങിയോടിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
3: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
1: ഈ പരിപാടിയുടെ പ്രായോജകർ
4: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
1: ഇന്ന് ഈ പരിപാടിയിൽ വൻകുടലിലെ ക്യാൻസർ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ റൈസ് പി അബ്ദുൽ നസീറുമായി അഭിമുഖം.
5: മാന്യ ശ്രോതാക്കൾക്ക് FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളത്തിലെ ആകമാനം ഈ ഭക്ഷണത്തോടുള്ള ഒരു താല്പര്യവും ഫുഡ് റീലുകളും ഫുഡ് വ്ളോഗേഴ്സും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലെ വെച്ച് ഏറ്റവും വലിയ തോതിൽ, ഏറ്റവും കൂടിയ തോതിലാണ് വൻകുടലിലെ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് ഭീതിജനകമായ ഒരു മറുവശമുണ്ട്. ഇന്ത്യയിലെ തന്നെ കണക്കെടുത്താൽ കേരളത്തിലാണത്ര ഏറ്റവും കൂടുതൽ വൻകുടൽ ക്യാൻസർ അഥവാ കോളൻ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് FM ഹെൽത്ത് ലൈനിൽ നാം ചർച്ച ചെയ്യുന്നത് വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചാണ്. സ്വാഗതം ഡോക്ടർ.
6: താങ്ക് യു.
5: നമുക്ക് വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ വൻകുടൽ എന്താണ്, വൻകുടലിന്റെ ധർമ്മം എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം.
6: വൻകുടൽ ക്യാൻസർ എന്നാൽ നമ്മുടെ കോളൻ അഥവാ റെക്ടം, അതായത് നമ്മുടെ കുടലിന്റെ അവസാനത്തെ ഭാഗമായ കോളൻ അഥവാ റെക്ടം എന്ന ഭാഗങ്ങളിൽ വരുന്ന അർബുദത്തെയാണ് വൻകുടൽ ക്യാൻസർ എന്ന് പറയുന്നത്. സാധാരണമായ ഒരു മനുഷ്യനിലെ വൻകുടലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്യലും നമ്മുടെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യലും ആണ്. നമ്മുടെ ഇന്ത്യയിൽ ട്രഡീഷണൽ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ച് ഒരുപാട് കുറവായിരുന്നു നമ്മുടെ കോളൻ ക്യാൻസർ.

0: ഇൻസിഡൻസ്. അവിടെ 20-30 ഒക്കെ 1 ലക്ഷം പോപ്പുലേഷനിൽ ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം 4-5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റീസെൻ്റ്ലി നമ്മുടെ ഭക്ഷണ രീതികളിലെ ചേഞ്ചുകൾ കൊണ്ടാവാം, നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ടാവാം, ഈയിടെയായിട്ട് കോളൻ ക്യാൻസർ കേരളത്തിൽ ഒരുപാട് കൂടുന്നുണ്ട്.
1: ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള അവബോധം കൂടി വരുന്നുണ്ട്. ഇതൊരു മാറാ രോഗമായിരുന്നു എന്നുള്ള ഒരു ആ കോൺസെപ്റ്റൊക്കെ മാറി ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും, ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഈ വൻകുടലിലെ ക്യാൻസർ അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഏറ്റവും നേരത്തെ തന്നെ കണ്ടെത്തിയാൽ അത്രയും നല്ലതാണെന്ന് പറയുമല്ലോ.
0: അതെ, തീർച്ചയായും. ഒരു ശരാശരി മനുഷ്യൻ നമ്മുടെ കോളൻ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു ചികിത്സ തേടേണ്ട അവസ്ഥ ചില പെർട്ടിക്കുലർ കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ഗ്രാജുവലി വേഴ്സൺ ആവുന്ന വയറുവേദന, അല്ലെങ്കിൽ ശോധനയ്ക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ, മലത്തിൽ ബ്ലഡ് കാണുക, അല്ലെങ്കിൽ അനീമിയ കാരണം ക്ഷീണം വരിക, ഈ കാരണങ്ങൾ കൊണ്ടാണ് യൂഷ്വലി പേഷ്യൻസ് ഡോക്ടറെ കാണാറുള്ളത്. അപ്പോൾ കോളൻ ക്യാൻസർ ഈ പറഞ്ഞ സിംപ്റ്റംസൊക്കെ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ കാണുകയാണെങ്കിൽ തീർച്ചയായും മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതാണ്.
1: ഈ വയറുവേദന എന്ന് പറയുമ്പോൾ പല കാരണങ്ങളുമായിട്ട് തെറ്റിദ്ധരിക്കാമല്ലോ. ചിലപ്പോൾ അതൊരു സാധാരണ വയറുവേദനയാവാം, ഗ്യാസ് ട്രബിൾ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചെന്നുള്ള ഫുഡ് പോയ്സൺ ആവാം. പക്ഷേ ഈ ക്യാൻസർ ആണെന്ന് ആളുകൾ ആദ്യം ധരിക്കില്ല. നമുക്കെപ്പോഴും പ്രശ്നമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ മനുഷ്യർക്കും ഇഷ്ടം.
0: അത് അതൊരു രോഗിക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ വയറുവേദനയായി വന്ന് അത് മാറാതെ ഒരു പ്രശ്നമായിട്ട് ഒരു ദീർഘകാലം നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കൽ അറ്റൻഷൻ സീക്ക് എന്നാണ് ബെറ്റർ.
1: അതായത് സഹിക്കാനാവാത്ത ഒരു വയറുവേദന ഉണ്ട്, നിങ്ങളത് വെച്ചോണ്ടിരിക്കരുത്.
0: സഹിക്കാനാവാത്ത വയറുവേദന ആവണമെന്നും ഇല്ല.
1: ഇല്ല,
0: ഇപ്പോൾ വയറുവേദന ഒരു പെർട്ടിക്കുലർ ഏരിയയിലോ മാത്രം വയറുവേദന വരുന്നു. ഇപ്പോൾ പേഷ്യൻസിന് കുടലിൽ തടസ്സം ഉണ്ടാകുമ്പോഴും വയറുവേദന ഉണ്ടാവാം. അത് വയറിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസിന് വേദന വരികയും അത് വിടാതെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. വേദന വരുമ്പോൾ പേഷ്യൻസ് അധികമായ വേദന വരുമ്പോൾ പേഷ്യൻസ് അത് ഇഗ്നോർ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഡോക്ടറെ കാണുന്നതും വേദനയ്ക്ക് വേണ്ടിയായിരിക്കും. ബാക്കിയുള്ള സിംപ്റ്റംസാണ്, അതായത് ശോധനയിലെ ചെറിയ മാറ്റങ്ങൾ, അപ്പോൾ അത് പേഷ്യൻസ് ലാക്സേറ്റീവ്സും ഒക്കെ കഴിച്ച് ഒരുപാട് വെയിറ്റ് ചെയ്യും. ആ സമയത്താണ് അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത്.
1: അതായത് ഒരു മലബന്ധത്തെ പോലും ചെറുതായി കാണരുത്അത്, ചിലപ്പോൾ ഇതിലേക്കുള്ള ഒരു സൂചന.
0: അതെ അതെ, അപ്പോൾ അത് ഗ്രാജുവലി വേഴ്സൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് മോശമായി മോശമായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മരുന്നുകളും കഴിച്ചാലേ ശോധന പോകുന്നുള്ളൂ. നമ്മുടെ ഭക്ഷണ രീതിയിൽ അതുകൊണ്ട് ചേഞ്ചുകൾ വരുന്നുണ്ട്. നമുക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അത് കാരണം. പിന്നെ അതേപോലെ തന്നെ മലത്തിൽ ബ്ലഡ് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണെങ്കിലും മെഡിക്കൽ ഹെൽത്ത് സീക്ക് ചെയ്യണം.
1: ഇങ്ങനെ ഇതുപോലുള്ള ലക്ഷണങ്ങളുമായിട്ട് ഒരാൾ ഡോക്ടറെ അടുത്ത് വന്നു, അപ്പോൾ ഏത് ഡോക്ടറെ കാണണം എന്നായിരിക്കും ആദ്യത്തെ സംശയം. അപ്പോൾ ഏത് ഡോക്ടറെ കാണണം, അവരോട് എന്താണ് പറയേണ്ടത്, ഈ ഈ വിഷയമാണോ പറയേണ്ടത്, അതെയോ എനിക്കിത് ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ടോ ഡോക്ടർ, എന്താണ് പറയേണ്ടതെന്നും ഒരു സംശയം കാണാം ആളുകൾക്ക്.
0: ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ തോന്നുന്ന പ്രശ്നങ്ങൾ ട്രൂത്ത്ഫുള്ളായിട്ട് ഡോക്ടറെ അടുത്ത് പറയുക എന്നുള്ളതാണ്. എക്സാജറേറ്റ് ചെയ്യാതെ അവരുടെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് ഡോക്ടർക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ്.
1: ഈ മലത്തിൽ ബ്ലഡ് കണ്ടു എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരു തുള്ളിയാവാം, അതെയോ അതിൽ കൂടുതൽ ധാരാളം അത് പേടിക്കുന്ന രീതിയിലൊക്കെ കാണുമോ?
0: അതെ, മലത്തിൽ ബ്ലഡ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ അതൊരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇൻ്റർനാഷണലിയും ഏറ്റവും കൂടുതൽ പൈൽസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് കാണുന്നത്. പക്ഷേ അത് വേർതിരിച്ചറിയാൻ ചിലപ്പോൾ ഒരു രോഗിക്ക് പറ്റിയെന്ന് വരില്ല. കാരണം സിംപ്റ്റംസും വളരെ സിമിലറാണ്. ഇപ്പോൾ പൈൽസ് ഉള്ള ആളുകൾക്കും കുറേ നാൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അതേപോലെ ബ്ലീഡിങ്ങും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ആ സമയത്ത് അതൊരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താലേ, ഇത് അവിടെ ലോക്കലായിട്ടുള്ള പരിശോധനയും അതിൻ്റെ അതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫർദറായിട്ടുള്ള കോളനോസ്കോപ്പി മുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ചെയ്താലേ ഡോക്ടർക്ക് അത് വേർതിരിക്കാൻ പറ്റുള്ളൂ.
1: ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ, അല്ലെങ്കിൽ സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ പോയി കാണാതെ മറ്റ് മാർഗങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ കോളൻ ക്യാൻസറിൻ്റെ ഇതിൻ്റെ ഒരു ഡയഗ്നോസിസിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു, ഒരു ഓങ്കോളജിസ്റ്റിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നു, എങ്ങനെയാണിത് ഈ അസുഖമാണ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്?
0: ക്യാൻസർ സ്ഥിരീകരിക്കാൻ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ കോളനോസ്കോപ്പി തന്നെയാണ്. അപ്പോൾ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻഡോസ്കോപ്പാണ്. ബേസിക്കലി എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിനറ്റത്തൊരു ക്യാമറയും അതിനകത്ത് ഒരു ലൈറ്റ് സോഴ്സും ഘടിപ്പിച്ചിട്ടുള്ള ഒരു തിൻ ട്യൂബ് പോലെയുള്ള ഒരു ക്യാമറയാണ്.
1: ഒരു അറ്റത്ത് ക്യാമറ ഉള്ള ഒരു കുഴൽ.
0: അതെ, കുഴൽ. അപ്പോൾ അത് ചെറിയ സെഡേഷനിലോ അതായത് മിനിമലായിട്ടുള്ള അനസ്തീഷ്യയിലോ ആയിരിക്കും ചെയ്യുക. നമ്മൾ കുടൽ ഫുള്ള് മുഴുവനായിട്ട് വാഷ്

0: ഇതിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വയറിളകാനുള്ള മരുന്നുകളൊക്കെ തലേദിവസം കുടിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണുമ്പോൾ, എൻഡോസ്കോപ്പിസ്റ്റിനെ കാണുമ്പോൾ ഡോക്ടർ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായും നമുക്ക് തരും.
1: അതുവഴി കുടലിനകം ഡോക്ടർക്ക് കാണാൻ പറ്റുന്നു.
0: അതെ
1: അപ്പോൾ ഡോക്ടർ അത് നിരീക്ഷിച്ചാണ് ഇത് സ്ഥിരീകരിക്കുന്നത്.
0: അതെ, കോളനോസ്കോപ്പി കൊണ്ട് നമുക്ക് വൻകുടൽ ഏതാണ്ട് മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ ചെറുകുടലിൻ്റെ അവസാനത്തെ കുറച്ച് ഭാഗവും നമുക്ക് കോളനോസ്കോപ്പിയിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഇതിൽ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുക മാത്രമല്ല, നമുക്ക് ക്യാൻസറിൻ്റെ പ്രൈമോഡിയലായിട്ട് വരുന്ന ചില പോളിപ്പ് പോലെയുള്ള അസുഖങ്ങളും ഇതിലൂടെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ നിന്ന് ബയോപ്സി എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കുകയും ചെറിയ പോളിപ്പുകളാണെങ്കിൽ അത് നേരത്തെ റിമൂവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും എൻഡോസ്കോപ്പിയിൽ തന്നെ.
1: ഈ പോളിപ്പ് എന്ന് പറയുമ്പോൾ അൾസർ പോലെയുള്ള
0: പോളിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷി ഗ്രോത്ത് ആണ് യൂഷ്വലി. അപ്പോൾ അതിങ്ങനെ കുരുക്കൾ പോലെ ഇരിക്കും, നമ്മുടെ കുടലിനകത്തോട്ട് വളരുന്ന ചെറിയ കുരുക്കൾ പോലെ.
1: ക്യാൻസർ ആവുന്നതിന് മുമ്പേ തന്നെ
0: അത്
1: എടുത്ത് കളയാനും
0: കണ്ടുപിടിക്കാനും
1: പറ്റും.
0: എടുത്തു കളയാനും പറ്റും.
1: ബയോപ്സിയിലൂടെ ഇത് നമ്മൾ സ്ഥിരീകരിക്കുന്നു, അതായത് ആ ക്യാൻസർ ആണെന്ന് സംശയിക്കുന്ന ആ ഭാഗം ലാബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയക്കുകയും അതിൽ നിന്ന് ക്യാൻസർ ഹേതുവായ ഒരു കാരണം കണ്ടുപിടിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ ക്യാൻസറിന്റെ പല ഘട്ടങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഘട്ടങ്ങളെ നിർണ്ണയിക്കുന്നത്?
0: ക്യാൻസറിന്റെ സ്റ്റേജുകൾ എന്ന് പറയുന്നത് അതിന്റെ പ്രോഗ്രസിന്റെ പല ഗ്രേഡുകളാണ്. കോളൻ ക്യാൻസർ ആണെങ്കിൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ കോളന്റെ മസിലിനുള്ളിൽ തന്നെ നിൽക്കുന്നതും, 2 എന്ന് പറഞ്ഞാൽ കോളൻ മസിലിന് ജസ്റ്റ് പുറത്തോട്ടുള്ളതും, 3 എന്ന് പറഞ്ഞാൽ യൂഷ്വലി റീജിയണലായിട്ടുള്ള അതായത് വൻകുടലിനടുത്തുള്ള കഴലകളിലോട്ടുള്ള സ്പ്രെഡ് ഉള്ളതും, 4 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റ് ആയിട്ട് അതായത് വേറെ ലിവറിലേക്കോ അതോ കോളിൽ നിന്ന് വേറിട്ട് വേറൊരു അവയവത്തിലേക്ക് സ്പ്രെഡ് ഉള്ളതായിട്ടുള്ള ക്യാൻസറുകളാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റേജുകൾ കൂടുന്തോറും അതിൻ്റെ സർവൈവൽ അതായത് 5 വർഷത്തിൽ എത്ര ആളുകൾ ജീവിച്ചിരിക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റോടെ ജീവിച്ചിരിക്കും എന്നുള്ളതും പ്രോഗ്രസീവ്ലി വേഴ്സൺ ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റേജ് 1-ൽ അതായത് വളരെ ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുന്ന കോളൻ ക്യാൻസറുകൾക്ക് 90%ഓളം സർവൈവലുണ്ട്. 5 വർഷത്തിൽ 100 പേരെ ട്രീറ്റ് ചെയ്യുന്നതിൽ 90% ആളുകൾക്കും 5 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റേജ് 2-ലോട്ട് വരുമ്പോൾ അതൊരു 70%ഉം, സ്റ്റേജ് 3-ൽ മോർ ദാൻ 50%ഉം, സ്റ്റേജ് 4-ൽ 15 മുതൽ 20% വരെ. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗനിൽ ഒന്നോ രണ്ടോ സ്പ്രെഡ് ഉണ്ടെങ്കിലും അതിനും സർജറിയും റേഡിയോതെറാപ്പിയും അങ്ങനെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളും എടുത്താലും സർവൈവൽ ഉണ്ട് 10-15 മുതൽ 20% വരെ. ഇപ്പോൾ സർജറി ചെയ്ത് ഇതേപോലെ ഡിസ്റ്റൻ്റ് സ്പ്രെഡ് ആയിട്ടുള്ള ട്യൂമറുകൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ 30 മുതൽ 50% വരെ ആളുകൾക്ക് 5 ഇയർ സർവൈവൽ ഉണ്ട്. അപ്പോൾ അസുഖം മുഴുവനായിട്ട് സർജിക്കലി റിമൂവ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് ചികിത്സിക്കുക തന്നെ വേണം.
1: ഒരു ശസ്ത്രക്രിയയിലൂടെ ഈ ക്യാൻസർ ബാധിച്ച പ്രദേശത്തെ മൊത്തത്തിൽ നമുക്ക് മാറ്റാനുള്ള അങ്ങനെ വരെ ഇപ്പോൾ സാങ്കേതികവിദ്യ വളർന്നു.
0: അതെ.
1: തുടർന്ന് നമുക്കറിയേണ്ടത് എന്താണ് ഇതിന്റെ ചികിത്സ എന്നാണ്. ക്യാൻസർ സ്ഥിരീകരിച്ചു, സ്റ്റേജ് ആണെന്ന് ഗണിച്ചു, അത് കഴിയുമ്പോൾ എന്ത് തരത്തിലുള്ള ചികിത്സയാണ്, ചികിത്സ എപ്പോൾ തുടങ്ങും, എത്ര കാലം നീണ്ടു നിൽക്കും, ഈ കാര്യങ്ങളൊക്കെയാണ്.
0: പ്രാഥമികമായി കോളൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ്. വളരെ ഏർലി ആയിട്ടുള്ള ക്യാൻസറുകൾക്ക് എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെന്റ് റീസെന്റ്ലി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ട്രഡീഷണലിയും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും സർജറി തന്നെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസുള്ള കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നിവ സർജറിയുടെ കൂടെ ആവശ്യം വന്നേക്കാം. അപ്പോൾ അത് ഓരോ ട്യൂമറിൻ്റെ ലൊക്കേഷനും അതിൻ്റെ സ്റ്റേജും അനുസരിച്ച് ഒരു ഓൺകോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പുരോഗമിക്കുന്നത്. ചില അഡ്വാൻസ്ഡ് ക്യാൻസറിൽ ആദ്യം ചിലപ്പോൾ നമുക്ക് കീമോതെറാപ്പി വേണ്ടി വന്നേക്കാം. നമ്മുടെ മലാശയത്തിലുള്ള അതായത് രക്തത്തിലുള്ള ക്യാൻസറിന് നമുക്ക് ആദ്യം കീമോ റേഡിയേഷൻ അതായത് കീമോവും കൺകറൻ്റ് ആയിട്ട് റേഡിയേഷനും ഒരുമിച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. ഇതെല്ലാം സർജറിക്ക് മുന്നേ വേണ്ടി വന്നേക്കാം. അല്ലാത്തുള്ള കോളൻ ക്യാൻസറിനെല്ലാം ജനറലി സർജറിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഓൺകോളജിസ്റ്റിനെയോ ഒരു സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് തീരുമാനിക്കാൻ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും വേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും.
1: ഇതിന് ഈ സർജറിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സർജറി സംഭവിക്കുന്നത്, എന്താണ് നമ്മൾ ആ ക്യാൻസർ ബാധിച്ച ആ ഒരു ഭാഗത്തെ എടുത്ത് കളയുകയാണോ?
0: അതെ, ക്യാൻസർ ബാധിച്ച വൻകുടലിൻ്റെ ആ ഭാഗവും കഴലകളിലോട്ട് ഡ്രെയിൻ ചെയ്യുന്ന ഭാഗവും നമ്മൾ ഒരുമിച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലൊക്കേഷൻ അനുസരിച്ചിട്ട് അതിന് പല ടൈപ്പ് സർജറികളുണ്ട്. ട്രഡീഷണലി അത് ഓപ്പൺ ആയിട്ട് ചെയ്തിരുന്ന സർജറിയാണ്. ഇപ്പോൾ കേരളത്തിൽ അത് ലാപ്രോസ്കോപ്പിക് ആയിട്ടും റോബോട്ടിക് ആയിട്ടും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
1: കീ ഹോൾ സർജറിയും
0: കീ ഹോൾ സർജറി ഇപ്പോൾ അവൈലബിൾ ആണ്. തീർച്ചയായും ഇപ്പം കുറച്ച് എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കാണുന്ന വേദനയും റിക്കവറിയും എല്ലാം ലാപ്രോസ്കോപ്പിക്കലി ബെറ്റർ ആയിട്ടാണ് കാണുന്നത്.

0: പേഷ്യൻസിന് കുറച്ചും കൂടെ വേഗം വീട്ടിൽ പോകാൻ പറ്റുന്നു, വേഗം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നു. പേഷ്യൻസ് തന്നെ വേദന നമ്മൾ ഓപ്പൺ സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്ററാണ് ലാപ്രോസ്കോപ്പിക്കില്.
1: ഈ നമുക്ക് ഈ സർജറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ മോഡേൺ മെഡിസിനിൽ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണല്ലോ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ. അതുപോലെ തന്നെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ വൻകുടലിൻ്റെ സ്വാഭാവിക ആകൃതിക്കും അതിൻ്റെ വലുപ്പത്തിനും ഒക്കെ മാറ്റം വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടാവുമോ?
0: വൻകുടലിൽ നമ്മളൊരു സെഗ്മെൻറ്റ് റിമൂവ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം റിമൂവ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ എവിടെ റിമൂവ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം. നമ്മൾ കുടലിൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രം, ഒരു വലതുവശമോ ലെഫ്റ്റ് സൈഡോ ഒരു സെഗ്മെൻറ്റ് മാത്രം റിമൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ വരില്ല. നമ്മൾ മലാശയത്തിൻ്റെ ഒരു ഭാഗം എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മലം പോകുന്നതിലുള്ള രീതികളിൽ ചില വ്യത്യാസങ്ങൾ പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മളെ പെൽവിസിലുള്ള സർജറിക്ക് അതിൻ്റേതായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇതൊരു ക്യാൻസറാണ്,

0: കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മലം പോകുന്നതിലുള്ള രീതികളിൽ ചില വ്യത്യാസങ്ങൾ പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ പെൽവിസിലുള്ള സർജറിക്ക് അതിൻ്റെതായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇതൊരു ക്യാൻസർ ആണ്, ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെഡ്ലി ആണ്. അപ്പോൾ അങ്ങനെ ഒരു അസുഖത്തിന് നമുക്ക് ചെയ്യാവുന്നതിൽ പരമാവധി ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: റിസ്ക് ഏറ്റവും കുറച്ച്
0: അതെ,
1: ആണ്
0: അപ്പോൾ
1: നമുക്ക്.
0: റിസ്ക്കും, ഇപ്പോൾ നിങ്ങളൊരു സർജിക്കൽ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് പരമാവധി കുറയുന്ന രീതിയിൽ, അതേപോലെ തന്നെ ഓൺക്കോളജിസ്റ്റും നിങ്ങൾക്ക് മിനിമൽ സൈഡ് ഇഫക്റ്റുകൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മാക്സിമം അസുഖം നമുക്ക് ക്യൂർ ചെയ്യാനുള്ള എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആലോചിക്കാൻ.
1: മരണമാണ് ഒരു സൈഡിലിരിക്കുന്നത്, അതിനെ മറികടന്ന് ആരോഗ്യപരമായ ജീവിതം നീട്ടി നൽകാനാണ് കൂടുതലും ഡോക്ടർമാർ
0: അതെ
1: ശ്രമിക്കുന്നത്. ഇപ്പൊ ക്യാൻസറിന് ഒരു ഇന്ന കാരണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയും.
0: അതെ
1: എന്നാലും നമുക്ക് ഏതൊക്കെയോ കുറെ അധികം കാരണങ്ങൾ ഉണ്ടാകുമല്ലോ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് വരില്ല എന്നൊക്കെ പറയാവുന്ന രീതിയിലൊരു കുറെ കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഈ വൻകുടലിലെ ക്യാൻസറിന് എന്താണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാരണം?
0: ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ ഒരുപാട് കോളൻ ക്യാൻസറുകൾ കൂട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള അനുമാനം. നമ്മുടെ കേരളത്തിൽ കൂടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചുകൾ എന്തെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി നമ്മുടെ എക്സസൈസ് ലെവൽ കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഹൈ കാലറി ഹൈ ഫാറ്റ് ഡയറ്റാണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ കഴിക്കുന്നത്. പച്ചക്കറിയുടെ പോർഷൻസ് നമ്മുടെ ഡയറ്റിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് കോളൻ ക്യാൻസറിനുള്ള മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഇതുകൂടാതെ ആൽക്കഹോളും സ്മോക്കിങ്ങും കോളൻ ക്യാൻസറിന് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്.
1: അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്ന എല്ലാ കാരണങ്ങളും ഈ വൻകുടലിലെ ക്യാൻസറിനും ഹേതുവാകുന്നുണ്ട്. അധികം വ്യായാമം ഇല്ലാത്ത ജീവിത രീതി, പിന്നെ ഇതുപോലെയുള്ള പൂരിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ, കരിഞ്ഞ ഭക്ഷണങ്ങളും ഇങ്ങനെ ഇതിന് കാരണമാവുന്നെന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല മദ്യപാനവും പുകവലിയും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമാണെന്ന് പറയും, അത് ഇതിലും ഒരു ഹേതുവാണ്. കൂടുതൽ നന്നായി നല്ല ഭക്ഷണങ്ങൾ, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ നല്ല സാധനങ്ങൾ കഴിക്കുക, കൂടുതൽ ഫൈബർ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂട്ടുക, ഈ ഹൈ കാലറി ആയിട്ടുള്ള പൂരിത കൊഴുപ്പിന്റെ അംശം കൂടുതലുള്ള, ഇപ്പൊ ചിലപ്പോൾ റെഡ് മീറ്റ് ചുവന്ന
0: അതെ
1: നേരത്തുള്ള
0: റെഡ്
1: മാംസം,
0: മീറ്റും പ്രോസസ്ഡ് ആയിട്ടുള്ള സോസേജ് ബർഗറുകൾ അങ്ങനെയുള്ളതൊക്കെ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക.
1: അതും ഇതിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് കേരളത്തിൽ അറിയാം, എങ്ങ് നോക്കിയാലും അൽഫാമും കുഴിമന്തിയും ഷവർമയൊക്കെയാണ് കൂടുതൽ ആളുകൾക്ക് പ്രിയം, ചെറിയ കുട്ടികൾക്ക് വരെ. ഇപ്പൊ നമ്മുടെ ചെറിയ തലമുറയെ നോക്കിയാൽ അവർ ചെറുപ്പത്തിലെ ഇത് തന്നെയാണ് കഴിച്ച് വളരുന്നതും. ഇതിൻ്റെ ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഒറ്റ ഒരു ഫുഡിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഫുഡുകളെ നമുക്ക് വേണമെങ്കിൽ കാട്ടിക്കൊടുക്കാം. അപ്പൊ കൂടുതലും ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് പോയാൽ നമുക്ക് പയ്യെ ഇത് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഈ അസുഖമൊന്നും വരാതിരിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊരു 70% കാരണം ഇതുപോലെയുള്ള ജീവിതശൈലി കൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കാരണങ്ങൾ എന്താണ്?
0: 5 മുതൽ 10% വരെ ഫാമിലിയിലായിട്ട് വരുന്ന ചില ക്യാൻസർ സിൻഡ്രോമുകളുണ്ട്, ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 5 മുതൽ 10% വരെ കോളൻ ക്യാൻസറുകൾ കാണുന്നത്. ഈ ക്യാൻസർ സിൻഡ്രോംസ് പല തരത്തിലുള്ളതുണ്ട്. ചിലതിൽ കുടലിൽ മൾട്ടിപ്പിൾ പോളിപ്പുകൾ വരുന്ന അസുഖങ്ങളുണ്ട്. പോളിപ്പല്ലാതെ മറ്റ് അവയവങ്ങളിലെ ക്യാൻസറുകൾ വരുന്ന ചില സിൻഡ്രോമുകളുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് കോളൻ ക്യാൻസർ തന്നെ ആവണമെന്നില്ല. അത് യൂട്രസിലെ ക്യാൻസറോ നമ്മുടെ പാൻക്രിയാസിലെ ക്യാൻസറോ ലിവറിലെ ക്യാൻസറോ വേറെ ഏതെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ, നമ്മൾ ആ ക്യാൻസറുകൾ കുറച്ച് യങ് ആയിട്ടുള്ള ഏജിലാണ് നിങ്ങളുടെ റിലേറ്റീവ്സിന് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളത് ഡോക്ടറോട് തീർച്ചയായും പറയണം.
1: അപ്പോൾ പാരമ്പര്യമായി വരാനും സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ കുടുംബത്തിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളത് ഡോക്ടറോട് പറയുകയും ഇതിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു പ്രായപരിധി ഉണ്ട് ഇത് കാണുന്നതിൽ, അങ്ങനെ എന്തെങ്കിലും ട്രെൻഡോ?
0: കോളൻ ക്യാൻസർ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരിൽ തന്നെയാണ് കാണുന്നത്. അത് ഏജ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ റിസ്ക് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് നമ്മുടെ യങ് പോപ്പുലേഷനിൽ ക്യാൻസറുകൾ, കോളൻ ക്യാൻസർ കൂടുതലായി കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ വരെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓൾഡ് ഏജ് ലിമിറ്റഡ് ആയിട്ട് നിന്ന ഒരു അസുഖമാണ്.
1: ഇപ്പൊ ജീവിതശൈലിയിലേക്ക് ഒരു മാറ്റങ്ങൾ കൊണ്ടാവാം, കൂടുതൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ കൂടിയത് കൊണ്ടാവാം ചെറുപ്പക്കാരിലും ഈ അസുഖം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പൊ ഈ ക്യാൻസറിന്റെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഏതാണ്ട് പൂർണ്ണമായും ഭേദമായ ഒരാൾ പിന്നെ അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയോ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളൊന്നും ഇല്ല കൊളൻ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ശേഷം. ഇപ്പൊ സർജറിയും കീമോതെറാപ്പിയും അതിന്റെയൊക്കെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം

0: പേഷ്യൻസിനെ ഒരു സർവൈലൻസ് പ്രോഗ്രാമിൽ വെക്കുന്നതാണ്. ഇനീഷ്യൽ 1-2 വർഷത്തിൽ 6 മാസം കൂടുമ്പോഴുള്ള ചെക്കപ്പും വേണമെങ്കിൽ CT സ്കാനും എൻഡോസ്കോപ്പിയും എല്ലാം ഉള്ളതാണ്. അത് 5 വർഷം വരെ നമുക്കൊരു സർവൈലൻസ് പ്രോഗ്രാമിൽ പേഷ്യൻസിനെ വെക്കുന്നതാണ്. പക്ഷേ ക്യാൻസർ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ആദ്യ 5 വർഷം വരെ പേഷ്യൻസിനെ ഫോളോ അപ്പിൽ വെക്കുന്നതാണ് നല്ലത്.
1: ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കുന്ന, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനാവുന്ന ഒരു അസുഖമാണ് വൻകുടലിലെ ക്യാൻസർ. ജീവിതം ആരോഗ്യകരമായി ജീവിക്കാനാവുമ്പോഴാണ് അതിൻ്റെ മാധുര്യമേറുന്നത്. നാം എന്താണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതെന്നൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിരുന്നാൽ നമുക്ക് ഇതുപോലുള്ള പല മാരകരോഗങ്ങളും വരാതെ ചെറുക്കാം. വൻകുടലിലെ ക്യാൻസർ അഥവാ കോളൻ ക്യാൻസറിനെ കുറിച്ച് നമ്മളോട് ഇതുവരെ വിശദമായി സംസാരിച്ചത് ഡോക്ടർ റയീസ് അബ്ദുൽ നാസറാണ്. ഒത്തിരി നന്ദി ഡോക്ടർ.
0: നന്ദി.
2: വൻകുടലിലെ ക്യാൻസർ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ റൈസ് പി അബ്ദുൽ നസീറുമായി ഇതുവരെ സംസാരിച്ചത് റിയാസ്.
3: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. സ്ലംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലക്ക, എറണാകുളം. 0484-266-1500.
4: എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ
5: ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
6: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.

എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമൺ ആലുവയിൽ വെച്ച് 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സ്വകാര്യ മേഖലയിലെ വിവിധ കമ്പനികൾക്കായി ഇന്റർവ്യൂകൾ സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, BTech എന്നീ യോഗ്യത ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമൺ ആലുവയിൽ ബയോഡാറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-242-2452. നമ്പർ ആവർത്തിക്കാം, 0484-242-2452.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് അർഹരായ മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ ആറുമാസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലനം നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4-ാം തീയതിക്ക് മുൻപായി അപേക്ഷ നൽകണം. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. ഫോൺ നമ്പർ 62-82-83-74.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പിജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യതാ ഡിഗ്രി, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യതാ പ്ലസ് ടു, ആറുമാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത SSLC തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 799 44 49 314 നമ്പർ ആവർത്തിക്കാം 79 94 44 93 14.

മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. MBBS മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25നും 50നും മധ്യേ. TCMC ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും ബയോഡാറ്റയും സഹിതം ഈ മാസം 26ാം തീയതി രാവിലെ 11ന് മുൻപ് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം 1, പാടിയത് യേശുദാസ്, ആശാജി മേനോൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ ഭാരത് സേവക് സമാജിൽ നടത്തുന്ന ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എസി മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 97 45 27 94 46.

0: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യുജിസി യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരും ഈ മാസം 29 രാവിലെ 10 അഭിമുഖത്തിന് പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0466 22 70 33 5. നമ്പർ ആവർത്തിക്കാം: 0466 22 70 33 5.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്.

0: പ്രായപൂർത്തിയായ മക്കൾ ഇല്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൌകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി December 15. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04862 29 74 75. നമ്പർ ആവർത്തിക്കാം: 04862 29 74 75.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ലക്കിടി അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി ഈ മാസം 26. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 96 67.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ വെച്ച് പതിവായി പത്രം വായിക്കാറുള്ളത് രാമുണ്ണി കിടാവാണ്. ഉമ്മറത്തെ വരാന്തയിൽ എല്ലാവരും വട്ടമിട്ട് ഇരുന്നെന്ന് തോന്നിയാൽ കിടാവ് വായന തുടങ്ങും. വായിക്കുന്നതിന്റെ ചുമതല എങ്ങനെയോ അദ്ദേഹത്തിന്റെ തലയിൽ വന്നു വീഴുകയായിരുന്നു. കിടാവ് അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വായനയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ഓരോ വാർത്തയും ചികഞ്ഞെടുത്ത് അക്ഷരങ്ങളും വരികളും വേർതിരിച്ചു വായിക്കുക എന്നതാണ് രീതി. വായിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നിർത്തി തന്റേതായ നിഗമനങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോകും. അതിനെക്കുറിച്ച് തെല്ലുനേരം വാചാലനാകും. കേൾക്കാനിരിക്കുന്നവർ അതുകൂടി കേട്ടിരിക്കണം. ഗുരുവായൂരിൽ ഒന്നാമത്തെ ദിവസം സത്യാഗ്രഹം അനുഷ്ഠിച്ചവരിൽ ഒരാൾ ബ്രാഹ്മണനായ സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു. പിന്നീട് മറ്റൊരു ബ്രാഹ്മണനായ കിഴക്കുഭാഗത്തെ രാമയ്യരും സത്യാഗ്രഹത്തിൽ പങ്കുചേർന്നു. ഈ വാർത്ത വായിക്കുന്നതിനിടയിൽ എന്തോ കണ്ടെത്തിയതുപോലെ കിടാവ് വായന നിർത്തി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്പൂരിമാരിലും നല്ല ആളുകളുണ്ട്. പിന്നെ അതിനെക്കുറിച്ചായി സംസാരം. പത്രം ഒരിടത്ത് ചുരുട്ടി വച്ചിട്ടായിരുന്നു വർത്തമാനം. കുറച്ചുനേരം മറ്റുള്ളവർ മിണ്ടാതിരുന്നു. ചോദ്യം ചെയ്താൽ ചിലപ്പോൾ അയാൾ പത്രവും എടുത്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോവും. രാമണിക്കിടാവിന് ദേഷ്യം എപ്പോഴാണ് വരിക എന്നറിഞ്ഞുകൂടാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മെറ്റിലിന്റെ ടീച്ചർ പതുക്കെ ചോദിച്ചു, സമരം എവിടെ എത്തി കിടാവേ? സമരം തുടങ്ങിയപ്പോൾ തൊട്ട് ടീച്ചർ വിവരമറിയാനെത്തും. കേളപ്പനെ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഉത്കണ്ഠയായിരുന്നു അവർക്ക്. അദ്ദേഹം എന്നാണ് സമരം ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. പത്രത്തിൽ എവിടെയെങ്കിലുമോ വരികൾക്കിടയിലോ അതിനെപ്പറ്റി പരാമർശം ഉണ്ടാകാതിരിക്കില്ല. അതറിയാനാണ് അവർ കാതുകൂർപ്പിച്ചിരിക്കുന്നത്. കിടാവ് വീണ്ടും വായന തുടർന്നു. എന്നാൽ അത് കുറച്ചുനേരം മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. വളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലനെ മർദ്ദിച്ചെടുത്തെത്തിയപ്പോൾ കിടാവിന്റെ വായന പെട്ടെന്ന് നിന്നു. കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട പ്രചരണ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു എ കെ ഗോപാലൻ. ജാഥയ്ക്ക് പെരുമാൾപുരം ശക്തി മന്ദിരത്തിൽ ഒരു സ്വീകരണം നൽകിയിരുന്നു. എ കെ ഗോപാലനെ അവിടെ വെച്ചാണ് ആദ്യമായി കണ്ടതെന്ന് കിടാവ് ഓർമ്മിച്ചു. അദ്ദേഹത്തിനാണല്ലോ മർദ്ദനമേറ്റിരിക്കുന്നത്. കഷ്ടം തന്നെ. നിങ്ങൾ വായിക്കും കിടാവേ? ബാപ്പു ആവശ്യപ്പെട്ടു. കിടാവ് വായന തുടർന്നു. രാവിലെ സത്യാഗ്രഹം അനുഷ്ഠിച്ച വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനെയും പരമേശ്വരനെയും പ്രതിരോധക്കാർ ഇടിച്ച് പിടിച്ചു തള്ളി. അവരും താഴെ വീണു. ഗോപാലനെ അഞ്ചാറാളുകൾ ഒന്നിച്ചു വളഞ്ഞു. ഒരാൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. പള്ളയ്ക്ക് രണ്ടിടിയിടിച്ചു. ആ വാർത്ത വായിച്ചു തീർക്കുവാൻ കിടാവിനായില്ല. അന്നേരമാണ് ഒരു രോഗി പുറത്ത് കാത്തു നിൽക്കുന്ന വിവരം ശ്രീധരൻ ഡോക്ടറെ അറിയിക്കുവാൻ ആരോ വന്നത്. അദ്ദേഹം എഴുന്നേറ്റുപോയി. പിറകെ ദാമോദരൻ കമ്പൗണ്ടറും. ഗോപാലനെ മർദ്ദിച്ച വിവരമറിഞ്ഞ് എല്ലാവരും മ്ലാനവതരായിരുന്നു. അഹിംസയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഗുരുവായൂരിലെ സത്യാഗ്രഹം. ഇതിനെ മർദ്ദിച്ചൊതുക്കാൻ വേണ്ടി 8 ഉറുപ്പികയും 2 നേരത്തെ ചോറും നൽകി ക്ഷേത്രം ഭാരവാഹികൾ കുറേ ദല്ലാളന്മാരെ ഏർപ്പെടുത്തിയിരുന്നു. അവരായിരിക്കും എ കെ ഗോപാലനെ മർദ്ദിച്ചിട്ടുണ്ടാവുക.

0: അടുത്തു തന്നെ സത്യാഗ്രഹം നടത്താൻ പോകുന്നത് കേളപ്പനായിരിക്കും. അദ്ദേഹത്തെയും ദല്ലാളന്മാർ മർദ്ദിക്കുകയില്ലേ? ഈ ഉത്കണ്ഠയായിരുന്നു അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത്. മെറ്റിൽഡ ടീച്ചറുടെ മനസ്സിലെ ആകാംക്ഷ വായിച്ചെടുത്തുകൊണ്ട് നാരായണൻ ആവശ്യപ്പെട്ടു, പത്രത്തിൽ കേളപ്പജിയുടെ വിവരം വല്ലതും ഉണ്ടോയെന്ന് നോക്കിയും കിടാവേ. പത്രത്തിന്റെ ഓരോ പേജും ഒന്നുകൂടി മറിച്ചു നോക്കിയതിനു ശേഷം രാമുണ്ണി കിടാവ് ഒരു പ്രഖ്യാപനം പോലെ പറഞ്ഞു, പത്രത്തിൽ എല്ലാ പേജിലും കേളപ്പജിയുണ്ട്, എന്നാലോ തൊട്ടു നോക്കാൻ പറ്റൂല എന്ന് മാത്രം. ഓറിങ്ങനെ ഇതിലെല്ലാറ്റിലും അലിഞ്ഞു കിടക്കുക. അടുത്ത ദിവസം തന്നെ കേളപ്പന്റെ സത്യാഗ്രഹ വാർത്ത വായിക്കുവാൻ കിടാവിന് അവസരം ലഭിച്ചു. അദ്ദേഹം അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. പത്രത്തിലെ ഓരോ വാക്കും മനസ്സിനെ ചേർത്ത് നിർത്തിയിട്ടെന്നോണം വളരെ ആർദ്രമായ ഭാവത്തിലാണ് വായിച്ചിരുന്നതും. വായനയ്ക്ക് മുൻപിൽ ഒത്തുകൂടിയിരുന്നവർ നിർനിമേഷരായി കിടാവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് കേളപ്പൻ തന്നെ സത്യാഗ്രഹികളെ നയിച്ചുകൊണ്ട് സത്യാഗ്രഹം അനുഷ്ഠിക്കുവാൻ പുറപ്പെട്ടത് കണ്ട ജനങ്ങൾ തങ്ങളുടെ പ്രേമ നിക്ഷേപമായ ആ നേതാവിനെ കരളലിഞ്ഞു പൊഴിയുന്ന ബാഷ്പധാരകളാൽ നനഞ്ഞ കണ്ണുകളോടെയാണ് നിരീക്ഷിച്ചത്. സത്യാഗ്രഹികളും അവരോടനുഭാവമുള്ളവരും ഒരു ഘോഷയാത്രയായി പുറപ്പെട്ടു. അവരുടെ ഭക്തിഗാനങ്ങളെ മന്ദമാരുതനെങ്ങും പരത്തി. തങ്ങൾക്ക് വേണ്ടി തപോനിഷ്ഠനായി നിൽക്കുവാൻ പോകുന്ന കേളപ്പനെയും സത്യാഗ്രഹികളെയും കണ്ട അവർ സ്തബ്ധഹൃദയരായി നിർനിമേഷം ആവേശകരമായ ആ കാഴ്ചയിൽ ലയം പൂണ്ടു നിന്നു. ശ്രീമാൻ കേളപ്പനും ഏതാനും മഹിളമാരും കിഴക്കേ പടിവാതിലിനടുത്തു ചെന്ന് നിന്നു. ഉച്ചയായതോടുകൂടി സ്ത്രീ സത്യാഗ്രഹികളെ മാറ്റി വേറെ ആളുകളെ നിർത്തി. കേളപ്പനും വേറെ ചില സത്യാഗ്രഹികളും ഇന്ന് മുഴുവൻ ഉപവാസമനുഷ്ഠിച്ച് സത്യാഗ്രഹം ചെയ്യുകയാണ്. ക്ഷേത്രത്തിന് പുറത്താണ് ഉള്ളിലേക്കാൾ അധികം ആളുകൾ കൂടിയിരിക്കുന്നത്. സത്യാഗ്രഹത്തിന്റെ ആദർശപരതയും സത്യാഗ്രഹികളുടെ ഭക്തിയും ജനങ്ങളെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. പൊരിയുന്ന വെയിലത്ത് ശ്രീമാൻ കേളപ്പനും സഹചാരികളും തലയിലൊരു തോർത്തുമുണ്ടുകൂടിയില്ലാതെ പൊള്ളുന്ന നിലത്ത് വെറും കാലിൽ നിൽക്കുന്നത് കണ്ട് പലരും കരയുക തന്നെ ചെയ്തു. അവരിൽ ചിലരത് നോക്കി സ്തംഭിച്ച് നിന്നുപോയി. പ്രഭാതത്തിന് മുമ്പ് 3:30 ആരംഭിച്ച കേളപ്പന്റെ ഈ കൊടും തപസ് രാത്രി 9 അവസാനിച്ചത്. പത്രവായന നിന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ നിശബ്ദരായി തലകുമ്പിട്ടിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: ഭൂമിയുടെ ഊഷരതയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. വിത്തുകൾ മുളയ്ക്കുന്നതിനും ചെടികൾ വളരുന്നതിനും പൂക്കുന്നതിനും കായ്ക്കുന്നതിനും മഴയുടെ കുളിർസ്പർശം കൂടിയേ തീരൂ. മനുഷ്യ മനസ്സുകളിൽ കുളിരു നിറയ്ക്കുവാനും മഴയ്ക്ക് സാധിക്കുന്നു. മലയാള കവിതയിൽ മഴയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ മഴയെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. മേചകകാന്തി കലർന്നു തുടങ്ങിയതേ മേഘങ്ങളെല്ലാമേ മെല്ലെ മെല്ലെ, വർഷത്തെ കണ്ടുള്ള കർഷകന്മാരെല്ലാം ഹർഷത്തെ പൂണ്ടു തുടങ്ങിയതെങ്ങും എന്നിങ്ങനെ ക്രമാനുഗതമായി മഴയുടെ സൗന്ദര്യവർണ്ണനകൾ കാണാം. ബാലാമണിയമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിതയിൽ മഴ കണ്ട് കൗതുകം പൂണ്ട കുട്ടി, അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്കല്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ എന്ന ബാലകൗതുകത്തെ അവതരിപ്പിക്കുന്നു. സുഗതകുമാരിയുടെ രാത്രിമഴ മനുഷ്യഭാവങ്ങളോട് ചേർന്ന് നിത്യം പെയ്തു തോരുന്ന മഴയാണ്. പ്രണയമഴയായും സങ്കടമഴയായും പെയ്ത് മഴ നിത്യസഖിയായി കൂടെയുണ്ട്. സൗഭാഗ്യരാത്രികളിൽ ചിരിപ്പിക്കുകയും കുളിർകോരി അണിയിക്കുകയും ചെയ്യുന്നു. നെടുവീർപ്പും രോദനവും നിറഞ്ഞ ആശുപത്രിക്കുള്ളിൽ നോവിഞ്ഞരക്കങ്ങൾക്കും ഞെട്ടലുകൾക്കും മഴ കൂട്ടാവുന്നു. രാത്രി മുഴുവൻ കരഞ്ഞ് പുലരിയിൽ മുഖം തുടച്ച് ചിരിച്ചു നിൽക്കുന്ന മഴയിൽ നമുക്ക് മറ്റാരെയോ കാണാൻ കഴിയുന്നുണ്ട്. പി ഭാസ്കരൻ രചിച്ച മഴമുകിൽ പെൺകൊടി ഗ്രാമത്തിന് കുളിരു പകർന്ന് പെയ്തു പോകുന്ന മഴയാണ്. ഒരുകുടം തണ്ണീരും ഒക്കത്തുവെച്ച മഴമുകിൽ പെൺകൊടി എങ്ങുപോയി എന്ന് എല്ലാ കണ്ണുകളും തിരയുകയാണ്.

0: ONV കുറുപ്പിന്റെ മഴ എന്ന കവിത കുട്ടിക്കാലത്തെ മഴ സ്മരണയാണ്. കൊട്ടിപ്പാടുന്നു മഴ എന്നാരംഭിക്കുന്ന ഈ മഴയിൽ ഇത്തിരി സങ്കടവും കണ്ണീരുമൊക്കെ ആരുമറിയാതെ മാഞ്ഞു പോകുന്നു. ONV മലങ്കുറത്തിയിൽ മഴയെ മലങ്കുറത്തിയായി സങ്കൽപ്പിക്കുന്നു. കാത്തിരിപ്പിന്റെ സാഫല്യമാകുന്ന മഴയെ തേടുന്നവർ മലങ്കുറത്തിക്ക് എന്തു സംഭവിച്ചുവെന്ന് ആശങ്കപ്പെടുന്നു. റോസ്മേരിയുടെ മഴയിലൂടൊരാൾ എന്ന കവിതയിൽ അപരിചിത വീഥിയിൽ ആരും തുണയില്ലാത്ത പഥികന് മഴയത്ത് വീടോ ചൂടുള്ള ഭക്ഷണമോ നെരിപ്പോടോ ഇല്ലാത്ത യാത്രയാണ്. പഥികനെന്നാൽ അതുതന്നെയാണ്. വീട് വിട്ടിറങ്ങിയവൻ, വീടിന്റെ കനിവ് നഷ്ടപ്പെട്ടവൻ. അസ്വസ്ഥതപ്പെടുത്തുന്ന മഴയിൽ അയാൾ വീട് നൽകിയ സൗഭാഗ്യങ്ങളെ ഓർമ്മിക്കുന്നു. വിജയലക്ഷ്മിയുടെ മഴ എന്ന കവിത കർക്കിടക മഴ നൽകുന്ന ഓർമ്മകളാണ്. പുൽക്കൊടികളിൽ പൂഴിയിൽ വീണ് പുഷ്പമായും പരാഗമായും മഹാവൃക്ഷമാകേണ്ട ബീജമായും മാറുന്ന മഴ. ആവണിക്കൊരു തുമ്പ തേടുമ്പോഴും ഓർക്കേണ്ടത് ആടിമാസ മഴയെയാണ്. മലരുപോലെ പെയ്യുന്ന മഴ മലയാളിയുടെ ഉത്സവമാണ്, മലയാള കവിതയുടെയും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ബിഎസ്സി കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗ്, ബിഎസ്സി ഇന്റീരിയർ ഡിസൈനിംഗ് ആന്റ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooryuniversity.ac.in എന്ന സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടണം. അപേക്ഷകർ പ്ലസ് ടു പാസ്സായിരിക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 82-81-57-43-90 82-81-57-43-90

0: FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ലിംനോളജി? കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. ലോകത്തിലെ പരിമിതമായ ശുദ്ധജല സ്രോതസ്സുകളെ സംരക്ഷിക്കുക, ജലമലിനീകരണ നിയന്ത്രണം, കുടിവെള്ളം, കൃഷി, വ്യവസായം എന്നിവയ്ക്ക് ആവശ്യമായ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിര മാനേജ്മെന്റ് എന്നിവയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്.
1: നാളെ രാവിലെ 8:05 കേൾക്കാം ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയർ സംസാരിക്കുന്നു. കേൾക്കൂ നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.
0: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.

6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാര, വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ നെയ്യാമ്പൽ എന്ന കവിത.

3 മണിക്ക് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആര്യ അശോകുമാർ അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM Evening.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 44 സെക്കൻഡ്. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മറവൻ എന്ന ചിത്രത്തിൽ സത്യപ്രകാശ്, സ്വാഗത സുന്ദർ എന്നിവർ പാടിയ ഗാനം.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:30:13. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹരിഹരൻ പാടിയ ഗാനം, ചിത്രം യാദേൻ. ഗാനരചന ആനന്ദ് ഭക്ഷി, സംഗീതം അനു മാലിക്.

കുമാർ സാനു, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഗുലാം. ഗാനരചന സമീർ, സംഗീതം ജതിൻ ലളിത്.

ചിത്രം ദിൽ ഹെ തുമാര. ഉദിത് നാരായൺ, കുമാർ സാനു, അൽക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ആരും ചിരിക്കരുത്, ആരും ചിരിക്കില്ലെന്നറിയാം. തന്റെ വിശേഷങ്ങൾ അറിഞ്ഞ് ചിരിക്കാനും കരയാനും ഒരു കാലത്തും തനിക്ക് ആരുമില്ലായിരുന്നല്ലോ. ഇന്ന് ഞാനൊരാളെ കാത്തിരിക്കുകയാണ്, ഒരു കള്ളനെ. ആരാണ് കള്ളൻ എന്നതിനേക്കാൾ എന്തുകൊണ്ട് കള്ളൻ എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് മനസ്സിലാവും. എല്ലാ കാലത്തും നിങ്ങളിൽ ഒരാളാവാൻ ഞാൻ കൊതിച്ചിരുന്നു. എന്നാൽ എനിക്കതായില്ല. ഏകാന്തത തന്നെ വല്ലാതെ ഗ്രഹിച്ചു നിന്ന കാലത്താണ് തനിക്ക് കൂട്ടായി കള്ളനെത്തുന്നത്. രാത്രിയുടെ ഇരുണ്ട ഏതോ യാമത്തിലെന്നു പറയാം. ഉറക്കമില്ലാത്ത രാത്രികളുമായി ഒരാൾ കാത്തിരിക്കുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. പേടിച്ചൊച്ചവയ്ക്കാൻ തുനിഞ്ഞ തന്നെ തടഞ്ഞ കള്ളന് കൈപ്പടത്തിൽ അനുഭവപ്പെട്ട കണ്ണീരിന്റെ നനവായിരുന്നു എല്ലാം മാറ്റിമറിച്ചത്. രാത്രിയിൽ ഉറങ്ങാതെ ഏകാന്തതയിൽ കരയാറുള്ളത് നിങ്ങൾക്കറിയില്ലായിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിയ ഒരാളുണ്ടായി. തന്റെ ഏകാന്തതയിൽ തനിക്ക് കൂട്ടായി ആ രാത്രി മുഴുവൻ കള്ളൻ കാവലിരുന്നു. പതിയെ കണ്ണടഞ്ഞു പോയ താൻ ഞെട്ടി ഉണർന്നപ്പോൾ അയാൾ അപ്രത്യക്ഷനായിരുന്നു. പുറത്ത് പകൽ വെളിച്ചം. അപ്പോഴേക്കും ലോകം നിങ്ങളുടേതായി കഴിഞ്ഞിരുന്നു. എന്നും തനിക്കന്യമായ ലോകം.

വീണ്ടും അയാൾ വന്നു. ഇരുണ്ട രാത്രിയിൽ താൻ എന്നും അയാളെ പ്രതീക്ഷിച്ചിരുന്നു എന്നറിയാതെ തന്നെ മാനത്തെ തെളിഞ്ഞ മുകൾച്ചാർത്തിൽ നിന്നുതിർന്ന പ്രഭാകിരണത്തിൽ അയാളെ ഞാൻ കണ്ടു. അയാൾ മുഖം മൂടി അണിഞ്ഞിരുന്നു. ഏറെയൊന്നും അയാൾ പറഞ്ഞില്ല. പക്ഷേ താൻ പറഞ്ഞതെല്ലാം അയാൾ കേട്ടിരുന്നു. തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാൾ, അത് പുതിയ അനുഭവമായി തോന്നി. ഈ ലോകത്തിന് നാക്കുമാത്രമല്ല ചെവികളുമുണ്ടെന്ന് താൻ അന്ന് മനസ്സിലാക്കി.

പതിവ് പോലെ തങ്ങളുടേതല്ലാത്ത ലോകം പിറക്കുമ്പോൾ അയാൾ അപ്രത്യക്ഷനായി. പതിയെ ഞാൻ പകലിനെ, വെളിച്ചത്തെ വെറുക്കാൻ തുടങ്ങി. ഇരുളിൽ ഇത്തിരി സ്നേഹവുമായി തനിക്ക് കൂട്ടായി വരുന്ന കള്ളനെ താൻ സ്നേഹിച്ചു തുടങ്ങിയോ അറിയില്ല. എങ്കിലും അയാളുടെ സാന്നിധ്യത്തിൽ താൻ സുരക്ഷിതയാണെന്ന ചിന്തയുണ്ടായി. ഏകാന്തതയുടെ മനം മടുപ്പിക്കുന്ന അരക്ഷിതാവസ്ഥ മറന്ന് താൻ ഉറങ്ങാൻ തുടങ്ങി. എപ്പോഴും ശ്രേഷ്ഠമായ ഒരകലം പാലിച്ച് അയാൾ തന്നെ നോക്കിയിരിക്കും. എന്തായിരിക്കും അയാളുടെ മനസ്സിൽ? ഉറക്കം മൂടിയ തന്റെ മനസ്സ് ഉറക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു.

പ്രണയത്തിന്റെ കാണാവള്ളികൾ പൊതിയുന്നത് താൻ അറിഞ്ഞിരുന്നു. നിലാവിന്റെ ഇത്തിരി വെട്ടത്തിൽ തെളിയുന്ന കണ്ണുകളിലെ തിളക്കം അതായിരുന്നില്ലേ സൂചിപ്പിച്ചിരുന്നത്? മിഴികളിൽ നിറയുന്ന മനസ്സിൽ സ്പന്ദനമായി തെളിയുന്ന ഒരു വികാരമായി ഇവിടെ പ്രണയം മാറുകയാണ്. ശരീരബദ്ധമല്ലാത്ത പ്രണയം ഇവിടെ അനശ്വരമാവുകയാണ്.

പിന്നീട് എപ്പോഴോ അവൻ വരാതെയായി. വീണ്ടും തന്നെ തടവിലാക്കാൻ വന്ന ഏകാന്തതയോട് അവൾ കെറുവിച്ചു. അവൻ ഇന്നു വരും. അവൾ കാത്തിരുന്നു. എന്നോ മറന്നുവച്ച ഒരു മുഖമൂടിയിൽ മുഖമമർത്തി അവൾ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി.

എന്നും ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. എവിടെയുണ്ടെങ്കിലും അവൻ തന്നെ കാണാനായി വരും. നിങ്ങൾക്കിത് ഭ്രാന്തായി തോന്നിയേക്കാം, പക്ഷേ ഇതെന്റെ ജീവിതമാണ്. അല്ലെങ്കിലും നിങ്ങളുടെ ലോകത്തു നിന്നും ഞാൻ എന്നേ പോയിരിക്കുന്നു. ഞാനിതാ വീണ്ടും ഒരു രാത്രിക്കായി കാത്തിരിക്കുന്നു, ഉറക്കമില്ലാത്ത കണ്ണുകളുമായി. അവൻ വരുമോ? വരും. ഇരുളിലേക്ക് കണ്ണുപായിച്ച് അവൾ കാത്തിരുന്നു. ചില്ലുജാലകം ഇവിടെ തീരുന്നു. ജീവിതപാതയിൽ ഒറ്റപ്പെട്ടവർക്കായി ഒരു മനസ്സ് തുറന്നു വച്ചുകൊണ്ട് ചില്ലുജാലകം വീണ്ടും വരും. അതുവരെ വിടാം.

ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം മഞ്ജു പ്രസന്ന. സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: Try Underdog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 25th day, പുലർച്ചെ 12:30 ഗ്രൂപ്പ് ബിയിലെ രണ്ട് മത്സരങ്ങൾ, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കാനഡ, ഇതേ സമയത്ത് തന്നെ ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന വേഴ്സസ് ഖത്തർ, പുലർച്ചെ 3:30 മൊറോക്കോ വേഴ്സസ് ഹെയ്ത്തി, ഇതേ സമയത്ത് തന്നെ ബ്രസീൽ വേഴ്സസ് സ്കോട്ട്ലൻഡ്, 25th തന്നെ രാവിലെ 6:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് സൗത്ത് കൊറിയ, ഇതേ സമയത്ത് തന്നെ ചെക്കിയ വേഴ്സസ് മെക്സിക്കോ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: നാളെ രാവിലെ 8:05 കേൾക്കാം ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയർ സംസാരിക്കുന്നു. കേൾക്കൂ നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 35 സെക്കൻഡ്. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി.

0: That is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 11 മണി കഴിഞ്ഞു 9:53. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.